ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 26 സെക്കൻഡ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 3, കൊല്ലവർഷം 1201, എടവം 10, 2026 മെയ് 24 ഞായറാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. നമ്മുടെ മണ്ണിൽ തണ്ണിമത്തൻ കൃഷി എങ്ങനെ ലാഭകരമാക്കാം. വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് കേൾക്കാം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് സ്പൈൻ ആന്റ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. ആഹാരത്തിലെ പോഷക ഘടകങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന അനീമിയ. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൌറോദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീശേരി ആയുരാരോഗ്യം. വിവിധ തരം മഴക്കാല രോഗങ്ങൾ ലക്ഷണങ്ങളും പ്രതിരോധവും. പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസീഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു. 7:45 ദൃശ്യം മൈക്കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ചങ്ങമ്പുഴ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം PV പ്രീത. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. മഴക്കാല ദുരന്തങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം. മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ EK അബ്ദുൽ സലീം സംസാരിക്കുന്നു. 7:55 കൊലമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് കേൾക്കാം CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആന്റ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമുകുളം. 8:20 ലളിതഗാനം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ചേരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം, 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് നവഗീതങ്ങൾ. 10:15 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖം, മൂന്നാം ഭാഗം. 10:30 കുട്ടി റോക്സ്, കുട്ടികൾക്കായുള്ള തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 11:30 ബാലലോകം, കേരള സ്കൂൾ ഫോർ ബ്ലൈൻഡ് വള്ളിക്കാപ്പറ്റയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, ഒന്നാം ഭാഗം. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഈശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് ആകാശവാണി തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. നിങ്ങൾ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 4:42. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: understanding in connection with the Ayushman Bharat Arogya Mandir will be signed in June in New Delhi. Mr. Adhikari said that a proposal has been sent to the centre regarding an increase in the number of PM Jan Aushadhi Kendra in West Bengal from the existing 117 to 469. The Chief Minister also said that proposals for new medical colleges in Alipurduar, Kalimpong and South Dinajpur districts as well as a new AIIMS for North Bengal have also been sent to the central government. In Maharashtra, a 1500-page charge sheet has been filed before the court at Nashik in connection with the alleged sexual assault and attempted religious conversion case linked to a TCS facility in the city. According to SIT Chief Sandeep Mitke, the charge sheet was filed yesterday against four accused, Mateen Patel, Nida Khan, Danish Sheikh and Tawseef Attar. He said additional charge sheets related to 7 to 8 persons connected to offences are expected to be filed within the next 3 to 4 days. US President Donald Trump said that a deal with Iran, including opening the Strait of Hormuz, has been largely negotiated after calls with Israel and other allies in the region. Announcing progress on his Truth Social platform, Mr. Trump said final aspects and details of the deal are being discussed and will be announced shortly. President Trump said that he had spoken with leaders from Saudi Arabia, UAE, Qatar, Pakistan, Turkey, Egypt, Jordan and Bahrain, along with Israel. Iranian Foreign Ministry spokesman Ismail Baqai earlier told state television that the US and Iranian positions had been converging in the last week, but warned that did not mean agreements would be reached on key issues. In IPL cricket, riding on an unbeaten 101 runs by skipper Shreyas Iyer, Punjab Kings defeated Lucknow Super Giants by 7 wickets at the Ekana Cricket Stadium in Lucknow last night. Chasing a target of 197 runs set by Lucknow Super Giants, Punjab Kings scored 200 for 3 in 18 overs. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 9 സെക്കൻഡ്. കേൾക്കാം
2: സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണു നാരായണൻ.
3: പ്രാണാഹ യഥാ ആത്മനോ അഭിഷ്ടാ ഭൂതാനാമഭിതേ തഥ ആത്മനൗപമ്യേന ഭൂതേഷു ദയാം കുർവന്തി സാധവ. പ്രാണാഹ പ്രാണങ്ങൾ യഥാ എപ്രകാരമാണോ ആത്മനഃ നമുക്ക് അഭിഷ്ടാഹ പ്രിയങ്കരമായിത്തീരുന്നത് തഥാ അപ്രകാരം അതുപോലെ ഭൂതാനാമഭി മറ്റു ജീവികൾക്കും അതേ പ്രകാരമാകുന്നു. സാധവഹ സജ്ജനങ്ങൾ ആത്മനഹ ഔപമ്യേന തങ്ങളോട് തുല്യപ്പെടുത്തി ഭൂതേഷു മറ്റു ജീവികളിൽ ദയാം കുർവന്തി ദയ കാണിക്കുന്നു. സ്വന്തം പ്രാണനാണ് എല്ലാവർക്കും വലുത്. സ്വന്തം സുഖം ദുഃഖം പ്രയാസം എല്ലാം വലുതാണ്. അത്രത്തോളം വലുതല്ല മറ്റുള്ളവരുടെ ജീവിതാവസ്ഥകൾ എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും കരുതുന്നത്. എന്നാൽ തന്നെപ്പോലെയാണ് മറ്റുള്ളവരുമെന്ന് ചിന്തിച്ചാൽ, അവരൻ്റെ വേദനയും ദുരിതവും പ്രയാസവും തൻ്റേതെന്ന് കരുതിയാൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമുക്ക് കഴിയും. ദുരിതം അനുഭവിക്കുന്നവരോടൊപ്പം നമുക്ക് അലിഞ്ഞു ചേരാൻ കഴിയും. അപ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. അതിനേക്കാൾ വലുതായി ജീവിതത്തിൽ മറ്റൊന്നുമില്ല. TV പത്രമാധ്യമങ്ങളിലൂടെ ദുരിതങ്ങളുടെ കഥയറിയുമ്പോൾ കയ്യിലുള്ള ചെറിയ തുകയാണെങ്കിൽ പോലും അയച്ചു കൊടുക്കുന്നതും അവരെ സഹായിക്കുന്നതും തന്നെപ്പോലെയാണ് മറ്റുള്ളവരും എന്ന് കരുതുന്നതുകൊണ്ടാണ്. നമ്മളെപ്പോലെയാണ് എല്ലാവരും എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഗ്രാമത്തിൻ്റെ എന്തിനെ ഒരു ദേശത്തിൻ്റെ സങ്കടം പോലും ഒപ്പിയെടുക്കാൻ നമുക്ക് കഴിയും. ലോകത്തിലുണ്ടാകുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങളെപ്പോലും മറികടക്കാൻ കഴിയുന്നത് നമ്മളെപ്പോലെയാണ് ദുരിതബാധിതരും എന്ന് കരുതുന്നവരുടെ മനോഭാവമാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്ന യേശുദേവൻ്റെ ഉപദേശത്തിൻ്റെ പൊരുളും ഇതുതന്നെ. കഷ്ടപ്പെടുന്നു.

0: എന്നിവരോടൊപ്പം മറ്റു പരിഗണനകളൊന്നുമില്ലാതെ കഴിയുന്നത്ര സഹായിക്കാനുള്ള സന്മനസ്സുണ്ടെങ്കിൽ നമ്മുടെ കുടുംബവും നാടും എത്ര മനോഹരമാണ്. പ്രശസ്ത കവിയും പത്രാധിപരുമായിരുന്ന N.V. കൃഷ്ണവാര്യരുടെ ആഫ്രിക്ക എന്ന കവിതയിലെ ഏതാനും വരികൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. വരികൾ കേട്ടാലും എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിലങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണെങ്ങോ മർദ്ദനമവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു. എങ്ങെഴുന്നേൽപ്പാൻ പിടയും മാനുഷൻ അവിടെ ജീവിച്ചിടുന്നു ഞാൻ ഇന്ന് ആഫ്രിക്ക ഇതൻ നാടവളുടെ ദുഃഖത്താലേ ഞാൻ കരയുന്നു. തന്നെപ്പോലെയാണ് മറ്റുള്ളവരും എന്ന് കരുതുന്നവർക്ക് ലോകത്തിൽ എവിടെ പ്രശ്നങ്ങളുണ്ടായാലും അത് തന്നെ ബാധിക്കുന്നതാണെന്ന് സജ്ജനങ്ങൾ വിശ്വസിക്കുന്നു. കവിവാക്യം എത്ര മഹോന്നതം.
1: കെ വിഷ്ണുനാരായണൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9846062804. നമ്പർ ആവർത്തിക്കാം, 9846062804. സുഭാഷിതം.
2: ഇപ്പോൾ പ്രഭാതഗീതത്തിന്റെ സമയം.

ട്രെയിൻ സമയം ട്രെയിൻ നമ്പർ 12601 ചെന്നൈ മാംഗ്ലൂരു സൂപ്പർ ഫാസ്റ്റ് മെയിൽ 6:28 നമ്പർ 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 ട്രെയിൻ നമ്പർ 19578 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 7:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 ട്രെയിൻ നമ്പർ 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ സമയം

ഇപ്പോൾ ഇന്നത്തെ വിശേഷത്തിന്റെ സമയം. ഇന്ന് മെയ് 24. ഇന്ന് രണ്ട് വിശേഷങ്ങളുണ്ട്. ഇന്നാണ് കോമൺവെൽത്ത് ദിനം. മറ്റൊരു വിശേഷം, ഇന്നാണ് ദേശീയ സഹോദര ദിനം.

0: ചരിത്രപഥം.
1: ആയിരത്തി 1844 ഇന്നാണ് സാമുവൽ മോഴ്സ് താൻ വികസിപ്പിച്ചെടുത്ത ടെലിഗ്രാഫ് കോഡ് ഉപയോഗിച്ച് ആദ്യത്തെ സന്ദേശമയച്ചത്. ബാൾട്ടിമോർ ടെലിഗ്രാഫ് ലൈനായിരുന്നു മോഴ്സ് കോഡ് ആദ്യമായി ഉപയോഗിച്ച ടെലിഗ്രാഫ് റൂട്ട്. ബൈബിളിലെ വാചകമായ ദൈവം എന്തു ചെയ്തു എന്നർത്ഥമുള്ള പ്രാചീന ഇംഗ്ലീഷ് പ്രയോഗമായ വാട്ട് ഹാത് ഗോഡ് റോട്ട് എന്നായിരുന്നു ആ സന്ദേശം. അമേച്ചുർ റേഡിയോ പ്രേമികൾക്കിടയിൽ മോഴ്സ് കോഡ് ഇപ്പോഴും പ്രചാരത്തിലുണ്ട്.
0: ചരിത്രപഥം.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 42 സെക്കൻഡ്.
2: കാർഷിക വൃത്താന്തം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
3: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
5: നമ്മുടെ മണ്ണിൽ തണ്ണിമത്തൻ കൃഷി എങ്ങനെ ലാഭകരമാക്കാം? വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറായ ടി ഉമ്മർഗോയയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
6: നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് അന്യം നിന്നിരുന്ന ഒരു കൃഷിയായിരുന്നു തണ്ണിമത്തൻ. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തണ്ണിമത്തൻ്റെ വരവും കാത്ത് ഇരുന്നിരുന്ന മലയാളികളായിരുന്നു ഒരു കാലത്ത് നാം. തണ്ണിമത്തൻ വളരെ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാവുന്ന ഒരു കൃഷിരീതിയാണ്. മാത്രമല്ല, ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് കൃത്യമായ വരുമാനം ലഭിക്കാനും തണ്ണിമത്തൻ കൃഷി വളരെയേറെ നല്ലതാണ്. തുറസായി വെയിൽ ലഭിക്കുന്ന സ്ഥലം ലഭിക്കുക എന്നുള്ളത് തണ്ണിമത്തൻ കൃഷിയുടെ വലിയ ഒരു കാര്യമാണ്. മണ്ണ് നല്ലപോലെ ഇളക്കി മറിക്കണം. അതിന് നിലവിലെ സംവിധാനത്തിൽ ട്രാക്ടർ കൊണ്ട് ഒഴുകുകയോ അല്ലെങ്കിൽ JCB ഉപയോഗിച്ച് ഇളക്കി മറിക്കുകയോ ചെയ്യാവുന്നതാണ്. ആയതിനു ശേഷം 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെയുള്ള തടങ്ങൾ തയ്യാറാക്കി ജൈവവളങ്ങളും അടിവളങ്ങളും ഇട്ടതിനു ശേഷം മൾച്ചിങ് ഷീറ്റുകൾ കൊണ്ട് പുതയ്ക്കുന്നതിന് മുമ്പ് അതിനുള്ളിൽ ഡ്രിപ്പ് ഇറിഗേഷന്റെ പൈപ്പ് സെറ്റ് ചെയ്ത് പുതച്ച് ഒരു ടാങ്കും വെഞ്ചർ യൂണിറ്റും ഫെർട്ടിഗേഷൻ യൂണിറ്റും സെറ്റ് ചെയ്താൽ കൃഷി ആരംഭിക്കാം. വിത്ത് തിരഞ്ഞെടുക്കുന്നത് വളരെയേറെ പ്രാധാന്യമാണ്. തണ്ണിമത്തന് ഇന്ന് വിപണിയിൽ പലതരത്തിലുള്ള വിത്തുകളും ലഭ്യമാണ്. ഓരോ വിത്തിനും ഓരോ ദൈർഘ്യമാണ് വിളവെടുക്കാനുള്ളത്. അത് തണ്ണിമത്തൻ കൃഷിയിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. സാധാരണയായി റംസാൻ കാലത്ത് തണ്ണിമത്തൻ വിളവെടുക്കുക എന്നുള്ള പ്രതീക്ഷയോടുകൂടി വിപണിയിൽ കിട്ടുന്ന ഏതെങ്കിലും തണ്ണിമത്തൻ്റെ വിത്ത് മേടിച്ചിടുമ്പോൾ ആ വിത്ത് സമയത്ത് വിളവെടുക്കാൻ കഴിയാത്ത അവസ്ഥ പല കർഷകരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആയതുകൊണ്ട് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. തണ്ണിമത്തൻ നട്ട് 28-30 ദിവസം ആകുമ്പോഴേക്കും കായ വരാൻ തുടങ്ങും. 60-65-70 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് പറിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള തണ്ണിമത്തനാണ് നിലവിൽ വിപണിയിലുള്ളത്. കായയുടെ എണ്ണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് തണ്ണിമത്തൻ കൃഷിയിൽ മറ്റൊരു പ്രധാന കാരണം. ഒരു വള്ളിയിൽ പരമാവധി 10 കായ അല്ലെങ്കിൽ അതിൽ കുറച്ച് 5 കായ, കൂടിക്കോയാൽ 15 കായ. കായയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കായയുടെ വലുപ്പത്തിൽ വ്യത്യാസം വരും. കായയുടെ എണ്ണം കുറയുന്നതനുസരിച്ച് വലുപ്പം കൂടുതലായി വരും. ഇപ്പോൾ ഒരു വള്ളി നട്ട് കഴിഞ്ഞ് അതിന് തലപ്പ് വരുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ കട്ട് ചെയ്ത് അടുത്ത ശിഖരങ്ങൾ വരുമ്പോൾ ആ ശിഖരവും കട്ട് ചെയ്ത് പരമാവധി ഒരു വള്ളിയിൽ 8-10 കായ കായ്പ്പിക്കുന്നതായിരിക്കും വളരെ ഗുണകരം. അതോടൊപ്പം തന്നെ ആവശ്യം

0: ആവശ്യമായ ജൈവവളം നേരത്തെ നൽകേണ്ടതും രാസവളങ്ങളും സൂക്ഷ്മമൂലകങ്ങളും യഥാസമയം നൽകുക എന്നുള്ളത് തണ്ണിമത്തം കൃഷിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ വളങ്ങൾ നൽകിയാലാണ് തണ്ണിമത്തന് നല്ല കളറും നല്ല സ്വാദും ലഭിക്കുക. തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് വളരെയേറെ ശ്രദ്ധിക്കണം. വിളവെടുപ്പിന് മുമ്പ് കൃത്യമായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കേണ്ടതുണ്ട്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ തണ്ണിമത്തന് വെള്ളത്തിൻ്റെ ചൊവ കൂടുതലാകാനും അതുവഴി മധുരം കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തണ്ണിമത്തൻ കൃഷി നല്ല രീതിയിൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. തണ്ണിമത്തൻ കൃഷി ഇലകൾ പറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നടന്ന് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. കായ്ച്ച ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി നിലവിലെ കായ്ച്ചക്കണി നിർബന്ധമായിട്ട് വെച്ചിരിക്കണം. ആവശ്യത്തിനനുസരിച്ചുള്ള കായ്ച്ചക്കണി നേരത്തെ നമ്മൾ സജ്ജീകരിച്ച് വെക്കേണ്ടതാണ്. തീർച്ചയായും നല്ല രീതിയിൽ ലാഭം കൊയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കൃഷിയാണ് തണ്ണിമത്തൻ്റെ കൃഷി. 60 ദിവസം കൊണ്ട് പറിച്ചെടുക്കണമെങ്കിൽ 60 ദിവസവും നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും അതിനുവേണ്ടി ചെലവഴിച്ച് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചെയ്യേണ്ടതാണ്.
1: വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറായ ടി ഉമ്മർഗോയയാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
6: കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് മിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല.
7: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
8: ദൃഷ്ടി
7: പ്രയോജകർ അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
9: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
10: അൽ റെഹാൻ ഉള്ളപ്പോ ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ? നോ ടെൻഷൻ.
11: 20 വർഷത്തെ സേവന പാരമ്പര്യവും നൂതന സാങ്കേതിക വിദ്യയുമായി അൽ റെഹാൻ കണ്ണാശുപത്രി ബൈപാസ് റോഡ് കൊണ്ടോട്ടി. ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് ത്രിപ്രയ.
7: ഫോൺ 0483271439.
2: ദൃഷ്ടി.
6: ലഹരിക്കെതിരെയുള്ള കേരള പോലീസിന്റെ പുതിയ പദ്ധതിക്ക് രൂപം നൽകി. തൂഫാൻ, ദ നാക്കോ ഹണ്ട് എന്ന പേരിലുള്ള പുതിയ യജ്ഞം 1 June ആരംഭിക്കും. 10 ദിവസത്തിനകം 3rd time ഇന്ധനവില വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും CNG 1 രൂപയും വർദ്ധിപ്പിച്ചു. KCB വൈദ്യുതി നിരക്ക്. റെഗുലേറ്ററി കമ്മീഷൻ പുതിയ നിർദ്ദേശങ്ങൾ നൽകി. പകൽ ഉപയോഗം കൂട്ടി രാത്രി ഉപയോഗം കുറയ്ക്കാൻ ഉതകുന്ന സംവിധാനം ഉണ്ടാകും. രാജ്യത്ത് ഉയർന്നുവന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കക്ഷിയായ കോക്രോച്ച് ജനതാ പാർട്ടിയെ നിരീക്ഷിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം. സംസ്ഥാനത്തെ IAS തലപ്പത്ത് അഴിച്ചുപണി. 6 ജില്ലകളിലെ കലക്ടർമാർക്ക് മാറ്റം. ചീഫ് ഇലക്ട്രൽ ഓഫീസർ രത്തൻ ഗേൽഖറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. പ്ലസ് 1 അപേക്ഷ നാളെ മുതൽ. നീറ്റ് ചോദ്യചോർച്ച. അന്വേഷണം കൂടുതൽ അധ്യാപകരിലേക്ക്. ചൈനയിലെ കൽക്കരി ഖനിയിൽ സ്ഫോടനം. 90 തൊഴിലാളികൾ മരിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന് റൊളാങ് ഗാരോസിൽ ഇന്ന് തുടക്കമാകും. IPL ക്രിക്കറ്റ്. ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 wicket ജയം.
7: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
7: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
12: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
13: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു.

0: ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ലെന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
1: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
2: സ്വർണം പവന് 320 രൂപ കുറഞ്ഞ് 116,640 രൂപയായി. തങ്കം 10 ഗ്രാമിന് 150,300 രൂപ. വെള്ളി കിലോഗ്രാമിന് 273,500. വെളിച്ചെണ്ണ വില ക്വിന്റലിന് കോഴിക്കോട് 25,000, വടകര 24,600, മാനന്തവാടി 26,800. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 23,000, പൊന്നാനി 17,500, കോഴിക്കോട് 16,750. മഞ്ചേരി വില ക്വിന്റലിന് 4,400, മാനന്തവാടി 5,600. റബ്ബർ വില ക്വിന്റലിന് കോഴിക്കോട് 24,300, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,600, മാനന്തവാടി 3,500. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,800, പൊന്നാനി 4,000, കോഴിക്കോട് വില ക്വിന്റലിന് 9,000, മഞ്ചേരി 7,500. കുരുമുളക് വില ക്വിന്റലിന് മഞ്ചേരി നാടൻ 67,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ശർക്കര വില ക്വിന്റലിന് പാലക്കാട് 5,500, കോഴിക്കോട് 5,400. നിലക്കടല ക്വിന്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,000, കോഴിക്കോട് 13,000. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 620, മാനന്തവാടി ലഗോൺ 630. അരി കോഴിക്കോട് വില ക്വിന്റലിന് മീഡിയം ജീരകശാല 18,000, പാലക്കാട് മട്ട 4,600, ബോധന 3,600. അരി മാനന്തവാടി ഗന്ധകശാല 18,000, മട്ട 4,600, കുറുവ 4,500.
0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: 4.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം സമയമായില്ല പോലും. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലീൽ ചൌധരി, ആലാപനം യേശുദാസും സബിത ചൌധരിയും ചേർന്ന്.

0: സമയമായില്ല പോലും എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് രചിച്ച് സലീൽ ചൌധരി ഈണം നൽകി യേശുദാസും സബിത ചൌധരിയും ആലപിച്ച ഗാനമാണ് കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു.

0: കേന്ദ്രമായ പൊതുജനാഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിയമത്തെപ്പറ്റി നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജൂൺ 20 വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ഡെസ്ക് റിപ്പോർട്ട്.
1: 20 വർഷം മുൻപ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരം കൊണ്ടുവന്ന നിയമമാണ് വികസിത് ഭാരത് ജി റാംജി ആക്ട്. ഒരു സാമ്പത്തിക വർഷം 125 തൊഴിൽ ദിനങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി, ഗ്രാമീണ തൊഴിലുറപ്പ് കൌൺസിൽ, ഭരണ ചെലവ്, പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സമയബന്ധിതവും സുതാര്യവും വിശ്വസനീയവുമായ വേതന വിതരണം പദ്ധതി ഉറപ്പാക്കുന്നു. നിശ്ചിത ദിവസങ്ങൾ തൊഴിൽ നൽകാൻ കഴിയാതെ വന്നാൽ തൊഴിലില്ലായ്മ വേതനം നൽകാനും പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്.
0: ലോകത്ത് ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. ഭ്രമാത്മകതയും മിഥ്യാധാരണയും ക്രമരഹിതമായ സംസാരവും രോഗബാധിതരിൽ ഉണ്ടാകാം. ലോകത്ത് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണിത്. ജനിതക പാരമ്പര്യത്തിന്റെയും ചുറ്റുപാടുകളുടെയും സ്വാധീനമാണ് പലപ്പോഴും രോഗത്തിന് കാരണമാകുന്നതെന്ന് കരുതുന്നു. കോഴിക്കോട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആകാശക്കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവുനാടവും അവതരിപ്പിക്കും. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ ഗവൺമെന്റ് വൻ അഴിച്ചുപണി നടത്തി. കണ്ണൂർ കളക്ടർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നൂഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. GST കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയാക്കി. ആലപ്പുഴ ജില്ലാ കളക്ടർ K എംബശേഖറാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി വി നായരാണ് പുതിയ ആലപ്പുഴ കലക്ടർ. കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി. KSIDC മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന പി വിഷ്ണുരാജിനെ കണ്ണൂരിൽ കലക്ടറായി നിയമിച്ചു. കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് പുതിയ പ്രവേശന പരീക്ഷാ കമ്മീഷണർ. പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന MS മാധവിക്കുട്ടിയെ കോഴിക്കോട് കലക്ടറാക്കി. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ സുധീറിനെ പകരം പാലക്കാട്ട് നിയമിച്ചു. പത്തനംതിട്ട കലക്ടർ S പ്രേംകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി. കില ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കലക്ടർ. കൊല്ലം കലക്ടർ N ദേവദാസിനെ കിലയുടെ ഡയറക്ടറായും നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസ് ആണ് പുതിയ കൊല്ലം ജില്ലാ കലക്ടർ. ആലപ്പുഴ സബ് കലക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആകെ 14 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. എല്ലാവരും തിങ്കളാഴ്ച ചുമതലയേൽക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ട്.
0: മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്ന നെല്ലും പൂർണ്ണമായി സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും സംഭരണം അവലോകനം ചെയ്ത് PRS നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കും. കർഷകർക്ക് നൽകേണ്ട തുക വൈകാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും വന്യമൃഗശല്യം പരിഹരിക്കാനും നഷ്ടപരിഹാരം നൽകാനും അനുകൂല നടപടിയുണ്ടാകുമെന്നും T സിദ്ദിഖ് അറിയിച്ചു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി കൽപ്പറ്റയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. അട്ടപ്പാടിയടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി KA തുളസി പറഞ്ഞു. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. മന്ത്രി N ഷംസുദ്ദീന് മണ്ണർകാട്ടും UDF പ്രവർത്തകർ സ്വീകരണം നൽകി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയിരുന്ന അനുമതി റദ്ദാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന അതിർ അടയാളക്കല്ലുകൾ ഇനി നീക്കം ചെയ്യാം. സാമൂഹ്യ പ്രത്യാഘാത പഠനമടക്കം ഗവൺമെന്റ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കിയിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി N ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. CBSE 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി

0: ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കാസർകോട് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർകോട് ബീച്ച് റൺ ഇന്ന്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: ഇന്ന് രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്ന് ആരംഭിച്ച് നെല്ലിക്കുന്ന് ബീച്ച്, കസബ ബീച്ച് റോഡ്, പുലിമുട്ട് വഴി മണൽപ്പരപ്പിലൂടെ 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ വീണ്ടും ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാ പങ്കാളികൾക്കും മെഡലുകൾ സമ്മാനിക്കും. ബീച്ച് റണ്ണിന്റെ മുന്നോടിയായി നഗരസഭാ അധികൃതരുടെയും DTPC വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ നെല്ലിക്കുന്ന് ബീച്ചിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർകോട് MLA കല്ലട്ര മാഹിൻ ബീച്ച് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ലക്നൌ ഏക്കന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30-ന് മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ 68-ാമത് തിരുവനന്തപുരം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഗതാഗതമന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. തനത് ആയോധന കലകളെ പരിപോഷിപ്പിക്കുമെന്നും യുവതലമുറയുടെ ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും കളരിപ്പയറ്റ് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ച് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ 1-ാം സ്ഥാനക്കാരായി. പത്തനംതിട്ടയെ 5 വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത്. ആലപ്പുഴയ്ക്കാണ് 2-ാം സ്ഥാനം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5-ന് നട തുറക്കും. പ്രതിഷ്ഠാദിനാഘോഷത്തിന് ശേഷം ചൊവ്വാഴ്ച രാത്രി 10-ന് നടയടയ്ക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ MLA അറിയിച്ചു. MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തഞ്ചാലിൽ രജിൻ ലാലും മരിച്ചു. റജിൻലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരികിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55:03. FM ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.

0: നമുക്ക് എടരിക്കോടുള്ള കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ അയച്ചാൽ മുട്ടിന് മാത്രമല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
1: ആശ്വാസമായി കുട്ടിയെ.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്, കോട്ടയ്ക്കൽ.
2: പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷ നാളെ തുടങ്ങും. നാളെ രാവിലെ ഇതിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങും. ഓൺലൈനിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ഹയർ സെക്കൻഡറിയിൽ നിലവിൽ 361,044 സീറ്റുണ്ട്. VHSE സ്കൂളുകളിൽ 33,000 സീറ്റും, കൂടാതെ പോളിടെക്നിക്കുകളിലും ITIകളിലുമായി 30,545 സീറ്റുമുണ്ട്. റദ്ദാക്കിയ നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ഫീസ് തിരികെ നൽകുന്നതിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA പ്രത്യേക ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചു. ഈ മാസം 27 രാത്രി 11:50 വരെ സൌകര്യം ലഭിക്കും. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in വഴി വിദ്യാർത്ഥികൾക്ക് ഫീസ് റീഫണ്ടിനായി അപേക്ഷിക്കാം. കുറ്റിപ്പുറം കെൽട്രോണിൽ ഒരു വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഗ്രാഫിക്സ് ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് ടെക്നിക് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. SSLC യോഗ്യത. ഫോൺ നമ്പർ 0494269788. നമ്പർ ആവർത്തിക്കാം: 0494269728. അരീക്കോട് ഗവൺമെന്റ് ITIയിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാർ അംഗീകാരത്തോടെ നടത്തുന്ന ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ് ആൻഡ് എയർലൈൻ ക്യാബിൻ ക്രൂ, ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, +2, ഡിഗ്രി, PG യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ പറയാം: 9037723093. നമ്പർ ആവർത്തിക്കാം: 9037723093. കാലിക്കറ്റ് സർവകലാശാല 2026-27 അധ്യയന വർഷത്തെ ഏകജാലക മുഖേനയുള്ള ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 29. ഫോൺ നമ്പർ 0494240017. നമ്പർ ഒരിക്കൽ കൂടി: 0494240717.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്, കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
4: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം. കൊലുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
4: സാന്ത്വനത്തിന്റെ കരസ്പർശം.

0: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടവിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
1: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക. എന്താ ചെയ്യാ?
2: അമ്മ ഇനി വിഷമിക്കും.

ഇന്നത്തെ ചിന്താ വിഷയം കേട്ടാലോ? പ്രതിസന്ധികൾ ജീവിതത്തിന്റെ അവസാനമല്ല, അവ നമ്മെ കൂടുതൽ കരുത്തുള്ളവരാക്കാനും ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം പഠിപ്പിക്കാനുമുള്ള അവസരങ്ങളാണ്. ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറുടെ വാക്കുകൾ ഒരിക്കൽ കൂടി: പ്രതിസന്ധികൾ ജീവിതത്തിന്റെ അവസാനമല്ല, അവ നമ്മെ കൂടുതൽ കരുത്തുള്ളവരാക്കാനും ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം പഠിപ്പിക്കാനുമുള്ള അവസരങ്ങളാണ്.

ഇന്നത്തെ ചോദ്യം കേൾക്കാം. പാരഡൈസ് ലോസ്റ്റ് എന്ന കൃതി രചിച്ചത് ആര്? ചോദ്യം ആവർത്തിക്കാം. പാരഡൈസ് ലോസ്റ്റ് എന്ന കൃതി രചിച്ചത് ആര്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: കാർത്തിക രാത്രി വിളക്കുമായി എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് രജനി. മധുര ബാലചന്ദ്രന്റെ വരികൾക്ക് സംഗീതം നൽകിയത് നെയ്യാറ്റിൻകര പുരുഷോത്തമൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
1: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
5: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
6: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
7: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐ ക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
8: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐ ക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
10: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ. നമുക്കും വേണ്ടേ സോളാർ?
12: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?

0: ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
1: അതെങ്ങനെ?
0: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
2: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
3: 2026 മാർച്ച് പാദത്തിലെ മലപ്പുറം ജില്ലയിലെ ബാങ്കുകളുടെ ബ്ലോക്ക് തല ബാങ്കേഴ്സ് സമിതി യോഗങ്ങൾ ഈ മാസം 29 ആരംഭിക്കും. ജില്ലയിലെ 15 ബ്ലോക്കുകളെയും കേന്ദ്രീകരിച്ച് നടത്തുന്ന അവലോകന യോഗങ്ങൾ അടുത്ത മാസം 9 അവസാനിക്കും. വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന വ്യക്തികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയായ അഭയ കിരണം പദ്ധതിയിൽ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ പറയാം: 04832950084. നമ്പർ ആവർത്തിക്കാം: 04832950084. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളുടെ ബസ് യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനുമായി സ്റ്റുഡന്റ്സ് ട്രാവലിംഗ് ഫെസിലിറ്റി കമ്മിറ്റി മീറ്റിംഗ് നാളെ വൈകിട്ട് 3 ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. മലപ്പുറം ജില്ലാ വികസന സമിതിയുടെ മെയ് മാസത്തെ യോഗം ഈ മാസം 30 രാവിലെ 10:30 ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേരും. മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ ഇന്ന് നടത്താൻ തീരുമാനിച്ചിരുന്ന ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ എഴുത്തു പരീക്ഷ മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പാലക്കാട്, തൃത്താല, കുഴൽമന്ദം MRSകളിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി ഈ മാസം 28 നടത്താനിരുന്ന അഭിമുഖം ബക്രീദ് അവധി പ്രമാണിച്ച് 29 മാറ്റിയതായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു.
1: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35
5: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
6: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: ട്രെയിൻ സമയം.
3: ട്രെയിൻ നമ്പർ 19578 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 7:19, നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, നമ്പർ 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51, നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
7: ട്രെയിൻ സമയം.
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യജാലകം.
9: പ്രായോജികർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
10: ഫോൺ 04933-262-262.
11: ആരോഗ്യ സംരക്ഷണത്തിന് അവധിയില്ല.
8: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഞായറാഴ്ചകളിലും.
11: ENT, പീഡിയാട്രിക്സ്, ദന്തരോഗ ചികിത്സകൾ, വന്ധ്യതാ നിവാരണ ചികിത്സ, ജനറൽ മെഡിസിൻ, അസ്ഥിരോഗ ചികിത്സകൾ, കുട്ടികളുടെ ദന്തരോഗ ചികിത്സകൾ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ഇനി ഞായറാഴ്ചകളിലും.
8: വിളിക്കൂ 04933-262-262.
1: ആഹാരത്തിലെ പോഷക ഘടകങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന അനീമിയ. ആരോഗ്യജാലകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.
12: ഈ അവസ്ഥയുടെ പ്രാധാന്യം എത്ര കണ്ടുണ്ട് എന്നൊരു ചോദ്യം. ലോക ജനത ഏതാണ്ട് 8.1 ബില്യൺ, അതിൽ 60% പേർക്കും ഏറിയും കുറഞ്ഞും ഈ വളർച്ചയെന്ന അവസ്ഥയുണ്ട്.

0: ഇന്ത്യയിൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5, ദേശീയ കുടുംബാരോഗ്യ പദ്ധതി 5, അതിൻ്റെ കണക്ക് പ്രകാരം 2019-21 നടത്തിയ കണക്ക് പ്രകാരം സ്ത്രീകളിൽ, അമ്മമാരിലും കുഞ്ഞുങ്ങളിലും 58% പേർക്കും വളർച്ചയുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് 68%. പുരുഷന്മാരിൽ ഏതാണ്ട് 40%. മറ്റൊരു സർവേ നടത്തിയതിൽ ഇതിലും കുറച്ച് കുറവാണ് കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിലെ അവസ്ഥ ഇതിൽ നിന്നും വളരെയൊന്നും വ്യത്യസ്തമല്ല. കേരളത്തിലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏറ്റവും അധികം വളർച്ചയുണ്ട്. കൗമാരക്കാരിലും ഇവിടെ ഏതാണ്ട് 50% പേർക്ക് വളർച്ചയുണ്ട്. ഈ വളർച്ച ഏറിയും കുറഞ്ഞും അപകടത്തിലേക്ക് നയിക്കുന്നത് ഇക്കൂട്ടരിൽ ചിലരെയാണ്. പ്രത്യേകിച്ചും പ്രധാനമായിട്ടും ഗർഭിണികൾക്കും മൊലിയൂട്ടുന്ന അമ്മമാർക്കും രക്തക്കുറവ്, വളർച്ചയുണ്ടാവുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും കൂടും. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ. പ്രായാധിക്യമുള്ള വയോജനങ്ങളിൽ വളർച്ച ഉണ്ടാവാം, പക്ഷെ അവിടെ ഈ പോഷകാഹാരക്കുറവിനേക്കാൾ ഏറെ രക്തനഷ്ടം, അർബുദാവസ്ഥകൾ ഒക്കെയാണ് ഏറെ പ്രാധാന്യമുള്ളത്. ഈ കൂട്ടരിൽ നവജാത ശിശു കാലഘട്ടം തൊട്ട് 6 മാസം വരെയുള്ള കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ നമ്മൾ പുറത്തുനിന്ന് ഇത്തരത്തിലുള്ള ധാതുക്കളോ വിറ്റാമിനുകളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ശരിയായ രീതിയിൽ മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും 6 മാസം വരെ അമ്മയുടെ പാലിൽ നിന്ന് തന്നെ ലഭിക്കും എന്നുള്ളത് കൊണ്ട് മുലയൂട്ടൽ മാത്രം മറ്റൊന്നും വേണ്ട എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ വളരെ ചെറിയ കൂട്ടർക്ക് മാത്രം, അതിലാരൊക്കെയാണ്? മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങൾ, തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെ ഈ ധാതു ലവണങ്ങളൊക്കെ, വിറ്റാമിനുകളൊക്കെ കൊടുക്കേണ്ടി വരും. അത് 2-4 ആഴ്ച പ്രായമാവുമ്പോഴേക്ക് ഇരുമ്പിൻ്റെ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന തുള്ളിമരുന്നുകളായിട്ട് കൊടുക്കേണ്ടി വരും. കാൽസ്യം കൊടുക്കേണ്ടി വരും, മറ്റ് വിറ്റാമിനുകൾ കൊടുക്കേണ്ടി വരും. അതല്ലാതെ മാസം തികഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയിട്ടുള്ള ഒരു ശിശുവിന്, ഏതാണ്ട് 2.5 കിലോയിൽ മേലെ തൂക്കമുള്ള ഒരു ശിശുവിന്, ശരിയായ രീതിയിൽ മുലയൂട്ടുന്ന ഒരു കുഞ്ഞിന് ഒരു വിറ്റാമിനുകളുടെയും ഏതെങ്കിലും ഒരു പൗഡറിൻ്റെയും ഒന്നിൻ്റെയും ആവശ്യമില്ല. 6 മാസം വരെ അവരുടെ കാര്യം മുലപ്പാൽ കൊണ്ട് മാത്രം ആരോഗ്യം നിലനിർത്താൻ പറ്റും. അതിനാണ് എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിംഗ് എന്നാണ് പറയുന്നത്.
1: ആഹാരത്തിലെ പോഷക ഘടകങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന അനീമിയ. ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-262-262.
5: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
6: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
5: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ, കോളേജ് ID കാർഡുമായി വരൂ.
6: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി, ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റി വയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
9: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
10: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
11: അൽറേഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി,
12: ദിവസവും കാലത്ത് 6:35.
13: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽറേഹാൻ കണ്ണാശുപത്രിയിൽ.
14: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
15: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
14: ഫോൺ 0483-280-5000.
16: എന്താ ചെങ്ങ എന്റെ കാൽമുരി കെട്ടൊക്കെ?
17: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടി വരും.
16: ഈ എന്തിനാണോ പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്? മുട്ടിന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ, കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
14: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം,

0: യോസി മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
1: ഞാൻ വാക്ക് തരാം, പക്ഷേ ഗ്ലാസോ? അതെന്നും ഒഴിഞ്ഞിരിക്കുമോ?
2: ഈ ഗ്ലാസ് ഇനി ഒഴിഞ്ഞിരിക്കില്ല. ഞാൻ അതിൽ നോക്കുമ്പോഴൊക്കെ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള പൂവ് കാണാം. എന്റെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണ് ആ പൂവ് തന്നത് എന്നും ഞാൻ ഓർക്കും. അതുപോലെ, എന്നിട്ട് മിസ് പൊട്ടിച്ചിരിച്ചു. എന്റെ കൈകൾ വിട്ടുകളഞ്ഞിട്ട് മധുരമായി പറഞ്ഞു, ഇനി പൊക്കോ തങ്ക മനസ്സുകാര. സ്കൂളിൽ ഞങ്ങൾ പഠിച്ച പ്രയോജനമുള്ള ആദ്യ പാഠം ആഴ്ചയിലെ ദിവസങ്ങളാണ്. ഓരോ ആഴ്ചയിലെയും ഓരോ ദിവസവും കൃത്യമായി മനസ്സിലാക്കിയപ്പോഴാണ് അയാൾ ചൊവ്വാഴ്ചകളിലാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ഒരു ചൊവ്വാഴ്ച സ്റ്റേഷന്റെ അപ്പുറത്തും അടുത്ത ചൊവ്വാഴ്ച ഇപ്പുറത്ത് ഞങ്ങളുടെ ഭാഗത്തുമാണ് അയാൾ വരുന്നത് എന്നും ഞാൻ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചൊവ്വാഴ്ച ക്ലാസ്സിൽ കയറാതിരുന്നത്. ടോട്ടോക്ക അതറിയരുത് എന്ന് ഞാൻ കരുതി. ഇല്ലെങ്കിൽ വീട്ടിൽ പറയാതിരിക്കാൻ ഗോട്ടി കുടിക്കേണ്ടി വരും. നേരത്തെ ആയിരുന്നു ഞാൻ. പള്ളിമണികൾ 9 അടിച്ചിട്ടെ അയാൾ വരൂ. അതുകൊണ്ട് ഞാൻ തെരുവുകളിലൂടെ ചുറ്റിക്കറങ്ങി, അപകടകരമല്ലാത്ത തെരുവുകളിൽ മാത്രം. തീർച്ച. ഞാൻ ആദ്യം പള്ളിയിൽ കയറി പുണ്യാളന്മാരെ നോക്കി നിന്നു. അനങ്ങാത്ത പ്രതിമകളും ചുറ്റും മെഴുകുതിരികളും. ഇവ കണ്ടിട്ട് എനിക്ക് അല്പം പേടി തോന്നി. ചിമ്മുന്ന മെഴുകുതിരി വെട്ടത്തിൽ പുണ്യാളന്മാരും കണ്ണു ചിമ്മി. എപ്പോഴും അനങ്ങാതെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഒരു പുണ്യാളനാവുന്നത് അത്ര നല്ല കാര്യമല്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ സങ്കീർത്തിയുടെ അഥവാ പള്ളിച്ചമയമുറിയുടെ ചുറ്റും നടന്നു. സിയു സക്കറിയാസ് മെഴുകുതിരിക്കാലുകളിൽ നിന്ന് പഴയ മെഴുകുതിരികൾ മാറ്റി പുതിയവ വയ്ക്കുകയായിരുന്നു. മേശപ്പുറത്ത് മെഴുകുതിരി കുറ്റികൾ കൂമ്പാരമായി കിടന്നു. സിയു സക്കറിയാസ്, ഗുഡ് മോർണിംഗ്. അദ്ദേഹം പണി നിർത്തി കണ്ണട മൂക്കിൻ തുമ്പത്തേക്ക് ഇറക്കി ഒന്ന് മൂക്ക് ചീറ്റി തിരിഞ്ഞു നോക്കി. ഗുഡ് മോർണിംഗ് മോനെ. ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? എനിക്ക് ആ മെഴുകുതിരി കുറ്റികൾ നോക്കാതിരിക്കാനാവില്ല. എന്നെ തടസ്സപ്പെടുത്തൽ മാത്രമായിരിക്കും അത്. ഇന്ന് സ്കൂളിൽ പോയില്ലേ? പണി തുടർന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. ഞാൻ പോയതാ, പക്ഷെ ടീച്ചർ വന്നില്ല. ടീച്ചർക്ക് പല്ലുവേദന. ഓ. അദ്ദേഹം തിരിഞ്ഞ് കണ്ണട വീണ്ടും മൂക്കിന്റെ തുമ്പത്തേക്ക് നിരക്കി. നിനക്ക് എത്ര വയസ്സായി കുഞ്ഞേ? 5. അല്ല, 6. അല്ലല്ലല്ല, 5. 5 or 6? 6. ആ, മതപഠന ക്ലാസ്സിൽ ചേരാനുള്ള കൃത്യവയസ്സ്.
1: എനിക്ക് വരാമോ?
2: എന്താ പറ്റാത്തേ? നീ ആകെ ചെയ്യേണ്ടത് എല്ലാ വ്യാഴാഴ്ചയും കൃത്യം 3 മണിക്ക് ഇവിടെ എത്തുക മാത്രം.
1: ആ, അത് നമുക്ക് നോക്കാം.
2: ആ മെഴുകുതിരി കുറ്റികൾ തന്നാൽ ഞാൻ വരാം.
1: എന്തിനാ
2: ഈ കുറ്റി മെഴുകുതിരി? പിശാജ് എന്നെ ഒന്ന് തോണ്ടി. ഞാൻ പിന്നെയും നുണ പറഞ്ഞു.
1: എന്റെ പട്ടത്തിന്റെ നൂലിമ്പെ മെഴുകു പറ്റിക്കാനാ?
2: അപ്പോ ഉറപ്പുകൂടും.
1: എന്നാ എടുത്തോ.
0: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
3: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
4: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
5: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
6: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744550424.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ട.

0: അല്ലേ?
1: മലപ്പുറം ജി ജി എച്ച് എസ് സ്കൂളിൽ ഒഴിവുള്ള നാച്ചുറൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ് എന്നീ ഹൈസ്കൂൾ അധ്യാപക തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നാളെ രാവിലെ 10 സ്കൂളിൽ അഭിമുഖം നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി ഹാജരാകണം. ഫോൺ നമ്പർ 0483273115. നമ്പർ ആവർത്തിക്കാം: 0483273815. മലപ്പുറം ജില്ലയിൽ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി ഫാം സൂപ്പർവൈസർ നിയമനത്തിന് ജില്ലാ കുടുംബശ്രീ മിഷൻ അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: പൌൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം അല്ലെങ്കിൽ പൌൾട്രി പ്രൊഡക്ഷനിൽ ഡിപ്ലോമ, കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഇരുചക്രവാഹന ലൈസൻസ്. പ്രായപരിധി 2026 മെയ് 1. 30 കവിയരുത്. എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ അപേക്ഷയോടൊപ്പം ബയോഡേറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഈ മാസം 30 അപേക്ഷിക്കണം. മമ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ പ്രോജക്ട് അസിസ്റ്റന്റിനെ നിയമിക്കുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന 3 ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ ബിരുദവും ഒപ്പം 1 കുറയാതെയുള്ള അംഗീകൃത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ പാസ്സായിരിക്കണം. അടുത്ത മാസം 6 അപേക്ഷ സ്വീകരിക്കും. ഫോൺ നമ്പർ 0493120026. നമ്പർ ആവർത്തിക്കാം: 0493120260. ചേലാരി എ കെ എൻ എം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള അധ്യാപക തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഈ മാസം 26 രാവിലെ 10 നടക്കും. ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. ഫോൺ നമ്പർ 9400006449. നമ്പർ ആവർത്തിക്കാം: 9400006449.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
4: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
4: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
3: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:40 അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞു ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ നിരന്തര പിന്തുണ നൽകുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആഹ്വാനം പ്രധാനമന്ത്രി ആവർത്തിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആഗോള സമാധാനം, സുരക്ഷ, പ്രാദേശിക വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. 4 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. ഇന്തോ പസഫിക് മേഖലയിലെ അമേരിക്കൻ നയങ്ങളുടെ അടിസ്ഥാന ശിലയാണ് ഇന്ത്യയെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ നിക്ഷേപിച്ച $20 ബില്യണിലും പാക് സിലിക്കയിൽ ഇന്ത്യ ഒപ്പുവച്ചതിലും ഇത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ US എംബസി സപ്പോർട്ട് അനക്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റൂബിയോ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വരും വർഷങ്ങളിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ പ്രധാന കയറ്റുമതിക്കാരായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ ആർട്ടില്ലറി ഷെൽ നിർമ്മാണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം 50% ഉയർത്തുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി.
1: ആത്മനിർഭർ ഭാരത് ഓർ മേക്ക് ഇൻ ഇന്ത്യ പ്രൈവറ്റ് സെക്ടർ എനർജി കാ ഉപയോഗ ആവശ്യം ഇസ്ലിയെ പോളിസി റിലേറ്റഡ് റിഫോർമ്സ് നീതിഗത് സുധാർ ഭിക്കിയേ FDI കോ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കോ ലിബറലൈസ് കിയാ ഗയാ പോസിറ്റീവ് ഇൻഡൈനൈസേഷൻ ലിസ്റ്റ് ലൈ ഹം ലോഗോ നേ ക ലംബി ലിസ്റ്റ് മോർ ദാൻ 5000 ഐറ്റംസ് കി തയ്യാർ കി ഹൈ ഇസ് പോസിറ്റീവ് ഇൻഡൈനൈസേഷൻ ലിസ്റ്റ് മേ ഐറ്റംസ് ഹൈ ഹം ഉൻകോ നിർധാരിത സമയ കേ അണ്ടർ ഹം ഭാരത് കി ധർത്തി പർ ബനായേംഗേ ഹം ദുനിയാ കേ കിസി ദേശ് സേ ഉസ്കോ ഇംപോർട്ട് നഹീ കരേംഗേ.
0: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വ്യാപാരം, നിക്ഷേപം, ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്നിവ ചർച്ച ചെയ്യും. കനേഡിയൻ പ്രധാനമന്ത്രി മാക് കാർണി നടത്തിയ ഇന്ത്യ സന്ദർശന വേളയിലാണ് ചർച്ചകൾക്കുള്ള നിബന്ധനകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചത്. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജസ്ഥാനിലെ ദണ്ഡേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 2025 VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ തൊഴിൽ ഗ്യാരണ്ടി 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി നിയമങ്ങൾ, കേന്ദ്ര ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കൌൺസിൽ നിയമങ്ങൾ, പരാതി പരിഹാര നിയമങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കരട് നിയമങ്ങളാണ് പൊതുജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിനായി നൽകിയിരിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. സമയബന്ധിതവും സുതാര്യവും ഉത്തരവാദിത്തപരവുമായ വേതന വിതരണത്തിന് ശക്തമായ ഊന്നൽ നൽകുന്ന പുതിയ നിയമം നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പുതിയ നിയമം ഈ വർഷം July 1 മുതൽ പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനുമായുള്ള സമാധാന കരാറിന്റെ ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.

0: ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇസ്രയേലിന് പുറമെ സൌദി അറേബ്യ, യുഎഇ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായി ട്രംപ് പറഞ്ഞു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിലെത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി പ്രതികരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിനെ 7 വിക്കറ്റ് വിജയം. ലക്നൌ ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യം 18 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് മറികടന്നു. നായകൻ ശ്രേയസ് അയ്യരുടെ അപരാജിത സെഞ്ചുറിയാണ് പഞ്ചാബിന് വിജയം സമ്മാനിച്ചത്. 72 റൺസ് നേടിയ ജോഷ് ഇംഗ്ലീസാണ് ലക്നൌവിന്റെ ടോപ് സ്കോറർ. ഇന്ന് ഉച്ചയ്ക്ക് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും വൈകിട്ട് 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കർ ചുമതലയേൽക്കും. GST കമ്മീഷണറായി PB നൂഹിനെ നിയമിച്ചു. ഈ ചുമതല വഹിച്ച പാട്ടീൽ അജിത് ഭഗവത് റാവുവിന് ധനവകുപ്പ് സെക്രട്ടറിയായാണ് മാറ്റം. ആലപ്പുഴ കളക്ടർ കെ ഇമ്പശേഖരനെ വാട്ടർ അതോറിറ്റി MD നിയമിച്ചു. ഷാജിവി നായരാണ് പുതിയ ആലപ്പുഴ കളക്ടർ. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന് വ്യവസായ വകുപ്പ് ഡയറക്ടറായാണ് മാറ്റം. KSIDC മാനേജിംഗ് ഡയറക്ടർ ചുമതലയും നൽകി. വ്യവസായ വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി നിയമിച്ചു. കോഴിക്കോട് കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് എൻട്രൻസ് കമ്മീഷണറാകും. പാലക്കാട് കളക്ടർ MS മാധവിക്കുട്ടിയെ കോഴിക്കോട്ടേക്ക് മാറ്റി. കെ സുധീരാണ് പുതിയ പാലക്കാട് കളക്ടർ. പത്തനംതിട്ട കളക്ടർ S പ്രേംകൃഷ്ണനെ ആരോഗ്യവകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. കിലാ ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കളക്ടർ. കൊല്ലം കളക്ടർ N ദേവിദാസ് കിലാ ഡയറക്ടറാകും. വ്യവസായ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി ആനിജൂല തോമസാണ് പുതിയ കൊല്ലം കളക്ടർ. ആലപ്പുഴ സബ് കളക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയംപര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 14 സെക്കൻഡ്. കേൾക്കാം.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
2: പെരിന്തൽമണ്ണ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
3: നോർമൽ പ്രസവം 6000 രൂപ, സിസേറിയൻ 12000 രൂപ.
2: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
4: ഇന്നത്തെ ഗാനം.

ഇന്ന് മെയ് 24. പ്രമുഖ മിമിക്രി കലാകാരനും ചലച്ചിത്ര സീരിയൽ നടനുമായിരുന്ന കോട്ടയം സോമരാജന്റെ 2nd ചരമവാർഷിക ദിനം ഇന്നാണ്. ഒപ്പം ചലച്ചിത്രകാരനും ആകാശവാണി ഉദ്യോഗസ്ഥനുമായിരുന്ന ടി എൻ ഗോപിനാഥൻ നായരുടെ 27th ചരമവാർഷിക ദിനവും ഇന്നാണ്. അഞ്ചര കല്യാണം, കണ്ണകി, കിങ് ലെയർ, ഫാൻഡം തുടങ്ങിയ ചിത്രങ്ങളിൽ സോമരാജ് അഭിനയിച്ചു. 1958 മുതൽ 78 വരെ ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ടി എൻ ഗോപിനാഥൻ നായർ. അനിയത്തി, സി ഐ ഡി, തിരമാല തുടങ്ങിയ ചിത്രങ്ങളുടെ കഥയും തിരക്കഥയും നിർവഹിച്ചത് അദ്ദേഹമായിരുന്നു. പരീക്ഷ, ക്രിസ്തുമസ് രാത്രി തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത്, ആകാശദീപം, പാടാത്ത പൈങ്കിളി, നായര് പിടിച്ച പുലിവാൽ, മണവാട്ടി, വേമ്പനാട്, ആന തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. നാടകങ്ങൾ, നോവൽ, കവിതകൾ, ജീവചരിത്രം, യാത്രാവിവരണം എന്നിങ്ങനെ 50-ൽ പുസ്തകങ്ങൾ രചിച്ചു. സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ളയാണ് ഗോപിനാഥൻ നായരുടെ അച്ഛൻ. അന്തരിച്ച നടൻ രവി വള്ളത്തോൾ മകനാണ്. കേൾക്കാം ടി എൻ ഗോപിനാഥൻ നായർ അഭിനയിച്ച മണവാട്ടി എന്ന ചിത്രത്തിലെ ഈ ഗാനം. ഇന്നത്തെ ഗാനമായി അഷ്ടമുടിക്കായലിലെ അന്നനട തോണിയിലെ

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ടി പി വിനയ്കുമാർ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
4: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
3: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
4: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.

0: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
2: വിവിധ തരം മഴക്കാല രോഗങ്ങളും അവയുടെ ലക്ഷണങ്ങളും പ്രതിരോധവും. ഇന്ന് സംസാരിക്കുന്നത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ്.
3: മറ്റ് കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന മഴക്കാല രോഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ജലദോഷം, കോമൺ ആയിട്ടുണ്ടാവുന്ന കോൾഡ്, അതുപോലെ തന്നെ പനി, കഫക്കെട്ട്, വയറിളക്കം, മറ്റു വൈറൽ പനികൾ തുടങ്ങിയവയെല്ലാം മഴക്കാലത്താണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. ഇനി കൊതുകുജന്യ രോഗങ്ങളാണ് മറ്റൊരു വിഭാഗം. അഴുക്കുചാലിലും അതുപോലെ തന്നെ നമ്മുടെ ഓടയിലൊക്കെ രോഗവാഹികളായിട്ടുള്ള കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതാണ് കൊതുകുജന്യ രോഗങ്ങൾ.

0: ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ്.
1: മറ്റ് കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന മഴക്കാല രോഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ജലദോഷം, കോമൺ ആയിട്ടുണ്ടാവുന്ന കോൾഡ്, അതുപോലെ തന്നെ പനി, കഫക്കെട്ട്, വയറിളക്കം, മറ്റു വൈറൽ പനികൾ തുടങ്ങിയവയെല്ലാം മഴക്കാലത്താണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. ഇനി കൊതുകുജന്യ രോഗങ്ങളാണ് മറ്റൊരു വിഭാഗം. അഴുക്കുചാലിലും അതുപോലെ തന്നെ നമ്മുടെ ഓടയിലൊക്കെ രോഗവാഹികളായിട്ടുള്ള കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതാണ് കൊതുകുജന്യ രോഗങ്ങളുടെ പ്രധാന കാരണം. ചിക്കൻഗുനിയ, ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം, എൻസഫലൈറ്റിസ്, മന്ദരോഗം, മലമ്പനി എന്നിവയെല്ലാം നമ്മുടെ കൊതുകുജന്യമായിട്ടുള്ള രോഗങ്ങളാണ്. ഇനി മഴക്കാല രോഗങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളതാണ് വൈറൽ ഫീവർ അല്ലെങ്കിൽ വൈറൽ പനി. മഴക്കാലത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പനികളുടെ പ്രധാനിയാണ് വൈറൽ പനി. വായുവിലൂടെയാണ് ഇത് പകരുന്നത്. പലതരം വൈറസുകൾ വൈറൽ പനി ഉണ്ടാക്കാറുണ്ട്. ഇത്തരം പനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നു പോകുന്നവയാണ്. ശക്തമായിട്ടുള്ള പനി, ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന, ശരീരവേദന, തലവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ തുടങ്ങിയവയൊക്കെയാണ് പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. പനി ഒരു രോഗമല്ലെന്നും മറിച്ച് രോഗലക്ഷണമാണെന്നും ശരീരം സ്വയം സൃഷ്ടിക്കുന്ന ഒരു പ്രതിരോധ മാർഗം മാത്രമാണ് പനി എന്നതും മനസ്സിലാക്കിക്കൊണ്ട് തുറസായ അന്തരീക്ഷത്തിൽ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിച്ചിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്രമത്തിലൂടെ ഇരിക്കുകയാണ് ഇത്തരത്തിലുള്ള വൈറൽ പനി മാറ്റിയെടുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ പനി വരുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നല്ല ഫീവറൊക്കെ ഉണ്ടെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് ദേഹം മുഴുവൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നനഞ്ഞ തുണി നെറ്റിയുടെ ഭാഗത്ത്, വയർ ഭാഗത്ത് വെക്കുന്നതും പനി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇനി നല്ല ജലദോഷം ഉള്ളപ്പോഴൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ നേരം നമ്മൾ മുഖത്ത് ആവി പിടിക്കാം. അതുപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പുവെള്ളം കവിളിൽ കൊള്ളുന്നതും നല്ലതാണ്. കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ശ്വാസകോശത്തെയും അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയുമാണ് ആദ്യം ബാധിക്കുക. അപ്പോൾ ശ്വാസകോശത്തിലേക്കുള്ള സ്വയം സംരക്ഷണ മാർഗങ്ങളാണ് നമ്മുടെ തുമ്മലും ചീറ്റലുമൊക്കെ. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും നമ്മൾ രോഗാണുക്കൾ വായുവിലേക്ക് പടർന്ന് മറ്റുള്ളവർക്കും രോഗം വരാതിരിക്കാൻ നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. പലപ്പോഴും തുമ്മലും ചുമയും കുറയാനും നെഞ്ചിലെ കഫക്കെട്ട് കുറയാനും മുഖത്തും നെഞ്ചിനൊക്കെ ആവി പിടിക്കുന്നത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മഴക്കാലത്ത് കാണുന്ന മറ്റൊന്നാണ് നമ്മുടെ ടൈഫോയിഡ് എന്ന് പറയുന്നത്. ടൈഫോയിഡിനകത്ത് ഉണ്ടാക്കുന്ന ഒന്നാണ് സാൽമണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ഈ അണുബാധയെ തുടർന്നിട്ടാണ് ടൈഫോയിഡ് ഉണ്ടാകാറുള്ളത്. ക്രമേണ വർദ്ധിച്ചു വരുന്ന പനി, അതുപോലെ തന്നെ തലവേദന, വയറുവേദന, ക്ഷീണം, വയറിളക്കം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വെള്ളത്തിലൂടെയും അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെയാണ് ഇത് പകരുന്നത്. ടൈഫോയിഡ് തടയാനുള്ള പ്രതിരോധ മാർഗങ്ങളാണ് പൊതുസ്ഥലങ്ങളിൽ ശുചിത്വവും വ്യക്തി ശുചിത്വവും, ആഹാരത്തിന് മുമ്പായി തന്നെ നന്നായിട്ട് കൈകഴുകുന്നതും, ശ്രദ്ധയോടു കൂടിയിട്ടുള്ള ഭക്ഷണ രീതിയും ഈ ശുചിത്വത്തിൽ പെടുന്നു. മലിനകരമായ സാഹചര്യത്തിലെ ഭക്ഷണം, വെള്ളം എന്നിവ ഒഴിവാക്കുക തന്നെ ചെയ്യുക. ധാരാളം ശുദ്ധജലം കുടിക്കുന്നതും ഈ ടൈഫോയിഡൊക്കെ ഇല്ലാതിരിക്കുന്നതിനും മാറുന്നതിനും വേണ്ടിയിട്ടും നമ്മെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.
2: വിവിധ തരം മഴക്കാല രോഗങ്ങളും അവയുടെ ലക്ഷണങ്ങളും പ്രതിരോധവും. ഇതുവരെ സംസാരിച്ചത് പാണ്ടിക്കാട് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ്.
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
4: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി
4: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
3: ഫോൺ 9946680000.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
3: എന്നും രാവിലെ 7 മണിക്ക്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
3: തിങ്കൾ രാവിലെ 8:20.
6: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
3: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
7: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
8: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
9: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
8: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
7: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
3: ഫോൺ 7025131199.
10: കാവ്യധാര.
11: വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയ ചങ്ങമ്പുഴ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. PV പ്രീത.

0: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയ ചങ്ങമ്പുഴ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ചൊല്ലിയത് PV പ്രീത.
1: കാവ്യധാര. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
5: ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങിയെന്നുള്ള ചിന്ത വരുന്നതെന്നറിയോ?
6: ഇല്ല.
5: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
6: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
5: അതെന്താ?
6: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണ്ണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
7: ആകാശവാണി മഞ്ചേരി FM നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: മഴക്കാലത്തുണ്ടാകുന്ന ദുരന്തങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ജാഗ്രതയിൽ ഇന്ന് സംസാരിക്കുന്നത് മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം.
1: പ്രകൃതി പ്രതിഭാസങ്ങളെ ഒരു തരത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ ആവില്ല. എന്നാൽ ബുദ്ധിപൂർവമായ മുന്നൊരുക്കങ്ങളിലൂടെ അതിൻ്റെ ആഘാതം നമുക്ക് കുറയ്ക്കാനാവും. അതിന് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളുടെ ചരിത്രമാണ്. മുമ്പ് വെള്ളം കയറിയിരുന്ന പ്രദേശങ്ങളിൽ വീടും മറ്റു നിർമ്മാണങ്ങളും നടത്താതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ നടന്നു പോയിരുന്ന പല വഴികളും അതുപോലെ നമ്മുടെ പല പഴയ കളിസ്ഥലങ്ങളും വെള്ളക്കെട്ടുകളുണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഇന്ന് വലിയ കെട്ടിടങ്ങൾ ഉയർന്നിൽക്കുന്ന കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. മഴവെള്ളത്തിന് ഒഴുകി താഴ്ന്ന പ്രദേശങ്ങളിൽ പോകുന്നതിനുള്ള വഴി അടച്ചുകൊണ്ടാണ് ഇത്തരം കെട്ടിടങ്ങൾ പലതും നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. മഴക്കാലത്തിന് മുമ്പ് തന്നെ തോടുകളും ഓവുചാലുകളും തടസ്സങ്ങൾ നീക്കി വൃത്തിയാക്കി വെള്ളത്തിന് ഒഴുകിപ്പോവാനുള്ള വഴി സുഗമമാക്കുക എന്നതാണ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോവാനുള്ള ചാലുകൾ മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മണ്ണിട്ട് ഉയർത്തി മതിലുകൾ പണിയുന്ന സ്ഥലങ്ങളിലും മണ്ണ് ഇടിച്ചു താഴ്ത്തി കെട്ടിടങ്ങൾ പണിയുന്ന സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മതിൽ പണിയുന്ന അടിത്തറ ആവശ്യമായ വിസ്താരത്തിലെടുത്ത് ആവശ്യമായ ചെരിവ് നൽകാൻ ശ്രദ്ധിക്കണം. അധികം ഉയരത്തിൽ മതിൽ പണിയുമ്പോൾ കോൺക്രീറ്റ് കൊണ്ട് ബെൽറ്റുകൾ ഉറപ്പാക്കണം. താഴ്ന്ന പ്രദേശങ്ങളിൽ നിർമ്മാണ സമയത്ത് തന്നെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടു തന്നെ കെട്ടിടങ്ങളുടെ അടിത്തറ പണിയണം. വേനൽക്കാലത്ത് നിർമ്മിച്ച തടയണകൾ പോലുള്ളവ നീരൊഴുക്കിന് തടസ്സമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. മഴക്കാലമെത്തിയാൽ പ്രാദേശികമായി ലഭിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അർഹിക്കുന്ന ഗൗരവത്തോടെ കാണുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. പ്രദേശത്ത് മഴ മൂലം മുൻകാലങ്ങളുണ്ടായ സംഭവ വികാസങ്ങൾ പരിഗണിച്ച് പ്രാദേശിക ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യണം. പ്രായമായവരും രോഗികളും വീട്ടിലുണ്ടെങ്കിൽ അവരെ സുരക്ഷിതമാക്കുന്നതിനുള്ള ശ്രദ്ധ വേണം. അത്യാവശ്യ മരുന്നുകൾ വാങ്ങി സൂക്ഷിക്കണം. മഴക്കാലത്ത് സാധാരണ സംഭവിക്കുന്ന മറ്റൊരു പ്രതിസന്ധി കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നതാണ്. മരങ്ങളുടെ താഴ്ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേരുകളുടെ മണ്ണിലുള്ള പിടുത്തം കുറയുന്നു. റോഡിൻ്റെ വശങ്ങളിൽ നിന്ന് മരം വീണ് ഗതാഗത തടസ്സം മഴക്കാലത്ത് നിത്യ സംഭവമാണ്. കാറ്റിന് മരങ്ങൾ മറിഞ്ഞു വീഴാതിരിക്കാൻ അവയുടെ ശിഖരങ്ങൾ മഴക്കാലം എത്തും മുമ്പ് തന്നെ വെട്ടിയൊതുക്കേണ്ടതുണ്ട്. അവനവൻ്റെ പറമ്പിൽ നിന്നും മരങ്ങൾ വീണ് മറ്റൊരാളുടെ വസ്തുക്കൾക്ക് നഷ്ടം സംഭവിക്കാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. മഴക്കാലം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വാഹനങ്ങളുടെ സുരക്ഷയാണ്. വാഹനങ്ങളുടെ തേഞ്ഞു തീർന്ന ടയറുകൾ മാറ്റി പുതിയ ടയറുകൾ വാങ്ങിയിടണം. മഴക്കാലത്ത് അപകട സാധ്യത ഉള്ള പ്രദേശങ്ങളിലേക്ക് അനാവശ്യ യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. റോഡിന് കുറുകെ ഒഴുകുന്ന വെള്ളത്തിൽ വാഹനം ഇറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അരയടി പോലും ആഴമില്ലാത്ത വെള്ളത്തിൽ കാറ് പോലുള്ള വാഹനങ്ങൾ തെന്നി നീങ്ങി അപകടത്തിൽപ്പെടും. മഴ പോലുള്ള പ്രതിഭാസങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല. പക്ഷേ ശ്രദ്ധിച്ചാൽ അതുമൂലമുള്ള അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനാവും.
0: ജാഗ്രതയിൽ ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ. ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 04885-22-7701.
3: ഇടിയു എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക. തിങ്കളാഴ്ച രാവിലെ 7:50.
4: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
3: ഇടിയു, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
3: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
4: ആകെ പേടിയാവുന്നു ഡോക്ടർ.
5: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
3: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
5: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
0: ഇന്ന് ചിന്തുപാട്ട് കേൾക്കാം. അയ്യപ്പൻ വിളക്ക്, കെട്ടുനിറ എന്നീ ചടങ്ങുകളിലാണ് പ്രധാനമായും ചിന്തുപാട്ട് അവതരിപ്പിക്കുന്നത്. ശാസ്താംപാട്ടിനോട് വളരെയധികം സാദൃശ്യമുള്ള ചിന്തുപാട്ട് ഉത്ഭവിച്ചത് തമിഴിൽ നിന്നാണ്. നമ്മുടെ പൂർവികരാണ് തമിഴിൽ നിന്നുള്ള ചിന്തുപാട്ടിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ശാസ്താംപാട്ടുകൾ പ്രധാനമായും അയ്യപ്പനെക്കുറിച്ചാണ് പാടുന്നത്. എന്നാൽ ചിന്തുപാട്ടിൽ അയ്യപ്പൻ, മുരുകൻ, ശാസ്താവ്, ഭഗവതി എന്നിവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാടുന്നത്. ശാസ്താംപാട്ട് ആലപിക്കുമ്പോൾ ചെറിയ ഉടുക്കുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചിന്തുപാട്ട് ആലപിക്കുമ്പോൾ അല്പം വലിപ്പം കൂടിയ ഉടുക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് ചിന്തുപാട്ട് അവതരിപ്പിക്കുന്നത് നവോദയ ചിന്തുപാട്ട് സംഘം.

0: നവോദയ ചിന്തുപാട്ട് സംഘം അവതരിപ്പിച്ച ചിന്തുപാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
3: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: പ്രധാന വാർത്തകൾ.
0: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ നിയമം 2025 കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജന അഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് കലക്ടർമാർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കലക്ടർമാരെ മാറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 29 വരെ സമർപ്പിക്കാം. അട്ടപ്പാടി അടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ മന്ത്രി KA തുളസി. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ MLA. MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. കാസർകോട് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർകോട് ബീച്ച് റൺ ഇന്ന്. രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്നാരംഭിച്ച് 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: തീവണ്ടി സമയം, പ്രായോജികർ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
4: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ഫോൺ 8129110087.
5: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മംഗലൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, നമ്പർ 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, നമ്പർ 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: തീവണ്ടി സമയം, പ്രായോജികർ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
9: വാക്കും
8: പൊരുളും, പ്രായോജകർ.
9: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
8: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
10: പ്രായോജകർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
3: CH സെന്റർ മഞ്ചേരി.
10: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
3: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
10: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
3: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
10: CH സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. കേരള പി എസ് സി നടത്തുന്ന വിവിധ മത്സര പരീക്ഷകൾക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്തമാറ്റിക്സ് എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
2: ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ആകെ 30 മാർക്കാണ് ഈ ഭാഗത്തു നിന്നുണ്ടാവുക. ഇതിൽ എന്ത് പഠിക്കണമെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് എങ്ങനെ പഠിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും മലയാളം ആയാലും സ്കില്ല് എന്നുള്ള സംഭവമാണ് ഒരു പി എസ് സി പരീക്ഷയിൽ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോവുക. കൃത്യമായ ഒരു സമയമുണ്ട്, ഒരു മിനിറ്റ് തികച്ചില്ലാത്ത ആ സമയത്തിനകത്ത് നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് 30 മാർക്ക് നേടാനുള്ള ഏറ്റവും നല്ല വഴി. അതുകൊണ്ട് തന്നെ റീസെന്റായി നടന്നിട്ടുള്ള ചോദ്യപേപ്പറുകൾ ഓരോ ദിവസവും കൃത്യമായി എടുത്ത് പരിശീലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അതിൽ തന്നെ മലയാളത്തിന് 10 മാർക്ക് വൊക്കാബുലറിയും ഇംഗ്ലീഷിന് 5 മാർക്ക് വൊക്കാബുലറിയും, ഇങ്ങനെ 15 മാർക്കാണ് ഇത്തവണ പരീക്ഷയ്ക്ക് ഉള്ള വൊക്കാബുലറി സെക്ഷൻ. ഇതിൽ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ഗ്ലോസറി എന്നുള്ള ഒരുപാട് പദങ്ങളാണ് കടന്നു വരാറുള്ളത്. പദങ്ങൾ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി നിങ്ങൾ നോക്കേണ്ടത് റീസെന്റ് നടന്ന പരീക്ഷകളിലെ വൊക്കാബുലറി എടുക്കുക. ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ഉത്തരത്തിന്റെ മീനിങ് മാത്രം പഠിച്ചു വെക്കാതെ ബാക്കിയുള്ള 3 ഓപ്ഷൻസിന്റെയും കൂടെ മീനിങ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഒറ്റ ചോദ്യപേപ്പറിൽ തന്നെ ഒരുപാട് വൊക്കാബുലറി നമുക്ക് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ വർത്തമാനകാല ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുന്ന ഒരു അരമണിക്കൂറെങ്കിലും ആ പത്രം വായിക്കാൻ ശീലമാക്കുക. അതിലെ പരിചയമില്ലാത്തതും പരിചയമുള്ളതുമായ വാക്കുകൾ മിനിമം പഠിച്ചു വെക്കുക. അങ്ങനെ പദസമ്പത്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും. അങ്ങനെ മാത്രമേ ഈ 15 മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിൽ തന്നെ മലയാളത്തിന്റെ വ്യാകരണങ്ങൾ പരമാവധി ഒഴിവാക്കിയെന്ന് തന്നെ പറയാം. പദശുദ്ധി, വാക്യശുദ്ധി, അർത്ഥശുദ്ധി, പ്രയോഗങ്ങൾ, ശൈലികൾ, പഴഞ്ചൊല്ലുകളൊക്കെയാണ് മലയാളത്തിലേക്ക് കടന്നു വരാറുള്ളത്. അതിൽ തന്നെ ചില എഴുത്തുകാർ പറഞ്ഞിട്ടുള്ള ശൈലികളൊക്കെ എടുത്തു കാണിക്കാറുണ്ട്. എഴുത്തുകാർ കലാസാഹിത്യ മേഖലയിൽ വരുന്നതാണെങ്കിൽ പോലും എഴുത്തുകാരും അവരുടെ പുസ്തകങ്ങൾ, അവരുടെ കഥാപാത്രങ്ങളൊക്കെ മലയാളത്തിൽ കടന്നു വരാം. ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ഗ്രാമർ, ക്വസ്റ്റ്യൻ ടാഗ് അടക്കമുള്ള കോൺകോഡ്, ടെൻസ്, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, കണ്ടീഷൻ ക്ലോസ് ഒക്കെയാണ് ചോദ്യങ്ങൾ. കഴിഞ്ഞ കാലത്തെ എക്സാം ഒക്കെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമുക്ക് മാത്സ് ആണ്. മാത്സിൽ 5 മാർക്ക് ലഘുഗണിതത്തിനും 5 മാർക്ക് മാനസിക ശേഷി നിരീക്ഷണ പാഠവും എന്നിവയ്ക്കുള്ളതാണ്. LCM, HCF അടക്കമുള്ള ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശ, കൂട്ടുപലിശ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പഠിക്കേണ്ടതാണ്. സമയം, പ്രവൃത്തി, ശരാശരി, കൃത്രിംഗങ്ങളൊക്കെ ഈ ഭാഗത്ത് ലഘുഗണിതത്തിന്റെ ഭാഗമായി കടന്നു വരും. മാനസിക ശേഷി പരിശോധനയിൽ ശ്രേണികൾ, ചിഹ്നങ്ങൾ, ഒറ്റയാന കണ്ടെത്തുക, സംഖ്യാവലോകനങ്ങൾ, കോഡിംഗ്, ഡീകോഡിംഗ്, ബന്ധങ്ങൾ, ദിശാവബോധം തുടങ്ങിയവയ്ക്കാണ് കടന്നു വരാറുള്ളത്. മാത്സ് സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ SERT, NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ പറഞ്ഞ ഏരിയയുമായി ബന്ധപ്പെട്ട സിലബസിലെ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഒരുപാട് തവണ അത് ചെയ്ത് പരിശീലിക്കുക. എന്നാൽ മാത്രമേ മാത്സിലെ പരമാവധി മാർക്ക് നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ.
1: കേരള പി എസ് സി നടത്തുന്ന വിവിധ മത്സര പരീക്ഷകൾക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്തമാറ്റിക്സ് എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
4: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
3: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. യു ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
1: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
0: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
2: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
0: തന്നെയോ? അതേതായാലും നന്നായി.
2: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
6: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം പ്രായോജകർ
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ

0: കണക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
1: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
0: കുട്ടികൾ കളിക്കട്ടെ.
1: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
0: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് ഉൽപ്പന്നം.
2: സൈബർ ജാലകം. കണക്കുകൂട്ടി തല പെരുക്കുന്നു എങ്കിൽ ഈ ആപ്പിനെ കുറിച്ച് അറിയണം.
3: ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ് എന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ ഈ സ്പന്ദനം പലർക്കും വലിയ കീറാമുട്ടിയാണ് എന്നതും ഒരു വാസ്തവം തന്നെ, ശരിയല്ലേ? കണക്കിലെ കുറെ എക്സും വൈയും എ പ്ലസ് ബി ഹോൾ സ്ക്വയറും കണ്ട് തല കറങ്ങിയിട്ടുണ്ടോ? എങ്കിൽ ഒട്ടും പേടിക്കേണ്ട, ഫോട്ടോ മാത്ത് എന്ന ആപ്പ് നിങ്ങൾക്കായുള്ളതാണ്. ആപ്പിന്റെ സ്പെല്ലിംഗ് PHOTOMATH, ഫോട്ടോ മാത്ത്. നിങ്ങൾക്ക് പ്രയാസം തോന്നുന്ന ആ ഒരു കണക്കില്ലേ, അതിൻ്റെ ഫോട്ടോ എടുത്താൽ മതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അതെങ്ങനെ ചെയ്യണം എന്ന് ഈ ആപ്പ് പഠിപ്പിച്ചു തരും. അത് എത്ര സങ്കീർണമായ കണക്കുമാവട്ടെ, ഹോംവർക്ക് ചെയ്യുമ്പോൾ സംശയങ്ങൾ തീർക്കുവാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല. കണക്ക് പരീക്ഷയെ ഇനി ധൈര്യമായി നേരിടാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടുവാനായി ഫോട്ടോ മാത്ത് ആയി ഉപയോഗിക്കുക എന്നുള്ളതല്ല, മറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുവാനും അറിയുവാനുമായി ഈ ആപ്പ് പ്രയോജനപ്പെടുത്തുക എന്നതാണ് ശരിയായ മാർഗം.
2: സൈബർ ജാലകം.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്. ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
0: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
0: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
0: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുക്കുളം.
7: പ്രായോജകർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
0: ഓ, എന്തൊരു ചൂടാ. പോരാത്തേന് അതിന്റെ ഇടയിൽ കറന്റ് കട്ടും.
7: അപ്പൊ നിങ്ങളുടെ ഇൻവെർട്ടറിന് എന്ത് പറ്റി?
0: ഒന്നും പറയണ്ടോ, അതിന് തീരെ ചാർജ് കിട്ടണില്ല. ബാറ്ററി മാറ്റണം എന്നാ പറയണം.
7: ബാറ്ററി മാറ്റൊന്നും വേണ്ട, നമ്മുടെ മഞ്ചേരി ചരണിയിലുള്ള BRGC AJ എനർജി സൊല്യൂഷനിൽ പൊക്കോളൂ. ബാറ്ററി മാറ്റാതെ തന്നെ ചാർജ് നിൽക്കാനുള്ള വഴി അവിടെ നിന്ന് കിട്ടും.
0: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ.
8: പ്രിയപ്പെട്ടവരെ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ തയ്യാറാക്കുന്ന വിധമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ആദ്യം 1 കിലോ ചിക്കൻ ഇടത്തരം കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇതിനൊപ്പം 2 ഉരുളക്കിഴങ്ങ്, 1 വലിയ ക്യാരറ്റ് എന്നിവ ചതുരത്തിലും, 3 സവാള നീളത്തിലും അരിഞ്ഞതും, 5 പച്ചമുളക് നടുകെ കീറിയതും, 1 വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും, 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി എടുക്കണം. തേങ്ങ ചിരകി 1/2 പാലും 2/2 പാലും പ്രത്യേകം എടുത്തുവെക്കണം. ഇനി ഒരു വലിയ പാത്രത്തിൽ ചിക്കൻ കഷ്ണങ്ങൾ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക. ഇതിലേക്ക് തേങ്ങയുടെ 2/2 പാലും, ആവശ്യത്തിന് ഉപ്പും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി വേവിക്കുക. ചിക്കനും പച്ചക്കറികളും പാകത്തിന് വെന്തുവരുമ്പോൾ മറ്റൊരു പാനിൽ 3 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവയിട്ട് മൂപ്പിക്കണം. ഇതിലേക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റുക. സവാളയുടെ നിറം മാറാതെ ഒന്ന് വാടിക്കിട്ടിയാൽ മതിയാകും. വഴറ്റിയ

0: സവാള വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ കൂട്ടിലേക്ക് ചേർത്ത് നന്നായി ഇളക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർക്കാം. ഗ്രേവിക്ക് നല്ല കട്ടിയും സ്വാദും കിട്ടാനായി 10 കശുവണ്ടി പരിപ്പ് അരച്ചതുകൂടി ഈ സമയത്ത് ചേർക്കാം. ഗ്രേവി നന്നായി കുറുകി വരുമ്പോൾ തീ കുറച്ചു വെച്ച് കട്ടിയുള്ള 1 പാൽ ഒഴിക്കുക. പാൽ ഒഴിച്ച ശേഷം തിളപ്പിക്കരുത്. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും മുകളിൽ തൂവി അരമണിക്കൂർ നേരം അടച്ചു വയ്ക്കുക. വളരെ രുചികരമായിട്ടുള്ള വൈറ്റ് ചിക്കൻ സ്റ്റ്യൂ ഇപ്പോൾ തയ്യാറായി. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി വേഗത്തിൽ പറഞ്ഞുതരാം. ഒരു വലിയ പാത്രത്തിൽ ചിക്കൻ കഷ്ണങ്ങൾ, ഉരുളക്കിഴങ്ങ്, കാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക. ഇതിലേക്ക് തേങ്ങയുടെ 2 പാലും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി വേവിക്കുക. ചിക്കനും പച്ചക്കറികളും പാകത്തിന് വെന്തുവരുമ്പോൾ മറ്റൊരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവയിട്ട് മൂപ്പിക്കണം. ഇതിലേക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റുക. വഴറ്റിയ സവാള വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ കൂട്ടിലേക്ക് ചേർത്ത് നന്നായി ഇളക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും 10 കശുവണ്ടി പരിപ്പ് അരച്ചതുകൂടി ഈ സമയത്ത് ചേർക്കാം. ഗ്രേവി നന്നായി കുറുകി വരുമ്പോൾ തീ കുറച്ചു വെച്ച് കട്ടിയുള്ള 1 പാൽ ഒഴിക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും മുകളിൽ തൂവി അരമണിക്കൂർ നേരം അടച്ചു വയ്ക്കുക. പ്രിയരെ, ഇപ്പോൾ വളരെ ടേസ്റ്റിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ സ്റ്റ്യൂ റെഡിയായിട്ടുണ്ട്.
1: രസമുകുളം. BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
2: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
3: ഇന്ന് FM ശുഭദിനത്തിന് ശേഷം ചിത്രമഞ്ചരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ചിത്രമഞ്ചരിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, കൂടെ ഇഷ്ടഗാനവും ആസ്വദിക്കാം. വിളിക്കേണ്ട നമ്പർ പറയാം, 0483-295-0300. മറ്റൊരു നമ്പർ 0483-295-0800. മറക്കാതെ വിളിക്കുക, ആസ്വദിക്കുക ചിത്രമഞ്ചരി.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
7: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി,
10: ദിവസവും കാലത്ത് 6:35.
11: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
12: സുബ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
13: സുബ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
12: സുബ്ന പാം.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
15: എന്നും രാവിലെ 8:30.
14: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. രചന, സംഗീതം, AJ ജോസഫ്. ഗായിക, ചിത്ര.

0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിരശസ്ത്രക്രിയ.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിരശസ്ത്രക്രിയ.
0: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
1: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണുപരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
0: മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ.
2: പാരഡൈസ് ലോസ്റ്റ് എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം: ജോൺ മിൽട്ടൺ. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ മഹാകാവ്യങ്ങളിലൊന്നാണ് ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ്. 1667 ഈ കൃതി ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. മനുഷ്യന്റെ പാപവും സ്വർഗനഷ്ടവുമാണ് ഈ മഹാകാവ്യത്തിന്റെ പ്രമേയം.
1: ഇതുവരെ കേട്ടത്
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
0: മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
1: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും.
5: കെ പി പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555024.
2: എഫ് എം ശുഭദിനത്തിലെ എല്ലാ വിഭവങ്ങളും ആസ്വദിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. എഫ് എം ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ എൻ സിജേഷ്, കൂടെ സ്നേഹപ്രഭ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: ചിത്രമഞ്ചേരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ചിത്രമഞ്ചേരി.
3: ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചിത്രമഞ്ജരിയാണ്. അങ്ങനെ മെയ് മാസവും ഇവിടെ ഏകദേശം അതിന്റെ അവസാന പാദത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ? മെയ് മാസത്തിനൊരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? വഴി നിറയെ പൂത്തു നിൽക്കുന്ന ഗുൽമോഹറും അതുപോലെ നാട്ടുമാമ്പഴങ്ങളുടെ രുചിയുമൊക്കെയായി മെയ് മാസം എന്നും സുന്ദരിയാണ്. ഇപ്പോളിത് അതൊക്കെ ഇടവപ്പാതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാറിക്കൊടുക്കുകയാണ്. ജീവിതം പലപ്പോഴും അങ്ങനെ തന്നെയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഒരു പുഞ്ചിരിയോടെ നമ്മളും അതിനൊപ്പം അങ്ങ് സഞ്ചരിക്കുക. എന്തായാലും ചിത്രമഞ്ചരി ഇവിടെ ആരംഭിക്കാം അതേ ചെറു പുഞ്ചിരിയോടെ. പ്രിയപ്പെട്ടവരെ, ഇത് ചിത്രമഞ്ചരിയുടെ സമയമാണ്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം.

0: വിളിക്കൂ, നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കൂ. വിളിക്കേണ്ട നമ്പറുകൾ 0483 2950 300, ഒരു നമ്പർ കൂടിയുണ്ട്, 2950 800, STD കോഡ് 0483. സംസാരവും ഇഷ്ടഗാനങ്ങളുമായി ചിത്രമഞ്ജരിയിൽ ഒത്തുചേരാം. ഇന്നൊപ്പമുള്ളത് സ്നേഹപ്രഭയാണ്. സ്റ്റുഡിയോ സഹായത്തിന് സിജേഷ്. സാങ്കേതിക സഹായം നൽകുന്നത് EM ഷജീർ, ഷംസീർ എന്നിവർ. അപ്പോൾ ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 0483 എന്ന STD കോഡിനൊപ്പം 2950 300, 2950 800.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവമൊന്നുമല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്ക.
2: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു. പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
3: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി, ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
3: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. കുറെ ചികിത്സിച്ചതു, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
1: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.

0: നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഒപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി ചിത്രമഞ്ചരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി 9:20 വരെ ഇത് ചിത്രമഞ്ചരിയുടെ നേരം. വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 04 83 എന്ന STD കോഡിനൊപ്പം 29 50 300 29 50 800. അപ്പോൾ സ്വീകരിക്കാം ആദ്യത്തെ ശ്രോതാവിനെ. ഹലോ, നമസ്കാരം. ഇതാരാണ്? ഹലോ ഹലോ നമസ്കാരം. നിലമ്പൂർ എന്നാണെന്ന് കേട്ടോ, പേര് കേട്ടില്ല. അബ്ദുള്ള അല്ലേ, നിലമ്പൂർ അല്ലേ? ആ, നിലമ്പൂര് തന്നെയാണ് സ്ഥലം. നിലമ്പൂര് തന്നെ. എന്ത് ചെയ്യുന്നു അബ്ദുള്ള? റിട്ടയേർഡ് വ്യക്തി. എന്തിൽ നിന്നും?
1: BSNL ആയിരുന്നു
0: അല്ലേ. ഇപ്പൊ റിട്ടയർമെന്റ് ജീവിതം ആസ്വദിച്ചു തുടങ്ങിയിട്ട് എത്ര കാലമായി?
1: മൂന്ന് വർഷമായി.
0: സ്വസ്ഥായിട്ട് പോകുന്നു? അതിനു മുന്നേ, അതായത് റിട്ടയർമെന്റിലാണോ റേഡിയോ പരിപാടികളൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയത്?
1: നേരത്തെ
0: മുതലേ ഉണ്ട്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ശ്രദ്ധിച്ചിരുന്നു അല്ലേ. ഹലോ, ചെറിയൊരു തടസ്സം ഉണ്ടായി എന്നുള്ളതാണ്, നോക്കാം.

എന്തായാലും അബ്ദുള്ളയ്ക്ക് ഒരു ഗാനം നമ്മളിവിടുന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനം തന്നെയാണത്, തുമ്പോളി കടപ്പുറം എന്ന ചിത്രത്തിലെ ഗാനം.

0: തുമ്പോളി കടപ്പുറം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഒ എൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് സലീൽ ചൌധരിയുടെ സംഗീതം. ചിത്രമഞ്ജരിയാണ്. വിളിക്കൂ, വിളിക്കേണ്ട നമ്പറുകൾ 04 83 എന്ന STD കോഡിനൊപ്പം 29 50 300 29 50 800.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
2: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ID കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
0: ഹലോ, നമസ്കാരം. ചിത്രമഞ്ജരിയാണ്.
3: ഹലോ.
0: ഹലോ, ഇതാരാണ്?
3: എന്റെ പേര് സുലൈമാൻ.
0: സുലൈമാൻ, എവിടെ നിന്നാണെന്ന് പറഞ്ഞോളൂ.
3: വെള്ളൂര്, തലയോലപ്പറമ്പ് അടുത്ത്.
0: തലയോലപ്പറമ്പ്?
3: തലയോലപ്പറമ്പിനടുത്ത് വെള്ളൂര് എന്ന് പറയും.
0: തലയോലപ്പറമ്പിൽ ഒരു വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജന്മസ്ഥലമാണല്ലോ അല്ലേ?
3: അതെ, വൈക്കം മുഹമ്മദ്.
0: അതെ അതെ അതെ, അതിന്റെ ഒരു അഭിമാനം. ബേപ്പൂർ സുൽത്താൻ ഒക്കെ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ജന്മനാട് അവിടെയാണല്ലോ. അതെ അതെ. കോട്ടയം ജില്ലയല്ലേ ഇത്?
3: കോട്ടയം ജില്ല.
0: കോട്ടയം ജില്ല. എന്താ ചെയ്യുന്നത് സുലൈമാൻ? എന്താ ചെയ്യുന്നത്?
3: ഞാൻ ഹോട്ടലിൽ പണിയായിരുന്നു, ഇപ്പൊ നിർത്തി, ഇപ്പൊ പാടില്ല. ഞാൻ ഈ ലോട്ടറി കച്ചവടമൊക്കെ.
0: അതെ അല്ലേ. കുറച്ചായോ ഹോട്ടലിലെ തൊഴിലൊക്കെ വിട്ടിട്ട്?
3: അഞ്ചു കൊല്ലമായി.
0: ആരോഗ്യ പ്രശ്നം?
3: ആരോഗ്യ പ്രശ്നത്തിന്റെ കാരണം ചെയ്യാൻ പറ്റാൻ.
0: കുഴപ്പമില്ല, എന്നാലും ഇപ്പോഴും ലോട്ടറി വിറ്റിട്ടാണെങ്കിലും അധ്വാനിച്ച് ജീവിക്കുന്നുണ്ടല്ലോ. അതെ, അതൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എത്ര കാലമായി മഞ്ചേരി FM-ന്റെ കൂടെ കൂടിയിട്ട്?
3: ഒരു കൊല്ലമായുള്ളൂ.
0: അതെ അതെ അതെ. അതുവരെ എങ്ങനെയായിരുന്നു? അതുവരെയും
3: കൊച്ചി FM.
0: പക്ഷെ പുതിയ ആപ്പ് ഒക്കെ വന്ന സമയത്ത് അല്ലേ?
3: ഞാനിത് മൊബൈലിൽ കേട്ടാൽ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്, അതിലേക്ക് കൊടുക്കും. അപ്പൊ അതിലെ ശബ്ദത്തിൽ റേഡിയോ കേൾക്കുന്ന പോലെ
0: കേൾക്കാം. എന്തായാലും ഈ ജോലിക്കിടയിലും അങ്ങനെ കോട്ടയത്ത് നിന്നൊക്കെ നമ്മുടെ മഞ്ചേരി FM കേൾക്കുന്നു എന്ന് പറയുമ്പോ ഒരു സന്തോഷം.
3: ഞാൻ ഈ സ്കൂട്ടറിൽ ലോട്ടറി വിളിക്കാൻ പോകുമ്പോൾ ഈ സ്പീക്കറിൽ ഈ റേഡിയോ വെച്ചിട്ട് മഞ്ചേരി വെച്ചിട്ട് ഞാൻ.
0: അതെ അതെ, പണ്ട് നാളെ നാളെ എന്നൊക്കെ പറഞ്ഞ് പറയുന്നതിന് പകരം മഞ്ചേരി FM-ലെ പാട്ടൊക്കെയാണോ
3: കേൾപ്പിക്കുന്നത്?
0: അതും ഒരു സന്തോഷം. നമ്മള് കോട്ടയത്തൊക്കെയും മഞ്ചേരി FM-ന്. മൊബൈലില്ല, അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെ, ഇങ്ങനെ ന്യൂസ് ഓൺ എയർ ആപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്തായാലും സുലൈമാനോട് ആദ്യം ചോദിക്കട്ടെ, ഏത് പാട്ടാണ് വേണ്ടത്? എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും തടസ്സം വന്നിട്ട് കോൾ ബ്രേക്ക് ആയാൽ പാട്ട് കൊടുക്കാലോ. പിന്നെ വീട്ടിലാരൊക്കെയാ ഉള്ളത്? അപ്പൊ അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പൊ എല്ലാവരോടും അന്വേഷണങ്ങളൊക്കെ അറിയിക്കുക. ഇത്ര ദൂരത്തു നിന്നും വിളിച്ചു എന്നുള്ളതിന്റെ ഒരു സന്തോഷം കൂടി ഞങ്ങൾ എല്ലാവരും അറിയിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനിയും കൂടെ ഉണ്ടാവുക. അപ്പൊ പാട്ട് കേട്ടോളൂ, ഖദീജ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് യൂസഫ് അലി കേച്ചേരി രചിച്ചിട്ടുള്ള MS ബാബുരാജിന്റെ സംഗീതം, യേശുദാസിന്റെ ആലാപനം. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പാട്ട് അല്ലെ? അപ്പൊ അത് കേൾക്കാം, ആസ്വദിക്കാം. അപ്പൊ ഇനിയും കൂടെ ഉണ്ടാവുക കേട്ടോ. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ശരി ശരി.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: പ്രിയപ്പെട്ടവരെ, ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 43:30. ചിത്രമഞ്ജരിയാണ് വിളിക്കേണ്ട നമ്പറുകൾ 04-83 എന്ന STD കോഡിനൊപ്പം 29-50-300, 29-50-800.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
6: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
5: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
2: സ്വാഗതം ചെയ്യാം നമ്മുടെ ചിത്രമഞ്ജരിയിലെ അടുത്ത കോളറെ. ഹലോ.
7: ഹലോ.
2: ആ ഹലോ, ഇതേതാണൊരു കുഞ്ഞു ശബ്ദം. കുട്ടി റോക്സ് ഒക്കെ ഉണ്ടായിരുന്നു വിളിക്കാൻ. അപ്പോഴാണ് കേട്ടോ ശരിക്കും വിളിക്കേണ്ടത്. വിഷ്ണുജ അല്ലേ? വിശ്വജ. ആഹാ, കൊള്ളാലോ, കേട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു പേര്. എന്താ ഈ വിശ്വം എന്നൊക്കെ പറഞ്ഞാൽ? അതാണ്. അപ്പോ വിശ്വം എന്ന് പറഞ്ഞാൽ എന്തായാലും ഭൂമി, ലോകം എന്നൊക്കെ ആവും അർത്ഥം അല്ലേ? വിശ്വജ എവിടുന്നാണ് വിളിക്കുന്നത്?
7: ഞാൻ മലപ്പുറം മങ്കടേന്ന്.
2: സ്കൂളിൽ പഠിക്കുകയാണോ? ഏത് പാട്ടാ കേക്കേണ്ടത്? ശ്രീരാഗമോ എന്നുള്ള പാട്ട്, പവിത്രത്തിലെ. ഇഷ്ടാണോ ആ പാട്ട്? അതെ അല്ലേ. വീട്ടില് വേറെ ആരാളുടെ വേറെ ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ശരിക്കും ചിത്രമഞ്ജരി നമ്മള് കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു പരിപാടി അല്ല, നമ്മള് മുതിർന്നവർക്കുള്ളതാണ് അത് കേട്ടോ. ആ അങ്ങനെ എന്നിട്ട് പക്ഷെ കോള് അങ്ങനെ അങ്ങ് പറ്റിച്ചു അല്ലേ. കുഴപ്പമില്ല, എന്തായാലും വിശ്വജിയോട് ഇത്തവണ അങ്ങോട്ട് അത് ആകാശവാണി അങ്ങോട്ട് മാപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. സന്തോഷമാണ്, ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ പവിത്രം എന്നുള്ള സിനിമയിലെ പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ? ഈ പാട്ടിനോട് ഇഷ്ടക്കൂടുതൽ തോന്നാൻ എന്താ കാര്യം? പാടാറുണ്ട്. ആ എന്നാ ഒരു പെട്ടെന്ന് ഒരു രണ്ടു വരി, ഇന്നിപ്പോ ആരും പാടിച്ചിട്ട് ആരും പാടി കേട്ടില്ല, അപ്പൊ ഒന്ന് ഒരു രണ്ടു വരി പാടിയിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോവാ കേട്ടോ.
7: പൊൻ തന്നെ.

ഉണ്ടല്ലോ. എന്തായാലും മാറിയിട്ടാണെങ്കിലും നമ്മുടെ ചിത്രമഞ്ജരിയിലേക്ക് ഇങ്ങനെ വിളിച്ചതുകൊണ്ട് ഇങ്ങനൊരു പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെയും വിശ്വജയുടെ മനോഹരമായ ശബ്ദത്തിൽ കേൾക്കാൻ പറ്റി. അപ്പൊ നമുക്കിനി പാട്ട് കേൾക്കാം അല്ലേ? ഹലോ, പാട്ട് കേൾക്കാം. അപ്പോൾ യേശുദാസിന്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേട്ടോളൂ. വീട്ടിലെല്ലാവരോടും അന്വേഷണമൊക്കെ അറിയിക്കുക. നല്ല മിടുക്കിയായിട്ട് സ്കൂളിലൊക്കെ തുറക്കാനൊക്കെ ആയി. അപ്പോൾ നന്നായിട്ടൊക്കെ പഠിക്കുക. അപ്പോൾ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയുക കേട്ടോ. അപ്പോൾ പാട്ട് വെച്ചുതരാം. യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തതായി ചിത്രമഞ്ജരിയിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ചിത്രം പവിത്രം. ONV യുടെ രചനയ്ക്ക് ശരത്തിന്റെ സംഗീതം.

അതിമനോഹരായിട്ട് പാടി.

0: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
1: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 2950-50-300, 2950-50-800, എസ് ടി ഡി കോഡ് 0483.
2: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
3: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
2: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവുള്ളൂ.
4: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
2: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
4: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
2: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
1: ഹലോ.
5: ഹലോ.
1: ആ ഹലോ, ഇതാരാണ്?
5: ഞാന് ജാഹിർ എന്നാണ് പേര്. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
5: വേണ്ടിട്ടാണ് വിളിക്കുന്നത്. ബപ്പു എന്ന് പേരുള്ള ഒരാള് ഉണ്ട് കൂടെ.
1: ജാഹിർ എന്നാണ് ഈ വിളിക്കുന്ന ആളുടെ പേര് അല്ലേ?
5: അതെ അതെ.
1: കോട്ടക്കലാണ്. പ്രോപ്പർ കോട്ടക്കൽ തന്നെയാണോ?
5: പറപ്പൂര്. പറയിൽ.
1: പറപ്പൂര് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ്? വാപ്പു എന്നാണ് പറഞ്ഞല്ലേ.
5: വാപ്പു ഞങ്ങളെ നാട്ടിലുള്ള ഒരു ചായക്കടയിലുള്ള മെയിൻ ആളാണ്.
1: അതെ, നാട്ടുകാരുടെ കണ്ണിലുണ്ണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
5: കണ്ണിലുണ്ണി, കണ്ണിലുണ്ണി. ഇവിടുത്തെ, ഇവിടെ നമ്മുടെ നാട് റൺ ചെയ്യണത് മുപ്പരുകാരനാണ്.
1: എന്തൊക്കെയാണ് അദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേകത?
5: മുപ്പരുന്ന് രാവിലെ വിളിച്ചിട്ട് നമ്മളോട് ഒരു ആഗ്രഹം പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു മാപ്പിളപ്പാട്ട് കേൾക്കണം.
1: അതെയോ, അത് ശരിയാ. അപ്പൊ അതിനല്ലേ നമ്മുടെ മഞ്ചേരി എഫ് എം ഇവിടെ ഉള്ളത്.
5: ഞങ്ങള് നാലഞ്ചു പേരിന്ന് കൂട്ട വിളിയായിരുന്നു.
1: എന്തായാലും അത് കിട്ടിയല്ലോ. അദ്ദേഹം പാട്ട് പാടാൻ
5: ആഗ്രഹിക്കുന്നുണ്ട്.
1: തീർച്ചയായിട്ടും പാടാലോ.
5: അതെ,
1: എന്നാ തന്നെ ആയിക്കോട്ടെ. ആ പാട്ട് തന്നെ ഇവിടുന്ന് വെച്ചുതരും ചെയ്യാം. ആണോ? ചായക്കട അവിടെ അങ്ങാടി തന്നെ ആയിരിക്കും അല്ലേ? എല്ലാവർക്കും വളരെ പരിചിതനായിരിക്കും. എന്താ ചെയ്യുന്നത് സാഹിർ? എന്താ ചെയ്യുന്നത്?
5: ഞാൻ ടീച്ചറാണ്.
1: ടീച്ചറാണ്. അവിടെ നാട്ടിൽ തന്നെയുള്ള?
5: നാട്ടിലാണ്, പുറത്ത് എഴുതുന്നത്.
1: ശരി. സ്കൂൾ തന്നെയാണോ? സ്കൂൾ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള ചെറിയ ആഗ്രഹങ്ങളൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് അതൊക്കെ വിളിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് കേട്ടോ. അതിന് തന്നെ സാഹിറിനും അതുപോലെ സാഹിറിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ രണ്ടു മൂന്ന് പേര്, അവർക്കൊക്കെ പ്രത്യേക ഒരു സ്നേഹം അറിയിക്കുകയാണ്. അപ്പോ വാപ്പു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു രണ്ട് വരി എങ്കിൽ
5: അല്ലെങ്കിൽ
1: പാടു പാടൂ
5: രണ്ട് വർത്താനം
1: പറഞ്ഞു സംസാരിക്കാം.
6: നല്ലൊരു മാപ്പിളപ്പാട്ട് വെച്ചനായിരിക്കും, പാടാൻ വലിയൊരു ഇതില്ല.
1: അതെ, എന്തായാലും ഒരു പാട്ട് ഇവിടുന്ന് വെച്ചുതരാം. സുഖമായിട്ടിരിക്കുന്നു അല്ലേ? എങ്ങനെ സുഖമില്ലാതിരിക്കും? ഇത്രയും സ്നേഹത്തോടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന നാട്ടുകാരുണ്ടാവുമ്പോ അല്ലേ, ഇങ്ങനെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമ്പോ തീർച്ചയായിട്ടും സന്തോഷം, ആ സന്തോഷം ആ വാക്കുകളിലൊക്കെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു പാട്ട് വെച്ചുതരാം. എന്തായാലും അവിടെ നാട്ടിലൊക്കെ എല്ലാവരടത്തും ഇങ്ങനെ മഞ്ചേരി എഫ് എമ്മിലേക്കൊക്കെ വിളിച്ചു കിട്ടിയതിന്റെ ഒരു സന്തോഷം അറിയിക്കും. ഇങ്ങനെ പാട്ട്

0: കേൾക്കാം. പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോ അത് കേട്ടോളൂ.
1: കിളുകിലും മണോരലുക്കത്തിട്ട് നിന്നും കസവണി തട്ട്.

0: പെരുമഴക്കാലം എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സലും ജോസ്നയും പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.
1: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: ചിത്രമഞ്ജരി.
1: ചിത്രമഞ്ജരി തുടരുകയാണ്. വിളിക്കേണ്ട നമ്പറുകൾ 2950300, 2950800 എന്നീ നമ്പറുകളിലേക്ക് 0483 എന്ന STD കോഡിനൊപ്പം 0483 എന്ന STD കോഡിനൊപ്പം 2950300, 2950800. ഒരു കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. സ്വാഗതം ചെയ്യാം. ഹലോ, ഇതാരാണ്? ഹലോ, നമസ്കാരം, ചിത്രമഞ്ജരിയാണ്, ഇതാരാണ്?
2: ഞാൻ ചാലക്കുടിയിൽ നിന്ന് കൃഷ്ണകുമാർ.
1: ചാലക്കുടി, ചാലക്കുടിക്കാരൻ ചങ്ങാതിയാണ്. നമുക്ക് ചാലക്കുടി എന്ന് പറയുമ്പോ ഓർമ്മ വരുന്ന ഒരാളാണ്. ആരാണത്?
2: കലാഭവൻ മണിയല്ലേ?
1: അതെ അതെ അതെ, കലാഭവൻ മണിയുടെ ഒരു അല്ലെ, ആ ഒരു ചില സ്ഥലപ്പേരുകൾ അങ്ങനെയല്ലേ?
2: അതെ അതെ
1: അതെ. അപ്പൊ ചാലക്കുടി തന്നെയാണോ സ്ഥലം?
2: ചാലക്കുടിക്കകത്ത് മേലൂർ എന്ന് പറയും. മേലൂര്,
1: മേലൂര്. ഇന്നിപ്പോ മലപ്പുറം ജില്ലക്ക് പുറത്തുനിന്ന് വരുന്ന രണ്ടാമത്തെ കോളാണ്.
2: അതെ അല്ലേ. ഞാൻ മഞ്ചേരിയും കണ്ണൂരൊക്കെ കേൾക്കാറുണ്ട്.
1: അതെ,
2: തൃശ്ശൂരും കേൾക്കാറുണ്ട്, കൊച്ചിയും കേൾക്കാറുണ്ട് കേട്ടോ.
1: ആ, എല്ലാം കേൾക്കാറുണ്ട്.
2: തൃശ്ശൂരൊക്കെ ഞാൻ വിളിക്കാറുണ്ട്, കൊച്ചിയിലേക്കും വിളിക്കാറുണ്ട്.
1: അങ്ങനെ മാറി മാറി വിളിക്കുമ്പോഴേക്കും ഒരു 6 മാസം കഴിയും.
2: വിളിക്കാറുണ്ട്
1: അല്ലേ?
2: അങ്ങോട്ട് ഇപ്പൊ ആദ്യമായിട്ടാണ്.
1: ഇങ്ങോട്ട്
2: ആദ്യമായിട്ടാണ്,
1: ഇങ്ങോട്ട് ആദ്യമായിട്ടാണ്. അപ്പൊ അത് ഒരു വലിയ സന്തോഷം. അപ്പൊ ഇനി അതാ പറഞ്ഞത്, ഓരോരോ സ്റ്റേഷനിൽ ഇങ്ങനെ മാറി മാറി വിളിച്ച് ഓരോ ഇഷ്ടഗാനങ്ങളൊക്കെ ചോദിച്ചു ഇങ്ങനെ വരുമ്പോഴേക്കും അടുത്തിട്ടാണ്. അപ്പോ കേക്കാറുണ്ട് അല്ലേ?
2: കേക്കാറുണ്ട്, കേക്കാറുണ്ട്.
1: എന്താ ചെയ്യുന്നത്?
2: ഞാൻ റിട്ടയറായി, പഞ്ചായത്തിലായിരുന്നു ജോലി, റിട്ടയറായി.
1: റിട്ടയറായി. ശബ്ദം പക്ഷേ വളരെ എനർജറ്റിക് ആയിട്ടൊക്കെ തോന്നുന്നു കേട്ടോ. അല്ല, ഇപ്പൊ റിട്ടയർമെന്റ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഈ റിട്ടയർമെന്റ് പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് വളരെ യങ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അല്ലേ? ഇപ്പൊ നമ്മള്
2: പണ്ടത്തെ പോലെ
1: അല്ല, അല്ല, ജീവിത സാഹചര്യമൊക്കെ മാറി. ഇപ്പൊ ആളുകളെല്ലാം വളരെ
2: ജീവിത രീതി,
1: അതെ, ജീവിത രീതി മാറി, ലൈഫ് സ്റ്റൈൽ ഒക്കെ മാറിയപ്പോ വളരെ നന്നായിട്ട്. അതെ,
2: എനിക്കൊരു മകള്, മകളുടെ കല്യാണം കഴിഞ്ഞു, രണ്ട് കുട്ടികളായി, വൈഫ് ടീച്ചറായിരുന്നു, റിട്ടയറായി,
1: റിട്ടയർ ആയിട്ടുണ്ട്.
2: ഞാനും റിട്ടയറായി. മരുമകൻ വാട്ടർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. മകള് MTech കഴിഞ്ഞ് ഇവിടെ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കാൻ
1: പോകുന്നുണ്ട്. ആ മകൾക്കാണോ ഇപ്പൊ രണ്ട് മക്കളുള്ളത്?
2: രണ്ട് മക്കള്, ഇന്ദുലേഖ ആദ്യത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി ഇന്ദ്രനീൽ.
1: ആഹാ, വളരെ ഗംഭീരായിട്ടുള്ള പേരുകളും. ഇവരൊക്കെ കൂടെ ഉണ്ടോ? അതോ
2: കൂടെ ഒരു മകളെ ഉള്ളൂ, അപ്പൊ ഞങ്ങള് അവിടെ ഇവിടെയായിട്ട്
1: താമസിക്കും.
2: ഇപ്പൊ വൈഫ് മകളുടെ അടുത്ത് പോയിക്കാണ്, ഞാൻ ഇവിടെ എന്റെ വീട്ടിലാണ്. ഞാൻ ഇന്ന് വൈകിട്ട് അങ്ങോട്ട് പോകും.
1: അതെ, നമ്മള് എവിടെയാണോ നമുക്ക് അല്ലേ,
2: അത് അഡ്ജസ്റ്റ് പോകാറില്ല.
1: അതെ അതെ, കുട്ടികളുടെ അടുത്ത് നമ്മളുണ്ടാവും.
2: ഞങ്ങള് റിട്ടയർ ചെയ്ത ആൾക്കാരാണ്, അപ്പൊ ഞങ്ങൾ സേനവർക്ക് ആവശ്യമാണ്.
1: ആവശ്യമാണ്, അതെ. അതുപോലെ തന്നെ പേരക്കുട്ടികളെ കളിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സന്തോഷം.
2: പിന്നെ സന്തോഷം, അതൊക്കെ ഏറ്റവും നല്ല ഭാഗ്യല്ലേ.
1: അതെ. അപ്പൊ ഈ കൃഷ്ണകുമാർ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്?
2: മാലിനി നദിയിൽ കണ്ണാടി നോക്കും, ശകുന്തലയിലെ പാട്ട്.
1: ആ, പഴയ നമ്മുടെ വയലാറിന്റെയും ജി ദേവരാജന്റെ സംഗീതം. അപ്പൊ അതൊക്കെ വെച്ചു തരാം. പിന്നെ എന്തൊക്കെയാണ് ഇപ്പൊ ഒരു മഴക്കാലൊക്കെ വരാനായില്ലേ?
2: നല്ല മഴയാണ്, അപ്പൊ രാവിലെ നോക്കിയത് നല്ല മഴയുടെ പുറത്താണ്.
1: അതാണ് ഈ മെയ് മാസം എന്ന് പറയുന്നത് മഴയായിട്ട് പോയി കൊറേ അല്ലേ.
2: രാവിലെ നല്ല മഴയാണ്, നല്ല ചൂടുണ്ടായിരുന്നല്ലോ ഇത്തവണ.
1: അതെ, നല്ല ചൂട്. അതിനനുസരിച്ച് തന്നെ പെട്ടെന്ന് നമുക്ക് നല്ല മഴയും കിട്ടി. പക്ഷെ മഴയുണ്ടെങ്കിലും മഴയില്ലാത്ത സമയത്ത് നല്ല ചൂടാണ് അല്ലേ.
2: അതെ അതെ അതെ, ഇപ്പൊ രാവിലെ നല്ല മഴ ഇവിടെ.
1: എന്തായാലും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക, കുട്ടികളോടൊക്കെ അന്വേഷണമൊക്കെ അറിയിക്കൂ.
2: പറയാം, പേരെന്താ?
1: എന്റെ പേര് സ്നേഹപ്രഭ. അപ്പൊ പാട്ട് കേൾക്കാം കേട്ടോ.
2: ആയിക്കോട്ടെ.
1: അപ്പോ സന്തോഷം, എല്ലാവരോടും അന്വേഷണങ്ങളൊക്കെ അറിയിക്കുക. നല്ലൊരു ഞായറാഴ്ച.
2: അതെ അതെ,
1: നേരുന്നു. അപ്പൊ പാട്ട് കേട്ടോളൂ.
2: ശരി.
1: വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം, പാടിയത് സുശീലയും യേശുദാസും. ചിത്രം ശകുന്തളം.

0: സമയം 9 മണി കഴിഞ്ഞ് 9:35 കേൾക്കുന്നത് ചിത്രമഞ്ജരി.
1: ഒറിജിനൽ നോട്ട് കൊണ്ട് എന്താ കഴിക്കുന്നേ?
2: ബ്രോ, ഇത് കീറിയതാണ്.
1: നോക്കൂ, കീറിയതോ പഴിയതോ നോട്ടുകളെ ബാങ്ക് ബ്രാഞ്ചിൽ ചെന്ന് എക്സ്ചേഞ്ച് ചെയ്യാം.
2: അതെയോ, പുതിയ നോട്ട് കിട്ടും?
1: അതെ, ഇത് കൊണ്ട് നീ നമുക്ക് പിസ പാർട്ടി തരും.
3: ആദ്യമായി പറയുന്നു, സ്മാർട്ട്
4: ആകൂ.
0: ഹലോ, സ്വാഗതം, ചിത്രമഞ്ജരിയാണ്. ഇതാരാണ്? സുരേഷ് കുമാർ.
5: പാലക്കാട് ജില്ലയാണ്.
0: പാലക്കാട് നിന്നാണ് അല്ലേ? പാലക്കാട് എവിടെയാണ്?
5: പാലക്കാട് ചെർപ്പശ്ശേരിക്കടുത്ത് കുലുക്കല്ലൂർ.
0: കുലുക്കല്ലൂർ. ഈ ട്രെയിൻ ഒക്കെ പോകുന്ന സമയത്ത് കാണുന്ന അല്ലേ?
5: അതെ,
0: നമ്മളെ
5: ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടോ?
0: ഇതുവഴി ആ ഒരു ട്രെയിൻ പാത വളരെ നല്ലതാണല്ലോ. അതെ, ഒരുപാട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തീവണ്ടിപ്പാതയാണത് അല്ലേ? അങ്ങനെ നിലമ്പൂർ ഷൊർണൂർ എന്നൊക്കെ പറയുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ അടുത്ത് തന്നെയാണോ സുരേഷ് കുമാറിന്റെ വീടും?
5: തൊട്ടടുത്താണ്.
0: തൊട്ടടുത്താണ്. അപ്പൊ തീവണ്ടിയുടെ ശബ്ദമൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരിക്കും. എന്ത് ചെയ്യുന്നു?
5: ഞാൻ കോൺട്രാക്ട് വർക്കാണ്.
0: നാട്ടിൽ തന്നെ?
5: നാട്ടിൽ തന്നെ.
0: ഈ വീട് പണിയൊക്കെയാണോ?
5: ഇപ്പൊ
0: നിലവില് വർക്കുകളൊക്കെ ഉണ്ട് എന്ന് കരുതുന്നു. മഴക്കാലത്തിന് മുന്നേ ആയിട്ട് കുറച്ച് പണി പൂർത്തിയാക്കി കൊടുക്കാനൊക്കെ ഉണ്ടാവും അല്ലേ? അതെ, തകൃതിയായിട്ട് നടക്കുന്നുണ്ടാവും. അതിന്റെ ഇടയിലാണ് നമ്മള് വേനൽ മഴ എന്ന് കരുതി, പക്ഷെ അത് വേനൽ മഴയൊന്നും ആയിരുന്നില്ല, അതൊരു ഇടവപ്പാതി തന്നെയായിരുന്നു അല്ലേ? അതങ്ങ് തുടർന്നു. എങ്ങനെ പോകുന്നു? വീട്ടിലൊക്കെ സുഖമായിട്ട് ആണെന്ന് കരുതുന്നു. ആരൊക്കെയുള്ളത്?
5: വീട്ടിലുണ്ട്, 3 കുട്ടികളാണ്, വൈഫും ഞാൻ.
0: വൈഫും? വൈഫ് ജോലിക്ക് പോകുന്നുണ്ടോ?
5: വീട്ടിലൊരു റൈസ് മിൽ ഉണ്ട്, അവിടെയാണ് വൈഫ് ഉള്ളത്.
0: എന്തായാലും എൻഗേജ്ഡ് ആണ് അല്ലേ?
5: അതെ അതെ.
0: അരി അതുപോലുള്ള സാധനങ്ങളൊക്കെ പൊടിപ്പിക്കുന്നത്?
5: അരി, മല്ലി, മുളക് അങ്ങനെയുള്ളവ.
0: അത് ഭാര്യയാണ് നോക്കുന്നത് അല്ലേ?
5: അതെ അതെ.
0: ഭാര്യയുടെ പേരെന്താ?
5: ലത.
0: അപ്പോ ലത ചേച്ചിയോട് അന്വേഷണമൊക്കെ അറിയിക്കും.
5: പറയാം.
0: ഇങ്ങനെ സ്വയം ഒരു സംരംഭക.

0: കേക്കല്ലേ?
1: അതെ.
0: മൂന്ന് മക്കളാണെന്ന് പറഞ്ഞു അല്ലേ? സ്കൂളിലാണോ പഠിക്കുന്നത്?
1: അതെ അതെ, മൂത്താള് പ്ലസ് വൺ പരീക്ഷ എഴുതിയിരിക്കുകയാണ് ഇപ്പോ.
0: ആണ് അല്ലേ? അപ്പോ പ്ലസ് വൺ കഴിഞ്ഞു, ഇനി ഇപ്പൊ പ്ലസ് ടുവിലേക്ക്.
1: അതെ.
0: അപ്പോ പാട്ട് ഏതാണ് വേണ്ടത്?
1: പാട്ട് നമുക്ക് കിരീടത്തിലേ
0: വളരെ നല്ല പാട്ട്, ജോൺസൺ മാഷിന്റെ സംഗീതവും കൈതപ്രത്തിന്റെ രചനയൊക്കെ ആയിട്ട്. ലാലേട്ടന്റെ ആ ചിരിഞ്ഞുള്ള പോക്ക് നമ്മുടെ ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ കാണും ആ പാടത്തിൽ കൂടെ. അല്ല, വിഷമാണ് അല്ലേ ആ പാട്ട് കേൾക്കുമ്പോ? ആ വല്ലാത്തൊരു ഫീലാണ്. എന്നാ വളരെ അധികം നമ്മുടെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന ഒരു പാട്ടും. അപ്പോ കേക്കാം രാവിലെ ചിത്രമഞ്ജരിയിലൂടെ ഈ ഒരു ഗാനം വീട്ടിലെല്ലാവരുമായിട്ട് ആസ്വദിക്കൂ. അപ്പൊ നല്ലൊരു ദിവസവും അതുപോലെ വർക്കൊക്കെ നന്നായിട്ട് കിട്ടട്ടെ. ഒരു ഇടവേളയ്ക്ക് ശേഷമൊക്കെ മഞ്ചേരി എഫ് എമ്മിന്റെ കൂടെ ഇനിയും കൂടെ ചേരണം കേട്ടോ. അപ്പൊ സ്ഥിരമായിട്ട് കേക്ക, കൂടെ ഉണ്ടാവ. അപ്പൊ പാട്ട് കേക്കാം. കിരീടം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: ചിത്രമഞ്ജരി അതിന്റെ അവസാനത്തോടടുക്കുകയാണ് എങ്കിലും ഒരു കോളറെ കൂടി നമുക്ക് സ്വീകരിക്കാം. ഹലോ, നമസ്കാരം, ചിത്രമഞ്ജരിയാണ്, സ്വാഗതം.
3: ഹലോ.
2: ആ ഹലോ, ഇതാരാണ്?
3: രാമചന്ദ്രൻ
2: വണ്ടൂരിന്ന്. സമയം കുറച്ച് നല്ലോണം അങ്ങോട്ട് അതിക്രമിച്ചു, പക്ഷെ എന്തായാലും രാമചന്ദ്രന്റെ കോൾ എടുക്കാതിരിക്കാൻ തോന്നിയില്ല.
3: ആ,
2: ഇന്ന് നമുക്ക് കോളേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ, 7 പുരുഷ കേസരികൾ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. സ്ത്രീകൾ ആരും വിളിച്ചിട്ടില്ല, കിട്ടിയിട്ടുണ്ടാവില്ല. കോളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. എന്തായാലും പാട്ട് ഏതാണ് വേണ്ടത്?
3: മുത്തുമണി തൂവൽ തരാം.
2: വളരെ നല്ല പാട്ട് അല്ലേ. എന്ത് ചെയ്യുന്നു രാമേന്ദ്രൻ, എന്താ ചെയ്യുന്നത്?
3: എനിക്കൊരു വർക്ക്ഷോപ്പാണ്
2: അവിടെ. വണ്ടൂര് എന്നല്ലേ സ്ഥലം പറഞ്ഞേ?
3: അതെ, വണ്ടൂര്.
2: വർക്ക്ഷോപ്പാണ് അല്ലേ? കരുണാലയപ്പടി. എന്താണ് ഈ കരുണാലയം? അവിടെ എന്താണ്?
3: അവിടെ ഒരു ആശുപത്രിയാണ്.
2: ആശുപത്രിയാണ്,
3: ആശുപത്രിയാണ്.
2: അപ്പൊ ആ പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് അല്ലേ?
3: അതെ, അതെ.
2: വണ്ടൂര്. അപ്പൊ വർക്ക്ഷോപ്പാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കണു എന്നുള്ള വിചാരിക്കുന്നു. അപ്പൊ അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ നടക്കട്ടെ എന്ന ആശംസയും കൂടെ അറിയിക്കുകയാണ്. അപ്പൊ കൗരവരിലെ പാട്ട് കേൾക്കാം, എന്നാ പാട്ട് ആസ്വദിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീട്ടിലുള്ളവരോടൊക്കെ അന്വേഷണം അറിയിക്കുക. മറ്റൊരു സന്ദർഭത്തിൽ നന്നായിട്ട് സംസാരിക്കാം കേട്ടോ. അതെ, അപ്പൊ കൃത്യം 6 മാസത്തിന് ശേഷം വിളിച്ച രാമേന്ദ്രന് പാട്ട് വെച്ചുതരാം. ശരി.

0: ചിത്രമഞ്ജരിയുടെ സമയം അങ്ങനെ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ചിത്രമഞ്ജരിയുമായി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സ്നേഹപ്രഭ. സ്റ്റുഡിയോ സഹായം നൽകിയത് സിജേഷ്. സാങ്കേതിക സഹായം നൽകിയത് ഇ എം ഷജീർ, ഷംസീർ എന്നിവർ. സമയം ഇപ്പോൾ 9:23 മിനിറ്റും 5 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: മഴയ്ക്ക് മുമ്പ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കർഷകർക്ക് നൽകേണ്ട തുക കാലതാമസമില്ലാതെ നൽകുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരിയിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. ചാലിയാർ പഞ്ചായത്തിലെ പാറക്കോട് വാർഡ് ഓക്കാട് പ്രദേശത്ത് 60ൽ അധികം താറാവുകളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. അകമ്പാടം ഓക്കാട് ഫാമിലെ താറാവുകളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
7: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
8: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
9: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
8: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
9: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
8: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
9: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
10: 20ൽ അധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ൽ അധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
11: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
10: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
12: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
13: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
14: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
15: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
14: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
15: ഇന്ന് തന്നെ സ്കൂൾ IDയുമായി വരൂ.
14: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
16: ട്രെയിൻ സമയം.
0: തിരൂർ

0: സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1661 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ്, 10:59 ട്രെയിൻ നമ്പർ 1660 ഏറനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരും. ഇനി അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5:63 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 ട്രെയിൻ നമ്പർ 1:63 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 ട്രെയിൻ നമ്പർ 5:66 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
2: മഴ എത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
3: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
2: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
3: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
4: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: മലപ്പുറം കോട്ടപ്പടി വലിയ തോട് മാസ് ക്ലീനിംഗ് ആരംഭിച്ചു. വലിയതോടിന്റെ നവീകരണ പുനരുദ്ധാരണ പ്രവൃത്തികൾ ഈ വർഷം നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വലിയതോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്ന് ജനകീയ കൂട്ടായ്മയുമായി നഗരസഭ നടത്തിയ ചർച്ചയിൽ ഉറപ്പു നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. മണ്ണുമാന്തി ഉപയോഗിച്ച് തോട്ടിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യുന്നതിനും വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന കുളവാഴകളും മറ്റു മാലിന്യങ്ങളും ഒഴിവാക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത്. തോടിലെ ശരിയായ നീരൊഴുക്ക് നടക്കാത്തതിനാൽ മഴക്കാലത്ത് വെള്ളക്കെട്ടിന് ഇടയാക്കുന്ന സാഹചര്യമുണ്ട്. നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുകയും തോട്ടിലൂടെ വെള്ളം സുഗമമായി ഒഴുകുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുകയാണ് ശുചീകരണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് നഗരസഭാ അധ്യക്ഷ വി റിനിഷ പറഞ്ഞു. മഞ്ചേരി അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെടുകപ്പാറ വേട്ടേക്കോട് നിർമ്മിക്കുന്ന പാർക്കിന്റെ എസ്റ്റിമേറ്റിന് നഗരസഭാ കൌൺസിൽ അംഗീകാരം നൽകി. ഗവൺമെന്റ് അംഗീകൃത ഏജൻസിയായ കെൽ നൽകിയ 1.55 കോടി രൂപയുടെ എസ്റ്റിമേറ്റിനാണ് അംഗീകാരം. ഉപയോഗശൂന്യമായി കിടക്കുന്ന കരിങ്കൽ ക്വാറി പ്രയോജനപ്പെടുത്തിയാണ് പാർക്ക് നിർമ്മിക്കുക. കുട്ടികൾക്ക് കളിക്കാൻ ഉപകരണങ്ങൾ, കഫേ, ശുചിമുറി, ഇരിപ്പിടം എന്നിവയാണ് ഇവിടെ ഒരുക്കുന്നത്. യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: സമയം 9:30 മിനിറ്റും 52 സെക്കൻഡും.

0: പരസ്പരം
1: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
2: ഇന്ന് എത്ര തീയതി?
3: ഇന്ന് മെയ് 24.
2: മെയ് 24. 24 എന്ന അക്കം എത്ര മനോഹരമാണല്ലേ.
3: അതെ.
2: ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറാണ്?
3: 24 മണിക്കൂർ.
2: 24 മണിക്കൂർ. 24 മണിക്കൂറിൽ ഇതാ ഇപ്പോൾ പലപ്പോഴും മഴ പെയ്യാറുണ്ട് അല്ലേ.
3: അതെ.
2: മഴത്തുള്ളികൾക്ക് എന്തൊരു ഭംഗിയാണ് കാണാൻ.
3: അതെയല്ലോ.
2: എന്നാൽ ആ മഴത്തുള്ളികൾ ജീവിക്കുന്നത് ഒരു നിമിഷാർത്ഥം മാത്രമാണ്. പക്ഷേ മനോഹരമായൊരു ജീവിതം മേഘത്തിൽ നിന്ന് ഉതിർന്ന് മണ്ണിൽ പതിക്കുന്നതിന് മുമ്പായി അത് ജീവിക്കുന്നുണ്ട് അല്ലേ.
3: തീർച്ചയായും.
2: അങ്ങനെയെങ്കിൽ 24 മണിക്കൂർ ദിനേന കിട്ടുന്ന നമുക്ക് എത്രമാത്രം മഴവില്ലുകൾ തീർക്കാം നമ്മുടെ ജീവിതത്തിൽ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റുമുണ്ടായത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. 10-ാം ക്ലാസിന്റെ റിസൾട്ട് വന്നു, പുതിയ

0: മന്ത്രിസഭാ അധികാരമേറ്റു. പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ നിമിഷവും നമുക്ക് ചുറ്റും നടക്കുന്നു. നമുക്ക് ജീവിതം മാറ്റുവാൻ അല്ലെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കുവാൻ 24 മണിക്കൂറുകൾ തന്നെ ധാരാളം അല്ലേ?
1: അതെ.
0: അങ്ങനെയെങ്കിൽ അടുത്ത 24 മണിക്കൂറിനകം എന്തൊരു മാറ്റമാണ് നിങ്ങൾ വരുത്താൻ പോകുന്നത് എന്നൊന്ന് ചിന്തിക്കൂ. 24 മണിക്കൂറും ശബ്ദ തരംഗങ്ങളായി നിങ്ങൾ കരികിലെത്തുന്നുവല്ലോ. ആകാശത്ത് നിന്നുള്ള വിളംബരം അഥവാ ആകാശവാണി. അപ്പോൾ ആ 24-ന്റെ ചെറുപ്പത്തിൽ നമുക്ക് ഒന്നുകൂടി കേട്ടുമുട്ടാം. പ്രിയപ്പെട്ടവരെ, സ്വാഗതം പരസ്പരത്തിലേക്ക്. നിങ്ങൾക്കൊപ്പം ഞാൻ മുനി രാമയൂർ.
1: ഞാൻ എം ജിഷ. ആദ്യത്തെ കത്ത് വായിക്കാം. അയച്ചിരിക്കുന്നത് ചീക്കോട് നിന്ന് കെ ഗോവിന്ദനാണ്. May 15 ലോക മാതൃദിനം. ഈ ദിനത്തിൽ പാറൽ അബ്ദുസലാം സഖാഫി അവതരിപ്പിച്ച സുഭാഷിതം വൃദ്ധജനങ്ങളെക്കുറിച്ചായിരുന്നു. കേരളത്തിൽ വൃദ്ധജനങ്ങൾ പെരുകി വരുന്നു എന്നാണ് പറയുന്നത്. വൃദ്ധജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം നന്നായി പ്രതിപാദിച്ചു. വൃദ്ധരായ മാതാപിതാക്കളെ ഇന്ന് ആർക്കും വേണ്ട. മാതാപിതാക്കൾക്ക് 3-ഓ 4-ഓ ആൺമക്കളുണ്ടെങ്കിൽ അവരെല്ലാവരും വേറെ വേറെ വീട് വെച്ച് താമസിക്കുന്നു. പ്രായമായ ആ ദമ്പതികൾ അവസാനം ഒറ്റയ്ക്കാകും താമസം. മക്കൾ അടുത്താണ് താമസിക്കുന്നതെങ്കിൽ സമയാസമയം ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. ഡോക്ടറെ കാണണമെങ്കിൽ ഡോക്ടറെ കാണിക്കും, മരുന്ന് വാങ്ങിക്കൊടുക്കും. എന്നാലും അവരുടെ കൂടെ ഇരുന്ന് സാന്ത്വന വാക്കുകൾ പറയുകയോ ഒരു ദിവസമെങ്കിലും അവരുടെ കൂടെ നിൽക്കുകയോ ചെയ്യില്ല. ഇക്കാര്യങ്ങൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ സുഭാഷിതം ഏറെ പ്രസക്തമായി.
0: മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവർ കുട്ടികളെപ്പോലെയാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് നമുക്ക് നൽകിയ വാത്സല്യം പതിന്മടങ്ങായി തിരിച്ചു നൽകേണ്ട സമയമാണത്. അതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പിന്നെ ഈ സമയത്ത് ഇതോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്.
1: എന്താണ്?
0: ഇന്ത്യയിൽ വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് എന്നറിയാമോ?
1: നമ്മുടെ കേരളം തന്നെ.
0: അതെ അതെ. ഇക്കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നുവല്ലോ.
1: അതെ, അദ്ദേഹത്തിന്റെ ഒരു കത്തുകൂടിയുണ്ട്. 20-ാം തീയതി എം സുഭദ്ര അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു കേട്ടത്. സമ്പാദിച്ചു കൂട്ടണം എന്ന ഒറ്റ ചിന്തയെ മനുഷ്യനുള്ളൂ. എന്നാൽ മനുഷ്യനെ പോലെ സമ്പാദ്യശീലം മറ്റു ജീവികൾക്കുമുണ്ട്. പക്ഷേ അവർ ക്ഷാമകാലത്തേക്കാണ് സമ്പാദിക്കുന്നത്. മനുഷ്യൻ അങ്ങനെയല്ല. അമിതമായി സമ്പാദിക്കാൻ കൊള്ളയും കൊലയും വരെ നടത്തുന്നു. ആരാധനാലയങ്ങൾ കൊള്ളയടിക്കുന്നു. പൂർവികർ സമ്പാദിച്ചു വെച്ച ധനം ദുർവ്യയം ചെയ്ത് വീണ്ടും മാതാപിതാക്കളുടെ സമ്പാദ്യത്തിനു വേണ്ടി അവരെ ആക്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ വരെ ചെയ്യുന്നു. മദ്യപാനത്തിനും മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും പണം തികയാതെ വരുമ്പോൾ മക്കൾക്ക് തോന്നുന്നത് ചെയ്യുന്നു. ഈ സുഭാഷിതം എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കട്ടെ.
0: അഭിപ്രായം അറിയിച്ചതിൽ സന്തോഷം.
1: ഇനി ലതാ മങ്കട അയച്ച സന്ദേശം വായിക്കാം. പ്രിയ FM മഞ്ചേരി, നീ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിനാരംഭത്തിലെ സുഭാഷിതം മുതൽ തുടങ്ങുന്ന ഓരോ പരിപാടിയും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ജീവിതപാഠം ശരിയായ ഉൾക്കാഴ്ച നൽകാൻ ഏറെ സഹായിക്കുന്നു. ആരെയും വിധിക്കരുതെന്നും വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമുള്ളതാണ് അറിവ് എന്ന കാര്യം എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്റെ ഗാനം, പ്രിയതര ഗീതങ്ങൾ എന്നിവ ഒന്നുപോലും വിടാതെ ഞാൻ കേൾക്കാറുണ്ട്. നല്ല മലയാളം, വാക്കും പൊരുളും ഈ രണ്ടു പരിപാടിയിലും ആവർത്തനങ്ങൾ കൂടുന്നു എന്നുകൂടി പറയട്ടെ. കാലം കഴിഞ്ഞുവന്ന പുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം, സൂപ്പർ. ബോബിയുടെ അവതരണം ഗംഭീരം. ഓർമ്മച്ചെപ്പിൽ സലിൽ ചൗധരിയെക്കുറിച്ചുള്ള 12 ഭാഗങ്ങൾ, ONV കുറിപ്പിനെക്കുറിച്ചുള്ള 10 ഭാഗങ്ങൾ, രണ്ടും ഞാൻ എഴുതി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. സസ്നേഹം എന്ന പ്രോഗ്രാം ഓരോന്നും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. അഖില കേരള റേഡിയോ നാടകോത്സവം വളരെയധികം ആസ്വദിച്ചു. മഞ്ചേരി FM കൂടുതൽ ശ്രോതാക്കളെ കീഴടക്കി വിജയിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു.
0: ആകാശവാണി മഞ്ചേരി FM പരിപാടികളെല്ലാം ശ്രദ്ധയോടെ ശ്രവിക്കുന്നതിനും ശ്രവിച്ച് മനസ്സിലാക്കി പരസ്പരത്തിലേക്ക് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുന്നതിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. പിന്നെ ഓർമ്മച്ചപ്പിൽ കേട്ട കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുന്നു എന്നുകൂടി ശ്രോതാവ് എഴുതിയിട്ടുണ്ടല്ലേ.
1: അതെ,
0: അതിന് പ്രത്യേകം ഒരു ഡെഡിക്കേഷൻ, സമർപ്പണം തന്നെ ആവശ്യമാണ്. ആ ഒരു സമർപ്പണത്തിന്, കൂടുതൽ കൂടുതൽ അറിവ് നേടുവാനുള്ള അന്വേഷണത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഓർമ്മച്ചപ്പിൽ ഇനിയും പുതിയ പുതിയ എപ്പിസോഡുകൾ വിരുന്നെത്തും. നോട്ട്ബുക്ക് പുതിയതൊരെണ്ണം കൂടി വാങ്ങിച്ചോളൂ കേട്ടോ.
1: അനീഷ് കൊല്ലമ്പടി ഇങ്ങനെ എഴുതിയിരിക്കുന്നു. April 23 രാവിലെ ചോദ്യം ഉത്തരം പരിപാടിയിൽ അവതാരക പറഞ്ഞ ചോദ്യം ഇങ്ങനെ: തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? അവതാരക ഉത്തരം പറഞ്ഞത് ശെന്തുരുണി എന്നാണ്. ശെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലല്ലേ. തൃശൂർ ജില്ലയിൽ വരുന്ന പ്രധാന വന്യജീവി സങ്കേതങ്ങൾ ചിമ്മിണി വന്യജീവി സങ്കേതം, പീച്ചി,

0: പഴനി വന്യജീവി സങ്കേതം ഇവയല്ലേ? മഞ്ചേരി ആകാശവാണിയിലെ ചോദ്യം ഉത്തരം, ഹെലോ യൂത്ത് പോലുള്ള പരിപാടികൾ നിരവധി മത്സരാർത്ഥികളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കാമോ?
1: ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്, തൃശ്ശൂരിലല്ല. എന്നാൽ ശ്രോതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു തെറ്റ് സംഭവിച്ചിരുന്നു. അത് ഇങ്ങനെയായിരുന്നു, ചോദ്യം ചോദിച്ചത് ഇങ്ങനെ, തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? എന്നാൽ അതിൻ്റെ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, കൊല്ലം ജില്ലയിലെ ചെന്തുരുണി എന്നായിരുന്നു ഉത്തരം പറഞ്ഞത്. അതായത് ചോദ്യത്തിൽ വരുത്തിയ പിഴവ് ഉത്തരത്തിൽ ശരിയാക്കിയിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും അതിനകത്ത് ഒരു കൺഫ്യൂഷനുള്ള സാധ്യത നന്നായി തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും ആകാശവാണി മഞ്ചേരി എഫ് എമ്മിൻ്റെ ചോദ്യമുത്തരം, ചിന്താവിഷയം, ഹലോ യൂത്ത് പോലുള്ള പരിപാടികൾ ശ്രവിച്ച് തയ്യാറെടുക്കാറുണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഒരിക്കലും സംഭവിക്കാതിരിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാം.
0: പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മഞ്ചേരി എഫ് എമ്മിന്റെ ഫോണിൻ പരിപാടിയായ ഡയലേസോങ്, ചിത്രമഞ്ചരി എന്നീ പരിപാടികളിലേക്ക് ഇടവേള എടുക്കാതെ സ്ഥിരമായി വിളിക്കുന്ന ചില ശ്രോതാക്കളുണ്ട്. അതിനും വേണ്ടത് ചെയ്യുമല്ലോ.
1: ശ്രോതാക്കൾ ചിത്രമഞ്ചരി പോലുള്ള പരിപാടികളിലേക്ക് നിരന്തരം വിളിക്കുന്നത് ഇഷ്ടം കൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഒരിക്കൽ പോലും വിളിച്ചു കിട്ടാത്ത ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ അവരെ കരുതിയാണ് ഒരു കോൾ വിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് വിളിക്കുന്നതിന് മുമ്പായി 4 മാസത്തെങ്കിലും ഇടവേള എടുക്കണം എന്ന് പറയുന്നത്. ഇക്കാര്യം നടപ്പാക്കാൻ എല്ലാ ശ്രോതാക്കളും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സഹകരിക്കുക.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് വറ്റല്ലൂർ പടപ്പറമ്പ് നിന്ന് കെ രാമചന്ദ്രൻ പിള്ളയാണ്. കാത്തിരിപ്പ് മുഷിപ്പാകാതെ ആനന്ദപ്രദവും ക്രിയാത്മകവുമാക്കാമെന്ന് സുനിത വില്യംസിന്റെ ബഹിരാകാശ യാത്രയെ ആസ്പദമാക്കി വി ഭരത്ദാസ് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. വാർദ്ധക്യകാലം എങ്ങനെ ആനന്ദപ്രദമാക്കാമെന്ന് പാറൽ അബ്ദുസലാം സഖാഫി സുഭാഷിതത്തിലൂടെ വ്യക്തമാക്കി. വിദ്യാഭ്യാസ കാലത്ത് കുട്ടികൾക്ക് മാതൃക അധ്യാപകരാകയാൽ അധ്യാപകർ പെരുമാറ്റത്തിൽ കാണിക്കേണ്ട ഉന്നത നിലവാരത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു അജിത്രി. പ്രയത്നവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിലേ വിജയിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാജയത്തിൽ നിരാശയിലാണ്ടിരിക്കാതെ ആത്മവിശ്വാസത്തോടെ പ്രയത്നിക്കാൻ ആഹ്വാനം ചെയ്ത കാപ്പിൽ ശിവരാമന്റെ സുഭാഷിതവും ശ്രദ്ധേയമായി. രമണി ചേലാട്ടിന്റെ സുഭാഷിതം ഇഷ്ടപ്പെട്ടു. മാധ്യമപ്രവർത്തകയായ രമ്യ ഗായത്രിയുടെ എന്റെ ഗാനം ഹൃദ്യമായി. നീണ്ട കാത്തിരിപ്പിന് ശേഷം ലഭിച്ച അഖില കേരള റേഡിയോ നാടകോത്സവം ഹൃദ്യമായി. ജയരാജ്മിത്ര രചനയും റൂബി ബാബു സംവിധാനവും നിർവഹിച്ച തിരുവനന്തപുരം നിലയം തയ്യാറാക്കിയ ദൈവത്തിൻ മനമാരു കണ്ടു എന്ന നാടകം ഒന്നാം തരമായി. പ്രകൃതിയെ അമിതമായി ദ്രോഹിച്ചാൽ കിട്ടുന്ന തിരിച്ചടിയെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചു എം ആർ ഗോപകുമാറിന്റെ മരം എന്ന കഥാപാത്രം. മനസ്സിൽ നിന്നും മായില്ല, ഓരോ കഥാപാത്രത്തെയും ഗംഭീരമാക്കാൻ നടീനടന്മാർക്ക് കഴിഞ്ഞു. രചയിതാവും സംവിധായികയും അഭിനന്ദനമർഹിക്കുന്നു. ശ്രീജനാർദ്ദനൻ രചനയും റൂബി ബാബു സംവിധാനവും നിർവഹിച്ച് തിരുവനന്തപുരം നിലയം തയ്യാറാക്കിയ ജീവിതോത്സവം എന്ന നാടകം സൂപ്പറായി. കാലിക പ്രസക്തിയുള്ള നല്ലൊരു വിഷയം പ്രമേയമാക്കിയ ആ നാടകത്തിലെ നടീനടന്മാർ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. രാജേഷ് വിശ്വംഭരൻ രചിച്ച് ടി എസ് പൌർണമി സംവിധാനം നിർവഹിച്ച് തൃശൂർ നിലയം തയ്യാറാക്കിയ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം മികച്ച ഒരു നാടകമായിരുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ച മൗനസാക്ഷി എന്ന നാടകം കണ്ണൂർ നിലയം തയ്യാറാക്കിയതും ആനുകാലിക വിഷയം ഉൾക്കൊള്ളിച്ച മികച്ചൊരു നാടകമായിരുന്നു. എ ഐ സംവിധാനത്തിലൂടെ കാലയവനികയിൽ മറഞ്ഞവരുടെ ശബ്ദം പുനരാവിഷ്കരിച്ചതും പ്രത്യേകതയായി. ആദ്യന്തം വിരസത ഒട്ടുമില്ലാതെ കേൾക്കാൻ കഴിഞ്ഞൊരു നാടകമായിരുന്നു അത്. കോഴിക്കോട് നിലയത്തിന്റെ മടക്കം എന്ന നാടകം പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല.
1: 8 വർഷങ്ങൾക്ക് ശേഷം ശ്രോതാക്കളുടെ കാതോരമെത്തിയ അഖില കേരള റേഡിയോ നാടകോത്സവത്തെ നിങ്ങൾ നെഞ്ചേറ്റി എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. നാടകങ്ങളെല്ലാം കേട്ട് വിലയിരുത്തി അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
0: അടുത്ത സന്ദേശം വായിക്കാം. അയച്ചിരിക്കുന്നത് രമേശൻ പാലക്കാത്തൊടി, അജിത, സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ്, ഡോക്ടർ ദേവി എന്നിവരാണ് കോട്ടയ്ക്കൽ പറങ്കിമൂച്ചിക്കൽ നിന്ന്. ഇവരെല്ലാവരും കൂടി ഒരു വലിയ കത്താണ് കേട്ടോ അയച്ചിരിക്കുന്നത്.
1: ആഹാ, അതെന്താണ് വിശേഷം
0: നോക്കാം. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഇത്രയധികം സന്തോഷിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല.

കാരണം അഖില കേരള റേഡിയോ നാടകോത്സവം 2026 10-ാം തീയതി തുടങ്ങും എന്നറിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമായി. പണ്ടുകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിച്ച ഞാൻ സന്തോഷിക്കാൻ ഇനി എന്തുവേണം? ആദ്യ ദിവസം എല്ലാ നാടകങ്ങളുടെയും അവലോകനം വളരെ നന്നായി ആസ്വദിച്ചു. അന്നു തന്നെ നാടകങ്ങളിലേക്ക് രംഗപ്രവേശം ചെയ്തു ശ്രോതാക്കളുടെ മനസ്സുകൾ. രണ്ടാമത്തെ ദിവസം ദൈവത്തിൻ മനം ആരു കണ്ടു തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ചു.

0: ആരുകണ്ടു തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ആ നാടകത്തിൽ മോഹൻലാൽ മുഖ്യകഥാപാത്രത്തെ അവതരിപ്പിച്ചു. എല്ലാം സാക്ഷിയായി നിൽക്കുന്ന മരവും അതിനോടനുബന്ധപ്പെട്ട് പ്രകൃതിയുടെ മണം തൊട്ടറിഞ്ഞ കുറേ പ്രദേശവാസികളും നല്ലവരായ നാട്ടുകാരും അതിന്റെ ഇടയിൽ തൽപരകക്ഷികളായ കുറച്ചുപേരും. ഒരു പ്രകൃതി ദുരന്തം വന്നപ്പോൾ എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ തുല്യരാണെന്നും ഇത്രയേ ഉള്ളൂ ഇവിടെയെല്ലാമെന്നും വളരെ വ്യക്തമായി കാണിച്ചു തന്നു. അതിന്റെ അണിയറ പ്രവർത്തകർക്കും തിരുവനന്തപുരം നിലയത്തിനും പ്രത്യേകം സ്നേഹാന്വേഷണങ്ങൾ. മൂന്നാം ദിവസം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച സി കൃഷ്ണകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച മടക്കം എന്ന നാടകം. മാധവിന്റെ കണ്ടുപിടുത്തവും നിരീക്ഷണ പാഠവും ഇന്നത്തെ തലമുറയ്ക്ക് വിഷമയമല്ലാത്ത ഭക്ഷണ സാധനങ്ങളും മറ്റും തിരിച്ചുവരാനുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ, അതിൽ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെ സങ്കടവും മാതാവിന്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയും എല്ലാം ശ്രോതാക്കൾക്കും പിന്തുടരാനുള്ള ഒരു സന്ദേശമായി. അഭിനന്ദനങ്ങൾ. നാലാം ദിവസ നാടകമായ കാൺക കടലിനെ കൺതുറക്കാതെ കോഴിക്കോട് ആകാശവാണി നിലയത്തെ പ്രധാന സ്ഥലമാക്കി കടലിനെ ഉൾപ്പെടുത്തി തിക്കോടിയൻ, കെ രാഘവൻ മാഷ് എന്നിവരെയെല്ലാം കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് തിക്കോടിയന്റെ മകൾ പുഷ്പയും ഒരു കഥാപാത്രമായിക്കൊണ്ടുള്ള ഒരു നാടകം. അവരുടെ കുട്ടിക്കാലത്ത് അച്ഛന്റെ കൈപിടിച്ച് നിലയത്തിലേക്ക് വന്നിരുന്നതും കടലിനെ കൺകുളിർക്കെ കണ്ടതും എല്ലാം ആ നാടകത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല AI സംവിധാനം ഉപയോഗിച്ച് മൺമറഞ്ഞ ആ മഹാത്മാക്കളുടെ ശബ്ദം തന്നെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചു. ശ്രോതാക്കൾക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ വളരെ നല്ല ഒരു നാടകമായിരുന്നു അത്. മൗനസാക്ഷി എന്ന നാടകം ദൈവം സത്യമാണ് എന്ന് വ്യക്തമാക്കി നല്ലൊരു സന്ദേശമാണ് ശ്രോതാക്കളിലേക്ക് എത്തിച്ചത്. ആറാം ദിവസം തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, പാലക്കാട് സ്റ്റൈലിൽ തമിഴ് ചേർന്ന ഒരു നാടകമായിരുന്നു അത്. അതിലെ കഥാപാത്രങ്ങളായ ലക്ഷ്മി, പാട്ടി എന്നിവർ വളരെ ഹൃദ്യമായി അഭിനയിച്ചു. അവസാനത്തെ നാടകമായ കടങ്കഥയിലെ വിരുന്നുകാരൻ, മോഹൻലാലും മാലാ പാർവതിയും മറ്റുള്ളവരുമെല്ലാം തിമിർത്ത് അഭിനയിച്ചു. മോഹൻലാലിന്റെ ശരീരഭാഷയും ആനി, അമ്മു, ആമിന അങ്ങനെ എല്ലാവരും കൂടി ആ നാടകത്തെ ഒരു സ്വപ്നലോകത്തിലേക്കാണ് കൊണ്ടുപോയത്. സത്യം പറഞ്ഞാൽ ആകെ കൺഫ്യൂഷനായിരുന്നു. നാടകം കഴിഞ്ഞപ്പോഴാണ് അതൊരു സ്വപ്നമാണെന്ന് തോന്നിപ്പോയത്. അത്ര മനോഹരമായിരുന്നു ആ നാടകം. ഏറ്റവും അവസാന ദിവസം നാടകത്തിന്റെ വിലയിരുത്തലുകളും വളരെ ഹൃദ്യമായി. പല സാഹിത്യകാരന്മാരും അവരവരുടെ ഭാവങ്ങളിൽ പല കോണുകളിലൂടെ അഭിപ്രായങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചു. പലരും പല ആംഗിളിൽ നിന്നായിരിക്കും സംസാരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു നാടകത്തെ തന്നെ പല ഭാവനയിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്രയും മഹത്തായ ഒരു ഉദ്യമത്തിന് ഇറങ്ങിയ ആകാശവാണി നിലയങ്ങൾക്കും ഇതിന്റെ സംഘാടകർക്കുമെല്ലാം തീർത്താൽ തീരാത്ത കടപ്പാട് അറിയിക്കട്ടെ. നാടകപ്രേമികളായ ശ്രോതാക്കൾക്കും പറയാനുള്ളത് വളരെ വളരെ സന്തോഷം എന്ന് തന്നെയാണ്. കോട്ടയ്ക്കൽ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നായിരുന്നു ആ നാടകങ്ങളെല്ലാം കേട്ടിരുന്നത്. ഉച്ചയ്ക്ക് കടയിൽ വേറെയും. അങ്ങനെ സന്തോഷത്തിന്റെ 9 ദിവസങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ കത്ത് ഇത്തിരി വലുതായി എന്ന് കരുതി മുഴുവനും വായിക്കാതിരിക്കരുത്. ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയതാണ് കേട്ടോ.
1: ആഹാ, എന്തായാലും കഷ്ടപ്പെട്ടതിന് കാര്യമുണ്ടായല്ലോ അല്ലേ? ഒരു വിധം മുഴുവനായി തന്നെ വായിച്ചില്ലേ?
0: അതെ അതെ.
1: ആകാശവാണി ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു 9 ദിവസം നീണ്ടു നിൽക്കുന്ന റേഡിയോ നാടകോത്സവം സംഘടിപ്പിച്ചത്. 7 നാടകങ്ങളായിരുന്നു അതിൽ പ്രക്ഷേപണം ചെയ്തത്. അതിലെ ഓരോ നാടകത്തെക്കുറിച്ചും കൃത്യമായി കേട്ട് വിലയിരുത്തി പ്രതികരണങ്ങൾ അറിയിച്ചതിൽ ഏറെ സന്തോഷം.
0: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പന്താവൂരിലെ റേഡിയോ കുടുംബം, ആബിദ വാഹിദ്, സഹല അൻവർ, വാജിദ്, നാഫി, ഹാദി മുഹമ്മദ്, ദുആ മറിയം, ഹാനി ആദം, നഫീസ കുഞ്ഞിപ്പ എന്നിവരാണ്. ആകാശവാണി ശ്രോതാവ് സതീഷ് കുമാർ അവതരിപ്പിച്ച എന്റെ ഗാനം ഹൃദ്യമായി. ഓരോ ഗാനവും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഏറെ ശ്രദ്ധേയമായി. പുലിക്കോട്ടിൽ ഹൈദരലി പങ്കെടുത്ത മൈലാഞ്ചി മുഞ്ചും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഗാനങ്ങളെല്ലാം ശ്രുതി മധുരമായിരുന്നു. അജിത്രി, മോഹനൻ മണ്ണഴി, പാറൽ അബ്ദുസലാം സഖാഫി എന്നിവരുടെ സുഭാഷിതങ്ങളും ഏറെ ഇഷ്ടപ്പെട്ടു.
1: സന്തോഷം.
0: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് രാജി മരത്തങ്കോടാണ്. ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവി എസ് അശോക് അവതരിപ്പിച്ച എന്റെ ഗാനം വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ പരിപാടി ഒരിക്കൽ കൂടി കേൾപ്പിച്ചതിന് മഞ്ചേരി FM നന്ദി പറയട്ടെ. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്ത എല്ലാ നാടകങ്ങളും കേട്ടു, ഏറെ ഇഷ്ടമായി. കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ ഒരു പ്രത്യേക അനുഭവമായി. തിക്കോടിയൻ മാഷ്, രാഘവൻ മാഷ്, തിക്കോടിയൻ മാഷിന്റെ മകൾ പുഷ്പ, അങ്ങനെ

0: എല്ലാ കഥാപാത്രങ്ങളും ഒരുപാട് ഇഷ്ടമായി. കോഴിക്കോട് ആകാശവാണിക്കും അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
1: നാടകോത്സവം കേട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
0: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെയും ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ്. ഉത്തർപ്രദേശിൽ ഒരു വിദ്യാർത്ഥി മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും സമയവുമാണ് കളഞ്ഞുകുളിച്ചത്. പരീക്ഷ ഏജൻസിയെ മാറ്റി പുതിയ സംവിധാനം കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. 15-ാം തീയതിയിലെ സമകാലികം അവസരോചിതമായി. പാട്ടുപൊലിമയിൽ കിഴിശ്ശേരി കെ കുഞ്ഞാലൻ ഹാജിയും സംഘവും അവതരിപ്പിച്ച വട്ടപ്പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രകൃതി സംരക്ഷണത്തിലെ ആദ്യകാല ശ്രമങ്ങളിലൊന്നായി ബിഷ്ണോയി പ്രസ്ഥാനം നിലകൊള്ളുന്നു. വന്യജീവി സംരക്ഷണം, സുസ്ഥിര ജീവിതം, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയോടുള്ള ആഴമായ പ്രതിബദ്ധതയുടെ പ്രതീകമാണിത്. പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിലെ നിർണായകമായൊരു നിമിഷമാണത്. ഇന്ത്യയുടെ ആദിമ പരിസ്ഥിതി പ്രവർത്തകരായി ബിഷ്ണോയികൾ ആദരിക്കപ്പെടുന്നു. ബിഷ്ണോയി സമൂഹം എല്ലാ ജീവജാലങ്ങളോടും ഉള്ള അഗാധമായ ആദരവിനും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കും പേരുകേട്ടവരാണ്. പച്ചമരങ്ങൾ മുറിക്കുന്നതും മൃഗങ്ങളെ കൊല്ലുന്നതും ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതും നിരോധിക്കുന്നതുൾപ്പെടെയുള്ള അവരുടെ തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്ന ആചാരങ്ങളും രീതികളും അവർ വികസിപ്പിച്ചെടുത്തു. ഇന്ന് ബിഷ്ണോയി പ്രസ്ഥാനം അഭിവൃദ്ധി പ്രാപിക്കുന്നു. ബിഷ്ണോയി പ്രസ്ഥാനത്തെക്കുറിച്ച് അവതരിപ്പിച്ച 19-ാം തീയതിയിലെ ഹരിതം ശ്രദ്ധേയമായി. മൂക്കടപ്പ്, കവിളുകൾക്കും നെറ്റിക്കും ചുറ്റുമുള്ള വേദന, കഫക്കെട്ട്, തലവേദന എന്നീ ലക്ഷണങ്ങളോടെ കാണപ്പെടുന്ന വൈറസ്, ബാക്ടീരിയ, അലർജികൾ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടുമുണ്ടാകുന്ന സൈനസൈറ്റിസിനെക്കുറിച്ചും അതിനുള്ള ആയുർവേദ ചികിത്സയെക്കുറിച്ചും ഡോക്ടർ ജി വിനോദ് കുമാർ 19-ാം തീയതി ആയുരാരോഗ്യത്തിൽ വിശദീകരിച്ചത് വളരെ ഉപകാരപ്രദമായി. മലയാള കവിതയിൽ ആധുനികതയ്ക്ക് അടിത്തറയിട്ട മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കവിതകൾ കാലാതീതമായ മാനവികതയും സ്നേഹവും പങ്കുവയ്ക്കുന്നവയാണ്. വിപ്ലവത്തിന്റെ പരാജയങ്ങളെയും മാനുഷിക മൂല്യങ്ങളുടെ തകർച്ചയെയും അപഗ്രഥിക്കുന്ന അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നത്തെ ഉപഭോക്തൃ സമൂഹത്തിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രസക്തി ഓർമ്മിപ്പിക്കുന്നു. അക്കിത്തത്തിന്റെ കവിതകളുടെ കേന്ദ്രബിന്ദു മനുഷ്യനും എല്ലാ മുറിവുകൾക്കുമുള്ള മരുന്നായ സ്നേഹവുമാണ്. സ്വാർത്ഥതയും അക്രമവും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന അദ്ദേഹത്തിന്റെ വരികൾ അന്ധമായ ഭൌതികവാദത്തിനെതിരെയുള്ള വലിയൊരു താക്കീതാണ്. ഐത്തോച്ചാടനത്തിനും അനാചാരങ്ങൾക്കുമെതിരെ നിലകൊണ്ട അദ്ദേഹം തന്റെ കാവ്യങ്ങളിലൂടെയും സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയും സമത്വത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചു. 18-ാം തീയതി തൂലികയിൽ അക്കിത്തത്തിന്റെ കവിതകളെക്കുറിച്ച് ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് നടത്തിയ പ്രഭാഷണം കവിതയിൽ വെളിച്ചം നിറച്ച ഇതിഹാസം ശ്രദ്ധേയമായി. പാട്ടുപൊലിമയിൽ വാണിമേൽ കെ മൊയ്തു മാസ്റ്ററും സംഘവും അവതരിപ്പിച്ച അർബനമുട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു.
1: പ്രതികരണങ്ങൾ അറിയിച്ചതിൽ സന്തോഷം. അല്ല, വെക്കേഷനൊക്കെ തീരാറായി അല്ലേ?
0: അതെ, ഒരാഴ്ച കൂടിയേ ഉള്ളൂ.
1: ഈ സമയത്ത് എല്ലാ കുട്ടികളും വെക്കേഷൻ അടിച്ചു പൊളിച്ചിട്ടുണ്ടാകും എന്ന് കരുതാം അല്ലേ?
0: അതെ.
1: ഒരു ടൂർ പോവുകയാണെന്ന് കരുതുക. പോകുന്നത് നല്ല അടിപൊളി മിനി കൂപ്പറിലാണ്.
0: ആഹാ, എന്നിട്ട്?
1: അല്ലെങ്കിൽ നല്ല BMW, Benz ഇങ്ങനെ ഏറ്റവും പ്രീമിയം കാറിലാണ് പോകുന്നത്. വിചാരിച്ചോ?
0: വിചാരിച്ചു. സ്വപ്നം കാണാൻ വലിയ മുടക്കൊന്നുമില്ലല്ലോ.
1: സ്വപ്നം കാണാൻ വലിയ മുടക്കൊന്നുമില്ല. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഈ കാറിൽ കയറിയിരിക്കുന്ന വ്യക്തിക്ക് അറിയില്ല എനിക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എനിക്ക് എങ്ങോട്ടേക്കാണ് എത്തേണ്ടത് എന്ന് യാതൊരു ഐഡിയയുമില്ല. ഇങ്ങനെ ഒരാളാണെങ്കിൽ വല്ലതും നടക്കുമോ?
0: ഇല്ല.
1: അതെ, നമുക്ക് ലക്ഷ്യബോധം പ്രധാനമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതാ പുതിയൊരു അധ്യയന വർഷം തുടങ്ങുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത്, എങ്ങോട്ടാണ് നമുക്ക് എത്തിപ്പെടേണ്ടത്, എന്തൊക്കെയാണ് എന്റെ പാഷൻ, ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുക, ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ ആലോചിക്കേണ്ട സമയമാണിത്. നിങ്ങൾക്കൊപ്പം വിവരങ്ങളുമായി കൂടെയുണ്ട് എന്നും എപ്പോഴും നിങ്ങളുടെ സ്വന്തം മഞ്ചേരി FM. നിങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങൾ അറിയിക്കുക. വിലാസം ഇതാ:
0: പരസ്പരം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ്, PO, പിൻകോഡ് 67612.
1: വാട്സാപ്പ് നമ്പർ
0: 9495050600.
1: ഇമെയിൽ വിലാസം
0: allindiaradio.manjeriefm@gmail.com.

0: @gmail.com.
1: പ്രിയരെ, നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ മുനിരാമയൂർ,
0: ഞാൻ എം ജിഷ.
1: പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.
2: പരസ്പരം
3: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂട് വെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd/DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം, എന്നും രാവിലെ 8:15.
5: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
6: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9:54:20.
7: FM പ്രധാന വാർത്തകൾ.
6: ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ ഖനി അപകടത്തിൽ ദുഃഖമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനും ചൈനീസ് ജനതയ്ക്കും അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി കാണാതായവർ സുരക്ഷിതമായി തിരിച്ചെത്തട്ടെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജി റാം ജി നിയമം 2025 നടപ്പാക്കുന്ന തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിലെ വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തു. മുഖ്യമന്ത്രി വി.ഡി. സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLA കൊച്ചിയിൽ അല്പസമയത്തിനകം പൌരസ്വീകരണം. ആറന്മുള MLA അബിൻ വർക്കി, പാലക്കാട് MLA രമേശ് പിഷാരടി എന്നിവർക്കും സ്വീകരണം നൽകുമെന്ന് UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അറിയിച്ചു. സംസ്ഥാനം നേരിടുന്ന തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതലത്തിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് തൊഴിൽ വനിതാ ശിശുക്ഷേമ മന്ത്രി ബിന്ദു കൃഷ്ണ. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളി ക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പത്തനംതിട്ട പറക്കോട്ട് നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് ഉറങ്ങിക്കിടന്ന വീട്ടമ്മ മരിച്ചു. പറക്കോട് സ്വദേശിനി മറിയം ബീവിയാണ് മരിച്ചത്. പഞ്ചാബിലെ കപൂർത്തല ജയിലിൽ ഇന്നലെ രാത്രി തടവുകാരും വിചാരണ തടവുകാരും ഏറ്റുമുട്ടി. സ്ഥിതിഗതി നിയന്ത്രിച്ച മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാസേനയും ജയിലിലും പരിസരത്തും സുരക്ഷ കർശനമാക്കി. IPL ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രണ്ടാം മത്സരത്തിൽ രാത്രി 7:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും.
7: പ്രധാന വാർത്തകൾ.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
8: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈ ജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ID കാർഡുമായി വരൂ.
8: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈ ജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈ ജിയിൽ. TNC അപ്ലൈ.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
11: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
12: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത്

0: 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
4: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
6: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
6: ഇന്ന് തന്നെ സ്കൂൾ ID കാർഡുമായി വരൂ.
5: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
7: ട്രെയിൻ സമയം.
8: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16610 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ്. കൃത്യസമയമായ 10:59 ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരും. ഇനി അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
7: ട്രെയിൻ സമയം.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
3: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
4: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
11: മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ആരോഗ്യ ജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
12: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
13: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
14: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താക്കി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
13: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
8: ആകാശവാണി 1.0.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്നു.

0: പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് പറയാം. അറിയിപ്പിനെ തുടർന്ന് നവഗീതങ്ങൾ. 10:15 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എം ഷിനാസ് നടത്തിയ അഭിമുഖം, ഇതിന്റെ മൂന്നാം ഭാഗം. 10:30 കുട്ടി റോക്സ്, കുട്ടികൾക്കായുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് കുട്ടികൾക്ക് വിളിക്കാവുന്നതാണ്. 1-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിനും ഇടയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 0483-09-50-300. 11:30 കേൾക്കാം ബാലലോകം. കേരള സ്കൂൾ ഫോർ ബ്ലൈൻഡ്സ് വള്ളിക്കാപ്പറ്റയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, ഇതിന്റെ ഒന്നാം ഭാഗം. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഏഷ്യൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇന്ന് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: നവഗീതങ്ങൾ.
1: നവഗീതങ്ങളിലെ ആദ്യഗാനം പാടിയിരിക്കുന്നത് ദീപക് സൂരജ്, സന്തോഷ്, ചിത്രം ആശാൻ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: നവഗീതങ്ങളിൽ ഇനി കേൾക്കാം പ്രാവിൻകൂട് ഷാപ്പ് എന്ന ചിത്രത്തിനുവേണ്ടി അപർണ ഹരികുമാർ, പത്മജ ശ്രീനിവാസൻ, ഇന്ദു സനത് എന്നിവർ പാടിയത്. വിനായക് ശശികുമാറിന്റെ രചന, വിഷ്ണു വിജയിന്റെ സംഗീതം.

0: എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ഇന്ന് 10:30 കുട്ടി റോസ്, കുട്ടികൾക്കായുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് 1-ാം ക്ലാസ്സിനും 10-ാം ക്ലാസ്സിനും ഇടയിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. 0483 എന്ന STD കോഡിനൊപ്പം 2959-300-2950-800 10:30 കുട്ടി റോക്സ് തത്സമയ ഫോൺ ഇൻ പരിപാടി. നവഗീതങ്ങളിൽ ഇനി കേൾക്കാം ബാൾട്ടി എന്ന ചിത്രത്തിനുവേണ്ടി സായി അഭ്യങ്കാർ, സുബലക്ഷ്മി എന്നിവർ പാടിയ ഗാനം. ഗാനത്തിന്റെ രചന വിനായക് ശശികുമാർ, സായ് അഭ്യങ്കാറിന്റെ സംഗീതം.

0: ബാൽട്ടി എന്ന ചിത്രത്തിന് വേണ്ടി സായ് അഭ്യങ്കാർ, സുബലാഷിനി എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്.
1: നവഗീതങ്ങൾ.
0: നവഗീതങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: പാദമുദ്ര.
2: ഇന്നത്തെ പാദമുദ്രയിൽ ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ മൂന്നാം ഭാഗം കേൾക്കാം.
3: സാറല്ലേ ഇടശ്ശേരിയുടെ ആദ്യത്തെ കവിതാ സമാഹാരത്തിന്
4: വളരെ കഴിഞ്ഞിട്ടാണ്. അതിന്റെ പശ്ചാത്തലം ഇതാണ്. എനിക്ക് സ്കൂളിൽ സമ്മാനം കിട്ടി. ഒരു ദിവസം ഇടശ്ശേരി വീട്ടിൽ വരണം. അപ്പോൾ ഞാനവിടെ ഇരിക്കുന്നുണ്ട്. മറുത്ത എന്തോ പുസ്തകമാക്കിയാണ്. അപ്പോൾ ഇവിടെ നിന്റെ മേമയെ വിളിക്കുകയെന്ന് പറഞ്ഞു. മേമയെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു എന്താ വെച്ചാൽ ഇവനെ സൂക്ഷിക്കണം, കവിത എഴുതുന്നു.
3: അതുകൊണ്ട് സൂക്ഷിക്കണം.
4: ഇദ്ദേഹമാണ് എൻ്റെ കവിത പരിശോധിച്ച എല്ലാ ഒരാളെന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ. ഞങ്ങളുടെ ഹൈസ്കൂളിൻ്റെ അപ്പുറം റോഡാണ്. റോഡിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പിന്നെ കടയുണ്ട്, ഒരു ഷോപ്പാണ്. അതിൻ്റെ മുകളിൽ ഒരു കൃഷ്ണപ്പണിക്കർ വായനശാല. നീ അവിടെ

0: ആണ് എടശ്ശേരി സാധാരണ പോയിരിക്കുക. അങ്ങനെയാണ് ഞാൻ ഈ പല ആൾക്കാരെയും കാണാൻ കഴിഞ്ഞത്. എടശ്ശേരിയുടെ ശിഷ്യന്മാരാണ് പി സി കുട്ടികൃഷ്ണൻ, പിന്നീട് ഉറൂബ് എന്നുള്ള പേര്. അന്ന് ഉറൂബ് എന്നുള്ള പേരൊന്നുമില്ല, നോവലെഴുത്തുമില്ല, കവിയാണ്.
1: കവിയാണ്
0: കുട്ടികൃഷ്ണൻ അങ്ങനെ തന്നെയാണ്, കവിത എഴുതിയിട്ടാണ് തുടങ്ങുന്നത്. അയാളുടെ ഒരു കവിതാസന്മാര് നല്ല കവിതകളൊക്കെ ഉണ്ട് ആദ്യകാലത്തുള്ളതിൽ. അയാളുടെ ഭാഷ കാവ്യമയമാണല്ലോ, നോവലും ചെറുകഥയൊക്കെ കവിതകളാണ് ശരിക്കും. എന്നാൽ അതൊന്നും എഴുതി തുടങ്ങിയിട്ടില്ല, കഥ എഴുത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ടോ സംശയമാണ്. അയാളുടെ ഒരു ശിഷ്യനായിരുന്നു പി സി കുട്ടികൃഷ്ണൻ. മറ്റൊരു ശിഷ്യൻ കടവനാട് കുട്ടികൃഷ്ണൻ, പിന്നീട് മനോരമയിലൊക്കെ ഉണ്ടായിരുന്നു, കവിയാണ്. എല്ലാവരും കവികളായിട്ടാണ്, എഴുത്ത് എന്ന് പറഞ്ഞാൽ കവിതയാണ് തുടക്കങ്ങളാണ്. ഞാനും അങ്ങനെയാണ്. പിന്നെ അപ്പം ഞങ്ങളൊക്കെ ഇവരെ കൂടെ ചെന്നിരിക്കും. പിന്നെ അക്കിത്തം,
1: അക്കിത്തം
0: അക്കിത്തം എടപ്പാളിലാണ്, പൊന്നാനി എന്ന് കുറച്ച് ദൂരെയാണ് അയാളുടെ ഇല്ലൊക്കെ. പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചില്ല, ഇവരുടെ എടശ്ശേരിയുടെയൊക്കെ സംഘത്തിൽ ഒരാളായിരുന്നു. അക്കിത്തം ഉണ്ട് എടശ്ശേരി, ഇടക്കൂടെ ഈ നാരായണൻ എന്ന് പറഞ്ഞൊരു കവി കവി ഉണ്ടായിരുന്നു. പിന്നെ പിന്നീട് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പത്മിനി എന്ന് പറഞ്ഞൊരു കലാകാരി, ചിത്രകാരി, മരിച്ചുപോയി. ചെറുപ്പത്തിലേ മരിച്ചുപോയി. പിന്നെ ഒരു ത്രേസ്യ ടീച്ചർ ഉണ്ടായിരുന്നു, ഈ കോൺഗ്രസ്സിലേക്ക് അന്ന് ഒരാളെയും കൂട്ടാക്കാത്ത ഒരു സ്ത്രീയാണ്, പ്രസംഗിക്കുകയൊക്കെ ചെയ്യും, കഥറെടുത്ത് നടന്നിരുന്ന ഒരാളാണ്.
2: ചരിത്ര ചിത്രങ്ങളിലൂടെ ഒരു മടക്കയാത്ര.
3: അഭിമുഖ സംഭാഷണം തുടർന്ന് കേൾക്കാം.
0: പിന്നെ മാതൃഭൂമി ആണല്ലോ ദേശീയ പത്രം. മാതൃഭൂമിയുടെ ചില ആൾക്കാരുണ്ട്, ചോഴിണി എന്ന് പറഞ്ഞിട്ടൊരാൾ. മാതൃഭൂമി റിപ്പോർട്ടറുമാണ്, ഏജന്റുമാണ്, കോൺഗ്രസ് പ്രവർത്തകനൊക്കെയാണ് ഒരാൾ. പിന്നെ ഒരു ടി ഗോപാലക്കുറിപ്പ് ഉണ്ടായിരുന്നു, വി ടി പാട്ട് ഒരുപാട് ഇടയ്ക്കൊക്കെ ഇവരുടെ കൂട്ടത്തിൽ കൂടും, അയാളും അടുത്ത ഭാഗത്താണല്ലോ. ഇവരെല്ലാവരും കൂടിയിട്ടാണ് പിന്നീട് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂൺ എന്ന് പറയുന്ന ഒന്നുണ്ടാക്കിയത്. കൂട്ടുജീവിതം കുറെ സ്വത്തുക്കളൊക്കെ നശിപ്പിച്ചു. അതിന്റെ സെക്രട്ടറി ആയിട്ട് ഈ ഗോപാലക്കുറിപ്പിനെ അണക്കിയത്. യൂട്ടോപ്യ, അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു യൂട്ടോപ്യാണ്. എന്ന് വെച്ചാല് കുറെ സ്വത്തുക്കളും പറമ്പുകളും ഒക്കെ എല്ലാവരുടെയും കൂടി കൂട്ടി, കുറച്ചാളുണ്ടായിരുന്നു ഇത്രയാല്, എൻ പി ദാമോദരനൊക്കെ ഉണ്ടായിരുന്നു, വി ടി പട്ടേൽപ്പാടുണ്ടായിരുന്നു, ഇവരെല്ലാം കൂടി ഒരു സ്ഥലത്ത് കുറെ സ്ഥലം വാങ്ങി, എന്നിട്ട് ഒന്നിച്ച് താമസം, കുടുംബം പൊളിഞ്ഞു.
1: ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഇൻസ്പിറേഷൻ ആണോ?
0: അല്ല അല്ല അല്ല, ഗാന്ധിയുടെ റസ്കിന്റെ പഴയ അങ്ങനെയൊക്കെയുള്ള ഇൻസ്പിറേഷൻ ആണ്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒന്നും ഉണ്ടാക്കിയിരുന്നു, ഇ എം എസ് ഒക്കെ
1: കൂടിയിട്ട്.
0: അതിനേക്കാൾ മുമ്പാണ് ഇതെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് കൃത്യമായ കൊല്ലങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടുള്ളവരുള്ളൂ. ഏതായാലും ഈ വായനശാലയ്ക്ക് ചുറ്റും സഹൃദയന്മാരും ഒക്കെ ആയിട്ട് ഗാന്ധിയന്മാരും രാഷ്ട്രീയ ദേശീയ പ്രവർത്തകന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പൊന്നാനി കളരിയുടെ ആരംഭം. അവിടെ പണമുള്ളത് മാപ്പിളമാരുടെ കയ്യിലാണ്, അവരങ്ങാടിയിലാണ്. പൊന്നാനി അങ്ങാടി എന്ന് പറയുന്നത് അഴിമുഖമാണ്, ഭാരതപ്പുഴയുടെ അഴിമുഖമാണ്. വലിയ പത്തമ്മാരികളും കച്ചവടവും പള്ളികളും, ഒരു നമ്മുടെ പഴയ 16-ാം നൂറ്റാണ്ടിലെ ഷെയ്ഖ് സൈനുദ്ദീനൊക്കെ അവിടെ അടുത്തുകാരനാണ്. പൊന്നാനി മഖ്ദൂമാണ് അയാൾ, അവിടെ സൈനുദ്ദീൻ്റെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവിടെ വലിയൊരു ഒരു തരം സമുദായ സൗഹൃദം. അത് ഈ സാമൂരിമാരുടെ പാരമ്പര്യത്തിൽ പെട്ടതാണല്ലോ, സാമൂരിയുടെ ഒരു രണ്ടാം തലസ്ഥാനമായിരുന്നു പൊന്നാനി. അത് അവിടെ പിന്നെ ഈ നായന്മാർക്ക് നമ്പൂരാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യസ്ഥന്മാരൊക്കെ മാപ്പിളമാരായിരിക്കും. മാപ്പിളമാർ വലിയ കച്ചവടക്കാരും പണക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കുന്നത് നായന്മാരായിരിക്കും. ഇങ്ങനെയാണ് അവിടുത്തെ അത്രയധികം മിംഗ്ലിംഗ് കൾച്ചറലായിട്ടുള്ളൊരു സമവായം അവിടെ ഉണ്ടായിരുന്നു ആ കാലത്ത്. ഇപ്പം അങ്ങ് കോടതിയൊക്കെ അങ്ങാടിയിലാണ്. പക്ഷെ കോടതിക്ക് ഇയാൾ ഒരു കൊടയും പിടിച്ചിട്ട് എടശ്ശേരി കോഴിനാർ പോയാൽ അയാളുടെ ചുറ്റും എപ്പോഴും വന്ന് മാപ്പിളമാർ കൂടിക്കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് പതിവ്. ആ അന്തരീക്ഷത്തിലാണ് എനിക്ക് ആദ്യമായിട്ട് ദേശീയ ബോധം
1: ഒക്കെ വരുന്നത്,
0: സാഹിത്യ താല്പര്യം, സജീവമായ താല്പര്യം ഒക്കെ ഉണ്ടായി വരുന്നത്. ഇവരൊക്കെ കൂട്ടുകെട്ടുകൊണ്ടാണ് ആർട്ടിസ്റ്റിനായിട്ടുള്ള പരിചയം എനിക്കുണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ എനിക്ക് സമ്മാനം
1: കിട്ടുമായിരുന്നു,
0: എനിക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം ഞങ്ങളെ വീട്ടിലൊക്കെ പരപ്പിനെ പരപ്പനങ്ങാടി ഒരു 10-50 രവിവർമ്മ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പണ്ട്.
1: ഒറിജിനൽ
0: അല്ല, അല്ല ഈ പ്രിന്റ് പ്രിന്റുകൾ അത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, നെടുവ പരപ്പനങ്ങാടിയുള്ള മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു. അതിന്റെ കാരണം
1: എന്താണെന്ന്
0: വെച്ചാൽ അവരായിട്ടുള്ള ബന്ധം കൊണ്ടായിരിക്കും. അവര് എല്ലാ കൊല്ലവും വരും ഞങ്ങളെ

0: വീടിന്റെ തൊട്ട് ഒരു
1: പിന്നെ
0: അമ്പത്
1: വീരന്മാരുടെ കിളിമാനൂർ ഗോകുലത്തിനൊക്കെ പരപ്പനങ്ങാടിയായിട്ട് ബന്ധമുണ്ടെന്നർത്ഥം.
0: ആ ഇവിടുത്തെ ഒരു
1: ഒരു
0: ബ്രാഞ്ചാണല്ലോ അത്, ഒരു
1: ബ്രാഞ്ചാണ്.
0: ബ്രാഞ്ചാണ്. അവരെല്ലാവരും വരും, എല്ലാ താവടിയിലുമുള്ള ആളുകൾ ഈ നവരാത്രി ദശമിയൊക്കെ ഇല്ലേ അവ വരും. ഈ 10 ദിവസവും ഹരിപ്പാടുന്ന് പിന്നെ മാവേലിക്കരന്ന് ചങ്ങനാശ്ശേരിന്ന് കിളിമാനൂരിന്ന് ഒക്കെ ഉള്ള തമ്പുരാക്കന്മാർ ഇവരിൽ പലരും വരും. അവർ ആദ്യം അവിടെ പോവും, നിർഗേതക്കോട്ട അവരുടെ പുരദേവത്തിൻ്റെ അവിടെ, പിന്നെ ഇവിടെ വരും. ഇവിടെ ഒരു ചെറിയ കോലമൊക്കെ ഉണ്ട്, അവർക്ക് അവിടെ താമസിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സംബന്ധമൊക്കെ ഉണ്ടാവും, നമുക്ക് അറിഞ്ഞുകൂടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നെന്ന്. എന്തായാലും ഈ വീടുകളിലൊക്കെ രവിവർമ്മ ചിത്രങ്ങൾ ധാരാളമായി കണ്ടിട്ട്, പിന്നെ രവിവർമ്മയുടെ ശിഷ്യന്മാരായിട്ട് പിൻ തലമുറയിലുള്ള ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമായിട്ടുള്ള ചില തമ്പുരാക്കന്മാരുണ്ടായിരുന്നു, അവരെയും ഒക്കെ കണ്ടിട്ടും അങ്ങനെയൊക്കെയാണ് എനിക്ക് ആദ്യം ചിത്രത്തിലൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും അവിടുന്ന് ഇങ്ങനെ ഒരു സമ്മാനമൊക്കെ കിട്ടുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു, കുട്ടികൃഷ്ണമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ആ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ മാരാത്ത എന്ന് പറയുന്നത് തവനൂരടുത്താണ് ആ സ്ഥലമൊക്കെ ഉള്ളത്. അവർക്ക് എന്തോ പൊന്നാനി ഉണ്ടെന്ന് തോന്നുന്നു, എന്തോ ഒരു ബന്ധമുണ്ട്. ഏതായാലും പൊന്നാനി തൃക്കാവിൽ എന്ന് പറയുന്ന വലിയൊരു ശിവക്ഷേത്രമുണ്ട്. ആ തൃക്കാവിൽ അമ്പലത്തിലാണ് ഹൈദരാലി ക്യാമ്പ് ചെയ്തിരുന്നത്, പിടിച്ചടക്കിയിട്ട് ക്യാമ്പ് ചെയ്തിരുന്നത്. ആ തൃക്കാവിൽ അമ്പലത്തിൻ്റെ ചിറ, വലിയ ചിറയുണ്ട്, അതിൻ്റെ കരയിലാണ് ഞാൻ താമസിച്ചിരുന്ന വീട്. അതിൻ്റെ മറ്റേ കരയിലാണ് കുട്ടികൃഷ്ണമാരായ താമസിച്ചിരുന്നത്. മാരാരുടെ മകൻ ഒരു മുരളീധരനുണ്ട്, ഇപ്പോഴുണ്ട്. ആ മുരളിയും ഞാനും കൂട്ടുകാരാണ്, എൻ്റെ ഒരു ക്ലാസ് താഴെയാണ്. അപ്പോൾ ചിത്രം വരയ്ക്കുന്നതിൽ സമ്മാനം കിട്ടുക, എനിക്കോ മുരളിക്കോ ഞങ്ങൾക്ക് രണ്ടാക്കുവാണ് ഒന്നും രണ്ടും ആയിട്ട് കിട്ടുക. അപ്പം ബാക്കിയുള്ളവർക്ക് ഞങ്ങളോടുള്ള കണ്ണ് കഴുകൊണ്ടായിരിക്കും അവരിങ്ങനെ ഞങ്ങളെ കളിയാക്കും, നിങ്ങളെന്താ ചിത്രം വരക്കാരാണ്, ആ കരുവാട്ട അമ്പൂരിയല്ലേ വരയ്ക്കുന്ന ആള് എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കും. ഇപ്പം കരുവാട്ട അമ്പൂരി ആരാ ഞങ്ങൾക്ക് അറിയില്ല, വീട്ടിലും കണ്ടിട്ടുമില്ല, എന്നാന്ന് കാണണം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി ഇദ്ദേഹത്തെ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ ചിത്രം വരയ്ക്കലൊന്നും ചിത്രം വരയ്ക്കലല്ല, നാട്ടുകാർ പറയുന്നതിൽ അല്പം സത്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി.
1: എന്തായിരുന്നു അവിടെ കണ്ടത്?
0: അവിടെ കണ്ടത് ഇയാളുടെ പുളിഞ്ഞ ഇല്ലമാണ്, അതിൻ്റെ അരമതിലിൻ്റെ മുകളിലൊക്കെ കളിമണ്ണുകൊണ്ട് ഒരുപാട് പ്രതിമകൾ ഇയാൾ ഉണ്ടാക്കി
1: വെച്ചിട്ടുണ്ട്.
0: ചുമരിൻ്റെ മുകളിലൊക്കെ കരിക്കട്ട കൊണ്ട് ഒരുപാട് ചിത്രം വരച്ചിട്ടുണ്ട്, പല രൂപങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ ഇയാളാണ് യഥാർത്ഥ ചിത്രകാരൻ, ഞങ്ങളൊന്നും ഇതിൽ പോകേണ്ടവരല്ല, നമുക്ക് വഴി മാറിപ്പോവാൻ നല്ലതെന്നുള്ളൊരു ബോധം എനിക്ക് ഉണ്ടായി. ഞാൻ നമ്പൂരിയോട് പിന്നീട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാരണം എൻ്റെ ചിത്രം വരെ ഇല്ലാതായില്ല, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു, നമ്പൂരിക്ക് എന്നെ ഇഷ്ടപ്പെട്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ പിന്നീട് സുഹൃത്തുക്കളായി, അയാൾ അവിടെ അമ്പലത്തിൻ്റെ അവിടെ വരും, ഞങ്ങളെ വൈകുന്നേരം ഒന്നിച്ച് വർത്തമാനം പറയും. അങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ളൊരു സൗഹൃദം വളർന്നു വന്നത്. അപ്പോൾ ഈ രണ്ട് തരത്തിൽ സാഹിത്യത്തിൽ, പിന്നെ ചിത്രകലയിൽ, പിന്നെ ഈ ഗാന്ധിയൻ ആദർശങ്ങളുടെ കാര്യത്തിൽ എൻ്റെ പൊന്നാനി ജീവിതം. സ്കൂളിലാണെങ്കിൽ ഇതേമാതിരി ഞാൻ പുസ്തകപ്പുഴയതുകൊണ്ട് നല്ല മാർക്കൊക്കെ കിട്ടും, എല്ലാ സമ്മാനങ്ങളൊക്കെ കിട്ടും, അങ്ങനെ നല്ലൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് ചില സുഹൃത്തുക്കൾ, ആജീവനാന്ത സുഹൃത്തുക്കൾ എന്ന് പറയാവുന്ന ഒന്ന് ടി വേണുഗോപാലനാണ്, വേണുഗോപാൽക്കുറിപ്പ് മാതൃഭൂമിയിലെ ന്യൂസ് ആയിട്ട് റിട്ടയർ ചെയ്ത്, ഞങ്ങൾ അവിടെ നിന്ന് 7ാം ക്ലാസ് ഫസ്റ്റ് ഫോറം സെക്കൻഡ് ഫോറം മുതൽക്ക് കൂട്ടുകാരാണ്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കവിതയുണ്ട്, എല്ലാവരും കവിതയാണല്ലോ, കവിതയുണ്ട്. അവരുടെ വീട് ചമ്രവട്ടത്താണ്, ഞങ്ങൾ പൊന്നാനി നഗരത്തിൻ്റെ കുറേ ദൂരം പുഴയുടെ കരയ്ക്ക് എത്തണം. വലിയൊരു ജന്മിയാണ് അവിടുത്തെ ഈ വേണുവിൻ്റെ അച്ഛൻ ശങ്കുവായെന്ന് പറയും. അപ്പോൾ അച്ഛൻ, എൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നല്ലോ, എൻ്റെ അച്ഛൻ ഇവരുടെ ഫാമിലി ഡോക്ടറുമാണ്. അപ്പോൾ അച്ഛൻ വന്നാൽ എപ്പോഴും അവിടെ പോകും, ഞങ്ങൾ പോകും, അങ്ങനെ ആ ഒരു ബന്ധത്തിൽ കൂടെയാണ് പിന്നെ ഞങ്ങളുടെയും ബന്ധം. അപ്പോൾ വേണുവായിട്ടുള്ള ഒരു ചങ്ങാത്തം കൊണ്ട് ഒരു ഗുണം ഉണ്ടായതെന്താ വെച്ചാൽ അവിടത്തുകാരായിട്ടുള്ള കുറേ ആളുകളെ കിട്ടി, ഈ കോൺഗ്രസ്സുകാരും സാഹിത്യകാരന്മാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ കിട്ടി. എന്ന് മാത്രമല്ല വേണു പിന്നെ ഇൻ്റർമീഡിയറ്റിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബി എക്ക് ഞാൻ ഫറൂഖ് കോളേജിൽ പോയപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഒരാൾ വേണുവായിരുന്നു, അയാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് പലരും പിന്നെ പോയത് കേരളവർമ്മ, തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ്. അങ്ങനെ അവരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ, ഫറൂഖ് എനിക്ക് ഇഷ്ടമായിരുന്നെങ്കിലും ഫറൂഖ് വിട്ട് കേരളവർമ്മ കോളേജിൽ പോയി.
1: ഡിഗ്രി
0: ഇക്കണോമിക്സ്.
1: ഇക്കണോമിക്സ്
0: അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഇൻ്റർമീഡിയറ്റ് ആയിരുന്ന കാലത്താണ് കുറേശ്ശെ മാർക്സിസ്റ്റ് സാഹിത്യമൊക്കെ വായിക്കാൻ തുടങ്ങുന്നത്. ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമായിരുന്നു, മലയാളത്തിൽ വന്നു തുടങ്ങിയിരുന്നു. പിന്നെ കീഴടത്തെ ദാമോദരൻ, കെ ദാമോദരൻ, കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ ആചാര്യനും ചിന്തകനും ഒക്കെ ആയിരുന്നല്ലോ, എൻ്റെ അച്ഛൻ്റെ ഒരു പേഷ്യൻ്റാണ്. അച്ഛൻ പൊന്നാനി കുറച്ച് തിരൂർ കുറച്ച് കാലം ഉണ്ടായിരുന്നു, തിരൂരാണ് ഇവരുടെ കീഴടത്തെ തറവാട്. കെ ദാമോദരൻ്റെ അയാൾ അന്ന് ബനാറസിൽ ബി എ പഠിക്കാനൊക്കെ പോയിരുന്ന ആളാണ്, അവിടെ പോയിട്ട് ഗാന്ധിയനായി മാറിയ ആളാണ്. ഈ കീഴടത്ത് തറവാട്ടിലെ തന്നെ അത്ര

0: നല്ല നിലയിലല്ലാത്ത ഒരു ശാഖയിലാണ് ദാമോദരൻ ഉണ്ടായിരുന്നത്. അച്ഛൻ അവരുടെയും ഫാമിലി ഡോക്ടറാണ് ഈ കീഴടുത്ത്. അപ്പം അച്ഛൻ്റെ കൂടെ ഞാൻ അവരുടെ തറവാട്ടിൽ എപ്പോഴും പോകും. രണ്ടുപേർക്കും പൊതുവേ ഉള്ള ഒരു കമ്പമാണ് ചതുരംഗം.
1: ചതുരംഗം
0: നമ്മൾ ചെസ് എന്ന് പറയുന്നതല്ല, അതിൻ്റെ പ്രാകൃതം മറ്റേ രൂപമുണ്ട്, നാടൻ രൂപം ചതുരംഗം. ഇങ്ങനെ വാഴടാണ വെട്ടിയിട്ട് ചതുരംഗം വെച്ച് കളിക്കുക. ഞാനും കൂടും, ഞങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു നിൽക്കുക, അങ്ങനെ കുറച്ച് പഠിക്കും. അങ്ങനെയാണ് ദാമോദരൻ. അപ്പം ദാമോദരൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുപ്പക്കാരോടൊരു പ്രത്യേക, അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായി സഖാവായി വരുന്ന കാലമാണ്. ഗാന്ധിയനിൽ നിന്ന് പിന്നെ സഖാവിലേക്കുള്ള
1: പരിണാമത്തിൻ്റെ
0: ഘട്ടമായിരിക്കണം. അപ്പം ആ കൂട്ടത്തിൽ ആളെ കൂട്ടാനുള്ള ശ്രമം, ഞങ്ങളെ ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ അയാൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾക്കൊക്കെ പുസ്തകങ്ങളൊക്കെ തരും, ഞങ്ങളോട് വാദപ്രതിവാദങ്ങളൊക്കെ നടത്തും. അങ്ങനെ അയാൾ തന്ന പുസ്തകങ്ങൾ, പിന്നെ നാട്ടിൽ ഞാൻ പരപ്പനങ്ങാടിയായിരുന്നപ്പോഴേ അവിടെ ഞാൻ പറഞ്ഞില്ലേ മാപ്പിളമാർ കുറച്ച്
1: പേരുണ്ടായിരുന്നു.
0: അതിലൊരു മരക്കാർ വലിയ പ്രമാണിയാണ്, അവിടുത്തെ വലിയ ജന്മിയിലുള്ള ഒരാളാണ്. മരക്കാരൻ്റെ മകൻ കോയക്കുഞ്ഞഹ, അയാളാണ് അവിടുത്തെ പ്രധാന. അന്ന് CPI CPM എന്നൊന്നുമില്ല,
1: കമ്മ്യൂണിസ്റ്റ്.
0: അടുത്ത കാലം വരെയും അയാളായിരുന്നു അവിടുത്തെ ഒരു ലീഡർ. അയാളെ പരിശീലിപ്പിച്ചു കൊണ്ടുവന്നവരും അയാളുടെ ശിഷ്യന്മാരും അനുയായികളായിട്ടുള്ളവരാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് അവിടെ വന്നതൊക്കെ.
1: അപ്പം ഈ ഫറൂഖ് കോളേജിൽ നിന്ന് തൃശ്ശൂർ കേരളവർമ്മയിലേക്ക്,
0: കേരളവർമ്മയിലേക്ക് രണ്ടാമത്തെ കൊല്ലത്ത് ഞാൻ മാറി.
1: അവര് കൂട്ടുകാർ അവിടെ ഉള്ളത് കൊണ്ടാണോ മാറിയത്?
0: അതാണ് പ്രധാന കാരണം. അതാണ്
1: അതും BA Economics.
0: അവിടെയും BA Economics തന്നെയുണ്ട്. പിന്നെ അവർ പറഞ്ഞു തന്നെ പ്രലോഭിപ്പിച്ച എന്താ വെച്ചാൽ അവിടെ നല്ല ലൈബ്രറി ഉണ്ട്, നല്ല അധ്യാപകന്മാരുണ്ട്. അവിടെയൊക്കെ വെച്ചിട്ടാണ് എനിക്ക് കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയത്. കക്കാട് ഞാന്, പിന്നൊരു രാഷ്ട്രീയക്കാരൻ വെല്ലിങ്ടൺ, പിന്നെ മന്ത്രിയൊക്കെ. ഞങ്ങൾ മൂന്നാളും വേറൊരു നാലാണ്. ഞങ്ങൾ നാലുപേരും സ്ഥിരം ബാക്ക് ബെഞ്ചേഴ്സാണ് ഈ ക്ലാസ്സുകളിൽ, ഈ ബാക്ക് ബെഞ്ചേഴ്സായിട്ട്. അങ്ങനെയാണ് കക്കാടുമായിട്ടുള്ളൊരു അടുപ്പം എനിക്കുണ്ടായത്. വേണുക്കുറിപ്പും ഒക്കെ കൂടിയിട്ട് വേറൊരു മൂന്നാലാളും കൂടിയിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് നാലഞ്ചാൾ പരമസുഖം. സെർവൻസ് ഉണ്ട്, പിന്നെ അടിച്ചു വരാൻ ആളുകളുണ്ട്, വെപ്പിന് ആളുകളുണ്ട്, ഒന്നും അറിയണ്ട. അപ്പോൾ ഇവരെന്നെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാൽ ഒരു കാര്യം അതാണ്, നല്ല ഭക്ഷണമാണ്, ഒന്നും അറിയണ്ട, ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ശരിയുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊന്നിച്ച് താമസിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ശിവരാമൻ നായർ, പിന്നീട് നമ്മുടെ ഹൈക്കോർട്ടിലെ ജസ്റ്റിസ് ഒക്കെ ആയിരുന്ന ആള്. അയാള് അന്ന് K Karunakaran ബന്ധുവാണ്. ആ വീട്ടിലാണ് ശിവരാമൻ താമസിക്കുന്നത്. ശിവരാമൻ നായർ അയാളൊരു ബന്ധുവാണ്. അത് കോൺഗ്രസ്സുകാരുടെ ഒരു സ്ഥിരം സങ്കേതമാണ്. ശിവരാമനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോടാണ് മാനസികമായ ബുദ്ധിപരമായ അടുപ്പം. അപ്പം ശിവരാമൻ ഞങ്ങളെ കൂടെ കൂടും. ഞങ്ങളവിടെ എല്ലാവരും വരും, പക്ഷെ കൂടുതലും കമ്മ്യൂണിസ്റ്റുകാരാണ് ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ സാഹിത്യവും പ്രസംഗവും വേറെ കേശവൻ നായരുണ്ടായിരുന്നു ഞങ്ങളുടെ വലിയ പ്രാസംഗികനൊക്കെ ആയിരുന്നു. പിന്നീട് പട്ടന്താണപ്പിള്ള പിന്നെ തിരുവിതാംകൂറിലെ മന്ത്രിയായപ്പം അയാളുടെ സെക്രട്ടറിയായി. അങ്ങനെ ഒരു കേശവൻ നായരുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്നു.

0: പാദമുദ്ര.
1: ഇന്നത്തെ പാദമുദ്രയിൽ ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ മൂന്നാം ഭാഗം സമാപിച്ചു.

പ്രിയ കൂട്ടുകാരെ, ഇപ്പോൾ കുട്ടി റോക്സിന്റെ സമയമാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങുക. തുടക്കത്തിൽ തന്നെ നമ്പർ പറയാം. 0483 2950 300, മറ്റൊരു നമ്പർ 0483 2950 800. എന്തായാലും ഇന്നത്തെ കുട്ടി റോക്സിൽ നിങ്ങളുടെ കൂടെ ഞാൻ എൻ സിജേഷ്, സ്റ്റുഡിയോ സഹായവുമായി എത്തുന്നു സ്നേഹപ്രഭ, സാങ്കേതിക സഹായം നൽകുന്നത് ഇ എം ഷജീർ, സെയ്ദലവി. കുട്ടി റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം.

നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഇപ്പൊ സന്തോഷത്തിലും അതുപോലെ തന്നെ വിഷമത്തിലും ആയിരിക്കും അല്ലെ. സ്കൂളൊക്കെ പൂട്ടിയ സന്തോഷമാണെങ്കിലും സ്കൂൾ തുറക്കാറായല്ലോ എന്നുള്ളൊരു ചെറിയൊരു വിഷമം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. എന്നാൽ നമ്മൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമല്ല, സ്കൂൾ തുറക്കാറാവുമ്പോൾ നമ്മൾ ഒന്നും കൂടി അടിച്ചു പൊളിക്കല്ലേ വേണ്ടത്. എല്ലാ ആവേശവും എടുത്തുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. സ്കൂൾ തുറന്നു കഴിഞ്ഞാലും നമുക്ക് സുഹൃത്തുക്കളും നമ്മളുടെ അധ്യാപകരും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ. അപ്പം നമുക്ക് ടെൻഷന്റെ ഒരു കാര്യം തന്നെ വരുന്നില്ല. ഇഷ്ട ഭക്ഷണങ്ങളൊക്കെ കഴിച്ച്, ഇഷ്ടമുള്ള സിനിമകളൊക്കെ കണ്ട്, ഇഷ്ട പാട്ടുകളൊക്കെ കേട്ട് നമുക്കങ്ങനെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാം അല്ലേ. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി കുട്ടി റോക്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒട്ടും സമയം കളയാതെ വിളിച്ചു തുടങ്ങണം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04832950300. മറ്റൊരു നമ്പർ 04832950800.

0: അപ്പൊ നമ്മുടെ ഇന്നത്തെ കുട്ടി റോക്സിലെ ആദ്യ കോളർ റെഡിയാണ്. ആരാ നമുക്ക് നോക്കാം അല്ലെ. ഹലോ, കുട്ടി റോക്സിലേക്ക് സ്വാഗതം. ആ എന്താണ് സൗണ്ട് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ആ പേര് പറയൂ. ദിയാ ഫാത്തിമ. ആഹാ, ദിയാ ഫാത്തിമ എവിടുന്നാ വിളിക്കുന്നേ? കാവനൂര്. ആരാതൊക്കെ പറഞ്ഞിരുന്ന അടുത്ത് നിന്നിട്ട്? പറഞ്ഞിരുന്നില്ല. നമുക്ക് തന്നെ അറിയാലേ നമ്മളുടെ വീട് എവിടെയാന്നൊക്കെ. ആ ദിയാ ഫാത്തിമ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? ഇനി എട്ടിലേക്കോ? അത് ശരി, ഞാൻ കരുതി അല്ല രണ്ടിലോ മൂന്നിലോ ഒക്കെ പഠിക്കുകയായിരിക്കും. ആ എട്ടിലേക്കുള്ള ഒരു കുട്ടിയുടെ സൗണ്ടാണോ ഇപ്പൊ ഇത്? ആ ഒരു വെറൈറ്റി സൗണ്ടാണ് അല്ലേ. നമുക്ക് എല്ലാരെയും പറ്റിക്കൊക്കെ ചെയ്യാൻ വിളിച്ചിട്ട് അല്ലേ. ദിയാ ഫാത്തിമ ഏത് സ്കൂളിലാ പഠിക്കുന്നേ? അതെന്താ ഈ സ്കൂളിന്ന് പറഞ്ഞയച്ചോ? ആ പിന്നെന്താ? കഴിഞ്ഞു ആ സ്കൂൾ അത്ര ഉള്ളൂല്ലേ. ആ അപ്പൊ നമ്മള് ആ ഏഴ് വരെ ഉള്ളു. അപ്പൊ നമ്മള് ഏറ്റവും ടോപ്പിലെത്തി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യും? ഹലോ, ഇനി നമ്മള് വേറെ സ്കൂളിൽ പോണ്ടേ? ഏത് സ്കൂളിലാ പോവാ? ഇരുവേറ്റ് സ്കൂൾ. ആ സ്കൂൾ ഇഷ്ടായോ? ആ ശരി. അപ്പൊ ദിയാ ഫാത്തിമേന്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു ആ സ്കൂളിലേക്ക് തന്നെ നിങ്ങൾ വരണട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അവര് ചെയ്യോ? ദിയാ ഫാത്തിമയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാ? ആ ആ ഷഹില, നിത, ഷഹ്മ, കുറെ പേരുണ്ട് അല്ലേ. മൂന്നാളുണ്ട്. എന്താ അവരെത്ര ഇഷ്ടപ്പെടാൻ കാര്യം? എന്താ അവരെത്ര ഇഷ്ടപ്പെടാൻ കാര്യം? ഓ, എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ വരുമ്പോ നമ്മളെ കൂടെ നിക്കൂലേ, കട്ടക്ക് നിക്കുന്നാണോ? ആ അത് ശരി. പിന്നെ ദിയാ ഫാത്തിമ എന്തൊക്കെയാ ചെയ്യാറുള്ളത് വെറുതെ ഇരിക്കുമ്പോ? ചിത്രം വരയ്ക്കും. അത് ശരി. പഠിക്കും. ആ നല്ല കുട്ടി. വെറുതെ ഇരിക്കുമ്പോ പോലും നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ.
1: ആ
0: പാട്ട് കേൾക്കും. ആ അത് ശരി. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള്. വെക്കേഷൻ ഒക്കെ കഴിയാറായില്ലേ? വിഷമമുണ്ടോ അതിന്റെ? ഇല്ല, കുറച്ചൊക്കെ നമ്മൾ ആസ്വദിച്ചല്ലോ അല്ലേ. അയ്യോ, എത്ര നല്ലൊരു കുട്ടി. ആദ്യമായിട്ടാണ് കുട്ടി റോക്സിലേക്ക് വിളിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നാ മതി എന്നാണ് പറയുന്നത് അല്ലേ. നല്ല കുട്ടിയാണ് കേട്ടോ ദിയ. ആ അപ്പൊ ഇനി സ്കൂളിലൊക്കെ പോയിട്ട് നന്നായിട്ട് പഠിച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. റെഡി അല്ലേ? ആ ആകാശവാണി മഞ്ചേരി എഫ് എം കേൾക്കാറുണ്ടോ? എന്നും കേൾക്കും. ആ വിരുന്ന് വന്നപ്പോ കേട്ടതാണ് അല്ലേ. ആ എന്നിട്ട് ഇഷ്ടായോ? ആ അത് ശരി. ആഹാ, അപ്പൊ ഇന്ന് വിളിച്ചപ്പോ കിട്ടി. ആ അപ്പൊ ഉപ്പൂപ്പ എന്നോട് പറഞ്ഞു കേട്ടോ, ഒന്ന് ഞാൻ വിളിച്ചിരുന്നു കിട്ടി എന്നൊക്കെ പറയണം. ആ ഇന്നത്തെ ആദ്യത്തെ കോളറാണ് കുട്ടി റോക്സിലെ. ആഹാ, അപ്പൊ നമുക്ക് എന്നാലേ ഒരു പാട്ട് കേട്ടാലോ അല്ലേ. നല്ലൊരു പാട്ട് കേൾക്കാം. റെഡി അല്ലേ? അപ്പൊ ഇനിയും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുട്ടി റോക്സിലേക്ക് വിളിക്കണം. മാത്രല്ല സ്കൂളിലെ കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞു കേട്ടോ, അങ്ങനെ കുട്ടി റോക്സ് ഉണ്ട്, നമുക്ക് വിളിച്ചാലൊക്കെ കിട്ടും, നല്ല പാട്ടുകൾ കേൾക്കാം, എല്ലാരെ കൊണ്ടും വിളിപ്പിക്കണം.

0: അച്ഛാ, ഒരു 3000 രൂപ തരൂ.
1: എന്തിനാ മോനെ?
0: എന്റെ പോക്കറ്റ് മണി ആയിട്ട്.
1: ഓ, ഇപ്പൊ ക്യാഷായി 2000 അല്ലേ ഉള്ളൂ.
0: അച്ഛാ, ബുള്ളറ്റ് ട്രെയിനിന്റെ കാലത്ത് കാളവണ്ടി ഓടിക്കുന്നോ? ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുന്നേ? അല്ല, UPI വഴി പേയ്മെന്റ് ചെയ്യൂ. ഇറ്റ്സ് ഈസി.
1: കൊള്ളാലോ, എന്നെ കൂടി പഠിപ്പിക്കേ, എന്നിട്ട് ബാക്കി 1000 എടുത്തോ.
0: എന്നാ മൊബൈൽ എടുക്കൂ.
2: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
3: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
4: നമ്മുടെ കുട്ടിറപ്സിൽ ആരോ ഒരാൾ കാത്തിരിക്കുന്നു. ആരാ നോക്കിയാലോ നമുക്ക്. ഹലോ, കുട്ടിറപ്സിലേക്ക് സ്വാഗതം. ഹലോ,
5: ആ
4: പേര് പറയൂ.
5: ഷെൻസ.
4: ഷെൻസ, നേരത്തെ വിളിച്ച ദിയ ഫാത്തിമയുടെ ആരെങ്കിലും ആണോ?

0: അല്ല
1: അല്ല, അത് ശരി. എവിടെയാണ് ഷെൻസയുടെ വീട്?
0: ആക്കപ്പറമ്പ്.
1: ആക്കപ്പറമ്പ് അല്ലേ. ആ ഇഷ്ടമാണോ ആ സ്ഥലം? അഡ്ജസ്റ്റ് ചെയ്യാന്ന് അല്ലേ. ആ പിന്നെ എന്തൊക്കെയുണ്ട് ഷെൻസ വിശേഷങ്ങള്? നല്ല വിശേഷം. സന്തോഷമായോ കുട്ടി റോക്സിലേക്ക് വിളിച്ച് കിട്ടിയിട്ട്? കുട്ടി റോക്സ് കേൾക്കാറുണ്ടോ? ആ എന്താ ഷെൻസ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ? ഒരു ഉഷാറില്ലല്ലോ. കുട്ടി റോക്സിൽ വിളിക്കുമ്പോ നല്ല ഉഷാറായിട്ട് സംസാരിക്കണം കേട്ടോ. ഷെൻസ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? രണ്ടിലെത്തിയിട്ടുള്ളൂ അല്ലേ. ഇനിയും കുറെ പോവാനില്ലേ നമുക്ക് മുന്നോട്ട്? മൂന്നാം ക്ലാസ്സിലേക്ക് പാസ്സായിട്ടുണ്ടോ?

0: നോട്ട്. മൂന്നാം ക്ലാസ്സിലേക്ക് പാസ്സായിട്ടുണ്ടോ? ഇനി രണ്ടിലേക്കാണോ പോണത്? അപ്പൊ ഒന്നാം ക്ലാസ്സിലായിരുന്നു നമ്മള് അല്ലേ, ഇനി രണ്ടിലെത്തി. ആ അടുത്ത വർഷം എത്രാം ക്ലാസ്സിലെത്തും? ആ അത് ശരി. അപ്പൊ രണ്ടിലേക്ക് പാസ്സായിട്ടുണ്ട് എന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞോ അങ്ങനെ? ടീച്ചർ പറഞ്ഞോ? ആ അത് ശരി. അപ്പൊ ഉറപ്പാണ് അല്ലേ? ആ അത് ശരി. ഏത് ടീച്ചറാ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷൻസക്ക്? അസ്നാമിസ്. അതെന്താ അസ്നാമിസിന് ഇത്ര ഇഷ്ടാവാൻ കാര്യം? എന്തുകൊണ്ടായിരിക്കും? നല്ല മിസ്സാണ് അല്ലേ. അത് ശരി. ആ വഴക്ക് പറയൊന്നുമില്ലേ അസ്നാമിസ്? നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂ അല്ലേ. ആ അപ്പൊ എന്തായാലും ഹസ്ന മിസ് ഇത് കേൾക്കട്ടെ, മിസ്സിന് സന്തോഷാവട്ടെ അല്ലേ. ആ അത് ശരി. ക്ലാസ്സിൽ എങ്ങനെ അടിയൊക്കെ ഉണ്ടാവാറുണ്ടോ? ആ നല്ല കുട്ടികളാണ് അല്ലെ, അപ്പൊ അടിയൊന്നും ഉണ്ടാവാറില്ല. ആ അത് ശരി. എന്ത് ചെയ്തു വെക്കേഷനിലൊക്കെ? എന്തൊക്കെ ചെയ്തു? വിരുന്നു പോയോ? വിരുന്നു പോയി അല്ലേ. ടൂറ് പോയോ അങ്ങോട്ടെങ്കിലൊക്കെ? ടൂറ് പോയിട്ടില്ല, എന്നാലും ഇരുന്നു പോയി. ആ പിന്നെ കൊറേ പാട്ടുകളൊക്കെ കേട്ടില്ലേ. ആ ഇന്നലെ എന്തിനാണ് ഷൻസനെ ഉമ്മ വഴക്ക് പറഞ്ഞത്? ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പം. ഇന്നലെ വഴക്ക് പറഞ്ഞില്ല. മിനിഞ്ഞാന്നാണോ? മിനിഞ്ഞാന്നാണോ വഴക്ക് കിട്ടിയത്? ആ അതെന്തിനായിരുന്നു? അനിയത്തിനെ കാട്ടിയിട്ട് അല്ലേ. അത് ശരി. അപ്പൊ അനിയത്തിക്ക് എത്ര വയസ്സായിട്ടുണ്ട് അറിയോ? അഞ്ചു വയസ്സായി. ആ അത് ശരി. അപ്പൊ അനിയത്തിനെ കാട്ടിയതിനാണ് ഉമ്മേന്റെ അടുത്ത് നിന്ന് വഴക്ക് കിട്ടിയത് അല്ലേ. ആ അപ്പൊ ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ, നല്ല കുട്ടിയായി നിൽക്കണം. ആ അനിയത്തിന് ഇഷ്ടല്ലേ? അനിയത്തിയുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേക്കെന്നാൽ എല്ലാരും കേക്കട്ടെ. സെൻഹ. ആ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അല്ലെ പേരുകൾ തമ്മില്. ആ അപ്പൊ സെൻഹാനെ ഒന്നും ചെയ്യരുത്, പാവല്ലേ, ജീവിച്ചു പോയിക്കോട്ടെ കേട്ടോ. ആ ഷൻസയുടെ ഉപ്പയും ഉമ്മയൊക്കെ എന്ത് ചെയ്യുന്നു ഒന്ന് പറഞ്ഞേ. ഉപ്പയുടെ പേര് എന്താണ്? ഷൗക്കത്ത്. ആ എന്താ ചെയ്യുന്നത്? പാട്ട് പാടാൻ പോവാണോ? അത് ശരി. അപ്പൊ ഷൻസയും പാടുന്നുണ്ടാവുമല്ലോ ചെറുതായിട്ട്. രണ്ടു പേര് വേഗം ഒന്ന് പാടിക്കേ കേൾക്കട്ടെ. കൊള്ളാം. ഉപ്പ പഠിപ്പിച്ചതെന്താണോ?
1: അല്ല.
0: ആ സ്വന്തം പഠിച്ചതാണ് അല്ലേ. ആ അത് ശരി. അപ്പൊ നല്ല കുട്ടിയാണ് അല്ലേ. അപ്പൊ എല്ലാവരോടും എന്താണ് ഷൻസയ്ക്ക് പറയാനുള്ളത്? ഇത് കുറേ പേര് കേട്ടുകൊണ്ടിരിക്കുന്നില്ല, അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എല്ലാവരും സന്തോഷായിട്ടിരിക്കുക അല്ലേ. ആ അതാണ്. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ ഷൻസ അല്ലേ. നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ. ഓക്കേ, എന്നാ പാട്ടിലേക്ക് പോകട്ടെ. അപ്പൊ വീണ്ടും കുട്ടി റോക്സിലേക്ക് വിളിക്കണം. ഒരു വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ശരി, ഓക്കേ, താങ്ക് യു.

0: के टेलीलॉ न्याय बंधु कानूनी साक्षरता एवं जागरूकता कार्यक्रम से जुड़े कानूनी सहायता टेलीलॉ के टोल फ्री नंबर 1-4-4-5-4 और वेबसाइट www.tele-law.in से प्राप्त की जा सकती है।
1: നമ്മുടെ കുട്ടി റോക്സിലെ അടുത്ത ആള് ഇതാ റെഡി ആയിരിക്കുന്നുണ്ട്. ഹലോ, കുട്ടി റോക്സിലേക്ക് സ്വാഗതം. ആ ആരാണ്, പേര് പറയൂ.
2: ദേവാസ്മിക.
1: ദേവാസ്മിക, ഓ അപാര പേരാണല്ലോ അല്ലേ. ദേവാസ്മിക എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ? ഇനി മൂന്നിലേക്ക് അല്ലേ. ആ അപ്പൊ ദേവാസ്മികനോട് ടീച്ചേഴ്സ് ഒന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നുണ്ടാവില്ല അല്ലേ, കാരണം അവർക്ക് ഇറക്കിറക്കി പേരിങ്ങനെ പറയണ്ടേ, ബുദ്ധിമുട്ടല്ലേ. ആ അതാണ് ദേവാസ്മികയുടെ വീട്ടില് വേറെ പേരല്ലേ വിളിക്കാം, അതെന്ത് പേരാ? ദേവു. ആ എനിക്ക് തോന്നി ദേവു ആയിരിക്കും, കാരണം എപ്പോഴെപ്പോഴും ദേവാസ്മികയെ എന്ന് വിളിക്കാൻ പറ്റൂ അല്ലേ. ആ അതാണ്, അപ്പൊ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ചെറിയൊരു പേരിട്ടു. ആരാണ് ഈ ദേവാസ്മിക എന്നുള്ള പേര് കണ്ടുപിടിച്ചതെന്ന് അറിയോ? മോൾക്ക് ഇടാൻ വേണ്ടിയിട്ട്. അമ്മയാണോ? ഓ അമ്മ എന്നാലും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലേ. അത് എഴുതാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ അമ്മേനോട് പറയാറുണ്ടോ ഇത്രയും ബുദ്ധിമുട്ടുള്ള പേരാണോ എനിക്ക് ഇട്ടത് എന്ന്?
2: ഇല്ല.
1: ആ നല്ല പേര്.

ാണ് കേട്ടോ, നല്ല വെറൈറ്റി പേരാണ്, അങ്ങനെ കേട്ടിട്ടേ ഇല്ലാത്ത പേരാണ്. അപ്പൊ ദേവാസ്മിയുടെ ക്ലാസ്സിൽ ഇയാൾ മാത്രല്ലേ ഉണ്ടാവുള്ളൂ ഈ ഒരു പേരില്? ആ, അപ്പൊ നമുക്ക് നല്ലൊരു ഐഡന്റിറ്റി ആണ് അല്ലേ. ആ, അത് ശരി. പിന്നെ ദേവാസ്മിക എന്താ ചെയ്യുന്നേ ഇപ്പൊ? ഫ്രീ ആക്കിയല്ലേ വെക്കേഷൻ ഒക്കെ ആയിട്ട്. അപ്പൊ എന്ത് ചെയ്യും സമയം കളയാൻ? ചിത്രമൊക്കെ വരയ്ക്കും. ആ പിന്നെ ദേവാസ്മിയുടെ അമ്മയ്ക്ക് എപ്പോഴും പരാതിയാണല്ലോ, മൊബൈൽ ഫോണിലാണ് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതെന്താ അങ്ങനെ? പിന്നെ അമ്മ പറയാറുണ്ടല്ലോ കൂടുതൽ സമയം മൊബൈൽ ഫോണിലാണ് അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കും. ഇന്നലെ കൂടി എന്നോട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയല്ല ദേവാസ്മിക്ക് അപ്പൊ നല്ല കുട്ടിയാണ് അല്ലേ. ആ, അത് ശരി. അമ്മ എപ്പോഴും മൊബൈൽ കണ്ടിരിക്കാറുണ്ടോ? അമ്മയും നല്ല കുട്ടിയാണ്. ആ, അത് ശരി. അമ്മ അച്ഛനൊക്കെ എന്താ ചെയ്യുന്നത്? അവരുടെ പേര് മുക്കൊന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ ദുബായില് ഷെഫാണ് അല്ലേ. ആഹ്, അപ്പൊ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് ദേവാസ്മികക്ക് അച്ഛൻ എന്താ ഉണ്ടാക്കി തരാറ്, കുക്ക് ചെയ്ത് തരാറ്? ഓ, അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി തരൂല്ലേ. ഓ, ദേവാസ്മികയുടെ ഒരു ഭാഗ്യ. അപ്പൊ ഞാൻ വന്നാലോ ഒരു ദിവസം, അച്ഛൻ വരുന്ന ദിവസം ഞാൻ വന്നാലോ, ഉണ്ടാക്കി തരുവോ? ഉറപ്പാണോ? ആ, അതാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് കട്ട്ലെറ്റും ബർഗറും ഒക്കെ വേണം. അയ്യോ, ബർഗർ എന്താ ഉണ്ടാക്കാത്ത? അത് ഉണ്ടാക്കാൻ അറിയില്ല അച്ഛന്. ആ, അപ്പൊ കൊറേ സാധനങ്ങൾ വാങ്ങണം. അങ്ങനെയല്ലേ ചെയ്യാ. ഗസ്റ്റ് ഒക്കെ വരുമ്പോ ആ നിങ്ങൾക്കുള്ള സാധനമൊന്നും ഞങ്ങൾ ഉണ്ടാക്കില്ല, അതിനൊക്കെ കുറെ സാധനം വാങ്ങേണ്ടതുണ്ട് എന്ന് പറയൂ. എന്താണ് ദേവു? എനിക്ക് എന്തായാലും ബർഗർ ആണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഉണ്ടാക്കി തരില്ലേ? എന്താ വരികയാണെങ്കിൽ ഉണ്ടാക്കാം അല്ലെ. അപ്പൊ എന്തായാലും ഞാൻ ഒരു ദിവസം വരാട്ടോ. ആ പിന്നെ പുതിയ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോഴേ പുതിയ ബാഗും ബുക്സും ഒക്കെ വാങ്ങിച്ചോ. വാങ്ങിച്ചു. ബാഗിന്റെ കളർ എന്താ? ബ്ലാക്ക്. ബ്ലാക്ക് കളർ ഇഷ്ടാണോ? അത് ശരി. പിന്നെ എന്തൊക്കെയാ വാങ്ങിച്ച സ്കൂൾക്ക് വേണ്ടിട്ട്? അപ്പൊ എല്ലാം സെറ്റ് ആണ് അല്ലെ. ഇനി അങ്ങ് പോയാ മതി. ആ, ഇനിയിപ്പോ നമ്മൾ മൂന്നാം ക്ലാസ്സിലേക്ക് പോകുമ്പോ ഫസ്റ്റ് ഡേ ഒരു സങ്കടമൊക്കെ വരുമോ? ഇല്ല, സന്തോഷാണ്, ഹാപ്പിയാണ് അല്ലേ. ആ, നല്ല ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഉണ്ടല്ലോ അവിടെ, പിന്നെന്തിനാ നമ്മള് സങ്കടപ്പെടുന്നേ അല്ലേ. ആ, അതെ അതെ. പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള്? നല്ല വിശേഷം. ഈ വെക്കേഷനിൽ എങ്ങോട്ടാ പോയത്? യാത്ര പോയിരുന്നു എങ്ങോട്ടെങ്കിലും? ആ, അമ്മമ്മേനൊക്കെ ഒന്ന് കണ്ടുപോന്നു അല്ലേ. മാങ്ങയൊക്കെ കഴിച്ചോ? നല്ല മാങ്ങയൊക്കെ കിട്ടുന്ന സമയല്ലേ ഇപ്പൊ. ആഹാ, വാട്ടർ പാർക്കിലൊക്കെ പോയി അടിച്ചു പൊളിച്ചു അപ്പം അല്ലേ. അപ്പൊ എന്തായാലും അടിപൊളി. അപ്പൊ അന്ന് അമ്മയാണോ ഫോൺ വിളിച്ചു തന്നത്? ആ, അപ്പൊ അമ്മയോട് അന്വേഷണം പറയണം കേട്ടോ. ദേവാസ്മികയുടെ വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളത്? ഏട്ടൻ. ആ, ഏട്ടന്റെ പേര് പറയൂ. ദേവദത്ത്. ആഹാ, എത്രാം ക്ലാസ്സിലാ ദേവദത്ത് പഠിക്കുന്നേ? 10 കഴിഞ്ഞു. ആ, അത് ശരി. അപ്പൊ റിസൾട്ട് ഒക്കെ വന്നപ്പോ മിഠായൊക്കെ വാങ്ങിച്ചു വന്നോ? വാങ്ങിച്ചു വന്നു. നല്ല മാർക്കുണ്ട് അല്ലേ. അത് ഉറപ്പല്ലേ, ദേവിയുടെ ഏട്ടനാകുമ്പോ നല്ല മാർക്ക് ഉണ്ടാവുമല്ലോ. ആ, അതാണ്. അപ്പൊ നമുക്ക് കുട്ടികളൊക്കെ നല്ലൊരു പാട്ട് കേട്ടാലോ അല്ലേ. ആ, അപ്പൊ വീണ്ടും കുട്ടിറോക്സിലേക്ക് വിളിക്കോ. സ്കൂളിൽ ചെന്നിട്ട് ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടോ കുട്ടിറോക്സിന്റെ വിശേഷങ്ങളും. ഇനി അവരോട് വിളിക്കാനൊക്കെ പറയണം. റെഡിയല്ലേ? ആ, പാട്ട് കേൾക്കാം.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടി റോക്സ് ആണ്. നമ്മളുടെ അടുത്ത കുട്ടി എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം നമുക്ക്. ഹലോ, വെൽക്കം ടു കുട്ടി റോക്സ്. ഹായ്, പേരെന്താ?
3: ശ്രീയാലക്ഷ്മി.
2: ശ്രേയാലക്ഷ്മി. ശ്രീയ. ആ, അത് ശരി. എല്ലാരും വെറൈറ്റിയിൽ പിടിച്ചിരിക്കുകയാണ് അല്ലേ? ആ, ശ്രീയ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: ഞാൻ രണ്ടിലെത്തി.
2: രണ്ടിലെത്തി. കുറെ കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവസാനം രണ്ടിലെത്തി അല്ലേ? ആ, ഇന്നെല്ലാരും രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഒക്കെയാണ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടിരുന്നോ അവരൊക്കെ വിളിച്ചത്? കേട്ടിരുന്നു. അങ്ങനെ ശ്രീയാലക്ഷ്മിയുടെ വിശേഷങ്ങളൊക്കെ പറയൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: വീട്ടില് അമ്മ, അച്ഛൻ.
2: ആ, പോരട്ടെ.
3: കുഞ്ഞിവാവ.
2: ആഹാ.
3: പിന്നെ അമ്മമ്മ ഉണ്ട്.
2: ആ,
3: അമ്മച്ചനുണ്ട്.
2: ആഹാ.
3: മാമനുണ്ട്.
2: കൊറേ പേരുണ്ട് അല്ലേ? അപ്പൊ നല്ല രസമായിരിക്കില്ലേ വീട്ടില്?
3: ഞാനിപ്പോ മാമന്റെ വീട്ടിലാണ്.
2: മാമന്റെ വീട്ടിലാണ് അല്ലേ? അപ്പൊ മാമനും ഉണ്ട്. മാമൻ എങ്ങനെ, നല്ല കമ്പനിയാണോ? ആഹാ. മാമന്റെ മേല് കയറി നൃത്തം വെക്കാറുണ്ടോ ശ്രീയാലക്ഷ്മി? ആ, ഉണ്ട്. മാമൻ അവിടെ അടുത്തുണ്ട് അല്ലേ? ആ, മാമന്റെ ശബ്ദം ഞാൻ കേട്ടു എന്ന് പറയണം കേട്ടോ. ആ, അത് ശരി. എന്താ മാമന്റെ പേര്?
3: ശരത്.
2: നല്ല മാമനാണോ അത്? ആണല്ലേ. കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്നാണോ? കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. വികൃതി കാണിക്കാറുണ്ടോ? ചെലപ്പോ അടി കൂടാറൊക്കെ ഉണ്ട് അല്ലേ ചില സമയത്ത്?

0: മാമൻ എന്തൊക്കെ വാങ്ങിച്ചു വന്നു അവിടെ ചെന്നിട്ട്?
1: ഐസ്ക്രീം.
0: ആഹാ, പിന്നെ
1: ബുക്ക്.
0: ആഹാ,
1: പെൻസില്.
0: ആ,
1: റേസർ.
0: ആഹാ,
1: കട്ട്.
0: ആ,
1: പിന്നെ ഒരു കട്ടറും.
0: ആ, അത് ശരി. അപ്പൊ കുറെ സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ തൽക്കാലം നമുക്ക് നല്ലതാന്ന് പറയാല്ലേ മാമൻ?
1: മാമൻ നല്ലതാ.
0: ആ, നല്ലതാണ്. ഇനിയിപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നല്ലേ, മോശം പറയണ്ട അല്ലേ. ആ, കുഞ്ഞുവാവ് എന്തു പറയുന്നു? എത്ര എത്ര പ്രായമായിട്ടുണ്ട് എന്നറിയോ കുഞ്ഞുവാവയ്ക്ക്?
1: 13 ദിവസമായിട്ട്.
0: 13 ദിവസേ ആയിട്ടുള്ളൂ അല്ലേ. ആ, അത് ശരിയാ. അപ്പൊ ഫുൾ ടൈം ഉറക്കാണോ കുഞ്ഞുവാവ?
1: ഇപ്പൊ
0: കണ്ണു തുറന്ന് കിടക്കുന്നുണ്ട് അല്ലേ. എന്നാലും മിക്കവാറും സമയത്ത് ഉറങ്ങാറല്ലേ?
1: രാവിലെ തൊട്ട് പിന്നെ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും
0: ഉറങ്ങുന്നേ പണി അല്ലേ. കരയാൻ, രാത്രി ആകുമ്പോ കരയാനും തുടങ്ങും. ആ, അത് ശരി. അപ്പൊ ശ്രീകുട്ടി കളിപ്പിക്കാറുണ്ടോ? ആ, നന്നായി ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. ആ, അത് ശരി. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ? അന്ന് സ്കൂള് ക്ലോസ് ചെയ്തപ്പോ അങ്ങ് പോകുന്നതാണോ? ഫ്രണ്ട്സിനൊക്കെ പിന്നെ വിളിച്ചിരുന്നോ? പിന്നെ വിളിച്ചിട്ടേ ഇല്ലേ. അപ്പൊ അവരൊക്കെ തെറ്റിപ്പോയിണ്ടാവും. കണ്ടിട്ടുണ്ട് അല്ലേ. സ്കൂളിലേക്ക് എങ്ങനെ പോവാറുള്ളത്?
1: വണ്ടിയിൽ
0: പോവും. സ്കൂളിൽ പോകുമ്പോ മടി ഉണ്ടാവാറുണ്ടോ? ഇല്ല, നല്ല സന്തോഷത്തോടെ പോവാറുണ്ട്. ആ, അത് ശരി. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് എത്തുമ്പോ കഴിഞ്ഞ വർഷത്തെ ടീച്ചർ ആവില്ലല്ലോ, വേറെ ടീച്ചർ ആവില്ലേ?
1: രണ്ടാം ക്ലാസ്സിലെ ടീച്ചർ 3ാം ക്ലാസ്സിലേക്ക് എത്തി.
0: രണ്ടാം ക്ലാസ്സിലെ ടീച്ചർക്കും പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം അല്ലേ. നമ്മള് പാസ്സായപ്പോ നമ്മളുടെ കൂടെ ടീച്ചറും വന്നു. അപ്പം അപ്പൊ സന്തോഷമായല്ലോ. ആഹാ, നല്ല സ്കൂളാണോ ശ്രീയെ പഠിക്കുന്നത്? ആണല്ലേ. ആ, കളിക്കാനൊക്കെ പറ്റാറുണ്ട്? ആ, അത് ശരി. അപ്പൊ നമുക്ക്
1: ഇന്നത്തെ,
0: എന്റെ പേര് സിജേഷ് എന്നാണ് കേട്ടോ. ആ, നല്ല പേരല്ലേ. ആ, അപ്പൊ നമുക്ക് ഇന്ന് കുട്ടികളോക്സിൽ നല്ലൊരു പാട്ട് കേട്ടാലോ? അപ്പൊ വീണ്ടും കുട്ടികളോക്സിലേക്ക് വിളിക്കണം, എല്ലാരോടും പറയും ചെയ്യണം. റെഡി അല്ലേ? ആ, പാട്ടിലേക്ക് പോവാം.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: ഇന്നത്തെ കുട്ടുറോക്സിൽ ആദ്യം ദിയാ ഫാത്തിമ വിളിച്ചു, പിന്നെ ഷെൻസ വിളിച്ചു, ദേവാസ്മിക, ശ്രീയാലക്ഷ്മി വിളിച്ചു. അടുത്തത് ആരാ നോക്കിയാലോ നമുക്ക്. ഹലോ, കുട്ടിറോക്സിലേക്ക് സ്വാഗതം. ആഹാ, പേര് പറഞ്ഞോളൂ. ആയിഷ
3: ജന്ന.
2: ജന്ന, ആ ജന്നത്തുൽ ഫിർദൌസ് എന്നൊക്കെ പറയുന്ന ആ ജന്നയാണോ? അങ്ങനെ കേട്ടിട്ടില്ലേ. ആ ജന്ന എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? നാലില്. ആഹാ, അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് നാല് ഒക്കെ ആയി ഇന്ന് അല്ലേ. ഏത് സ്കൂളിലാ?
3: പത്തപ്പിരിയം.
2: പത്തപ്പിരിയം നല്ല സ്കൂളാണോ? അത് അടുത്ത് തന്നെയാണോ വീടിന്റെ? അല്ല. അപ്പൊ നമ്മൾ എങ്ങനെ പോകും? സ്കൂൾ വണ്ടി ഉണ്ട് അല്ലേ. രാവിലെ റെഡി ആയിട്ട് നിന്നാ മതി, സ്കൂൾ വണ്ടി വന്ന് നമ്മളെ
3: കൊണ്ടുപോകും.
2: ആ സ്കൂൾ വണ്ടി വരുമ്പോ നമ്മൾ ഒളിച്ചു നിക്കാറുണ്ടോ എവിടെങ്കിലൊക്കെ കേറാതിരിക്കാൻ വേണ്ടിട്ട്? ഇഷ്ടാണ് അല്ലേ, ഓടി കേറും നമ്മള്. ആ നല്ല നല്ല ബസ്സും ആണ്, അപ്പൊ പാട്ടൊക്കെ ഉള്ള ബസ്സാണ് അല്ലേ. ആ അതാണ്. ഇനി അവരോട് പറയണം ആ പാട്ടിന്റെ സ്ഥലത്ത് നമുക്ക് ആകാശവാണി മഞ്ചേരി ഒന്ന് ഫിറ്റ് ചെയ്ത് തരാൻ പറയണം. അവിടെ ഒരു FM ഫിറ്റ് ചെയ്തിട്ടേ ട്യൂൺ ചെയ്താൽ മതി, അപ്പൊ കിട്ടും. ആ കാക്കാനോട് പറഞ്ഞാ മതി. പറയോ? ആ അതാണ്. പിന്നെ ഐഷ ഫാത്തിമ, സോറി ജന്നയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ആഹാ, രണ്ടനിയത്തിമാരായിട്ട് അടി ഉണ്ടാക്കാറില്ലേ? ഇല്ല, ഇടയ്ക്കൊക്കെ അല്ലേ. ആ അനിയത്തിമാരൊക്കെ എത്രാം ക്ലാസ്സിലാ പഠിക്കുകയാണോ, എന്താ ചെയ്യുന്നേ?
3: രണ്ടു
2: വയസ്സായിട്ടുള്ളൂ അല്ലേ, അപ്പൊ ചെറിയ കുട്ടിയാണ്. ആ അപ്പൊ നിങ്ങളെ മൂന്നാളെ കൂടി എങ്ങനെ നോക്കും ഉമ്മ? നല്ല പോലെ നോക്കൂലേ, നല്ല ഉമ്മയാണ് അല്ലേ നമുക്ക്. ആ ഉമ്മ എന്തെങ്കിലും പറയാറുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാറുണ്ടോ? ഉണ്ട്. ആ അനിയത്തിയുടെ സൗണ്ട് ആണോ അവിടുന്ന് കേൾക്കുന്നേ? ആ അത് ശരി, സന്തോഷം കൊണ്ടായിരിക്കും അല്ലേ, കുട്ടി റോക്സിലേക്ക് വിളിച്ച സന്തോഷമാണ്. ആ എന്ത് ചെയ്യുന്നു ജന്നയുടെ ഉപ്പ ഉമ്മയൊക്കെ എന്ത് ചെയ്യുന്നു?
3: ഉപ്പക്ക് പലചരക്കിന്റെ പണിയാ,
2: ഹോൾസെയിൽ ആണ് അല്ലേ.
3: ആ മഞ്ചേരി.
2: മഞ്ചേരി. ആഹാ, അപ്പൊ നമ്മൾ ചെന്നാ പലചരക്കൊക്കെ ഫ്രീ ആയിട്ട് തരുമോ? ഉറപ്പാണോ? ഞാൻ അന്ന് തന്നെ പോകും. ആ പെരുന്നാക്ക് കിട്ടും അല്ലേ, അല്ലാതെ പോണ്ടാന്നാണോ? അല്ലാതെ പോണ്ടാന്നല്ല, എന്നാലും ഫ്രീ ആയിട്ട് കിട്ടില്ല. നമ്മളെങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുക അല്ലേ, നമ്മള് കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനം അല്ലേ, അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പാടില്ലല്ലോ. ആ ഉപ്പാന്റെ കടയിലൊക്കെ പോവാറുണ്ടോ? പോവാറേ അല്ലേ. അടുത്ത് കൂടി പോവും, എന്നാലും കടയിൽ ഇതുവരെ കയറ്റിയിട്ടില്ല അല്ലേ. പലചരക്ക് കടയാണെന്നല്ലേ പറഞ്ഞത്. ആ അപ്പൊ ഇനി പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ നട്സ് ഒക്കെ ഉണ്ടാവും, അണ്ടിപ്പരിപ്പ് ഉണ്ടാവും, മുന്തിരി ഉണ്ടാവും അല്ലേ.
3: ആ അതൊക്കെ

0: ആ അതൊക്കെ എടുത്ത് കൊണ്ടുവരണം നമ്മൾ കേട്ടോ. എന്നിട്ട് എനിക്കും കുറച്ച് തരാം, ഞാനല്ലേ പറഞ്ഞു തന്നത്. ഉപ്പ അറിയും വേണ്ട കേട്ടോ, രഹസ്യമായിട്ട് വെച്ചാ മതി.
1: ആ
0: എനിക്ക് അണ്ടിപ്പരിപ്പാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ആ റേഡിയോ കേൾക്കുന്നുണ്ടോ? അയ്യോ ഇനിയിപ്പൊ എന്താ ചെയ്യാ? ആ ഇനിയിപ്പൊ ഉപ്പ അണ്ടിപ്പരിപ്പ് ഒക്കെ എടുത്ത് മാറ്റി വെക്കും, ആ ചാക്കൊക്കെ എടുത്ത് മുകളിൽ കൊണ്ടുവെക്കും അല്ലേ. ആ അതാണ്. എന്തായാലും സ്കൂളൊക്കെ തുറക്കാറായല്ലോ, ബാഗും ബുക്സും ഒക്കെ റെഡി ആയോ? ഇന്ന് വാങ്ങാൻ വേണ്ടി പോവാണ്, ഡ്രസ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അല്ലേ. ആ ബുക്സ് വാങ്ങിച്ചോ സ്കൂളിന്ന്? ഇല്ല. ബുക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ആരങ്ങനെ പൊതിഞ്ഞു തരാറ്? ഉമ്മച്ചിയാണോ?
1: ആ
0: ഉമ്മച്ചി പൊതിഞ്ഞു തരും.
1: ആ
0: ആ രണ്ടാളും കൂടെ പൊതിഞ്ഞു തരും അല്ലേ. ആ അപ്പൊ നമ്മളങ്ങനെ പഠിച്ചു കൊടുത്താൽ മാത്രം മതി, എല്ലാ സഹായത്തിനും ആളുണ്ട് നമുക്ക് അല്ലേ. പിന്നെ വെക്കേഷനിൽ എന്തൊക്കെ ചെയ്തു? വെക്കേഷൻ ആക്ടിവിറ്റി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ്. എന്താ ആക്ടിവിറ്റിയാ തന്നത്? കൊറേ എഴുതാൻ തന്നൂലേ. വെക്കേഷൻ ആണെങ്കിലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാലേ. ആ എന്തായാലും ചെയ്തോ, കാര്യങ്ങളൊക്കെ ചെയ്തു. ആ അപ്പൊ സ്കൂൾ തുറന്നിട്ട് കാണിച്ചു കൊടുക്കണം
1: കേട്ടോ.
0: അനിയത്തി കൊടുക്കൂ, വേഗം കൊടുക്കൂ. ഹലോ അനിയത്തിയാണോ? ആരുടെ അനിയത്തിയാ? താത്താന്റെ അനിയത്തിയാണ് അല്ലേ. ആ അനിയത്തിയുടെ പേര് പറഞ്ഞില്ല. ആയിഷ മെഹർ. നിങ്ങളുടെ എല്ലാവരുടെ പേരിന്റെ കൂടെ ആയിഷ ആയിഷ എന്നുണ്ടോ? ആ അത് ശരി. ഉമ്മാടെ പേരിന്റെ കൂടെ ഉണ്ടോ ആയിഷ എന്ന്? ഇല്ല, അത് ഒഴിവാക്കി അല്ലേ. ആ എന്തായാലും നമ്മളുടെ മൂന്നുകാരുടെ പേരിലും ആയിഷ എന്നുണ്ട് അല്ലേ. ആ അത് ശരി. അപ്പൊ രണ്ടാളും ഒരു സ്കൂളിലാണോ പഠിക്കുന്നത്? ആ എന്താ വേറെ വേറെ സ്കൂളില്? ആ നിങ്ങൾ അടി ഉണ്ടാക്കുന്ന കരുതിയിട്ട്. ഓ അത് ശരി, അവിടുന്ന് മാറിയതാണ് അല്ലേ. ആ ആ ശരി. അപ്പൊ എങ്ങനെ സ്കൂളിൽ ഭക്ഷണമൊക്കെ സ്കൂളിൽ നിന്നുള്ള തരുന്ന ഭക്ഷണമാണോ കഴിക്കാറുള്ളത്? ആ സ്കൂളിൽ നിന്ന് നല്ല ഭക്ഷണം കിട്ടും. ആ ചിക്കനൊക്കെ കിട്ടാറല്ലേ ചില ദിവസങ്ങളിൽ? ചിക്കൻ കിട്ടും, മുട്ട കിട്ടും അല്ലേ. ആ വ്യാഴാഴ്ച മുട്ട ബിരിയാണിയാണ്. അപ്പൊ വ്യാഴാഴ്ച നമ്മൾ എന്തായാലും ലീവ് എടുക്കൂല അല്ലേ. ആ അത് ശരി. അപ്പൊ നല്ല കുട്ടിയാണ്, അപ്പൊ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോണം കേട്ടോ. അപ്പൊ നമുക്കിന്ന് കുട്ടി റോക്സിലെ അടുത്ത പാട്ട് കേട്ടാലോ? ആ ഈ ആയിഷമാർക്കായി ഞാൻ നല്ലൊരു പാട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും കൂടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പൊ വീണ്ടും കുട്ടി റോക്സിലേക്ക് വിളിക്കണം കേട്ടോ. ഒരുപാട് സന്തോഷം. ബൈ
1: ബൈ.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
1: ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇന്ന് ഒരു മണിക്ക് ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 2:15 ഗാനമഞ്ജുഷ. കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. പ്രിയ ശ്രോതാക്കളുടെ അർത്ഥവത്തായ സന്ദേശവും ഇഷ്ടഗാനവും. ഈ പരിപാടികളിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ 9495050605 എന്ന നമ്പറിൽ അയച്ചോളും. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495050605. മറക്കണ്ട, ഒരു മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 2:15 ഗാന മഞ്ജുഷ, 3:15 സ്നേഹദൂത്. അപ്പൊ നമ്മൾ കുട്ടിറോക്സിലെ അടുത്ത ഗസ്റ്റിലേക്ക് പോയാലോ. ഹലോ.
3: ഹലോ,
2: ഹായ്, കുട്ടിറോക്സിലേക്ക് സ്വാഗതം. ആ, പേര് പറഞ്ഞോളൂ. കേട്ടില്ല. ആത്മേയി. ആഹാ, ഇന്ന് എല്ലാരും വെറൈറ്റി പേരുകളാണേ. ആ, എനിക്ക് പറയാൻ പോലും കിട്ടുന്നില്ല. ആത്മേയി അല്ലേ? ആത്മീയുടെ വീട്ടിൽ വിളിക്കുന്ന പേര് പറയൂ. ആ, നമുക്ക് അത് മതി കേട്ടോ തൽക്കാലം. അല്ലെ, നന്ദു എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? ഇനി ആറിലേക്ക്. 5 പാസ്സായിട്ടുണ്ടോ? ആര് പറഞ്ഞു? ടീച്ചർ പറഞ്ഞു. വിളിച്ചു ചോദിച്ചോ നമ്മള്. ആ ശരി. അപ്പൊ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അല്ലേ, ബുക്സ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് ഒന്ന് കൺഫേം ചെയ്യാന്ന് വിചാരിച്ച് ടീച്ചറെ വിളിച്ചു നോക്കി. ആ, എന്തായിരുന്നു നന്ദുവിന്റെ ക്ലാസ് ടീച്ചറുടെ പേര്?
3: ഷിഫ.
2: ഷിഫ. ആ, എന്തുകൊണ്ടാ ഷിഫ ടീച്ചറെ ഇഷ്ടപ്പെടാൻ കാര്യം? നന്നായിട്ട് പഠിപ്പിക്കും, അത് മാത്രമേ ഉള്ളോ? അപ്പൊ നന്നായിട്ട് പഠിപ്പിച്ചാൽ മാത്രം മതി ഒരു ടീച്ചറെ നമുക്ക് ഇഷ്ടപ്പെടാൻ? അടിക്കൊക്കെ ചെയ്യും. അപ്പൊ അടിക്കണം എന്നാണ് അല്ലേ? ആ, കളിക്കും ചെയ്യും. അപ്പൊ നമ്മളുടെ കൂടെ കളിക്കുകയും വേണം ഒരു നല്ല ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് അല്ലേ. പിന്നെന്തൊക്കെയാ ചെയ്യേണ്ടത്? മറ്റു ടീച്ചേഴ്സ് കേൾക്കട്ടെ, അപ്പൊ അവരിങ്ങനെ മാറി ചിന്തിച്ചാലോ അതിനു
3: വേണ്ടിട്ടാ.
2: പിന്നെ ഹലോ. ഹലോ, കട്ടായി പോയി അല്ലേ. എന്തായാലും നന്ദു, അതായത് യഥാർത്ഥ പേര് ആത്മീയായിരുന്നു, നന്നായിട്ട് സംസാരിച്ചൊക്കെ വരുമായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാം, നിർഭാഗ്യവശാൽ കട്ടായിപ്പോയി. എന്തായാലും നമുക്ക് നന്ദുവിന് വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കാം. ആ കോള് കട്ടായതിന്റെ വിഷമമൊക്കെ നന്ദുവിനും മാറട്ടെ, ശ്രോതാക്കൾക്കും.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: നമ്മുടെ കുട്ടികളോക്സിന്റെ സമയം കഴിയാറായിരിക്കാണ്. എന്നാലും നമുക്ക് വേഗത്തിൽ അടുത്തൊരു കോളറേയും കൂടി എടുക്കാം. ഹലോ, കുട്ടിയോക്സിലേക്ക് സ്വാഗതം. ഹായ്, വേഗം പേര് പറഞ്ഞോളൂ. നമ്മൾ അവസാന കോളറാണ്. ഷാൻ റഹ്മാൻ. അതെ, ശരി. ഈ പേരിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? എവിടെയാണ് ഷാൻ റഹ്മാന്റെ വീട്?
3: മഞ്ചേരി.
2: എവിടെയാ? പുല്ലൂര്. ആ, അങ്ങനെ പറയണം. നമ്മള് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് ഷാൻ? ഇനി മൂന്നിലേക്ക് അല്ലേ. ആ, ഏത് സ്കൂളിലാ? ഇനി പുല്ലൂരിലേക്ക് മാറും അല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഷാൻ?
3: താത്തണ്ട്. പിന്നെ
2: അത് ശരി. വെക്കേഷനിൽ എന്തൊക്കെ ചെയ്തു?
3: പാർക്ക് പോയി.
2: ആഹാ,
3: ബീച്ചിലൊക്കെ പോയി.
2: പാർക്കിലും ബീച്ചിലൊക്കെ പോയി അടിച്ചു പൊളിച്ചു അല്ലേ. എന്നാ ഷാൻ, നമുക്ക് ഇന്ന് സമയം വളരെ കുറവായതുകൊണ്ട് നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ. നമുക്ക് പിന്നെ

അപ്പോൾ ഇന്നത്തെ കുട്ടി റോക്സിലേക്ക് വിളിച്ച എല്ലാ കുട്ടിപ്പട്ടാളത്തിനും ഒരുപാട് നന്ദി. ഇന്നത്തെ കുട്ടി റോക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കുട്ടി റോക്സുമായി മറ്റൊരിക്കലെത്താം. ഇതുവരെ കുട്ടി റോക്സിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ എൻ സിജേഷ്, സ്റ്റുഡിയോ സഹായം സ്നേഹപ്രഭ, സാങ്കേതിക സഹായം നൽകിയത് ഇ എം ഷജീർ, സെയ്ദ് അലവി. എല്ലാവർക്കും ഒരുപാട് നന്ദി.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 33:04.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം ബാലലോകം. ഇന്ന് ബാലലോകത്തിൽ കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് വള്ളിക്കാപ്പറ്റയിലെ കുട്ടികൾ

0: അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
1: പ്രിയരെ, ഞങ്ങൾ കേരള സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിലെ കുട്ടികൾ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
2: ആദ്യമായി ദേശഭക്തി ഗാനം. ഗാനരചന മനോജ് എസ് പട്ടാഴി. സംഗീതം നിസാർ തൊടുപുഴ.
1: ആലപിക്കുന്നവർ സിയ ഫാത്തിമ, ഫാത്തിമ നൂഹ, ദുവ ഫാത്തിമ, രജിൽ പി ആർ, അനശ്വര സന്തോഷ്, ഫാത്തിമ ഹാനിൻ.

0: എഴുത്തുകാരെ, നമുക്കിനി ഒരു ചെറുകഥ കേട്ടാലോ? എണ്ണ നിറച്ച കരണ്ടി. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് അയാൻ.
1: കഥയുടെ പേര് എണ്ണ നിറച്ച കരണ്ടി. പണ്ട് പണ്ട് അങ്ങ് ദൂരെ ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിൻ്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തൻ്റെ മകനെ അക്കാലത്തെ പ്രശസ്തനായ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നറിയാമോ? സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്നറിഞ്ഞു വരാൻ വേണ്ടി. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ് ഗുരുവിൻ്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ്റെ മുകളിൽ അതിമനോഹരമായ ഒരു കൊട്ടാരം. എന്നിട്ട് അവൻ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവൻ്റെ മനസ്സിൽ അതിദിവ്യനായ ഒരു സന്യാസി മുഖ്യനായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിക്കും തിരക്കും പല തരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. ദൂരെ നിന്നും ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നു. ഒരു 2 മണിക്കൂറിന് ശേഷം ഗുരു അവൻ്റെ അടുത്തുമെത്തി വന്ന് പാടെ ചോദിച്ചു, നീ ഇവിടെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്നറിയാനല്ലേ വന്നിരിക്കുന്നത്? ഇത് കിട്ടവൻ അത്ഭുതപ്പെട്ടു പോയി. താൻ വന്നതിൻ്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷേ എനിക്കിപ്പോൾ അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ കൊട്ടാരം ഒന്ന് ചുച്ചിക്കറങ്ങി വാ. അങ്ങനെ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. ഇതാ ഈ സ്പൂണും ഇതിലുള്ള 2 തുള്ളി എണ്ണയും നീ പിടിച്ചോളൂ. ഇത് നീ നടക്കുമ്പോൾ താഴെ തുളുമ്പി പോവാതെ സൂക്ഷിക്കണേ. അങ്ങനെ അതും പിടിച്ച് കൊട്ടാരത്തിലെ എണ്ണമച്ച കോണിപ്പടികളും വരാന്തകം കയറിറങ്ങി ഒരു 2 മണിക്കൂറിന് ശേഷം ഗുരുവിൻ്റെ മുറിയിലേക്ക് തിരിച്ചെത്തി. വന്ന പാടെ ഗുരു ചോദിച്ചു, നീ എൻ്റെ ആ തിരശ്ശീല കണ്ടോ? അത് പേർഷ്യയിൽ നിന്നും പ്രത്യേകമായി നെയ്തുകൊണ്ട് വന്നതാണ്. അല്ല, നീ എൻ്റെ ആ പൂന്തോട്ടം കണ്ടില്ലേ? അതിങ്ങനെ ഒരു മട്ടിലാക്കി എടുക്കാൻ 10 വർഷമെടുത്തു. അല്ല, നീ എൻ്റെ ആ ഗ്രന്ഥപുര കണ്ടോ? ഇത് കേട്ടാൻ പകച്ചു നിന്നുപോയി. ഞാനിതൊന്നും കണ്ടിട്ടില്ലല്ലോ. എൻ്റെ ശ്രദ്ധ മുഴുവനും ഈ സ്പൂണും ഇതിലുള്ള 2 തുള്ളി എണ്ണയിലും ആയിരുന്നു. ആട്ടെ, നീ ഒന്നും കണ്ടിട്ടില്ലല്ലേ. എന്നാലും ഒന്നും കൂടി ചുച്ചിക്കറങ്ങി വരൂ. അങ്ങനെ വീണ്ടും കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. അപ്പോഴും അവൻ്റെ കയ്യിൽ ആ സ്പൂണും അതിലുള്ള 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. ഈ തവണ ഗുരു പറഞ്ഞ തിരശ്ശീല, പൂന്തോട്ടം, ഗ്രന്ഥപുരം ഇതെല്ലാം വളരെ ആസ്വദിച്ചു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഗുരുവിൻ്റെ മുറിയിലേക്ക് തിരിച്ചെത്തി. താൻ കണ്ടതൊക്കെ വിസ്തരിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഗുരുവിൻ്റെ ചോദ്യം, അല്ല എൻ്റെ കൈ തനയ എണ്ണ എവിടെ? അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. തൻ്റെ കയ്യിലതില്ല. നീ പഠിക്കേണ്ട ഒച്ച പാടുമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങൾ കുന്നോറം ആസ്വദിച്ചോളൂ. പക്ഷേ ആ കരണ്ടിയും അതിലുള്ള 2 തുള്ളി എണ്ണയും നീ ഒരിക്കലും കൈവിടരുത്. അത് സൂചിപ്പിക്കുന്നത് സത്യവും ഐക്യവും നീതിയും ധർമ്മവും എന്നാണ്. ഇത് തന്നെയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു പുഞ്ചിരിച്ചു.

0: ബാലലോകത്തിലെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് വള്ളിക്കാപ്പറ്റയിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ബാലലോകത്തിൽ ഇതുവരെ കേട്ടത്.

0: മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിര ഐ പി, കൂടെ അഖിൽ.
1: FM പ്രധാന വാർത്തകൾ.
0: മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ കേൽക്കർ ചുമതലയേറ്റു. ഇന്നലെയാണ് ഉന്നത ഉദ്യോഗസ്ഥതലത്തിലെ അഴിച്ചുപണിയിൽ ഡോക്ടർ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിയിൽ നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു കേൽക്കറുടെ നിയമനത്തിൽ സിപിഐഎമ്മും ബിജെപിയും പ്രതിഷേധിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് എസ്ഐആറിന്റെ പേരിൽ നിരവധി വോട്ടർമാരെ ഒഴിവാക്കിയെന്ന ആരോപണം കേൽക്കറും നേരിടുന്നുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. നിയമനത്തിലൂടെ കോൺഗ്രസിന്റെ കാപട്യവും ഇരട്ടത്താപ്പും പുറത്തുവന്നതായി ബിജെപി. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ച ബിജെപിക്കെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നതായി ബിജെപി നേതാക്കൾ കുറ്റപ്പെടുത്തി. ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ തീരുമാനമാണ് നിയമനമെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. അക്കാര്യത്തിൽ അഭിപ്രായം പറയാനില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും കൊച്ചിയിലെ പൌരസ്വീകരണത്തിന് തുടക്കമായി. ആറന്മുള എംഎൽഎ അബിൻ വർക്കി, പാലക്കാട് എംഎൽഎ രമേശ് പിഷാരടി എന്നിവർക്കും ചടങ്ങിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകും മുൻപ് കൊയ്ത്ത് പൂർത്തിയാക്കുന്ന ഒരുക്കത്തിലാണ് കർഷകർ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡെ മുന്നേറ്റം തുടരുന്നു. 6 റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പാണ്ഡെയുടെ ലീഡ് 19,700 കവിഞ്ഞു. അന്തരിച്ച പ്രമുഖ മാധ്യമപ്രവർത്തകൻ കെ ജി പരമേശ്വരൻ നായരെ അനുസ്മരിച്ച് നാളെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുക്കും. രാഷ്ട്രീയ മാധ്യമരംഗങ്ങളിലെ പ്രമുഖരും കെ ജിയെ അനുസ്മരിക്കാനെത്തും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1660 മംഗളൂരു തിരുവനന്തപുരം ഏർനാട് എക്സ്പ്രസ് 12:08 1615 ചെന്നൈ എഗ്മോർ മംഗളൂരു മെയിൽ എക്സ്പ്രസ് 1:28 2-2-1-1-3 ലോക്മാനതിലക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:58 വൈകി 1:57 1-2-0-7-5 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19 തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0-9 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:50

0: അമ്പത്തിനാലിനും 1635 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4-1 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: സമയം 12 കഴിഞ്ഞ് 4:35. ഇനി അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
4: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
7: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
8: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഇന്നത്തെ ഗാനം
8: എന്നും രാവിലെ 7:35.
9: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ.
8: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
0: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
10: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
11: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
12: ആയിഷ ഗർഭിണിയാണോലേ?
13: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
12: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
14: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
12: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി. പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
16: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
15: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
10: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
17: ഈശ്വരിൽ ഇനി കേൾക്കാം ഡോക്ടർ MK മുനീർ ആലപിച്ച ഗാനം.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ.

0: ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
3: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
4: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
3: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
4: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
0: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555-0424.
1: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
0: ശനിയും ഞായറും രാവിലെ 7:50.
5: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
9: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
0: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
5: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
10: ദിവസവും കാലത്ത് 6:35.
11: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
6: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
5: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം
6: എന്നും രാവിലെ 7:35.
5: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ,
5: ദൃശ്യം കണ്ണാശുപത്രി, ആരോഗ്യ ജാലകം.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
12: നിർത്ത്, ഒറിജിനൽ നോട്ട് കൊണ്ട് എന്താ കളിക്കുന്നേ?
13: ബ്രോ, ഇത് കീറിയതാണ്.
12: നോക്കൂ, കീറിയതോ പഴിയതോ നോട്ടുകളെ
14: ബാങ്ക് ബ്രാഞ്ചിൽ ചെന്ന് എക്സ്ചേഞ്ച് ചെയ്യാം.
13: അതെയോ, പുതിയ നോട്ട് കിട്ടും?
12: അതെ, ഇതുകൊണ്ട് നീ നമുക്ക് പിസ പാടി തരും.
14: ആദ്യമായി പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
6: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
5: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.

0: ഇപ്പോൾ ജാലകം. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം നേടി ഒരു വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശിക കൂടാതെ അംശദായം അടച്ചുവരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2025-26 അക്കാദമിക വർഷം SSLC, CBSE, ICSE തുടങ്ങിയ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവരിൽ നിന്ന് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അൺഓർഗനൈസ്ഡ് WSSB.org എന്ന വെബ്സൈറ്റ് മുഖേന അടുത്ത മാസം 15 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0495-23-78-48-0. സമയം 12 മണി കഴിഞ്ഞ് 29:50. ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ സാധ്യതയേറെയെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 27-28 തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആഫ്രിക്കയിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. നിലവിൽ ഈ രാജ്യങ്ങളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരുമായ ഇന്ത്യക്കാർ ജാഗ്രത പുലർത്തണമെന്നും പ്രാദേശിക ഭരണകേന്ദ്രങ്ങൾ നൽകുന്ന ആരോഗ്യ മാർഗനിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും വിദേശകാര്യ ആരോഗ്യ മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയിൽ ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കി. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനം തന്നെയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് ധാരാളം സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായം തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞ സർക്കാർ കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യവസായ മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൌകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി K. മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു കേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജലസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന

0: പരിശോധന പുരോഗമിക്കുന്നു. ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത്. ഫിറ്റ്നസ് കിട്ടാൻ 6 വകുപ്പുകളുടെ അനുമതി വേണമെന്ന മുൻപത്തെ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചത് സ്കൂളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. പുതിയ ഉത്തരവ് പ്രകാരം മുൻവർഷങ്ങളിലേതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ മതിയാകും. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പ്രകാരം തദ്ദേശ വകുപ്പ് എഞ്ചിനീയറിംഗ് ആരോഗ്യ വിഭാഗങ്ങളാണ് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കുക. അതേസമയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB, അഗ്നിരക്ഷാസേന, വനം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധനകൾ തുടരും. സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പും നടത്തുന്നുണ്ട്.
0: ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും 2 ദിവസം അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകുന്നതിന് മുൻപ് കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പുഞ്ചകൃഷി ചെയ്യുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നായ വേമം പാടത്ത് ജലസേചന സൗകര്യമുള്ളതിനാൽ തന്നെ 210 ഏക്കറിലാണ് കൃഷി. 1 ഏക്കർ കൃഷിക്ക് ഏകദേശം 3 ലക്ഷം രൂപയാണ് ഉൽപാദന ചെലവ്. 1 ക്വിന്റൽ നെല്ല് 3000 രൂപയ്ക്കാണ് സർക്കാർ സംഭരിക്കുന്നത്. വളത്തിന് വില കൂടിയതും ഇടയ്ക്കിടയ്ക്ക് പെയ്ത ചെറുമഴയും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാകും. കൊയ്തെടുത്ത നെല്ലുകൾ ഉണങ്ങുന്നതിനും സംഭരിക്കുന്നതിനുമായി പ്രത്യേക ഒരുക്കങ്ങളും കർഷകർ പൂർത്തിയാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദേശീയപാത പുനർനിർമ്മാണമടക്കമുള്ള വികസന പ്രവർത്തനങ്ങളും കായലോര ടൂറിസവും പ്രതിസന്ധിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: ആലപ്പുഴ ജില്ലയിൽ ഇന്നലെയും ഇന്നുമായി കനത്ത മഴയാണ് ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. റോഡുകളിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് യാത്ര ദുരിതപൂർണമാക്കി. ദേശീയപാത നവീകരണമടക്കമുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള 100-ലധികം വീടുകളിൽ വെള്ളം കയറി. കായലോര ടൂറിസം മേഖലയെയും മഴ ബാധിച്ചിട്ടുണ്ട്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന 2 മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരം ജിയോവാനി എംബദിഷി പെരിക്കാർഡാണ് ജോക്കോവിച്ചിന്റെ എതിരാളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10-ന് നട അടയ്ക്കും. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,16,640 രൂപയും ഗ്രാമിന് 14,580 രൂപയുമാണ് ഇന്നത്തെ വില. വയനാട് ടൌൺഷിപ്പ് സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. സമ്പൂർണ്ണ പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അതിനായി കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട പറക്കോട് നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിനു മുകളിലേക്ക് മറിഞ്ഞ് ഉറങ്ങിക്കിടന്നു.

0: വീട്ടമ്മ മരിച്ചു. പറക്കോട് സ്വദേശിനി മറിയം ബീവിയാണ് മരിച്ചത്. പുലർച്ചെ 3 അപകടം. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് കാർ കത്തി യുവതി മരിച്ച സംഭവത്തിൽ പൊള്ളരേറ്റ് ചികിത്സയിലായിരുന്ന ഭർത്താവും മരിച്ചു. ചെറുവണ്ണൂർ സ്വദേശി രജിൻ ലാലാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ സാധ്യത ഏറെയെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 27-28 തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: മോഹാലസ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു.
1: സിൻകോപ്പി അഥവാ മോഹാലസ്യം വളരെ സാധാരണയായി കാണുന്ന ഒന്നാണിതെങ്കിലും നിങ്ങളിൽ എത്ര പേർക്ക് ഈ വാക്ക് സുപരിചിതമാണ്, എത്ര പേർക്ക് അതിനെപ്പറ്റി കൂടുതലായി അറിയാമെന്ന് ആലോചിക്കുകയായിരുന്നു. അതെന്താണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ വിവരിക്കാം. ഐശ്വര്യ എന്ന മിടുക്കിക്കുട്ടി പതിവ് പോലെ നല്ല ഉത്സാഹത്തിലാണ് അന്ന് സ്കൂളിൽ പോയത്. സ്കൂൾ അസംബ്ലി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു അത്. ഇളം വെയിലും കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് അത് സംഭവിച്ചത്. ഐശ്വര്യയ്ക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി. ഒരു വല്ലായ്മ, ദേഹമാസകലം ഒരു മരവിപ്പ്. അവൾ വല്ലാതെ വിയർക്കാൻ തുടങ്ങി. തലയ്ക്ക് ഒരു ഭാരവുമില്ലാത്തതുപോലെ, കാഴ്ച മങ്ങുന്നു, തല കറങ്ങുന്നത് പോലെ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പ്രതീതി. പിന്നെ ഒന്നും ഓർമ്മയില്ല. കണ്ണു തുറക്കുമ്പോൾ അവൾ കണ്ടത് നിലത്ത് കിടക്കുന്ന അവളുടെ ചുറ്റും അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സഹപാഠികളെയും അധ്യാപകരെയുമാണ്. ആരോ മുഖത്ത് വെള്ളം തളിക്കുന്നു. കൂട്ടുകാരി മുഖത്ത് തട്ടി വിളിക്കുന്നു. ചമ്മലോടെ എഴുന്നേൽക്കാൻ തുടങ്ങി. വേണ്ട, കുറച്ചു നേരം കൂടി കിടക്കൂ, ആരോ പറഞ്ഞു. മറ്റൊരു സംഭവം, ഇവിടെ കഥാനായകൻ സിറിയക് ചേട്ടനാണ്. 75 വയസ്സുകാരൻ, സുമുഖൻ, കൊച്ചുവെളുപ്പാൻ കാലത്ത് മൂത്രമൊഴിക്കാൻ മുട്ടി എഴുന്നേറ്റ് പോയി നിന്ന് മൂത്രമൊഴിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തളർച്ച തോന്നി. കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ പൈപ്പിൽ തലയിടിച്ചാണ് വീണത്. ഇവിടെ വിവരിച്ച സംഭവങ്ങൾ പോലെയൊന്ന് മിക്കവാറും എല്ലാവരും നേരിട്ട് അനുഭവിച്ചറിയുകയോ നേരിൽ കാണുകയോ ആരെങ്കിലും പറഞ്ഞു കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ആശുപത്രിയിൽ പോയി കുത്തിവയ്പ്പെടുക്കുമ്പോൾ, ലാബിൽ രക്തപരിശോധനയ്ക്കായി രക്തം കുത്തിയെടുത്തപ്പോൾ, വെയിലത്ത് കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന എന്തോ കണ്ടപ്പോൾ, ഞെട്ടിക്കുന്ന വാർത്ത കേട്ടപ്പോൾ, ഡെങ്കിപ്പനി ബാധിച്ച രോഗി കട്ടിലിൽ നിന്നെഴുന്നേറ്റപ്പോൾ, അങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ. ഒരു സുപ്രധാന വ്യക്തിയുടെ സുരക്ഷയ്ക്കായി നട്ടുച്ച വെയിലത്ത് നിൽക്കുകയായിരുന്ന നല്ല കായികക്ഷമതയുള്ള കമാൻഡോ കുഴഞ്ഞു വീണിട്ട് നാലുപേർ ചേർന്ന് താങ്ങിയെടുത്തു കൊണ്ടുപോകുന്ന ചിത്രം പത്രത്തിൻ്റെ മുൻപേജിൽ വന്നതും നമ്മുടെ മനസ്സിലുണ്ട്. ഇതാണ് സിങ്കോപ്പി അഥവാ മോഹാലസ്യം. ക്ഷണികമായ അഥവാ താത്കാലികമായി ഉണ്ടാവുകയും തനിയെ ഭേദമാവുകയും ചെയ്യുന്ന ബോധക്ഷയം മൂലം ഒരാൾ കുഴഞ്ഞു വീഴുകയും വളരെ പെട്ടെന്ന് തന്നെ ചികിത്സയൊന്നും കൂടാതെ തന്നെ സുഖം പ്രാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. നിങ്ങൾക്കറിയാമോ, ഏതാണ്ട് 40 മുതൽ 50% പേർക്കും അവരുടെ ജീവിതകാലത്ത് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇതുണ്ടാകാറുണ്ട് എന്ന്. എന്താണിവിടെ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് തലച്ചോറിലേക്ക് നിരന്തരമായ രക്തയോട്ടമുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തടസ്സം അത് വന്നാൽ 3 മുതൽ 5 നിമിഷങ്ങൾക്കകം മോഹാലസ്യമുണ്ടാകും. ഒട്ടുമുക്കാൽ സന്ദർഭങ്ങളിലും ഇതുതന്നെയാണ് കാരണമാകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യം,

ബോധക്ഷയം വരുന്നതിൻ്റെ കാരണം സിങ്കോപ്പി മാത്രമല്ല എന്നതാണ്. ജെന്നി കോമ, ഷോക്ക്, ഹൃദയസ്തംഭനം, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറയുക, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അതുണ്ടാകാം. എന്താണിതിൻ്റെ കാരണം? അത് പ്രധാനമായും മൂന്നായി തിരിക്കാം. റിഫ്ലക്സ്, ശരീരത്തിൻ്റെ യാന്ത്രികമായ പ്രതികരണം. പെട്ടെന്നുണ്ടായ വേദന കൊണ്ടോ ഭയം മൂലമോ കുറേ

0: മരുന്നുകൾ എന്നിവ ഇതിന് കാരണമാകാം. 3. ഹൃദയ സംബന്ധമായ കാരണങ്ങൾ. ഹൃദയമിടിപ്പ് ക്രമാതീതമായി കൂടുകയോ വളരെയധികം കുറയുകയോ ചെയ്യുന്ന അവസ്ഥ, ഹൃദയാഘാതം, ഹൃദയപേശികളുടെ അസ്വാഭാവികമായ വികാസം തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. എന്താണ് ഇതിന്റെ പ്രാഥമിക ചികിത്സ? സ്വയം അനുഭവിക്കാനോ മറ്റൊരാൾക്ക് ഇത് സംഭവിക്കുന്ന സമയത്ത് കൂടെയുണ്ടാകാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാഥമിക ചികിത്സ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരാൾ കുഴഞ്ഞു വീഴാൻ പോകുമ്പോൾ അയാളുടെ ഭാവവും വിളർച്ചയും കണ്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ വീണു പരിക്ക് പറ്റാതിരിക്കാൻ അയാളെ സഹായിക്കുക. പിടിച്ച് സാവധാനം നിങ്ങൾക്കും രോഗിക്കും സുരക്ഷിതമായ ഒരിടത്ത് നിലത്ത് കിടത്തുക. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടി രണ്ട് കാലുകളും ഏതാണ്ട് ഒരടി ഉയർത്തി വെക്കുക. വസ്ത്രങ്ങൾ മുറിയിരിക്കുന്നെങ്കിൽ അയച്ചു കൊടുക്കണം, പ്രത്യേകിച്ചും കോളർ, അത് ഗുണം ചെയ്യും. അയാളുടെ ചുറ്റും ആൾക്കാർ കൂടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അയാളുടെ രണ്ട് തോളിലും തട്ടി ഉറക്കെ വിളിക്കുക. അയാൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ എന്നറിയാനാണിത്. ശ്വാസം എടുക്കുന്നുണ്ടോ എന്നറിയാൻ അയാളുടെ വയറും നെഞ്ചും ഉയർന്നു താഴുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നാഡിമിടിപ്പ് അഥവാ പൾസ് നോക്കാൻ അറിയാമെങ്കിൽ മാത്രം നോക്കുക. ബോധം കെട്ടുകിടക്കുന്ന ആൾ പ്രതികരിക്കുന്നില്ല, ശ്വാസവും നാഡിമിടിപ്പും ഇല്ല എങ്കിൽ CPR അഥവാ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ആരംഭിക്കണം. ശ്വാസവും നാഡിമിടിപ്പും ഉണ്ടെങ്കിൽ അയാളോടൊപ്പം തുടരുക. ബോധം വന്നയുടൻ എഴുന്നേൽക്കാൻ സമ്മതിക്കരുത്. അയാൾക്ക് മനോധൈര്യം കൊടുക്കുക. ബോധം കെട്ടുകിടക്കുന്ന ആളിന്റെ മുഖത്ത് വെള്ളമൊഴിക്കുകയോ തളിക്കുകയോ ചെയ്യാൻ പാടില്ല. പൂർണ്ണമായി ബോധം തെളിയുന്നതിന് മുൻപ് വെള്ളം കുടിപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അടിയന്തരമായി വൈദ്യസഹായം തേടേണ്ടത് എപ്പോഴാണ് എന്നതാണ്. ബോധം കെട്ടുകിടക്കുന്നയാൾ വയസ്സായ ആളോ ഗർഭിണിയോ ഒരു ഹൃദ്രോഗിയാണെന്ന് നിങ്ങൾക്കറിയാവുന്ന ആളോ ആണെങ്കിൽ, ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ ഉണരുന്നില്ലെങ്കിൽ, അയാൾക്ക് ശ്വാസതടസ്സമുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ബോധം വന്നയുടനെ നെഞ്ചുവേദനയോ നെഞ്ചിടിപ്പോ ഉണ്ടെന്ന് അയാൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, വീഴ്ച മൂലം ക്ഷതം പറ്റിയിട്ടുണ്ടെങ്കിൽ, നല്ല രക്തസ്രാവമുണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ വൈദ്യസഹായം തേടേണ്ടതാണ്. മോഹാലസ്യം വരുന്നതിന് മുൻപ് മിക്കവർക്കും ഒരു മുന്നറിയിപ്പ് പോലെ ചില വല്ലായ്മകൾ തോന്നാറുണ്ട്. ഐശ്വര്യയ്ക്ക് തോന്നിയതുപോലെ ക്ഷീണം, തലയ്ക്ക് ഭാരക്കുറവ്, തലകറക്കം, കൂടുതലായുള്ള വിയർപ്പ്, ഓക്കാനം, വയറിന്റെ മുകൾ ഭാഗത്ത് വേദന, ശരീരം മുഴുവൻ മരവിപ്പ് തുടങ്ങിയവ. ഈ സമയത്ത് രോഗിക്ക് തന്നെ ചില മുൻകരുതലുകൾ എടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ സ്ഥലത്ത് പതുക്കെ മലർന്ന് കിടക്കുക. കാലുയർത്തി വയ്ക്കാൻ പറ്റുമെങ്കിൽ നന്ന്. സഹായത്തിന് ആരെയെങ്കിലും വിളിക്കുക. ഇറുകിയ വസ്ത്രങ്ങൾ അയയ്ക്കുക. ഗർഭിണിയാണെങ്കിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നത് ഗുണം ചെയ്യും. ഭൂരിഭാഗം ആൾക്കാരിലും നിമിഷങ്ങൾക്കുള്ളിൽ ബോധം തെളിയും. ബോധം തെളിഞ്ഞാൽ 10-15 മിനിറ്റ് കൂടി ആ രീതിയിൽ കിടക്കുകയാണ് ഉചിതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ ക്ഷണികവും താനെ ഭേദമാകുന്നതുമായ അവസ്ഥയാണിതെങ്കിലും ചില പ്രധാനപ്പെട്ട ഗൗരവമായ അസുഖങ്ങളുടെ ലക്ഷണം കൂടിയാകാം ഇത്. അതുകൊണ്ട് തന്നെ രോഗിയെ തീർച്ചയായും ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അദ്ദേഹം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം പരിശോധിക്കുകയും രോഗനിർണയത്തിനു വേണ്ടി ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രോഗിയെ തീർച്ചയായും ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അദ്ദേഹം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം പരിശോധിക്കുകയും രോഗനിർണയത്തിനു വേണ്ടി ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്യും. സാധാരണ ചെയ്യുന്ന രക്തപരിശോധനയും ECG കൂടാതെ ചില സന്ദർഭങ്ങളിൽ എക്കോകാർഡിയോഗ്രാഫി, എക്സ്റേ, CT സ്കാൻ, MRI, MRA, EEG തുടങ്ങിയവയും ആവശ്യമായി വരാം. എന്താണ് ഇതിനുള്ള ചികിത്സ? ഭൂരിഭാഗം പേർക്കും പ്രത്യേകിച്ച് ഒരു ചികിത്സയുടെയും ആവശ്യമുണ്ടാവില്ല. മറ്റുള്ളവരിൽ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിച്ച് ടെസ്റ്റുകൾ നടത്തി രോഗനിർണയം നടത്തിയതിനു ശേഷം അതിനുവേണ്ട ഉചിതമായ ചികിത്സ, അതൊരു പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നിന്റെ ഡോസ് വ്യത്യാസപ്പെടുത്തുന്നതാവാം, പേസ് മേക്കർ വയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയ തന്നെയാകാം. ഇത് വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ എങ്കിലും അവരെ കണ്ടുപിടിക്കേണ്ടതും അവർക്ക് വിദഗ്ധ ചികിത്സ കഴിവതും വേഗം ആരംഭിക്കേണ്ടതും അത്യാവശ്യമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
1: മോഹാലസ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, തന്ത്രപരമായ സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിലെ സുസ്ഥിരമായ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ US കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു. ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും അടുത്തു പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ശക്തരായ പങ്കാളികൾ എന്ന നിലയിൽ സുതാര്യവും ഫലപ്രദവുമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: We have a very deep, very broad-based cooperation and a relationship that impacts and influences other regions and the world. And that is because we have converging interests on many issues and in many parts of the world. So I look forward to our conversation today. These are complicated times, but strong partners, I'm very confident, will have very open and productive discussions.
1: കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് US സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തിയത്. ഈ മാസം 26 നടക്കുന്ന കോഡ് യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കും. സ്വതന്ത്രവും വിശാലവുമായ ഇൻഡോ പസഫിക്കിനായി മുൻഗണനാ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. നിലവിലുള്ള കോഡ് സംരംഭങ്ങളിലെ പുരോഗതിയും യോഗം വിലയിരുത്തും. ഇസ്രായേലുമായും മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാനുമായുള്ള സമാധാന കരാറിനെക്കുറിച്ച് പ്രധാനമായും ചർച്ചകൾ നടത്തിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശമന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രതികരിച്ചു. എബോള രോഗബാധയെ തുടർന്ന് കോംഗോയിൽ മരണസംഖ്യ 204 ഉയർന്നു. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ മറ്റു രാജ്യങ്ങളിലും എബോള വൈറസ് ബാധയുടെ ഭീഷണിയുള്ളതായി ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ രോഗബാധിത രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. 2025 VBG-RAMG നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. കരടിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് അടുത്തമാസം 21 സമർപ്പിക്കാമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് GRAMG നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ ഒരു സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് ദിനങ്ങൾ 100 ൽ നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു.

0: വർഷം ജൂലൈ 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. സിബിഎസ്ഇയുടെ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി സിബിഎസ്ഇ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: We as policy makers give you infrastructure, but that is only going to remain as a hardware. The software is the doctor. The software are the people who are working in the field of health. I am also happy to note that today we have started 11 new courses. I really congratulate NBEABS for this initiative that they have taken.
0: ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും 2 ദിവസം അവധി ആയിരിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ 125-ാമത് പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിടുന്ന നൊവാക് ജോക്കോവിച്ച് ഇന്ന് ഫ്രഞ്ച് താരത്തെ നേരിടും. ലോക 1-ാം നമ്പർ താരങ്ങളായ ജാനിക് സിനറും അരീന സബലങ്കയും മത്സരരംഗത്തുണ്ട്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, എൻ ശ്രീറാം ബാലാജി എന്നിവരും മത്സരിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിലെ ഫൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 9-ാം റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ബിജെപി സ്ഥാനാർത്ഥി ദബാംഷു പാണ്ഡെ 34,000-ത്തിലധികം വോട്ടുകളുടെ ലീഡ് നേടി. CPIM സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി 2-ാമതും കോൺഗ്രസ് 3-ാമതും തൃണമൂൽ കോൺഗ്രസ് 4-ാമതുമാണ്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 82-ആയി. 201 ഖനിത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ 2 കുട്ടികൾ. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. GST കമ്മീഷണറായി PB നൂഹിനെയും തൽസ്ഥാനം വഹിച്ചിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പുതിയ ഉത്തരവനുസരിച്ച് കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലാ കളക്ടർമാരെ മാറ്റി നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി SJശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന്

0: ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കൾക്ക് വാട്സപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. നിങ്ങളുടെ പേര്, സ്ഥലം, ഇഷ്ടഗാനത്തിന്റെ ആദ്യ വരി, ചിത്രം എന്നിവ 9495050606 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയുമുള്ള ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് അറിയിപ്പിനെ തുടർന്ന് നാം പ്രക്ഷേപണം ചെയ്യുന്നത്. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 ഗാനമഞ്ജുഷ, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ശ്രോതാക്കൾ ആവശ്യപ്പെട്ടവ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്, 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4:00 4 മണിപ്പൂക്കൾ, 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളാണ്. ഇപ്പോൾ മുതൽ ആദ്യമായി കേൾക്കാം നാരായം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര പാടിയ പാട്ട്. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സത്യൻ കരുവാറ്റക്കുന്ന് പോരൂരിൽ നിന്നും. കേൾക്കാം ആ ഗാനം.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നൌഷാദ് എടവണ്ണ മഞ്ചേരി കരിക്കാട് നിന്നും ആവശ്യപ്പെടുന്ന ഗാനമാണ് അനുഭവം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര സംഘവും പാടിയ പാട്ടാണ്. വരികൾ എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിത്താര. ഈ അടിപൊളി ഗാനത്തിനായി കാത്തിരിക്കുന്നു കൊണ്ടിപറമ്പിൽ നിന്നും രാമൻകുട്ടി.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങനെ എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
3: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. രേഖ പോട്ടൂരിൽ നിന്നും ആവശ്യപ്പെടുന്ന ഗാനം, ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്നിരിക്കുന്നു.

സമയം 1 മണി കഴിഞ്ഞ 22 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. സൂസി ജോൺ, ജിൻസി ജോൺ, ആൽവിൻ, അലന, ഓറം ജോൺ, പാലാരിവട്ടം കൊച്ചിയിൽ നിന്നും ആവശ്യപ്പെടുന്ന ഗാനം. ഗാന്ധർവം എന്ന ചിത്രത്തിനുവേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്. വരികൾ കൈതപ്രം, സംഗീതം എസ് പി വെങ്കടേഷ്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഒതേനന്റെ മകൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത് വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്നിരിക്കുന്നു. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, സറഫുന്നീസ, മിഥിലാജ്, മിൻഹാജ് എന്നിവർ.

0: സമയം 1:30.
1: മഴ എത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
2: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
1: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
2: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
0: വിശ്വനാഥൻ വെള്ളൂർ അത്താണിക്കൽ നിന്നും ആവശ്യപ്പെടുന്ന ഗാനം ഇണ എന്ന ചിത്രത്തിൽ കൃഷ്ണചന്ദ്രൻ പാടിയത്. വരികൾ ബിച്ചു തിരുമല, സംഗീതം എ.ടി. ഉമ്മർ.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിന് സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ശക്തി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ബിച്ചു തിരുമലയുടെ വരികൾക്ക് KJ ജോയ് ഈണം പകർന്നിരിക്കുന്നു. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അമ്പലപ്പടി കോളനിയിൽ നിന്നും സുമതി ബാലൻ, തൃക്കുന്നശ്ശേരി.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: വണ്ടൂരിൽ നിന്നും ഷെരീഫ് ആവശ്യപ്പെടുന്ന ഗാനം, രാഗം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ്, ജാനകി എന്നിവർ പാടിയത്, വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലീൽ ചൌധരിയുടെ ഈണം.

ജിദ്ദയിൽ നിന്നും സി പി എ സലാം നെല്ലിക്കുത്തുപാലം. അദ്ദേഹം ആവശ്യപ്പെടുന്ന ഗാനം ഡെയ്സി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് ശ്യാം ഈണം പകർന്നിരിക്കുന്നു.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഈണം പകർന്നിരിക്കുന്നു. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ജയശ്രീ നിലമ്പൂർ പോത്തുകല്ല്.

0: FM പ്രധാന വാർത്തകൾ.
1: ആഫ്രിക്കയിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡെ മുന്നേറ്റം തുടരുന്നു. 11 റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പാണ്ഡെയുടെ ലീഡ് 44,891 കവിഞ്ഞു. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനം തന്നെയാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് ധാരാളം സാധ്യതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിലെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൌകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനമെടുത്തതായും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും സിബിഎസ്ഇ അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. നേരത്തെ അറിയിച്ച 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ഇതുവരെ 11,735 കുട്ടികൾക്ക് HPV വാക്സിൻ നൽകിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. വാക്സിനേഷൻ ക്യാമ്പയിൻ മെയ് 31 വരെ തുടരും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി.
0: FM പ്രധാന വാർത്തകൾ.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ഫോണും മാത്രം മതിയോ?
3: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
4: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219 16324 മംഗളൂരു കോയമ്പത്തൂർ മെയിൽ എക്സ്പ്രസ് 234 16650 കന്യാകുമാരി മംഗളൂരു പരശുരാം എക്സ്പ്രസ് 255 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254 16325 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 41 കൃത്യസമയത്ത് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
4: ട്രെയിൻ സമയം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 59:35. ഇനി അല്പസമയത്തിനകം കേൾക്കാം മിഡ് ഡേ ന്യൂസ്.

ചലച്ചിത്ര ഗാനങ്ങൾ. ഗാനമഞ്ജുഷയിലേക്ക് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495050600. ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്തു തുടങ്ങിക്കോളൂ. ഗാനമഞ്ജുഷയിൽ ആദ്യം ചിത്രമാടിയ ഗാനമാണ് ചിത്രം പുന്നകൈ മന്നൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കുളത്തൂരിൽ നിന്നും ബാബു.

മൊഹറ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണൻ, കവിത കൃഷ്ണമൂർത്തി എന്നിവർ പാടിയ ഗാനമാണ് ഇനി ഗാനമഞ്ചുഷയിൽ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ.

0: മഞ്ജുഷയിലിനി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ്. ചിത്രം അപൂർവ സഹോദരങ്ങൾ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷെരീഫ് വണ്ടൂർ.
1: പാട്ട് പഠിച്ചേ

കേളടി കൺമണി എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു റസിയ ചെറുതുരുത്തിയിൽ നിന്നും.

സാജൻ എന്ന ചിത്രത്തിന് വേണ്ടി അൽക്ക യാഗ്നിക് ആലപിച്ച ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു CPA സല, നെല്ലിക്കുത്ത് പാലം.

കാഞ്ഞങ്ങാട് നിന്നും ഗോവിന്ദൻ പുതുമന ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ചിത്രം റെയിൽ പയനങ്ങളിൽ ജയചന്ദ്രനും സംഘവും ആലപിച്ചിരിക്കുന്നു.

ഇപ്പോൾ ഇന്ന് ഇന്നും നാളെയും ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ, തീവണ്ടി സമയം 3 മണിക്ക്.

തീവണ്ടി സമയം, 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5 മണിക്ക് തിരുവനന്തപുരം നിന്നുള്ള പ്രോഗ്രാമുകൾ, അതിൽ 6:10 ജില്ലാ വൃത്താന്തം കോഴിക്കോട്, 6:50 വയലും വീടും.

ഇനി നാളെ ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്: 6:10 സുഭാഷിതം, സുഭാഷിതത്തിൽ എം ആർ രവി നിലമ്പൂർ. ഇതിനെ തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കാർഷിക വൃത്താന്തം, നെൽകൃഷിയിൽ ഞാറ്റടിയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ സംസാരിക്കുന്നു. 6:35 അൽ റൈഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് വിപണി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 എഫ് എം ശുഭദിനം. കോർട്ടെക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം റീഗൽ ജുവല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് തീവണ്ടി സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യചാലകം, ശരിയായ പോഷകാഹാരങ്ങൾ അടങ്ങിയ ആഹാരക്രമം എന്ന വിഷയത്തിൽ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ കെ കെ പുരുഷോത്തമൻ സംസാരിക്കുന്നു.

7:20 എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന യോസി മോറോ ദേ വാസ്കോൺ സെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം. വിവിധ മഴക്കാല രോഗങ്ങൾ, ലക്ഷണങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽസ് ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു. 7:45 ദൃശ്യം മൈക്കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. രാമപുരത്ത് വാര്യരുടെ കുജിലവൃത്തം മഞ്ചിപ്പാട്ടിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം മിഹിര വിയിൻ. 7:50 ഇ ഡി യു എഡ്യൂക്കേഷണൽ മാൾ, സൈതാലിക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി. തൂലിക. കവി വൈലോപ്പിള്ളി ശ്രീധര മേനോനെ പരിചയപ്പെടുത്തുന്നു. മലയാള സാഹിത്യ ഗവേഷക മിൻഹാജ്. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. ഇതിനെ തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംന ദേവി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. തുടർന്ന് സേവന വാർത്തകൾ. 8:15 ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചെറാണി, മഞ്ചേരി. രസമുകുളം. 8:20 ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനിശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കിംസ് ആരോഗ്യം, സർവധനാൽ പ്രധാനം. 8:35 ചിത്രമഞ്ജരി, ഫിലിം സോങ്സ്, ലൈവ് ഫോണിൻ പ്രോഗ്രാം.

9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. തീവണ്ടി സമയം 10 മണിക്ക്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ഇസൈ മഴ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് സുവർണഗീതികൾ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഈശൽ. 12:25 ജാലകം. 11:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ഗാനാമൃതം, തീമാറ്റിക് പ്രസന്റേഷൻ. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 എന്റെ ഗാനം. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ, സൈബർ ജാലകം. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരത്തു നിന്നുള്ള പ്രോഗ്രാം. ഇതിലാദ്യം ഞാറ്റുവേല. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും.

0: ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.
1: FM പ്രധാന വാർത്തകൾ.
0: ആഫ്രിക്കയിലെ എബോള രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സൂഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. പശ്ചിമബംഗാളിലെ ഫാൽത്താ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെ മുന്നേറ്റം തുടരുന്നു. 11 റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പാണ്ഡെയുടെ ലീഡ് 44,891 കവിഞ്ഞു. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനം തന്നെയെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് ധാരാളം സാധ്യതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൌകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി K. മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനമെടുത്തതായും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. CBSE 12th ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. നേരത്തെ അറിയിച്ച 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ഇതുവരെ 11,735 കുട്ടികൾക്ക് HPV വാക്സിൻ നൽകിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. വാക്സിനേഷൻ ക്യാമ്പയിൻ May 31 വരെ തുടരും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 19 ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1202 തിരുവനന്തപുരം ലോക്മാന്യത്തിലെ ഗരീബ് രഥ് 349 ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 4-5 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 1632 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4-1 ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
1: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും

0: ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
0: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
2: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
3: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
4: മഴയെത്തും അലക്കി ഉണക്കാം,
3: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
4: ശുദ്ധജലം കുടിക്കാം.
3: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
4: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35.
8: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ് ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
2: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
0: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
4: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
4: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
3: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
3: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു,
4: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു,
3: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
4: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
0: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: പഠിക്കാൻ റെഡിയായോ എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
3: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
4: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡി, സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: കൊലുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊലുമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം.
3: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
4: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
4: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
3: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
4: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
3: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
4: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
0: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യ ജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
3: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
4: മഴയെത്തും അലക്കി ഉണക്കാം,
3: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
4: ശുദ്ധജലം കുടിക്കാം.
3: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവ

0: 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം കെ എസ് ചിത്ര ആലപിച്ച ഗാനം. ചിത്രം, ആർട്ടിസ്റ്റ്, ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, ബിജിപാൽ.

സ്വലെ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ, ശ്വേതാമോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ഗാനശില്പികൾ അനിൽ പനച്ചൂരൻ, ബിജിപാൽ.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 3 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ഇപ്പോൾ സ്നേഹദൂത്. എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ് സ്നേഹദൂതിലേക്ക്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്നേഹദൂതിലേക്ക് സന്ദേശങ്ങൾ അയക്കാം. 9495056000 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അർത്ഥവത്തായ ഒരു സന്ദേശവും നിങ്ങളുടെ പേര്, സ്ഥലം, ഇഷ്ടപ്പെട്ട പാട്ടിൻ്റെ ആദ്യ വരി, ചിത്രം എന്നിവ ഇപ്പോൾ തന്നെ 9495056000 എന്ന നമ്പറിലേക്ക് അയച്ചോളൂ. സ്നേഹദൂതിൽ ഇന്ന് ആദ്യത്തെ സന്ദേശം വായിക്കാം. ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത പ്രവൃത്തികളാണ് കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനങ്ങൾക്കും ഫലപ്രാപ്തിയില്ലാത്ത കർമ്മങ്ങൾക്കും വഴിതെളിയിക്കുന്നത്. എന്താണ് ശരി എന്നതിനേക്കാൾ ആരാണ് ശരി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് തർക്കങ്ങൾ ദുരുദ്ദേശപരമാകുന്നത്. അതിനാൽ വാഗ്വാദങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകാൻ ശ്രമിക്കുക. പരിശ്രമങ്ങളിൽ പരാജയങ്ങളുണ്ടാവാം. എന്നാൽ അതോർത്ത് ദുഃഖിച്ചിരിക്കാതെ പ്രതീക്ഷാ നിർഭരമായ തുടർ പ്രവർത്തനങ്ങളിൽ ലക്ഷ്യം നേടും വരെ ഉന്മേഷഭരിതമായി മുന്നോട്ടു പോകുക.

സുലയായിനിക്കൂടിന്റെ ഈ സന്ദേശം പ്രതീക്ഷ നൽകുന്നതാണ് അല്ലെ? ശുഭാപ്തി വിശ്വാസവുമായി ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് ഒരുമിച്ച് തരണം ചെയ്യാം. പുതിയൊരു പൊൻപുലരിക്കായി നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹം ആവശ്യപ്പെടുന്ന ഗാനം പുഷ്പാഞ്ജലി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനം കേൾക്കാം.

അറബിക്കടലിന്റെ ആഴങ്ങളിൽ തക്ബീറുകൾ അലയടിച്ചുകൊണ്ട് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശം അറിയിച്ചുകൊണ്ട് ഒരു ബക്രീദ് വന്നണയുന്നു. സ്വന്തം സ്വാർത്ഥതകളെയും ആഗ്രഹങ്ങളെയും ദൈവമാർഗത്തിൽ ത്യജിക്കുക എന്നതാണ് ഇതിലൂടെ ലഭിക്കുന്ന പ്രധാന സന്ദേശം. ദൈവകൽപ്പനകൾക്ക് മുന്നിൽ സ്വന്തം ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും മാറ്റിവെക്കുക, മറ്റുള്ളവരുടെ നന്മയ്ക്കായി സ്വന്തം സന്തോഷങ്ങളും സമ്പത്തും ത്യജിക്കാനുള്ള സന്നദ്ധതയായാണ് ബക്രീദ്. സ്നേഹവും കാരുണ്യവും പരസ്പരം പങ്കുവച്ച് സന്തോഷം നിറഞ്ഞ ഒരു ബക്രീദാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആകാശവാണി മഞ്ചേരി FM-നും ശ്രോതാക്കൾക്കും ബക്രീദ് ആശംസകൾ നേരുകയാണ് PV മുഹമ്മദ്, വടക്കേ ബാവന്നൂർ. അദ്ദേഹം നല്ലൊരു സന്ദേശം നമുക്കായി പങ്കുവച്ചു. കാത്തിരിക്കുന്ന ഗാനം കാണാ കിനാവ് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയത്. ഗാനം കേൾക്കാം.

മുത്തുകുരുത്തൊരു തരിവള താളം ഇണക്കുമ്പോൾ പത്തരമാട്ടുടി മുത്തുകുരുത്തൊരു തരിവള താളം ഇണക്കുമ്പോൾ കെസ്സുകൾ അസലി കിസ്സകൾ വില്ലിപ്പുത്തരി കുത്തിയ പത്തിരിയും പൂങ്കോയി വിടക്കണ ബിരിയാണിയും വില ബഹുചോറാക്കണ പെരുന്നാള്.

അടുത്ത സന്ദേശം വായിക്കാം. നമ്മുടെ ഇന്നത്തെ ചിന്തകളും പ്രവൃത്തികളും നാളത്തെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണെന്ന് ഓർക്കുക. നല്ലതിനെ തിരഞ്ഞെടുക്കുക, നന്മ നൽകുക, എല്ലാം നേടിക്കഴിഞ്ഞു ജീവിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷവും ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുക എന്ന നല്ലൊരു സന്ദേശം പങ്കുവച്ചത് കൊളത്തൂരിൽ നിന്നുള്ള ബാബു. തീർച്ചയായും നല്ലൊരു സന്ദേശം തന്നെയാണ്. ഈ സമയവും കടന്നുപോകും എന്ന് നമുക്ക് സന്തോഷമുള്ള സമയത്തും ദുഃഖിച്ചിരിക്കുന്ന സമയത്തും നമുക്ക് ഓർക്കാം അല്ലേ. അദ്ദേഹം ആവശ്യപ്പെടുന്ന ഗാനം ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ പി. ജയചന്ദ്രൻ, ജോളി എബ്രഹാം, ആന്റോ എന്നിവർ പാടിയത്.

മനുഷ്യർ വിവിധ കർമ്മമേഖലയിൽ വിരാജിക്കുന്നു. നമുക്കൊരു വ്യക്തിക്ക് തൊഴിൽ വാങ്ങി നൽകാൻ കഴിയില്ലെങ്കിലും നമ്മൾ മുഖാന്തിരം ഒരാളുടെ തൊഴിൽ കളയാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഏത് കർമ്മത്തിനും അതിന്റേതായ മഹത്വമുണ്ട്. താൻ താൻ ചെയ്യുന്ന കർമ്മഫലങ്ങൾ താൻ താൻ അനുഭവിച്ചിടും കാലാന്തരേണെ. ഇഫ് യു സല്യൂട്ട് യുവർ ഡ്യൂട്ടി യു നോട്ട് സല്യൂട്ട് എനിബഡി, ഇഫ് യു പൊലൂട്ട് യുവർ ഡ്യൂട്ടി യു മസ്റ്റ് സല്യൂട്ട് എവ്രിബഡി. നിങ്ങൾ നിങ്ങളുടെ ജോലിയെ ബഹുമാനിക്കുന്നുവെങ്കിൽ ആരെയും സല്യൂട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ എല്ലാവരെയും സല്യൂട്ട് ചെയ്യേണ്ടി വരും. മഹാനായ അബ്ദുൽ കലാം സാറിന്റെ വിലപ്പെട്ട വാക്കുകളാണ് ഇത് എന്ന് നമ്മുടെ സ്നേഹദൂതിലേക്ക് എഴുതി അയച്ചിരിക്കുകയാണ് ശങ്കർ മണ്ണാർക്കാട് അരക്കുറിശി. അദ്ദേഹത്തിന്റെ ഈ സന്ദേശത്തോടൊപ്പം അദ്ദേഹം ആവശ്യപ്പെടുന്ന ഗാനം നാഗമടത്ത് തമ്പുരാട്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

അടുത്ത സന്ദേശം വായിക്കാം. ഈ സന്ദേശം എഴുതിയിരിക്കുന്നത് ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ് നിന്നും. കളികളിലും കച്ചവടത്തിലുമൊക്കെ ആരോഗ്യകരമായ മത്സരം പ്രോത്സാഹിപ്പിക്കാം. എന്നാൽ ജീവിതമൊരിക്കലും ഒരു മത്സരമല്ല. ബന്ധങ്ങളിലും മത്സരമില്ല. ഒരാൾക്കു മാത്രമായി ഒരു വിജയം ബന്ധങ്ങളിലോ ജീവിതത്തിലോ ഇല്ല. എന്താണ് ജീവിതം? ജീവിതം ഒരു വഴിയാത്രയാണ്, ജനന മരണങ്ങൾക്കിടയിലെ പദയാത്ര. ആരോഗ്യകരമായ ജീവിത മത്സരം തുടരുന്നതിൽ തെറ്റില്ല അല്ലെ? വളരെ അർത്ഥവത്തായ ഈ സന്ദേശം പങ്കുവച്ച ഡോക്ടർ ഗോവിന്ദൻ പുതുമനയ്ക്ക് ആശംസകൾ. അദ്ദേഹം ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്ന ചിത്രത്തിലെ ഗാനം.

മിണ്ടാതിരുന്നാലും മിണ്ടാതിരുന്നാലും അവസാനിക്കുകയുമില്ല. മനസ്സിൻ്റെ ആഴങ്ങളിൽ ഓർമ്മകളുടെ ഓളങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ സ്നേഹനദി ഒഴുകിക്കൊണ്ടേയിരിക്കും. മറ്റുള്ളവരുടെ ആവശ്യം നിറവേറ്റാൻ കഴിയുന്നത്ര കാലം നമുക്ക് വിലയുണ്ടായിരിക്കും. എന്നാൽ അത് കഴിഞ്ഞാൽ മാറ്റി നിർത്തപ്പെടും. കാരണം ഇത് സ്വാർത്ഥതയുടെ ലോകമാണ് എന്നാണ് രാജി മരത്തങ്കോട് സ്നേഹദൂതിലേക്ക് അയച്ചിരിക്കുന്നത്. എന്നാൽ സ്വാർത്ഥതയുടെ ലോകം മാത്രമല്ല എന്നാണ് സ്നേഹദൂതിന് പറയാനുള്ളത്. സ്നേഹത്തിൻ്റെ കൂടി ലോകമാണ് അല്ലേ? യഥാർത്ഥ സ്നേഹം അനസൂയം ഒഴുകിക്കൊണ്ടിരിക്കും. മറ്റൊന്ന് പറയാനുള്ളത്, ഏവരുടെയും സ്നേഹത്തിന് പാത്രമാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് രാജി മരത്തങ്കോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം. കല്യാണരാമൻ എന്ന ചിത്രത്തിലേത്.

ജീവിതം ഒരു സ്വപ്നമാണ്, ഒരിക്കലും കൈവിട്ടു പോകരുതേ എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ സ്വപ്നം. നിരാശയും ദുഃഖവും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, എങ്കിലും ആശകളും സ്വപ്നങ്ങളും കൈവിടാതെ മുന്നോട്ടു പോവാൻ ശ്രമിക്കുക. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ സുഖവും സന്തോഷവും നമ്മെ തേടിയെത്തും. വളരെ പ്രതീക്ഷാനിർഭരമായ ഈ ഒരു സന്ദേശം നമുക്കായി പങ്കുവച്ചത് അബ്ദുൾ നാസർ കവളമുക്കട്ട, നിലമ്പൂർ. അദ്ദേഹം ആവശ്യപ്പെടുന്ന ഗാനം പ്രതീക്ഷ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്. വരികൾ ONV കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി.

സ്നേഹദൂതായിരുന്നു. സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം സ്നേഹിക്കപ്പെടുന്നു എന്ന അറിവാണ്. അപ്പോൾ ആ അറിവിന് നിദാനമായിരിക്കുന്നത് എന്താണോ അതാണ് സ്നേഹം. എന്നാൽ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയാമോ? മനസ്സിലാക്കപ്പെടുന്നില്ല എന്ന് തന്നെ. എൻ്റെ സത്യം മനസ്സിലാക്കുന്നില്ല, ഈ അറിവാണ് ഏറ്റവും വലിയ ദുഃഖം. ONV-യുടെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ സ്നേഹദൂതിൽ നിന്ന് വിട പറയുന്നു. സമയം 3 മണി കഴിഞ്ഞ് 58 മിനിറ്റ്.

0: FM പ്രധാന വാർത്തകൾ.
1: ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡെ വിജയത്തിലേക്ക്. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൌകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനമെടുത്തതായും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. CBSE 12th ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് രണ്ട് ദിവസത്തെ പൊതു അവധി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട്ട് സർട്ടിഫിക്കറ്റ് ഓതന്റിക് സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കുന്നതല്ല. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ആലപ്പുഴ അരൂരിൽ ഇടിമിന്നലേറ്റ് നിർമ്മാണ തൊഴിലാളി മരിച്ചു. കോടംതുരുത്ത് ചമ്മനാട്ടുതറയിൽ രവിയാണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ ബാറ്റിംഗിനയച്ചു.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16611, പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 4-5, 12617 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4-23, 16306 കണ്ണൂർ എറണാകുളം മെയിൽ എക്സ്പ്രസ് 4-50 കൃത്യസമയത്ത് തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6, 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6-34 കൃത്യസമയത്ത് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.

മണിപ്പൂക്കൾ സന്ധ്യയുടെ ശാന്തതയിലേക്ക് സമയം പതുക്കി നടന്നു കയറുന്ന ഈ വേളയിൽ തിരക്കുകളൊന്നും മാറ്റിവെച്ച് മനസ്സിന് ചെറിയൊരു വിശ്രമം നൽകാൻ സംഗീതത്തിന്റെയും ഓർമ്മകളുടെയും സുഗന്ധവുമായി വീണ്ടും നമ്മൾ ഒന്നിക്കുകയാണ്. നമസ്കാരം, നിങ്ങൾ കേൾക്കുന്നത് നാലുമണിപ്പൂക്കൾ. ഇന്ന് നാലുമണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഞാൻ

ശബ്ദങ്ങൾക്കും ചിലപ്പോൾ ജീവനുണ്ടാകുമെന്ന് നമ്മളെ പഠിപ്പിച്ച അത്ഭുതമാണ് റേഡിയോ. മഴ പെയ്യുന്നൊരു വൈകുന്നേരം ബസിന്റെ ജനൽ സീറ്റിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, രാത്രി ഉറക്കം വരാതെ ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ, പിന്നിൽ മൃദുവായി മുഴങ്ങുന്നൊരു പാട്ടും അതിനിടയിൽ ഒരു റേഡിയോ അവതാരകന്റെ ശബ്ദവും, അവരെ റേഡിയോ വെറും വിനോദം മാത്രമല്ല, അതൊരു സുഹൃത്തു കൂടിയാകുന്നു. ഇന്ന് മൊബൈൽ ഫോണിൽ ഒരു ടച്ച് മതി പാട്ടുകൾ കേൾക്കാൻ. സ്പോട്ടിഫൈ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, പോഡ്കാസ്റ്റ് ഉണ്ട്, പണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും മനുഷ്യരിന്നും FM കേൾക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? റേഡിയോയിൽ ഒരു ഫീലുണ്ട്. അവരെ അടുത്ത പാട്ട് എന്താണെന്ന് അറിയില്ല, പക്ഷെ പലപ്പോഴും നമ്മുടെ മനസ്സ് ആഗ്രഹിച്ചിരുന്ന ഒരു പാട്ട് തന്നെയായി അടുത്ത നിമിഷം മുഴങ്ങുക. ചില അവതാരകരുടെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അവരെ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് പോലും മറന്നുപോകും. അവർ നമ്മുടെ വീട്ടിലെ ഒരാളായി, സുഹൃത്തായി, ചിലപ്പോൾ നമ്മുടെ ഏകാന്തതയിൽ മരുന്നായി മാറും. കാലം മാറും, സാങ്കേതിക വിദ്യകൾ മാറും, പക്ഷെ മനസ്സിനെ സ്പർശിക്കുന്ന ചില ശബ്ദങ്ങൾ ഒരിക്കലും മാറില്ല.

0: കണക്ക് കഴിഞ്ഞ് നമുക്കൊരു കീറാമുട്ടിയാണല്ലോ. അങ്ങനെയൊന്നുമില്ല, താല്പര്യത്തോടെ പഠിച്ചാൽ കണക്കും വളരെ എളുപ്പമാണ്. എന്താണ് കണക്കിലെ കുഴക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മുനി രാമയ്യർ പറയുന്ന ഈ കാര്യം നമുക്കൊന്ന് കേൾക്കാം.
1: ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ് എന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ ഈ സ്പന്ദനം പലർക്കും വലിയ കീറാമുട്ടിയാണ് എന്നതും ഒരു വാസ്തവം തന്നെ, ശരിയല്ലേ? കണക്കിലെ കുറെ എക്സും വൈയും എ പ്ലസ് ബി ഹോൾ സ്ക്വയറും കണ്ട് തലകറങ്ങിയിട്ടുണ്ടോ? എങ്കിൽ ഒട്ടും പേടിക്കേണ്ട, ഫോട്ടോ മാത്ത് എന്ന ആപ്പ് നിങ്ങൾക്കായുള്ളതാണ്. ആപ്പിന്റെ സ്പെല്ലിംഗ് PHOTOMATH, ഫോട്ടോ മാത്ത്. നിങ്ങൾക്ക് പ്രയാസം തോന്നുന്ന ആ ഒരു കണക്കില്ലേ, അതിൻ്റെ ഫോട്ടോ എടുത്താൽ മതി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അതെങ്ങനെ ചെയ്യണം എന്ന് ഈ ആപ്പ് പഠിപ്പിച്ചു തരും. അത് എത്ര സങ്കീർണമായ കണക്കുമാവട്ടെ, ഹോംവർക്ക് ചെയ്യുമ്പോൾ സംശയങ്ങൾ തീർക്കുവാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല. കണക്ക് പരീക്ഷയെ ഇനി ധൈര്യമായി നേരിടാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടുവാനായി ഫോട്ടോ മാത്ത് AI ഉപയോഗിക്കുക എന്നുള്ളതല്ല, മറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുവാനും അറിയുവാനുമായി ഈ ആപ്പ് പ്രയോജനപ്പെടുത്തുക എന്നതാണ്

0: ശരിയായ മാർഗം.
1: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
4: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
3: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ID കാർഡുമായി വരൂ.
4: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി, ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
6: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
5: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
6: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
5: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
6: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
1: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
6: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
7: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
8: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
7: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
8: ഇന്ന് തന്നെ സ്കൂൾ ID കാർഡുമായി വരൂ.
7: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
9: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
1: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
9: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
10: ദിവസവും കാലത്ത് 6:35.
11: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
12: അച്ഛാ, ഒരു 3000 രൂപ തരൂ.
13: എന്തിനാ മോനെ?
12: എന്റെ പോക്കറ്റ് മണി ആയിട്ട്.
13: ഓ, ഇപ്പൊ ക്യാഷായി 2000 അല്ലേ ഉള്ളൂ.
12: അച്ഛാ, ബുള്ളറ്റ് ട്രെയിനിന്റെ കാലത്ത് കാളവണ്ടി ഓടിക്കുന്നോ? ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുന്നേ? അല്ല, UPI വഴി പേയ്മെന്റ് ചെയ്യൂ, ഇറ്റ്സ് ഈസി.
13: കൊള്ളാലോ, എന്നെ കൂടി പഠിപ്പിക്കേ, എന്നിട്ട് ബാക്കി 1000 എടുത്തോ.
12: എന്നാ മൊബൈൽ എടുക്കൂ.
14: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
1: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
4: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
8: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
4: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
8: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
4: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ID കാർഡുമായി വരും.
8: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്.

0: ഇനി അങ്ങോട്ട് മഴയുടെ ദിവസങ്ങളല്ലേ. മഴക്കാല ദുരന്തങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തിൽ മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറായ അബ്ദുൾ സലാം സംസാരിക്കുന്നത് കേൾക്കാം.
1: പ്രകൃതി പ്രതിഭാസങ്ങളെ ഒരു തരത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ ആവില്ല, എന്നാൽ ബുദ്ധിപൂർവമായ മുന്നൊരുക്കങ്ങളിലൂടെ അതിന്റെ ആഘാതം നമുക്ക് കുറയ്ക്കാനാവും. അതിന് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളുടെ ചരിത്രമാണ്. മുമ്പ് വെള്ളം കയറിയിരുന്ന പ്രദേശങ്ങളിൽ വീടും മറ്റു നിർമ്മാണങ്ങളും നടത്താതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ നടന്നു പോയിരുന്ന പല വഴികളും അതുപോലെ നമ്മുടെ പല പഴയ കളിസ്ഥലങ്ങളും വെള്ളക്കെട്ടുകളുണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഇന്ന് വലിയ കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. മഴവെള്ളത്തിന് ഒഴുകി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനുള്ള വഴി അടച്ചുകൊണ്ടാണ് ഇത്തരം കെട്ടിടങ്ങൾ പലതും നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. മഴക്കാലത്തിന് മുമ്പ് തന്നെ തോടുകളും ഓവുചാലുകളും തടസ്സങ്ങൾ നീക്കി വൃത്തിയാക്കി വെള്ളത്തിന് ഒഴുകി പോവാനുള്ള വഴി സുഗമമാക്കുക എന്നതാണ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോവാനുള്ള ചാലുകൾ മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മണ്ണിട്ട് ഉയർത്തി മതിലുകൾ പണിയുന്ന സ്ഥലങ്ങളിലും മണ്ണ് ഇടിച്ചു താഴ്ത്തി കെട്ടിടങ്ങൾ പണിയുന്ന സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മതിലു പണിയുന്ന അടിത്തറ ആവശ്യമായ വിസ്താരത്തിലെടുത്ത് ആവശ്യമായ ചെരിവ് നൽകാൻ ശ്രദ്ധിക്കണം. അധികം ഉയരത്തിൽ മതിൽ പണിയുമ്പോൾ കോൺക്രീറ്റ് കൊണ്ട് ബെൽറ്റുകൾ ഉറപ്പാക്കണം. താഴ്ന്ന പ്രദേശങ്ങളിൽ നിർമ്മാണ സമയത്ത് തന്നെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടു തന്നെ കെട്ടിടങ്ങളുടെ അടിത്തറ പണിയണം. വേനൽക്കാലത്ത് നിർമ്മിച്ച തടയണകൾ പോലുള്ളവ നീരൊഴുക്കിന് തടസ്സമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. മഴക്കാലമെത്തിയാൽ പ്രാദേശികമായി ലഭിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അർഹിക്കുന്ന ഗൗരവത്തോടെ കാണുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. പ്രദേശത്ത് മഴ മൂലം മുൻകാലങ്ങളുണ്ടായ സംഭവവികാസങ്ങൾ പരിഗണിച്ച് പ്രാദേശിക ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതസ്ഥാനത്തേക്ക് മാറേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യണം. പ്രായമായവരും രോഗികളും വീട്ടിലുണ്ടെങ്കിൽ അവരെ സുരക്ഷിതമാക്കുന്നതിനുള്ള ശ്രദ്ധ വേണം. അത്യാവശ്യ മരുന്നുകൾ വാങ്ങി സൂക്ഷിക്കണം. മഴക്കാലത്ത് സാധാരണ സംഭവിക്കുന്ന മറ്റൊരു പ്രതിസന്ധി കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നതാണ്. മരങ്ങളുടെ താഴ്ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേരുകളുടെ മണ്ണിലുള്ള പിടുത്തം കുറയുന്നു. റോഡിന്റെ വശങ്ങളിൽ നിന്ന് മരം വീണ് ഗതാഗത തടസ്സം മഴ

0: മഴക്കാലത്ത് നിത്യസംഭവമാണ്. കാറ്റിന് മരങ്ങൾ മറിഞ്ഞു വീഴാതിരിക്കാൻ അവയുടെ ശിഖരങ്ങൾ മഴക്കാലം എത്തും മുമ്പ് തന്നെ വെട്ടിയൊതുക്കേണ്ടതുണ്ട്. അവനവന്റെ പറമ്പിൽ നിന്നും മരങ്ങൾ വീണ് മറ്റൊരാളുടെ വസ്തുക്കൾക്ക് നഷ്ടം സംഭവിക്കാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വാഹനങ്ങളുടെ സുരക്ഷയാണ്. വാഹനങ്ങളുടെ തേഞ്ഞു തീർന്ന ടയറുകൾ മാറ്റി പുതിയ ടയറുകൾ വാങ്ങിയിടണം. മഴക്കാലത്ത് അപകട സാധ്യത ഉള്ള പ്രദേശങ്ങളിലേക്ക് അനാവശ്യ യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. റോഡിന് കുറുകെ ഒഴുകുന്ന വെള്ളത്തിൽ വാഹനം ഇറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അരയടി പോലും ആഴമില്ലാത്ത വെള്ളത്തിൽ കാറ് പോലുള്ള വാഹനങ്ങൾ തെന്നി നീങ്ങി അപകടത്തിൽപ്പെടും. മഴ പോലുള്ള പ്രതിഭാസങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല, പക്ഷേ ശ്രദ്ധിച്ചാൽ അതുമൂലമുള്ള അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനാവും.
1: കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി,
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
6: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
6: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
5: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
7: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
8: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
7: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
5: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
6: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
9: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
9: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
6: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
6: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
5: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: ആഹാരത്തിലെ പോഷക ഘടകങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന അനീമിയ എന്ന വിഷയത്തിൽ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: ഈ അവസ്ഥയുടെ പ്രാധാന്യം എത്ര കണ്ടുണ്ട് എന്നൊരു ചോദ്യം ലോക ജനത ഏതാണ്ട് 8.1 ബില്യൺ, അതിൽ 60% പേർക്കും ഏറിയും കുറഞ്ഞും ഈ വളർച്ച എന്ന അവസ്ഥയുണ്ട്. ഇന്ത്യയിൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5, ദേശീയ കുടുംബാരോഗ്യ പദ്ധതി 5, അതിന്റെ കണക്ക് പ്രകാരം 2019-21 നടത്തിയ കണക്ക് പ്രകാരം സ്ത്രീകളിൽ, അമ്മമാരിലും കുഞ്ഞുങ്ങളിലും 58% പേർക്കും വളർച്ചയുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് 68%. പുരുഷന്മാരിൽ ഏതാണ്ട് 40%. മറ്റൊരു സർവേ നടത്തിയതിൽ ഇതിലും കുറച്ച് കുറവാണ് കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിലെ അവസ്ഥ ഇതിൽ നിന്നും വളരെയൊന്നും വ്യത്യസ്തമല്ല. കേരളത്തിലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏറ്റവും അധികം വളർച്ചയുണ്ട്. കൗമാരക്കാരിലും ഇവിടെ ഏതാണ്ട് 50% പേർക്ക് വളർച്ചയുണ്ട്. ഈ വളർച്ച ഏറിയും കുറഞ്ഞും അപകടത്തിലേക്ക് നയിക്കുന്നത് ഇക്കൂട്ടരിൽ ചിലരെയാണ്. പ്രത്യേകിച്ചും പ്രധാനമായിട്ടും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും രക്തക്കുറവ്, വളർച്ചയുണ്ടാവുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും കൂടും. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ. പ്രായാധിക്യമുള്ള വയോജനങ്ങളിൽ

0: വളർച്ച ഉണ്ടാവാം. പക്ഷെ അവിടെ ഈ പോഷകാഹാരക്കുറവിനേക്കാൾ ഏറെ രക്തനഷ്ടം, അർബുദാവസ്ഥകൾ ഒക്കെയാണ് ഏറെ പ്രാധാന്യമുള്ളത്. ഈ കൂട്ടരിൽ നവജാത ശിശു കാലഘട്ടം തൊട്ട് 6 മാസം വരെയുള്ള കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ നമ്മൾ പുറത്തുനിന്ന് ഇത്തരത്തിലുള്ള ധാതുക്കളോ വിറ്റാമിനുകളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ശരിയായ രീതിയിൽ മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും 6 മാസം വരെ അമ്മയുടെ പാലിൽ നിന്ന് തന്നെ ലഭിക്കും എന്നുള്ളത് കൊണ്ട് മുലയൂട്ടൽ മാത്രം മറ്റൊന്നും വേണ്ട എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ വളരെ ചെറിയ കൂട്ടർക്ക് മാത്രം, അതിലാരൊക്കെയാണ്? മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങൾ, തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെ ഈ ധാതു ലവണങ്ങളൊക്കെ വിറ്റാമിനുകളൊക്കെ കൊടുക്കേണ്ടി വരും. അത് 2-4 ആഴ്ച പ്രായമാവുമ്പോഴേക്ക് ഇരുമ്പിൻ്റെ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന തുള്ളിമരുന്നുകളായിട്ട് കൊടുക്കേണ്ടി വരും. കാൽസ്യം കൊടുക്കേണ്ടി വരും, മറ്റ് വിറ്റാമിനുകൾ കൊടുക്കേണ്ടി വരും. അതല്ലാതെ മാസം തികഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയിട്ടുള്ള ഒരു ശിശുവിന്, ഏതാണ്ട് 2.5 കിലോയിൽ മേലെ തൂക്കമുള്ള ഒരു ശിശുവിന്, ശരിയായ രീതിയിൽ മുലയൂട്ടുന്ന ഒരു കുഞ്ഞിന് ഒരു വിറ്റാമിനുകളുടെയും ഏതെങ്കിലും ഒരു പൗഡറിൻ്റെയും ഒന്നിൻ്റെയും ആവശ്യമില്ല. 6 മാസം വരെ അവരുടെ കാര്യം മുലപ്പാൽ കൊണ്ട് മാത്രം ആരോഗ്യം നിലനിർത്താൻ പറ്റും. അതിനാണ് എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിംഗ് എന്നാണ് പറയുന്നത്.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: അൽറിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ് ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.
6: ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
8: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
6: തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
10: ഇന്നത്തെ ഗാനം
9: എന്നും രാവിലെ 7:35.
10: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
11: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
12: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
11: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
12: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
10: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
10: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
13: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
10: എന്നും രാവിലെ 7 മണിക്ക്.
13: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
10: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
14: നമ്മുടെ മണ്ണിൽ തണ്ണിമത്തൻ കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്ന വിഷയത്തിൽ വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ സംസാരിക്കുന്നു.
15: നമ്മുടെ നാട്ടില് ഒരു കാലത്ത് അന്യം നിന്നിരുന്ന ഒരു കൃഷിയായിരുന്നു തണ്ണിമത്തൻ. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തണ്ണിമത്തന്റെ വരവും കാത്ത് ഇരുന്നിരുന്ന മലയാളികളായിരുന്നു ഒരു കാലത്ത് നാം. തണ്ണിമത്തൻ വളരെ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാവുന്ന ഒരു കൃഷിരീതിയാണ്. മാത്രമല്ല, ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് കൃത്യമായ വരുമാനം ലഭിക്കാനും തണ്ണിമത്തൻ കൃഷി വളരെയേറെ നല്ലതാണ്. തുറസായി വെയിൽ ലഭിക്കുന്ന സ്ഥലം ലഭിക്കുക എന്നുള്ളത് തണ്ണിമത്തൻ കൃഷിയുടെ വലിയ ഒരു കാര്യമാണ്. മണ്ണ് നല്ലപോലെ ഇളക്കി മറിക്കണം. അതിന് നിലവിലെ സംവിധാനത്തിൽ ട്രാക്ടർ കൊണ്ട് ഒഴുകുകയോ അല്ലെങ്കിൽ JCB ഉപയോഗിച്ച് ഇളക്കി മറിക്കുകയോ ചെയ്യാവുന്നതാണ്. ആയതിനു ശേഷം 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെയുള്ള തടങ്ങൾ തയ്യാറാക്കി ജൈവവളങ്ങളും അടിവളങ്ങളും ഇട്ടതിനു ശേഷം മൾച്ചിങ് ഷീറ്റുകൾ കൊണ്ട് പുതയ്ക്കുന്നതിന് മുമ്പ് അതിനുള്ളിൽ ഡ്രിപ്പ് ഇറിഗേഷന്റെ പൈപ്പ് സെറ്റ് ചെയ്ത് പുതച്ച് ഒരു ടാങ്കും വെഞ്ചറി യൂണിറ്റും ഫെർട്ടിഗേഷൻ യൂണിറ്റും സെറ്റ് ചെയ്താൽ കൃഷി ആരംഭിക്കാം. വിത്ത് തിരഞ്ഞെടുക്കുന്നത് വളരെയേറെ പ്രാധാന്യമാണ്. തണ്ണിമത്തന് ഇന്ന് വിപണിയിൽ പലതരത്തിലുള്ള വിത്തുകളും ലഭ്യമാണ്. ഓരോ വിത്തിനും ഓരോ ദൈർഘ്യമാണ് വിളവെടുക്കാനുള്ളത്. അത് തണ്ണിമത്തൻ കൃഷിയിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. സാധാരണ

0: ഈ റംസാൻ കാലത്ത് തണ്ണിമത്തൻ വിളവെടുക്കാം എന്നുള്ള പ്രതീക്ഷയോടു കൂടി വിപണിയിൽ കിട്ടുന്ന ഏതെങ്കിലും തണ്ണിമത്തൻ്റെ വിത്ത് മേടിച്ചിടുമ്പോൾ ആ വിത്ത് സമയത്ത് വിളവെടുക്കാൻ കഴിയാത്ത അവസ്ഥ പല കർഷകരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആയതുകൊണ്ട് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. തണ്ണിമത്തൻ നട്ട് 28-30 ദിവസം ആകുമ്പോഴേക്കും കായ വരാൻ തുടങ്ങും. 60-65-70 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് പറിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള തണ്ണിമത്തനാണ് നിലവിൽ വിപണിയിലുള്ളത്. കായയുടെ എണ്ണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് തണ്ണിമത്തൻ കൃഷിയിൽ മറ്റൊരു പ്രധാന കാരണം. ഒരു വള്ളിയിൽ പരമാവധി 10 കായ അല്ലെങ്കിൽ അതിൽ കുറച്ച് 5 കായ കൂടിക്കോയാൽ 15 കായ. കായയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കായയുടെ വലുപ്പത്തിൽ വ്യത്യാസം വരും. കായയുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് വലുപ്പം കൂടുതലായി വരും. അപ്പോൾ ഒരു വള്ളി നട്ടുകഴിഞ്ഞ് അതിന് തലപ്പ് വരുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ കട്ട് ചെയ്ത് അടുത്ത ശിഖരങ്ങൾ വരുമ്പോൾ ആ ശിഖരവും കട്ട് ചെയ്ത് പരമാവധി ഒരു വള്ളിയിൽ 8-10 കായ കായ്പ്പിക്കുന്നതായിരിക്കും വളരെ ഗുണകരം. അതോടൊപ്പം തന്നെ ആവശ്യമായ ജൈവവളം നേരത്തെ നൽകേണ്ടതും രാസവളങ്ങളും സൂക്ഷ്മമൂലകങ്ങളും യഥാസമയം നൽകുക എന്നുള്ളത് തണ്ണിമത്തം കൃഷിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ വളങ്ങൾ നൽകിയാലാണ് തണ്ണിമത്തന് നല്ല കളറും നല്ല സ്വാദും ലഭിക്കുക. തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് വളരെയേറെ ശ്രദ്ധിക്കണം. വിളവെടുപ്പിന് മുമ്പ് കൃത്യമായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കേണ്ടതുണ്ട്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ തണ്ണിമത്തന് വെള്ളത്തിൻ്റെ ചൊവ കൂടുതലാകാനും അതുവഴി മധുരം കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തണ്ണിമത്തൻ കൃഷി നല്ല രീതിയിൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. തണ്ണിമത്തൻ കൃഷി ഇലകൾ പറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നടന്ന് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. കായ്ച്ച ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി നിലവിലെ കായ്ച്ചക്കെണി നിർബന്ധമായിട്ട് വെച്ചിരിക്കണം. ആവശ്യത്തിനനുസരിച്ചുള്ള കായ്ച്ചക്കെണി നേരത്തെ നമ്മൾ സജ്ജീകരിച്ച് വെക്കേണ്ടതാണ്. തീർച്ചയായും നല്ല രീതിയിൽ ലാഭം കൊയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കൃഷിയാണ് തണ്ണിമത്തൻ്റെ കൃഷി. 60 ദിവസം കൊണ്ട് പറിച്ചെടുക്കണമെങ്കിൽ 60 ദിവസവും നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും അതിനുവേണ്ടി ചെലവഴിച്ച് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചെയ്യേണ്ടതാണ്.
1: കുരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
4: സാന്ത്വനത്തിന്റെ കരസ്പർശം.
5: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
6: മഴയെത്തും അലക്കി ഉണക്കാം,
5: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
6: ശുദ്ധജലം കുടിക്കാം.
5: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
6: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05. ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
7: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
8: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
8: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
9: വിവിധ തരം മഴക്കാല രോഗങ്ങൾ, ലക്ഷണങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു.
10: മറ്റ് കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന മഴക്കാല രോഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ജലദോഷം, കോമൺ ആയിട്ടുണ്ടാവുന്ന കോൾഡ്, അതുപോലെ തന്നെ പനി, കഫക്കെട്ട്, വയറിളക്കം, മറ്റു വൈറൽ പനികൾ തുടങ്ങിയവയെല്ലാം മഴക്കാലത്താണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. ഇനി കൊതുകുജന്യ രോഗങ്ങളാണ് മറ്റൊരു വിഭാഗം. അഴുക്കുചാലിലും അതുപോലെ തന്നെ നമ്മുടെ ഓടയിലൊക്കെ രോഗവാഹികളായിട്ടുള്ള കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതാണ് കൊതുകുജന്യ രോഗങ്ങളുടെ പ്രധാന കാരണം. ചിക്കൻഗുനിയ, ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം, എൻസഫലൈറ്റിസ്, മന്ദരോഗം, മലമ്പനി എന്നിവയെല്ലാം നമ്മുടെ കൊതുകുജന്യമായിട്ടുള്ള രോഗങ്ങളാണ്. ഇനി മഴക്കാല രോഗങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളതാണ് വൈറൽ ഫീവർ അല്ലെങ്കിൽ വൈറൽ പനി. മഴക്കാലത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പനികളുടെ പ്രധാനിയാണ് വൈറൽ പനി. വായുവിലൂടെയാണ് ഇത് പകരുന്നത്. പലതരം വൈറസുകൾ വൈറൽ പനി ഉണ്ടാക്കാറുണ്ട്. ഇത്തരം പനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നു പോകുന്നവയാണ്. ശക്തമായിട്ടുള്ള പനി, ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന, ശരീരവേദന, തലവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ തുടങ്ങിയവയൊക്കെയാണ് പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. പനി ഒരു രോഗമല്ലെന്നും മറിച്ച് രോഗലക്ഷണമാണെന്നും ശരീരം സ്വയം സൃഷ്ടിക്കുന്ന ഒരു പ്രതിരോധ മാർഗം മാത്രമാണ് പനി എന്നതും മനസ്സിലാക്കിക്കൊണ്ട് തുറസായ അന്തരീക്ഷത്തിൽ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിച്ചിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്രമത്തിലൂടെ ഇരിക്കുകയാണ് ഇത്തരത്തിലുള്ള വൈറൽ പനി മാറ്റിയെടുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ പനി വരുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നല്ല ഫീവറൊക്കെ ഉണ്ടെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് ദേഹം മുഴുവൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നനഞ്ഞ തുണി നെറ്റിയുടെ ഭാഗത്ത്, വയർ ഭാഗത്ത് വെക്കുന്നതും പനി കുറയ്ക്കാൻ

0: സഹായിക്കും. ഇനി നല്ല ജലദോഷം ഉള്ളപ്പോഴൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ നേരം നമ്മൾ മുഖത്ത് ആവി പിടിക്കാം. അതുപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പുവെള്ളം കവിളിൽ കൊള്ളുന്നതും നല്ലതാണ്. കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ശ്വാസകോശത്തെയും അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയുമാണ് ആദ്യം ബാധിക്കുക. അപ്പോൾ ശ്വാസകോശത്തിലേക്കുള്ള സ്വയം സംരക്ഷണ മാർഗങ്ങളാണ് നമ്മുടെ തുമ്മലും ചീറ്റലും ഒക്കെ. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും നമ്മൾ രോഗാണുക്കൾ വായുവിലേക്ക് പടർന്ന് മറ്റുള്ളവർക്കും രോഗം വരാതിരിക്കാൻ നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. പലപ്പോഴും തുമ്മലും ചുമയും കുറയാനും നെഞ്ചിലെ കഫക്കെട്ട് കുറയാനും മുഖത്തും നെഞ്ചിനൊക്കെ ആവി പിടിക്കുന്നത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മഴക്കാലത്ത് കാണുന്ന മറ്റൊന്നാണ് നമ്മുടെ ടൈഫോയിഡ് എന്ന് പറയുന്നത്. ടൈഫോയിഡിനകത്ത് ഉണ്ടാക്കുന്ന ഒന്നാണ് സാൽമണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ഈ അണുബാധയെ തുടർന്നിട്ടാണ് ടൈഫോയിഡ് ഉണ്ടാകാറുള്ളത്. ക്രമേണ വർദ്ധിച്ചു വരുന്ന പനി, അതുപോലെ തന്നെ തലവേദന, വയറുവേദന, ക്ഷീണം, വയറിളക്കം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വെള്ളത്തിലൂടെയും അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെയാണ് ഇത് പകരുന്നത്. ടൈഫോയിഡ് തടയാനുള്ള പ്രതിരോധ മാർഗങ്ങളാണ് പൊതുസ്ഥലങ്ങളിൽ ശുചിത്വവും വ്യക്തിശുചിത്വവും, ആഹാരത്തിന് മുമ്പായി തന്നെ നന്നായിട്ട് കൈകഴുകുന്നതും, ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഭക്ഷണ രീതിയും ഈ ശുചിത്വത്തിൽ പെടുന്നു. മലിനകരമായ സാഹചര്യത്തിലെ ഭക്ഷണം, വെള്ളം എന്നിവ ഒഴിവാക്കുക തന്നെ ചെയ്യുക. ധാരാളം ശുദ്ധജലം കുടിക്കുന്നതും ഈ ടൈഫോയിഡൊക്കെ ഇല്ലാതിരിക്കുന്നതിനും മാറുന്നതിനും വേണ്ടിയിട്ടും നമ്മെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: ഇനി കെ വിഷ്ണുനാരായണൻ ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാം.
4: പ്രാണാഹ യഥാ ആത്മനോ അഭിഷ്ടാഭൂതാനാമഭിതേ തഥാ ആത്മനൗപമ്യേന ഭൂതേഷു ദയാം കുർവന്തി സാധവ. പ്രാണാഹ പ്രാണങ്ങൾ, യഥാ എപ്രകാരമാണോ ആത്മനഃ നമുക്ക് അഭിഷ്ടാഹ പ്രിയങ്കരമായിത്തീരുന്നത്, തഥാ അപ്രകാരം അതുപോലെ ഭൂതാനാമഭി മറ്റു ജീവികൾക്കും അതേ പ്രകാരമാകുന്നു. സാധവഹ സജ്ജനങ്ങൾ, ആത്മനഃ ഔപമ്യേന തങ്ങളോട് തുല്യപ്പെടുത്തി ഭൂതേഷു മറ്റു ജീവികളിൽ ദയാം കുർവന്തി ദയ കാണിക്കുന്നു. സ്വന്തം പ്രാണനാണ് എല്ലാവർക്കും വലുത്. സ്വന്തം സുഖം ദുഃഖം പ്രയാസം എല്ലാം വലുതാണ്. അത്രത്തോളം വലുതല്ല മറ്റുള്ളവരുടെ ജീവിതാവസ്ഥകൾ എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും കരുതുന്നത്. എന്നാൽ തന്നെപ്പോലെയാണ് മറ്റുള്ളവരുമെന്ന് ചിന്തിച്ചാൽ, അവരൻ്റെ വേദനയും ദുരിതവും പ്രയാസവും തൻ്റേതെന്ന് കരുതിയാൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമുക്ക് കഴിയും. ദുരിതം അനുഭവിക്കുന്നവരോടൊപ്പം നമുക്ക് അലിഞ്ഞു ചേരാൻ കഴിയും. അപ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. അതിനേക്കാൾ വലുതായി ജീവിതത്തിൽ മറ്റൊന്നുമില്ല. TV പത്രമാധ്യമങ്ങളിലൂടെ ദുരിതങ്ങളുടെ കഥയറിയുമ്പോൾ കയ്യിലുള്ള ചെറിയ തുകയാണെങ്കിൽ പോലും അയച്ചു കൊടുക്കുന്നതും അവരെ സഹായിക്കുന്നതും തന്നെപ്പോലെയാണ് മറ്റുള്ളവരും എന്ന് കരുതുന്നതുകൊണ്ടാണ്. നമ്മളെപ്പോലെയാണ് എല്ലാവരും എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ, ഗ്രാമത്തിൻ്റെ, എന്തിനെ ഒരു ദേശത്തിൻ്റെ സങ്കടം പോലും ഒപ്പിയെടുക്കാൻ നമുക്ക് കഴിയും. ലോകത്തിലുണ്ടാകുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങളെപ്പോലും മറികടക്കാൻ കഴിയുന്നത് നമ്മളെപ്പോലെയാണ് ദുരിതബാധിതരും എന്ന് കരുതുന്നവരുടെ മനോഭാവമാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്ന യേശുദേവന്റെ

ഉപദേശത്തിൻ്റെ പൊരുളും ഇതുതന്നെ. കഷ്ടപ്പെടുന്നവരോടൊപ്പം മറ്റു പരിഗണനകളൊന്നുമില്ലാതെ കഴിയുന്നത്ര സഹായിക്കാനുള്ള സന്മനസ്സുണ്ടെങ്കിൽ നമ്മുടെ കുടുംബവും നാടും എത്ര മനോഹരമാണ്. പ്രശസ്ത കവിയും പത്രാധിപരുമായിരുന്ന എൻ വി കൃഷ്ണവാര്യരുടെ ആഫ്രിക്ക എന്ന കവിതയിലെ ഏതാനും വരികൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. വരികൾ കേട്ടാലും എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിലങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണെങ്ങോ മർദ്ദനമവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു. എങ്ങെഴുന്നേൽപ്പാൻ പിടയും മനുഷ്യൻ അവിടെ ജീവിച്ചിടുന്നു ഞാൻ. ഇന്ന് ആഫ്രിക്ക ഇതൻ നാടവളുടെ ദുഃഖത്താലേ ഞാൻ കരയും.

ചേർത്ത് വായിക്കാവുന്നതാണ്. വരികൾ കേട്ടാലും എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിലങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണെങ്ങോ മർദ്ദനമവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു. എങ്ങെഴുന്നേൽപ്പാൻ പിടയും മനുഷ്യനവിടെ ജീവിച്ചിടുന്നു ഞാൻ. ഇന്നാഫ്രിക്ക ഇതൻ നാടവളുടെ ദുഃഖത്താലേ ഞാൻ കരയുന്നു. തന്നെപ്പോലെയാണ് മറ്റുള്ളവരും എന്ന് കരുതുന്നവർക്ക് ലോകത്തിൽ എവിടെ പ്രശ്നങ്ങളുണ്ടായാലും അത് തന്നെ ബാധിക്കുന്നതാണെന്ന് സജ്ജനങ്ങൾ വിശ്വസിക്കുന്നു. കവിവാക്യം എത്ര മഹോന്നതം!

സംഗീതം നമ്മുടെ മനസ്സിൽ സമാധാനത്തിന്റെ കുളിർമഴ പെയ്യിക്കും. ഇന്നത്തെ 4 മണിപ്പൂക്കൾ നല്ലൊരു ഗാനത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 4 മണി കഴിഞ്ഞ് 56:10.
1: FM പ്രധാന വാർത്തകൾ.
0: ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡെ വിജയത്തിലേക്ക്. തിരുവനന്തപുരം

0: നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി വി രാജേഷ്.
1: FM പ്രധാന വാർത്തകൾ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, 16608 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 5:19, 16600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 തിരൂർ സ്റ്റേഷനിൽ കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5:06:11 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 കൃത്യസമയത്ത് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് ആതിരായി പി. വേങ്ങര കണ്ണമംഗലം പഞ്ചായത്തും പഞ്ചായത്ത് CDS സംയുക്തമായി സംഘടിപ്പിച്ച ചക്ക മാങ്ങ ഫെസ്റ്റ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നെടുമ്പള്ളി സൈദു ഉദ്ഘാടനം ചെയ്തു. CDS വൈസ് ചെയർപേഴ്സൺ മുംതാസ് അധ്യക്ഷത വഹിച്ചു. വേങ്ങര വലിയപറമ്പ് മലബാർ സെൻട്രൽ സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ നടന്ന അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് സമാപിച്ചു. ഇർഷാദ് അലി പഴയരിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു മാസം നീണ്ട ക്യാമ്പിൽ ജേഴ്സി വിതരണവും നടന്നു. ആലിൻചുവട് KLM സ്പോർട്സ് അക്കാദമിയിൽ സംഘടിപ്പിച്ച സമാപന ചടങ്ങ് കാലിക്കറ്റ് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോ VP സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു.
2: വികസന വാർത്തകൾ.
0: സമയം 4 മണി കഴിഞ്ഞ് 59:35. പ്രിയപ്പെട്ടവരെ, ഇനി 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 കേൾക്കാം കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

കണ്ണൗത്ത് കരുണാകരമാരാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര പരിചയം തോന്നില്ല. എന്നാൽ കെ കരുണാകരൻ എന്ന പേര് കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പൊതുപ്രവർത്തകനും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്നു കെ കരുണാകരൻ. 1918 ജൂലൈ 5 ജനനം. വടകര ലോവർ പ്രൈമറി സ്കൂളിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിച്ചത്. പിന്നീട് അണ്ടല്ലൂരിലും ചിറക്കൽ രാജാസ് ഹൈസ്കൂളിലും അദ്ദേഹം പഠിച്ചു. രാജാസ് ഹൈസ്കൂളിൽ നിന്ന് മെട്രിക്കുലേഷൻ പാസ്സായെങ്കിലും ചെറുപ്പത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നു. ലീഡർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കെ കരുണാകരൻ സ്വാതന്ത്ര്യസമരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. 4 തവണ കേരള മുഖ്യമന്ത്രിയായി. സ്വാതന്ത്ര്യസമരകാലത്തെ അനുഭവങ്ങളെക്കുറിച്ചും ജയിൽവാസകാലത്തെ ജീവിതത്തെക്കുറിച്ചും കെ കരുണാകരൻ. അദ്ദേഹവുമായി വിജയരാഘവൻ നടത്തിയ അഭിമുഖം ഇപ്പോൾ കേൾക്കാം.

0: നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ, ഏതാണ്ട് 1930കളുടെ അവസാനം മുതൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ സ്വാതന്ത്ര്യ സമര സ്മരണകൾ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചോദിച്ചറിയാൻ ആഗ്രഹമുണ്ട്.
1: ഞാൻ ആദ്യമായി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വിദേശ വസ്ത്ര ബഹിഷ്കരണം തുടങ്ങിയ പരിപാടികൾ, അതോടൊപ്പം തന്നെ അന്ന് പയ്യന്നൂരിൽ നിന്ന് ശ്രീ കളപ്പജി ഉപ്പ് കുറുക്കി അത് വിതരണം ചെയ്യുന്ന ആ പരിപാടിയിലുമാണ് ഞാൻ പങ്കെടുത്തിരുന്നത്. 1937 മുതൽ കോൺഗ്രസ്സിലെ അംഗമായിട്ട് ചേർന്നു. കോൺഗ്രസിൻ്റെ പരിപാടികളിലൊക്കെ പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനത്തിലെ, അതുപോലെ തന്നെ ദേശീയ വാരത്തിലെ ഒക്കെ പ്രഭാതഭേരി, മറ്റ് ചടങ്ങുകൾ. പ്രത്യേകമായ പരിപാടി അന്ന് ഖാദി പ്രചരണമായിരുന്നു. ഖാദി പ്രചരണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കുറേ കൂടെ താല്പര്യപൂർവ്വം പ്രവർത്തിക്കാറുണ്ട്, സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്, ഖാദി ഹോക്കിംഗ് ഉൾപ്പെടെ. പിന്നീട് രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങി പണ്ഡിറ്റ്ജിയെ കാശ്മീരിൽ വെച്ച് അറസ്റ്റ് ചെയ്ത മുൻകാണ് സജീവമായിട്ട് ഉപ്പ് കുറുക്കിയിട്ട് മലബാറിലാണ് ഞങ്ങളുടെ തൃശ്ശൂരൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ അത് കിട്ടുമ്പോഴേ എന്തോ ഒരു വലിയൊരു നിധി കിട്ടിയ പോലെ അത് വിതരണം ചെയ്യുന്നതിലുള്ള ഒരു സന്തോഷം, താല്പര്യം, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അന്ന് അതൊരു വളരെ ശ്രദ്ധ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീട് സാധാരണഗതിയിലുള്ള പ്രവർത്തനം അല്ലാതെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടെ സജീവമായത് പ്രജാമണ്ഡലത്തിൻ്റെ രൂപീകരണത്തോടുകൂടിയാണ്. പ്രജാമണ്ഡലം രൂപീകരിക്കാനുണ്ടായ സാഹചര്യം, ഈ 1938 ഹരിപുര സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ നേരിട്ട് ഇടപെടാൻ പാടില്ലെന്ന് തീരുമാനം ചെയ്തതിനു ശേഷം കൊച്ചിയിൽ രൂപീകരിച്ച സംഘടന കൊച്ചിൻ കോൺഗ്രസ് ആയിരുന്നു. കൊച്ചിൻ കോൺഗ്രസിൻ്റെ പ്രവർത്തനം നിയമസഭയുമായി ബന്ധപ്പെട്ട് മാത്രം ഒതുങ്ങി നിന്നിരുന്നു. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു ബഹുജന സമ്പർക്ക പരിപാടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സമര പരിപാടികളോ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കാര്യത്തിൽ വളരെയധികം പിന്നെ താല്പര്യം ഉള്ളവരായിരുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു ചെറുപ്പക്കാർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടൊരു മാസ് മൂവ്മെൻ്റ് എന്നുള്ള നിലയിൽ ഒരു മാസ് ഓർഗനൈസേഷൻ ബിൽഡപ്പ് ചെയ്യണം. അന്ന് നാട്ടുരാജ്യ പ്രജാസമ്മേളനമാണ് കോൺഗ്രസ്സിന് പകരമായി നാട്ടുരാജ്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചതിൻ്റെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോഴേ തന്നെ ആ സമ്മേളനം കൊച്ചി ഗവൺമെൻറ് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. ആ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച സമ്മേളനത്തിൽ പോകുമ്പോഴാണ് അന്നത്തെ അധ്യക്ഷനായ ശ്രീ നീലകണ്ഠയ്യരും അദ്ദേഹത്തോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു ഞങ്ങളെ ആദ്യം അറസ്റ്റ് ചെയ്തത്.
0: അന്നത്തെ അറസ്റ്റ് ചെയ്യുന്ന സമ്പ്രദായം സാർ,
1: അന്ന് പോലീസുകാരെ വരും അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയും, കൊണ്ടുപോകും.
0: അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയാലവരെന്നോട് എങ്ങനെയാണ് പെരുമാറുക?
1: കൊച്ചിയിൽ വലിയ ക്രൂരമായിട്ടുള്ള പെരുമാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. താരതമ്യേന കൊച്ചിയിൽ ഭേദമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങളൊക്കെ വിട്ടയച്ചു. അതിനുശേഷം ഒരു പ്രധാനമായിട്ടുള്ള ഞങ്ങളുടെ സമരം എന്ന് പറയാവുന്ന ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അപ്പം ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച ഉടനെ തന്നെ ഞങ്ങൾ ചിലരെ അറസ്റ്റ് ചെയ്യാനുള്ളതായ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഇന്ത്യൻ രാജ്യരക്ഷാ നിയമം അനുസരിച്ച് തടങ്കൽ വെക്കാനുള്ള കൽപ്പന. പ്രജാമണ്ഡലം പ്രവർത്തകർ അതിൽ നീലകണ്ഠയ്യര്, വി ആർ കൃഷ്ണനത്തശ്ശൻ, അങ്ങനെ ചുവര പരമേശ്വരൻ, ഞാനതിൽ എട്ടാമത്തെ ആളായിരുന്നു. എട്ടാമത്തെ വാറണ്ടാണ് എൻ്റെ. ആ സന്ദർഭത്തിലാണ് ഞങ്ങൾക്ക് അറസ്റ്റ് വാറണ്ടുണ്ടെന്ന് അറിഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്ന് മിസ് പാപ്പാളി ഞങ്ങളുടെ ഓഫീസിൽ വന്നു എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് തന്നെ അവിടെ നിരോധന ഉത്തരവുണ്ട് തൃശ്ശൂർ മണിയൻതാനത്ത്. അപ്പം നിരോധന ഉത്തരവ് ലംഘിക്കണം, ഞങ്ങളെ ഏതായാലും അറസ്റ്റ് വാറണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി പാപ്പാളി ഓഫീസിലേക്ക് അറസ്റ്റ് ചെയ്യാൻ വരുമ്പം ഞാൻ ഒരു കൃത്രിമമായി ഒരു വേഷമാക്കിയിട്ട് നേരെ ചുവട്ടിലേക്ക് ഇറങ്ങിപ്പോന്നു. അപ്പോൾ പാപ്പാളി അങ്ങോട്ട് കയറിപ്പോയതും ഞാൻ ഇറങ്ങിപ്പോന്നു ഒന്നിച്ചായിരുന്നു. അത് കഴിഞ്ഞ് മണിയണ്ടനാൽത്തടക്കിൽ വന്ന് ഞങ്ങൾ നിയമം ലംഘിച്ചു. നീലകണ്ഠയ്യരും ഞാനും ആയിരുന്നു. എറണാകുളത്ത് ചുവര പരമേശ്വരൻ ഞങ്ങളെ ക്യാപ്റ്റനെ വിളിക്കുക. ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത് തടയാനായിട്ട് തൃശ്ശൂരുള്ള ഒരു പൗര മുഖ്യനായിരുന്നു മുളക്കൻ ചാക്കോ എന്ന് പറഞ്ഞു. അദ്ദേഹം ഓടി മുമ്പോട്ട് വന്നിട്ടൊന്നും ഈ നേതാക്കന്മാരെ വിട്ടയക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു.

0: കൊടുത്തില്ല. അന്ന് അതിഭയങ്കരമായിട്ട് ലാത്തി ചാർജ് ഉണ്ടായി. സാധാരണ ആളുകളോട് വളരെ ക്രൂരമായിട്ടാണ് ഈ പാപ്പാളി പെരുമാറുക. ആ കാലത്ത് കൊച്ചിയിലെ പോലീസിനെ നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടീഷ് സ്റ്റേറ്റിലുള്ള മദ്രാസ് സ്റ്റേറ്റിലുള്ള പോലീസുകാരെ കൊണ്ടുവന്നതിന് കാരണം അതിനിടയിലെ ഒരു പോലീസ് പണിമുടക്ക് സംഘടിപ്പിച്ചിരുന്നു
1: അന്ന് തന്നെ.
0: അത് ആ പോലീസ് പണിമുടക്ക് സംഘടിപ്പിക്കുന്നതിൽ അത് ഇതിൻ്റെ പ്രവർത്തനത്തിലൊക്കെ കോൺഗ്രസ്സുകാരായ ഞങ്ങൾ പലരും അതിൻ്റെ
1: പിന്നിലുണ്ടായിരുന്നു.
0: ഞങ്ങളുടെ ഒരു ഉത്സാഹവും കൂടെ ആയിരുന്നു. പ്രധാനമായിട്ട് നയിച്ചത് ക്യാപ്റ്റനാണ്. അതുകൊണ്ട് ബ്രിട്ടീഷ് സർവീസിലുള്ള പോലീസുകാരായിരുന്നു അന്ന്
1: നിയന്ത്രിച്ചിരുന്നു.
0: ഈ മണികണ്ഠനാൽത്തറക്കൽ നിരോധനം ലംഘിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവരാദ്യം ചെയ്തത് MSP ഒരു വലയം തന്നെ തോക്ക് നിറച്ച് ബാനറ്റുമായിട്ട് ആ ചുറ്റുപാടും ശരിക്കും വേലി മതിൽ കിട്ടിമാരി അവർ. ഞാൻ പെട്ടെന്ന് അവരെ പിന്നിൽ നിന്ന് ഒന്ന് തല്ലി അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക ചെയ്തു. അപ്പം അവർ ഈ അറ്റൻഷനിലായിട്ടൊക്കെ അവർക്ക് ഉത്തരവ് കിട്ടാതെ ഉണ്ടോ എന്ന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നിൽ നിന്ന് പെട്ടെന്ന് ചാടി ഉടനെ തന്നെ ആൽത്തറക്കിലേക്ക് കയറി അതിൻ്റെ മേലെ നിന്ന് പ്രസംഗിച്ചു. പ്രസംഗിക്കുമ്പോഴേക്കും പാപ്പാളി വന്ന് അറസ്റ്റ് ചെയ്തു നിലകണ്ടേര്. അത് കഴിഞ്ഞ് ഞങ്ങളെ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സാധാരണ പോലീസ് സ്റ്റേഷനിൽ ആളുകളെ കൊണ്ടുവന്നാൽ ഒന്നെങ്കിലും തല്ലാതെ വിടാത്ത ആളാണ് മിസ്റ്റർ പാപ്പാളി എന്നാണ് അന്നത്തെ ഒരു ധാരണ. പിന്നീട് അദ്ദേഹത്തെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അത്ര വലിയ ഒരു ക്രൂരനല്ല എങ്കിലും ഓഫീസറിനുള്ളതിൽ വളരെ സ്ട്രോങ് വളരെ കർക്കശമായിട്ടുള്ള ഒരു മാറ്റം വരും. പിറ്റേ ദിവസം കാലത്തെ വെളുപ്പാങ്കാലത്തെ വണ്ടിക്കാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് കൊണ്ടുപോകാം. എറണാകുളത്താണെന്ന് സംശയം ഡീറ്റൻഷൻ ആയതുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വേണം വരാൻ. ആദ്യത്തെ ഈ നിയമം ലംഘിച്ചതിനല്ല ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത്, കരുതൽ തടങ്കലിന്റെ ഇതാണ് ഉപയോഗിച്ചത്. അങ്ങനെ ട്രെയിനിന് ഞങ്ങളെ കാലത്തെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് അവര് അർദ്ധരാത്രി തന്നെ ഞങ്ങളെ കാറിൽ എറണാകുളത്തേക്ക് കൊണ്ടുപോയി. അവരെ പ്രതീക്ഷ ശരിയായിരുന്നു. വിദ്യാഭ്യാസം കാലത്തെ വെളുപ്പം കാലത്തെ തൃശ്ശൂര് ഭയങ്കര ജനമായിരുന്നു. അങ്ങനെ എറണാകുളത്ത് നിന്ന് ഞങ്ങളെ സബ് ജയിലിലാക്കി, പിന്നെ സബ് ജയിലിന് നേരെ തൃശ്ശൂർ ബിയൂർ സെൻട്രൽ ജയിലിലേക്ക്. സെൻട്രൽ ജയിലിൽ ആദ്യം ചെന്ന ഉടനെ തന്നെ സമരമായിരുന്നു, നിരാഹാരം. അവിടെ ചെന്നപ്പോൾ അന്ന് മിസ്റ്റർ മന്നാടിയാരായിരുന്നു ജയിൽ സൂപ്രണ്ട്. മന്നാടിയാർ അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വൈകുന്നേരമായപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നു. സാധാരണ ഈ കോൺവിക്സിനുള്ള ഒരു പടച്ചോറ്, പടച്ചോറും പിന്നെ ഒരു പുളിങ്കറിയോ സാമ്പാറോ ആണ് ഒരു ഒരു കറി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിടക്കാൻ വേണ്ടി ഒരു രണ്ട് കമ്പിളി, കമ്പിളി വെച്ചാൽ ഹാവൃത്തികെട്ട കമ്പിളിയാണ്, അത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കുള്ള ഭക്ഷണമല്ല, ഞങ്ങൾക്കുള്ള വസ്ത്രമല്ല. ഞങ്ങളുടെ ഡീറ്റെയിൽസിന് ഓർഡറിൽ പറഞ്ഞിരുന്നേ യു വിൽ ബി പ്രൊവൈഡഡ് വിത്ത് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഡയറ്റ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. ഞങ്ങൾ പറഞ്ഞു ഇത് പൊളിറ്റിക്കൽ പ്രിസണേഴ്സിൻ്റെ ഡയറ്റ് അല്ല, ഇത് സാധാരണ ഈ കോൺവിക്സിനുള്ള ക്രിമിനൽസിനുള്ള ഡയറ്റാണ്, അപ്പോൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിൻ്റെ ഡയറ്റ് എന്താണെന്ന് അറിയണം. അതോടുകൂടെ ഇതറിയാതെയുണ്ട് ഭക്ഷണം കഴിക്കില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ 11 ദിവസം നിരാഹാരം. അതിൽ നിരാഹാരം ക്വാറന്റൈൻ ബ്ലോക്കിലാണ് ഞങ്ങൾ ചെന്ന് ആദ്യം. അത് ഏത് തടവുകാരനെ കൊണ്ടുപോയാലും ആദ്യം ക്വാറന്റൈൻ ബ്ലോക്കിലാണ്. അവിടെ ചെന്നപ്പോൾ മിസ്റ്റർ ഗംഗാധരൻ ഉണ്ടായിരുന്നു, ഡേമോടെ ജയിലിൽ കിടക്കുന്നത്. ഗംഗാധരൻ ഞങ്ങളെ നിരാഹാരവ്രതാണെങ്കിലും ഗംഗാധരനെ കഞ്ഞി കൊണ്ടുവരുമെന്ന് പറയും. ഞാൻ എൻ്റെ ഭക്ഷണത്തിന് കുറച്ച് നേരം ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിരാഹാരം ആവശ്യമില്ലല്ലോ. അന്ന് ഈ ഒരു ഗാന്ധിയൻ അപ്രോച്ചിൻ്റെ ഒരു പ്രത്യേകത ഗംഗാധരൻ ഇത് പറഞ്ഞ് കേട്ടത് തന്നെ ഒരു ഒരു ഞങ്ങളുടെ ഒരു ധാർമ്മികമായിട്ട് എന്തോ ഒരു
1: ഒരു പാവം കേട്ടവർ
0: കേട്ടതുപോലെ ഒരു ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ 11 ദിവസം 11-ാമത്തെ ദിവസമാണ് അന്ന് ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റാണ് ഇതിൻ്റെയൊക്കെ തീരുമാനമെടുക്കുന്നത്. മിസ്റ്റർ എം എം പോളായിരുന്നു ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ്. പോള് ഞങ്ങൾ അയൽവക്കാരാണ്. പോള് വന്ന ഉടനെ ഏ എന്താണ് മിസ്റ്റർ കരുണാകരൻ്റെ നിങ്ങളൊക്കെ ഇങ്ങനെ എന്താ സംഗതി, അദ്ദേഹത്തോട് വിവരമൊക്കെ പറയും. ശരി ഇപ്പോഴെന്താ വേണ്ടത്, അപ്പം അത്യാവശ്യം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പാകം ചെയ്യാനുള്ള സൗകര്യമാണ്, കിടക്കാനുള്ള സൗകര്യമാണ്, അത്യാവശ്യമുള്ളതൊക്കെ പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ അതിനുള്ള ഏർപ്പാടുകൾ കിച്ചു. ഉടനെ മദ്രാസിൽ എഴുതിയിട്ട് അവിടെ എന്താണ് പൊളിറ്റിക്കൽ പ്രസിഡൻസിൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അത് വരുത്തി അതനുസരിച്ച് ചെയ്യുക എന്നുള്ള ഒരു ഉറപ്പും കിട്ടി. അങ്ങനെയാണ് നിരാഹാരവ്രതം ലംഘിക്കാൻ വേണ്ടിയിട്ട് ചായ
1: കുടിക്കുന്നത്.
0: ആ ഇവർ ചായയും എത്തപ്പോഴാണ് കൊണ്ടുവന്നത്. അന്ന് ഇതിൻ്റെ വലിയ വിവരമൊന്നുമില്ലല്ലോ. ഞാനീ പിന്നെ നിരാഹാരം അവസാനിപ്പിച്ച് ഈ ഏത്തപ്പഴം
1: കഴിച്ചിട്ടാണ്.
0: അതൊരിക്കലും പാടില്ലായിരുന്നു, എന്തെങ്കിലും ലഘുവായിട്ട് കഴിക്കാൻ പാടില്ല. എൻ്റെ എൻ്റെ വയറിൻ്റെ ഇന്നത്തെ രോഗത്തിൻ്റെ അസുഖത്തിൻ്റെ
1: മൂലകാരണമായിരുന്നു.
0: ചുങ്ങിക്കടന്ന കോട്ടൽ പൊട്ടി പിന്നെ അന്ന് നന്നായിട്ട് സിഗരറ്റ് വലിക്കുകയായിരുന്നു.

0: സിഗരറ്റ് വേണമെന്ന് പറഞ്ഞു. അതും കൊണ്ടു തന്നു. ജയിൽ നിയമങ്ങൾക്കൊക്കെ വരും വലിയതാണെങ്കിലും മിസ്റ്റർ പോള് സിഗരറ്റും കുടിക്കാൻ അനുവദിച്ചു. ജയിൽ ജീവിതം വളരെ വളരെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ എന്നുള്ള നിലയിൽ ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്തു. ബി ക്ലാസ്സുകാർക്കൊക്കെ 18 ഔൺസ് അരി, മറ്റ് ഉള്ള ആളുകൾക്ക് 23 ഔൺസാണ്. പിന്നെ 10 ഔൺസ് പാല്, 2 ഔൺസാണോ 4 ഔൺസാണോ എന്നല്ല, പഞ്ചസാര അങ്ങനെ ചായ എല്ലാ സാധനങ്ങളും, പച്ചക്കറി ഇത്ര, റൊട്ടി
1: റൊട്ടി ഇത്ര.
0: അതിനുശേഷം ആളുകൾ നിയമം ലംഘിച്ചു വരുന്ന ആളുകൾ, ശിക്ഷിച്ചു വരുന്ന ആളുകളുണ്ട്, അവർക്ക് ഈ സൗകര്യമൊന്നുമില്ല. അപ്പം ഞങ്ങൾ രണ്ടാമതൊരു സമരം തുടങ്ങി. കിട്ടുന്ന ഭക്ഷണം എല്ലാവർക്കും ഒരുമിച്ച് പൂള് ചെയ്ത് കഴിക്കാൻ സൗകര്യം ഉണ്ടാവും. കോമൺ കിച്ചൺ, കോമൺ, അതിനുവേണ്ടി ഫാസ്റ്റ് ചെയ്തു. അത് 2-3 ദിവസമുണ്ട്. അതനുവദിച്ചു. അപ്പം അന്ന് സ്റ്റോറിൻ്റെ ചാർജ് എനിക്കാണ്. ഞങ്ങളുടെ ജനറൽ ക്യാപ്റ്റൻ ചുവര പരമേശ്വരൻ,
1: ക്യാപ്റ്റൻ
0: ചുവരയാണ് ഞങ്ങളുടെ ഓവറോൾ
1: ചാർജ്.
0: പിന്നെ അന്ന് കിച്ചണിൽ കാര്യമായിട്ടുണ്ടായിരുന്നു പൊന്നത്ത് നാരായണമേനോൻ, പിന്നെ ഒരു എംബ്രാന്തിരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഓരോ ഘട്ടങ്ങളിലും പിന്നെ കുളിക്കാനുള്ള സോപ്പ് എണ്ണയും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പല, അതായത് ജയിലിൻ്റെ അകത്ത് മിക്കപ്പോഴും സമരമാണ്
1: ഓരോരോ
0: കാര്യങ്ങൾ. അത് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇതെല്ലാം
1: കിട്ടുമല്ലോ,
0: ഡെറ്റ് ന്യൂസിന് അത്
1: കിട്ടും
0: മറ്റുള്ളവർക്ക് വേണ്ടി.
1: സാർ, അപ്പം അതുകൊണ്ട് ഈ വായിക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു, നമ്മുടെ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് അറിയാനും ഒക്കെ ഉള്ള.
0: അതിന് കടലാസ് തരും, ഇന്ത്യൻ അതൊക്കെ ഒളിച്ച് കടത്തിയിട്ട് വേണം. അകത്ത് സ്ത്രീകളുണ്ട്, അവർക്ക് ഒരു വിവരം അറിയാൻ പറ്റില്ല. അവരെ അവർക്ക് ചില വിവരങ്ങൾ അറിയിക്കുന്നത് ചപ്പാത്തിയുടെ നടുവിൽ ചെറിയ എഴുത്ത് വെച്ച് വിവരം അറിയിക്കുക. ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ മിസ്റ്റർ ധാരാസിംഗ്, ജി എസ് ധാരാസിംഗ്, ധാരാസിംഗ് നല്ല ഭംഗിയായിട്ട് ചപ്പാത്തി ഉണ്ടാക്കും. ആ ചപ്പാത്തി 2-3 മടക്കാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്
1: കൊടുത്തേക്കും.
0: പിന്നെ സന്ധ്യയാകുമ്പോൾ ജയിലിനകത്ത് ലോക്കപ്പിൽ പോകണം. അതിനെതിരായിട്ട് ഞങ്ങൾ സമരം, കുളിക്കാൻ വെള്ളം കിട്ടായിരുന്നു, സമ്മതിക്കില്ല. വെള്ളം കിട്ടാൻ വൈകിയാൽ അങ്ങനെ. അത് അതിലടക്ക് പിന്നെ ഈ നിയമം ലംഘിച്ചതിന് ഉള്ള കേസെടുത്ത്
1: ശിക്ഷിച്ചു,
0: 5 മാസത്തേക്ക് ശിക്ഷിച്ചു.
1: അതെവിടെയായിരുന്നു സാർ
0: കേസൊക്കെ? തൃശ്ശൂർ.
1: ജയിലിൽ നിന്ന്
0: കൊണ്ടുപോകുമ്പോൾ അന്നത്തെ ഈ സമരം കഴിഞ്ഞതിൻ്റെ സാഹചര്യത്തിൽ പോലീസുകാരെ ചില സൗകര്യം ചെയ്തുതരും. വരുന്ന വഴിക്ക്, എൻ്റെ വീട് വരുന്ന വഴിക്കാണ്, അപ്പോൾ വീട്ടിലൊന്ന് കയറും.
1: അതുപോലെ
0: തിരിച്ചു വരുമ്പോൾ പത്മനാഭൻ എംബ്രാന്തിയുടെ ഒരു ഹോട്ടലുണ്ട്, പത്തൻ എന്ന് പറയുന്നത്, തൃശ്ശൂർ പ്രസിദ്ധമായ പത്തൻ. അവിടെ കയറി കാപ്പിയൊക്കെ കുടിയും. പത്തൻ ഞങ്ങൾക്കൊക്കെ സൗജന്യമായിട്ടാണ്, ചാർജൊന്നും വാങ്ങിക്കില്ല. പോലീസുകാർക്ക് പിന്നെ അതിനുള്ള കാശ് ഉണ്ടാവില്ല. അപ്പോൾ പത്തൻ അത് സൗജന്യമായിട്ട്
1: ചെയ്തു തരും. 5 മാസം ശിക്ഷിച്ചു പറഞ്ഞല്ലോ സാർ. അപ്പൊ ഈ ശിക്ഷാവധിക്കാലത്ത് എങ്ങനെയായിരുന്നു?
0: ശിക്ഷാവധിക്കാലത്ത് പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ സൗകര്യങ്ങളൊക്കെ ഡെറ്റിന് എന്നുള്ള നിലയിലുള്ള സൗകര്യം ഉണ്ടാവില്ല. രാത്രി കൃത്യം 7-6 മണിക്ക് തന്നെ ലോക്കപ്പിൽ പോകണം. ഡെറ്റിനി ആയിരിക്കുന്ന കാലത്ത് സിവിൽ ലൈനിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് അകത്തു കൊണ്ട് ശിക്ഷ വന്നപ്പോൾ അകത്തേക്ക് കൊണ്ട്. അതിൽ മറക്കാൻ സാധിക്കാത്ത ചില സംഭവങ്ങളുണ്ട്. ജനുവരി 26 അന്ന് ഞങ്ങളെ ജയിലില് പതാക ഉയർത്താൻ തീരുമാനിച്ചു. അന്ന് അന്ന് സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞ 26
1: ജനുവരി 26 പിന്നെ റിപ്പബ്ലിക് ഡേ
0: ആക്കിയാണ്. അപ്പൊ എങ്ങനെയാണ് കൊടി കിട്ടാൻ നിവർത്തിയില്ല. അപ്പോഴേ ഞങ്ങള് താമസിക്കുന്ന ബ്ലോക്കില് സൂര്യകാന്തി
1: ചെടിയുണ്ട്.
0: അപ്പൊ ആ ചെടി കണ്ടപ്പോ എന്റെ മനസ്സിലൊരു ഐഡിയ പോയി. കൊടി കിട്ടിയില്ലെങ്കിലും കൊടി ഉണ്ടാക്കാൻ നമുക്ക് മാർഗമുണ്ടല്ലോ. ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല, സ്വന്തമായിട്ട് തന്നെ, സ്വകാര്യമായിട്ട് എന്റെ മുണ്ട് ചെടിയുടെ പൂ കൊണ്ട് എൻ്റെ മുണ്ടിൽ ഉരച്ചു നോക്കി. അപ്പം നല്ല സാഫ്രൻ കളർ, ഇലയെടുത്തിട്ട് ഉരച്ചു നോക്കി, നല്ല പച്ചയും കിട്ടി. ഞാൻ ഇതെല്ലാം പൊട്ടിച്ച് അകത്ത് കൊണ്ടുവന്നു. രാത്രിയായപ്പോൾ എൻ്റെ മുണ്ട് എടുത്തിട്ട്, അന്ന് ഞങ്ങൾ സ്വന്തം വസ്ത്രം ഉപയോഗിക്കാൻ സമയത്തിരുന്നു ജയിലിന് തരുന്നതിന് പുറമെ, എന്നിട്ട് അതിൽ ഇതിങ്ങനെ ഉരച്ച് നോക്കിയപ്പോൾ എന്നിട്ട് ആ കൊടിയുടെ വ്യവസ്ഥ പ്രകാരം തന്നെ പിന്നെ 3-2 ആ കണക്കിന് മുണ്ട് ഇത് ഉരച്ച് വൃത്തിയാക്കി. അപ്പൊ നീലം മുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ആ നീലം തിരുവള്ളത്തിലാക്കിയിട്ട് ഞാനൊരു അന്നും ഒരു
1: ചിത്രകാരനെ
0: സുഖമായിട്ട് ചർക്കി മരിച്ച് കൊടി ഉണ്ടാക്കി വെച്ചു. 26-ാം തീയതി അർദ്ധരാത്രിക്ക് ഒരു നീലകണ്ഠം പൂരി എന്ന് പറഞ്ഞിട്ട് ഉട്ടിക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായി, എല്ലാവരെയും കൂടെ വിട്ടിച്ച് അദ്ദേഹം അതിന്റെ ടോപ്പിൽ കയറി പതാക ഉയർത്തി. ആരും അറിഞ്ഞില്ല. പിറ്റേ ദിവസം അത്ഭുതമായിരുന്നു ജയിൽ ഓഫീസർ. അന്ന് ഈ ജയിൽ ഓഫീസേഴ്സിൽ ഒരു മിസ്റ്റർ ജോൺ ഉണ്ടായിരുന്നു, അസിസ്റ്റന്റ് ജയിലറാണ്.

0: സമരത്തോട് വളരെ അനുഭാവിയാണ്. കാലത്തെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ വരുമ്പോൾ ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഒക്കെ തരും.
1: അങ്ങനെയുള്ള ആളുകൾ അപൂർവമായിട്ടൊന്നും ഉണ്ടായിരുന്നല്ലോ എല്ലാ ജയിലുകളിലും.
0: അതിൽ രണ്ടാളുകൾ മാത്രമേ വളരെ ഒരു ക്രൂവലായിട്ട് പെരുമാറിയിരുന്നുള്ളൂ. ഈ കൊടി ഉയർത്താൻ പോയ അവസരത്തിൽ വളരെ ബഹളമുണ്ടായി എന്ന് മാത്രമെന്ന് മിസ്റ്റർ ധാരാസിംഗിൻ്റെ തൊപ്പി എടുത്തു. അതൊരു വലിയ സംഭവമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റിലീജിയസ് ഫെയ്ത്താണ് ഈ തൊപ്പി. മോറിസ് ഡയസ് എന്ന് പറഞ്ഞ ആളായിരുന്നു അന്നത്തെ ജയിലർ. ഡയസ് ഈ തൊപ്പി എടുത്തു. അത് ഞങ്ങൾ പ്രശ്നമാക്കി, വലിയ സമരമൊക്കെ ആയിരുന്നു. പിന്നെ ഒരു സംഭവം, ഡിക്സൺ അന്നത്തെ ദിവാൻ ജയിലിൽ വരുന്നത്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രകടനമായിരുന്നു. അന്നും ഈ കുസൃതി കാണിക്കുന്നതിൽ താല്പര്യമുള്ളതുകൊണ്ട് എനിക്ക് കരികൊണ്ട് ചുമരുമലൊക്കെ എഴുതി വെച്ചു. ഡിക്സൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം AFW ഡിക്സണാണ്. അതിൻ്റെ ഒരു ഫുൾ ഫോമായിട്ട് എഴുതി വെച്ചു, എ ഫൂൾ ഫ്രം ദി വെസ്റ്റ്.
1: എ ഫൂൾ ഫ്രം ദി വെസ്റ്റ്
0: AFW അത് എഴുതി വെച്ചു. അന്ന് വലിയൊരു ഒരു സംഭവം ഉണ്ടായ ദിവസമാണ്. അങ്ങനെ ജയിൽ ജീവിതത്തിൽ പല
1: അവിസ്മരണീയമായിട്ടുള്ളതൊന്നുണ്ടായിരുന്നു.
0: ഈ കളിക്കാനൊക്കെ സംബന്ധിച്ച് അന്ന് അതൊക്കെ അനുവദിക്കാന്നുള്ള വളരെ അപൂർവമായി. ഈ നമ്മളെ പി ഭാസ്കരനൊക്കെ അന്ന് ജയിലുണ്ടായിരുന്നു. ഞങ്ങളെ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ വോളിബോളൊക്കെ
1: കളിക്കുക.
0: പിന്നെ ഷീട്ട് കളിക്കാൻ വെച്ചു, പനമ്പിള്ളിയും പുതൂര ചുവനും കണ്ടവാർ. അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെല്ലാം മിസ്റ്റർ ഭാഗ്യനാഥൻ,
1: മജീഷ്യൻ
0: ഭാഗ്യനാഥൻ. പിന്നെ വളരെ വളരെ ഡിസ്കഷൻസൊക്കെ, ഓരോ സംഭവം അറിയുമ്പോഴും അതിനെ
1: ഡിസ്കഷൻ.
0: അതിൽ
1: വിദ്യാർത്ഥി
0: നായക്കന്മാർ വന്നു. അതിൽ കൂടുതലാണ് ഈ ഭാഗ്യനാഥൻ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഫോറിൻ സർവീസിൽ നിന്ന് ഇട്ടവരില്ല, മിസ്റ്റർ അമ്പാടി ദാമോദരൻ. അമ്പാടി ദാമോദരനൊക്കെ അന്നത്തെ ബാച്ചിൽപ്പെട്ട ഡോക്ടർ സെയ്ദ് മുഹമ്മദ് മരിച്ചുപോയ ഡോക്ടർ സെയ്ദ് മുഹമ്മദ് ഇന്നും ഇന്നുള്ള ചില ആളുകൾ അതിലിപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇന്നൊരു പൊതുവാള്. ആ വിദ്യാർത്ഥി പ്രക്ഷോഭം വളരെ
1: ശക്തമായിരുന്നു.
0: ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോഴേ ഈ ക്വിറ്റ് ഇന്ത്യ
1: സമരത്തിന്
0: ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങുന്നതിന് മുമ്പ് വിദ്യാർത്ഥി ഫെഡറേഷൻ സമ്മേളനം ഉണ്ടായിരുന്നു തൃശ്ശൂർ. അന്ന് പാർവതി കുമാരമംഗലം, പിന്നീട് പാർവതി കൃഷ്ണ, അവരായിരുന്നു അന്നത്തെ ഫെഡറേഷൻ്റെ പ്രസിഡന്റ്. തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു സമ്മേളനം. അപ്പോൾ ഞാനന്ന് ടൗൺ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയാണ് തൃശ്ശൂർ. അപ്പോൾ ഈ ചെറു വിദ്യാർത്ഥി നേതാക്കന്മാരൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇവരന്ന് പീപ്പിൾസ് പാർട്ടി അറിയാം, പഴയ കമ്മ്യൂണിസ്റ്റ്. അതിനെതിരായിട്ട് പീപ്പിൾസ് പാർട്ടിന് തിയറി അംഗീകരിച്ചുകൊണ്ടുള്ളൊരു പ്രമേയം ഫെഡറേഷനിൽ വരുന്ന മനസ്സിലാക്കിയപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വിദ്യാർത്ഥി വിഭാഗത്തിനൊക്കെ തയ്യാറാക്കി എന്നാണ് ഈ ദാമോദരൻ ഈ സെറ്റുകാരെല്ലാം കൂടെ ഫെഡറേഷനിൽ ശക്തിയായിട്ട് ഫൈറ്റ് ചെയ്ത്. പക്ഷെ അവരെ പാസ്സാക്കുമെന്നുള്ളത് കൊണ്ട് വാക്കൗട്ടാണ്. അന്ന് ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ടാണ് ആദ്യമായിട്ടൊരു ദേശീയ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയത്. സ്റ്റുഡൻസ് നാഷണൽ ഓർഗനൈസേഷനാണ് അതിൻ്റെ ആദ്യത്തെ, എസ് എൻ ഒ ആയിരുന്നു ആദ്യം. പിന്നീട് പിന്നെ നാഷണൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷനായിട്ട് മറ്റ് ഭാഗം, പിന്നെ ആന്ധ്രയിലുള്ള അപ്പറാവ് അവരെല്ലാം കൂടെ ചേർന്നിട്ട്.

0: പിന്നെ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രത്യേക നിയമവിരുദ്ധമായ ലഘുലേഖകൾ തയ്യാറാക്കുക, വിതരണം
1: ചെയ്യുക.
0: ഞങ്ങൾ ജയിലിലുള്ള കാലത്ത് കോഴിക്കോട് നിന്ന് സ്വതന്ത്രഭാരതം എന്നൊരു
1: ദിനപത്രം തന്നെ ഉണ്ടായിരുന്നു,
0: പത്രം പ്രസിദ്ധപ്പെടുത്തിയ അത് അതിന്റെ ആളുകള്
1: കൃഷ്ണൻ
0: നായർ, പിന്നെ ഡോക്ടർ കെ ഭീമൻ അവരെല്ലാം കൂടി ഇറങ്ങിയിട്ടുണ്ട്. എൻ വി കൃഷ്ണനായർ ഞങ്ങളുടെ ഈ പുറത്ത് വന്നതിന് ശേഷം ഞങ്ങൾ ഈ സ്വതന്ത്രഭാരതം പിടിച്ചെടുത്തു, പ്രസക്ത കണ്ടു കിട്ടി. അതിനുശേഷം സമരകാഹളം എന്നൊരു പത്രം തുടങ്ങി, അത് പ്രിന്റ് ചെയ്ത് കൊണ്ടുവരുന്ന ബാധ്യത എൻ്റെയാണ്. കൊച്ചിയിൽ പ്രിന്റ് ചെയ്യാൻ നിർത്തിയില്ല, മലബാറിലും പ്രിന്റ് ചെയ്യാൻ നിർത്തില്ല. വളരെ സജീവമായിട്ട് അവർ
1: ഞങ്ങൾ
0: രണ്ട് മൂന്ന് ഇഷ്യൂ കൊച്ചിൻ ഗവൺമെൻറ് പ്രസ്സിൽ അച്ചടിപ്പിച്ചു. അത് മിസ്റ്റർ പി കെ ഡിവറായിരുന്നു അതിന് പ്രധാനമായിട്ടുള്ള സൗകര്യം ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ ഈ തിരുവിതാംകൂറിലെ വക്കത്ത് ഒരു ഗോപാലപ്പിള്ളയുടെ
1: പ്രസ്സുണ്ടായിരുന്നു,
0: വൈക്കം. അവിടെ വന്ന് ഈ ഗോപാലപ്പിള്ളയുടെ പ്രസ്സിൽ അച്ചടിച്ച് തൃശ്ശൂരിൽ കൊണ്ടുവരും.

0: എന്നിട്ട് പല ആളുകൾ അവിടെ വരും, അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മലബാറിലേക്കുള്ള മലബാറിലേക്ക് എല്ലാ ഭാഗത്തേക്കും കൊടുത്തേക്കും. അന്ന് തിരുവിതാംകൂറിൽ നിന്ന് കൊച്ചിയിലേക്ക് വരണമെങ്കിൽ ചുങ്കമുണ്ട്, ചുങ്കത്തിൽ പരിശോധിക്കാതെ വിടില്ല. അപ്പൊ ഈ സാധനം പരിശോധിച്ചാൽ കെട്ട ബസ്സിൽ കെട്ടിവെച്ച് എടപ്പള്ളി എത്തുമ്പോൾ പരിശോധിക്കും. അന്ന് ഈ തിരുവിതാംകൂറിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ വിശേഷിച്ച് താഴെ ഉള്ള ഉദ്യോഗസ്ഥന്മാരിൽ അഴിമതി ഉണ്ടായിരുന്നു. എല്ലാവരും ചില ആളുകൾ അഴിമതിയിൽ വളരെ ശ്രദ്ധയായിട്ടുള്ളത്, നിങ്ങൾ എത്ര തിരുവിതാംകൂർ ചക്രം കൊടുത്താലും അവർക്ക് തൃപ്തിയില്ല. ഒരു ബ്രിട്ടീഷ് രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. തിരുവിതാംകൂർ ചക്രം ഒരു 10 രൂപ കൊടുക്കുന്നതിനേക്കാൾ ഒരു ബ്രിട്ടീഷ് രൂപ കൊടുക്കുക, ഈ സൈക്കോളജി അറിയാവുന്നതുകൊണ്ട് ഒരു സർക്കാർ രൂപ കയ്യിൽ വെച്ച് വിടും, പിന്നെ ചോദ്യമൊന്നുമില്ല, സുഖമായിട്ട്. അങ്ങനെ ഒരിക്കെ പത്രം കൊണ്ടുവന്നപ്പോൾ അതവരെ ട്രേസ് ചെയ്ത് അന്ന് പൂങ്കുന്നത്താണ് ഞങ്ങളുടെ ഒരു ഓഫീസറുണ്ടായിരുന്നു. പേപ്പർ കൊണ്ടുവരുന്നു എന്നറിഞ്ഞപ്പോൾ എസ് ഐയും പാർട്ടിയും ഞങ്ങളുടെ ഓഫീസിലേക്ക് എത്തി. സി എച്ച് ഒൻ്റെ അമ്മാവൻ രാമൻ ആയിരുന്നു സബ് ഇൻസ്പെക്ടർ. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മളോട് അനുഭവമുള്ള ആളായിരുന്നു. ഏതായാലും വന്ന് വിട്ടുകഴിഞ്ഞു, രക്ഷയില്ല. ഞാൻ എന്തിനു വെച്ചാൽ ആ കടലാസ് അതേപടി മേശപ്പുറത്ത് വെച്ച് അതിൻ്റെ മേലെ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു ന്യൂസ് പേപ്പർ മാതൃഭൂമി, അത് രണ്ടും അതിൻ്റെ മേലെ വളരെ കെയർലെസ് ആയിട്ടിട്ടു. ഇവരെ സെർച്ചിന് വന്നു, സെർച്ച് ഉടനെ താക്കോല് ചോദിച്ചു, പോയി അകത്തൊക്കെ പോയി സെർച്ച് തുടങ്ങി. ഈ മേശപ്പുറത്ത് വെക്കുന്ന കരുതിയില്ല, പരസ്യമായിട്ട് അകത്ത് സെർച്ച് ഇങ്ങനെ വളരെ കൂടി. പിന്നെ അവരതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മെല്ലെ ഈ പത്രം കെട്ടെടുത്തിട്ട് വെള്ളം കോരുന്ന വലിയ ബക്കറ്റ് ഉണ്ട്, ആ ബക്കറ്റിലാക്കിയിട്ട് കിണറ്റിലിറങ്ങി
1: വെള്ളത്തെ മുട്ടാതെ
0: ഓക്കെ വെച്ചു. ഇവരെല്ലാവർക്കും സെർച്ചൊക്കെ കഴിഞ്ഞു, ഒന്നുമില്ല,
1: തിരിച്ചുപോയി.
0: പിന്നെ ആ ബക്കറ്റ് എടുത്ത് പത്രം, അതൊക്കെ
1: വളരെ
0: ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ജയിൽ ജീവിതത്തിൽ അന്ന് ഉണ്ടായിരുന്നൊരു ഒന്ന് രണ്ട് സംഭവങ്ങൾ അതുപോലെ മറക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് സാധാരണ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഈ കോൺവിക്ട് വാർഡ് ഉണ്ട്, സർക്കാർ വാർഡറല്ല, ശിക്ഷിച്ചാൽ ലൈഫ് ശിക്ഷിച്ച ആളുകളാണെങ്കിൽ അവർക്ക് അതിൽ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരു കോൺവിക്ട് വാർഡർ ഞങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. കരയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു, ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക, പനമ്പിള്ളിയും പുതൂരും ഞങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞ് പാത്രമൊക്കെ അവിടെ വെച്ച് അവൻ തിരിച്ചു. ഞങ്ങൾ വിളിച്ചു, വരും ഉണ്ണി എന്താണ്? അപ്പം ഈ ഉണ്ണി ഷീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരാളെ തല്ലിയതാണ്. അത് മനസ്സിൽ വെച്ചിട്ട് അപ്പോൾ ഒരു ഒരു കൊലപ്പുള്ളിയുടെ മനസ്സിലും മനഃപൂർവ്വം അല്ല കൊലപാതകം നടക്കുന്നതിൻ്റെ ഒരു വലിയൊരു
1: തെളിവാണ്.
0: നല്ല സ്വഭാവമായിരുന്നു,
1: ചില സാഹചര്യത്തിൻ്റെ പുറത്ത് അവർ ചെയ്തു പോകുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ 44 കാലഘട്ടം ആകുമ്പോഴേക്കും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ളതായ ഒരു മൂവ്മെൻ്റ് ആകുമല്ലോ.
0: അപ്പോഴേ പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ട് ശ്രമിച്ചത് പ്രജാമണ്ഡലം കുറെ കൂടെ മാസ് ഓർഗനൈസേഷനായിട്ട് വില്ല, മറ്റേത് ഞങ്ങൾ ആരംഭിക്കുമ്പോഴേക്കും മൂവ്മെൻ്റായി പോയി. അന്നൊരു പ്രതിജ്ഞ എടുത്തു, 500 കമ്മിറ്റിയെങ്കിലും രൂപീകരിക്കണം.
1: രൂപീകരിക്കാൻ കഴിഞ്ഞു.
0: അതിനുവേണ്ടി ഒരു മാസം ഞങ്ങൾ പാടുപെട്ട് ചിറ്റൂര് മുതൽ തൃപ്പൂണിത്തറ വരെയുള്ള കൊച്ചി രാജ്യം മുഴുവൻ. ഞാനീ ആദ്യമൊക്കെ സിനിമ കാണാൻ വളരെ താല്പര്യമുള്ള ആളായിരുന്നു, പിന്നെ സിനിമ അതിനെ ഉപേക്ഷിക്കാനിടയായത് ഈ കാലഘട്ടങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സിനിമ കാണാൻ സാധിച്ചില്ല. ആ സിനിമയുടെ പ്രാധാന്യം ഗാന്ധിജി കണ്ട സിനിമയായിരുന്നു രാമരാജ്യം,
1: അത്
0: കാണാൻ പറ്റാതെ പറഞ്ഞു. ഇനി സിനിമ നല്ല കാലം വരുന്ന കാലത്ത് കണ്ടാൽ മതി, അങ്ങനെ സിനിമ ഉപേക്ഷിക്കും.
1: അപ്പൊ ഈ പ്രജാമണ്ഡലമാണ് കൊച്ചി കളിച്ചെല്ലാം ഉണ്ടാക്കിയത്, അതിൽ കൂടാണ്
0: പിന്നെ അത് കഴിഞ്ഞു ഞങ്ങള് പിന്നെ ആദ്യത്തെ കൊച്ചി കൗൺസിലിലേക്കുള്ള ഇലക്ഷൻ നടന്നു.
1: അങ്ങനെ സജീവമായിട്ട് പിന്നീടുള്ള
0: പിന്നെ പിന്നീടുള്ള പ്രവർത്തനം ഞങ്ങൾ ജയിലിൽ നിന്ന് വന്ന ഉടനെ ഉണ്ടായിരുന്ന പ്രധാനമായ രണ്ട് പ്രവർത്തനം, ഒന്ന് ഈ കോളറ ദുരിത നിവാരണ പ്രവർത്തനം, പിന്നെ അസൂരി ദുരിത നിവാരണം, പിന്നെ വെള്ളപ്പൊക്ക 116 വെള്ളപ്പൊക്കം. അതിലൊക്കെ ഞങ്ങൾ വളരെ സജീവമായിരുന്നു. ഈ കോളറയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ 44 ഭക്ഷണക്ഷാമം കാരണമാണ്
1: കോളറ
0: ഉണ്ടായത്. ഈ കോളറ രോഗികളെ ഞങ്ങൾ തന്നെ, കോളറ രോഗിയുടെ അടുത്തുകൂടെ പോയാൽ അന്ന് ആ ചിന്തയൊന്നുമില്ല, രോഗികളെ ഞങ്ങൾ തന്നെ കൈകൊണ്ടെടുക്കും,
1: ജീവിതം തന്നെ
0: അവരെ പിന്നെ സുഖമാക്കി. അവർക്ക് ഈ കർപ്പൂരം ചേർത്തിട്ടുള്ളൊരു ഒരു മരുന്നുണ്ട്, അത് കൊടുത്ത് അവരെ ശുശ്രൂഷിക്കുക, കഞ്ഞി വെച്ച് കൊടുക്കുക. അതിലൊക്കെ ഒരു എന്തൊരു ഒരു വല്ലാത്തൊരു ആവേശമാണ് ഉണ്ടായിരുന്നത്.
1: ആ പ്രവർത്തനങ്ങളൊക്കെയാണ് പിൽക്കാല

0: ഏറ്റവും ആവേശമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവൃത്തി തീരുമാനിച്ചു. കാരണം 42 ഞങ്ങളൊക്കെ ജയിലിൽ പോയതിന് ശേഷം AITUC നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൺട്രോളിലായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബ്രിട്ടീഷ് അപ്പോൾ അവർ സമരത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് AITUC നിലപാടെടുത്തു. അതിനെതിരായിട്ട് ദേശീയ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തൊഴിലാളി സംഘടന ഉണ്ടാക്കി. അത് പിന്നെ അവസാനം 47 ഗാന്ധിജിയുടെ അനുഗ്രഹത്തോടുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുവരെ ഞങ്ങൾ കേരളത്തിലെ കേരള ലേബർ കോൺഗ്രസ് എന്ന് പറഞ്ഞ് രൂപീകരിച്ചു. അതിന് പാമ്പം മാധവൻ, KP കുട്ടികൃഷ്ണൻ നായർ, KK കുമാരൻ, CE ഭരതൻ ആ ഭാഗത്ത്, ഇവിടെ തിരുവിതാംകൂറിലെ ഒരു മാത്യു തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആ രംഗത്തും ഞങ്ങൾക്കൊക്കെ ആവേശം നൽകിയിട്ടുള്ള മിസ്റ്റർ ചുവര പരമേശ്വരൻ
1: ക്യാപ്റ്റൻ.
0: ഞാൻ ഇത്രയും വലിയൊരു മനുഷ്യൻ, ആകൃതിയിൽ വളരെ ചെറുതാണ്, ഇത്രയും വലിയൊരു മനുഷ്യനെ ഞാൻ ഗാന്ധിജിയെ അല്ലെങ്കിൽ അതുപോലെ അഖിലേന്ത്യാ നേതാക്കന്മാരെ കഴിച്ചാൽ ഞാൻ കേരളത്തിൽ ഇത്രയും വലിയൊരു മനുഷ്യനെ കണ്ടു.
2: മുൻ മുഖ്യമന്ത്രി K. കരുണാകരനുമായി വിജയരാഘവൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ദിലീപ്, MK ടേപ്പ് ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത JA, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് NJ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

ആകാശവാണി സമയം 5:30. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിത്ര പാടിയ ഗാനം. ചിത്രം വാർദ്ധക്യപുരാണം.

ഇനി പി ജയചന്ദ്രൻ പാടിയൊരു ഗാനം കേൾക്കൂ. ഗൗരിശങ്കരം എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണമിട്ടത് എം ജയചന്ദ്രൻ.

യാത്ര എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയ ഈ ഗാനം, ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടി അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക: 9495 964321, 9496569321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495 964321, 9496569321. ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പൂവത്തൂർ CSI ചർച്ച് കൊയർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം: എന്നെന്നും സഖിയായി, എന്നും നൽ തുണയായി.

0: സി എസ് ഐ ചർച്ച് കൊയർ പൂവത്തൂർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇന്ന് 6 മണിക്ക് പദ്ധതികളുടെ ജനനന്മയ്ക്ക് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക മേഖലാ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. ഹസദ് അവതരിപ്പിക്കുന്ന കഥ. അശ്വതി ധന്യ അവതരിപ്പിക്കുന്ന കവിത. 8:00 നാട്ടുചിന്ത്. പെരുമൺ സജീവ് കുമാറും സംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM E-DRIVE. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 അക്ഷര സൗരഭം. നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ GR ഇന്ദുഗോപനുമായി അഭിമുഖം ആദ്യ ഭാഗം. 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ. ഹരിശങ്കർ ഭട്ടാചാര്യയുടെ സിത്താർ വാദനം. 11:00 സുഭാഷിതം. 11:10 മുതൽ FM ഗോൾഡിലെ പ്രക്ഷേപണം ഡൽഹിറിലെ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ. 6:00 ഉഷമലരി ബാലാമണിയമ്മയുടെ വിജയമാല്യം എന്ന കവിത. ആലപനം ഐവർകാല സുരേഷ് കുമാർ. 6:10 അറിയിപ്പുകൾ. 6:15 ഉദയഗീതം. എസ് ശകുന്തള, എസ് ഭാഗ്യലക്ഷ്മി എന്നിവർ പാടിയത്. 6:30 പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറുബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 28 ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളശിവൻ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാടിയ കൃതികൾ കേൾക്കാം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വിഷയവിദഗ്ധൻ ചന്തു മാധവൻ മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്രഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ. കമുകർ പുരുഷോത്തമൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര.

0: പെറ്റ് സ്കാൻ. ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുന്നു. 12:09 വാർത്തകൾ, 1 മണിക്ക് ഗാനശലാപം, തത്സമയ ഫോണിൽ ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർനാടകം. ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 28-ാം ഭാഗം. നാടക ആവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് ZIET സ്പോൺസേർഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് സായന്തരം. 4:30 മഴവില്ല്. 5 മണിക്ക് അക്ഷരശ്ലോകം. ആലപ്പുഴ വാഗീശ്വരി അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 പുരാണ പാരായണം. ജി പ്രസന്നകുമാരി പാരായണം ചെയ്തത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, PM E-വിദ്യ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗ രീതികൾ, ഡോക്ടർ ശൈലജ കുമാരി എംസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കെടുക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ. ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹ. 8 മണിക്ക് ഹലോ ഡോക്ടർ, അസ്ഥിരോഗങ്ങളും ആയുർവേദവും വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോൺ പരിപാടിയുടെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഇ ശോത് സിന്ധു. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. എം അനന്തകൃഷ്ണൻ അനന്തപത്മനാഭൻ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി കേൾക്കാം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം. 11:10 മുതൽ FM ഗോൾഡിലെ പ്രക്ഷേപണം. അറിയിപ്പുകളിലെ കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7°C. കുറഞ്ഞ താപം 24.8°C. പെയ്ത മഴ 1.5 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C. കുറഞ്ഞ താപനില 25.2°C. പെയ്ത മഴ 1.6 mm. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSS ന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. രണ്ടാമത്തെ ടെസ്റ്റ്

0: സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ രണ്ട് ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SCST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസ്സുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജരും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: system and will specifically examine portal stability and server performance. The team will also examine the overall IT infrastructure robustness and assist in taking corrective measures to ensure that login authentication, user access systems, payment gateways are accurate and in order. The government has advised all Indian citizens to avoid non-essential travel to the Democratic Republic of Congo, Uganda and South Sudan until further notice in view of the evolving Ebola outbreak situation. It also directed Indian citizens currently residing in or traveling to these countries to strictly follow public health guidance issued by local authorities and maintain heightened precautions. Ministry of Health and Family Welfare informed that India has not reported any case of Ebola disease. President Draupadi Murmu will present Padma Awards for the year 2026 at a civil investiture ceremony tomorrow. On this occasion, we are broadcasting 16 programs as part of our series People's Padma on Akashwani. In these episodes, we provide listeners insights into the work and life of Padma Awardees. These episodes are being broadcast today and tomorrow on 100.1 Akashwani Gold Channel. It can also be heard on our News on AIR app and News on AIR official YouTube channel. So stay tuned to Akashwani today and tomorrow. A four-member medical team from the All India Institute of Medical Sciences, AIIMS Delhi, today conducted the second autopsy of the former model-turned-actor Trisha Sharma in Bhopal. The postmortem lasted nearly 3 hours under tight security arrangements. After completion of legal formalities, the body was handed over to the family and the last rites were performed at the Bhadbhada Crematorium in Bhopal. Her family had requested the medical team to adopt a multidisciplinary forensic, pathological and radiological approach and independently examine concerns they claim were not adequately addressed during the first postmortem conducted in the city. The India Meteorological Department has issued a red color warning for heatwave to severe heatwave conditions over East Uttar Pradesh, East Madhya Pradesh and Vidarbha today. The weather agency also forecast heatwave conditions in isolated pockets over Uttar Pradesh, Madhya Pradesh, Vidarbha, Punjab, Haryana, Chandigarh and Delhi during the next 5 days. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Kozhikode Jilla Vrittantham.
2: ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ സമഗ്രമായ നൈപുണ്യ വികസനവും തൊഴിൽ സുരക്ഷതയും ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ മുൻനിര പദ്ധതിയായ PM വികാസ് പദ്ധതിക്ക് NIT തുടക്കമായി. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്ര കൈമാറ്റവും നിർവഹിച്ചു. സമൂഹത്തിനായി സമർപ്പിച്ചിട്ടുള്ള ഈ പദ്ധതിയിലൂടെ നൈപുണ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും അതിലൂടെ ശാക്തീകരിക്കപ്പെട്ട ഒരു ജനതയെ സൃഷ്ടിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള രജിസ്ട്രാർ പ്രൊഫസർ VB സമീർ കുമാർ, NIT കാലിക്കറ്റ് രജിസ്ട്രാർ ഡോക്ടർ സുനിൽ ജേക്കബ് ജോൺ, കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ശ്രീ ഷാ ഫൈസ് അഹമ്മദ് എന്നിവർ ചേർന്നാണ് ഔദ്യോഗികമായ ധാരണാപത്രം ഒപ്പുവെച്ച് കൈമാറിയത്. PM വികാസ് പദ്ധതിയുടെ ഭാഗമായി NIT കാലിക്കറ്റിലും കാസർഗോഡുള്ള കേരള കേന്ദ്ര സർവ്വശാലയിലുമായി ആകെ 1500 ഉദ്യോഗാർത്ഥികൾക്കാണ് വിവിധ കോഴ്സുകളായി പരിശീലനത്തിന് അവസരം ഒരുക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിൽ 4 പ്രധാന കോഴ്സുകളായി 1100 പേർക്കാണ് പരിശീലനം നൽകുക. പെൺകരുത്തിനും വനിതാ സംരംഭത്തിനും മുൻഗണന നൽകിക്കൊണ്ട് കേരള കേന്ദ്ര സർവ്വശാലയിൽ പ്രത്യേക കോഴ്സ് അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്തെ 16-ാമത് ജനസംഖ്യ കണക്കെടുപ്പായ സെൻസസ് 2027 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. 25 ഫീൽഡ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകിയത്. വീടുകൾ നേരിട്ടെത്തി വിവരശേഖരം നടത്തുന്ന എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും പരിശീലനം നൽകേണ്ടവരാണ് ഫീൽഡ് ട്രെയിനർമാർ. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ ആദ്യഘട്ടം. ഇതിനായി July 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തും. ഇതിനു മുന്നോടിയായി June 16 മുതൽ 30 വരെ വ്യക്തികൾക്ക് പ്രത്യേക വെബ് പോർട്ടൽ വഴി സ്വന്തം നിലയ്ക്ക് വിവരങ്ങൾ നൽകാനും അവസരം നൽകും. ഓരോ വീട്ടിലെയും അടിസ്ഥാന സാഹചര്യങ്ങൾ, ആസ്തികൾ, സൗകര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശേഖരിക്കുക. 2027 ഫെബ്രുവരിയിൽ നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയുടെ സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ ഉൾപ്പെടെ വിവരങ്ങളും ശേഖരിക്കും. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ നിർവഹിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ കൂടുതൽ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലുള്ള ചർച്ചകളും മാതൃകാ അവതരണവും നടന്നു. പ്രാദേശിക പ്രവർത്തനത്തിലൂടെ ആഗോളമാറ്റം സൃഷ്ടിക്കുക എന്ന ആശയത്തിൽ കടലുണ്ടി, കായണ്ണ, ചെങ്ങോട്ടുകാവി, കൊയിലാണ്ടി എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ BMC കൾ വിവിധ ജൈവ

0: ഇന്ത്യ സംരക്ഷണ മാതൃകകൾ അവതരിപ്പിച്ച് ആശയങ്ങൾ പങ്കുവച്ചു. തുടർന്ന് ചർച്ചകളും സാങ്കേതിക സെഷനുകളും നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ട പാലനത്തിൽ ജില്ലാതലത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ജില്ലാ ശുചിത്വ മിഷന്റെ പുരസ്കാരങ്ങൾ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിതരണം ചെയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി കോഴിക്കോട് ബ്ലോക്കും മികച്ച നഗരസഭയായി രാമനാട്ടുകര നഗരസഭയും മികച്ച കോർപ്പറേഷനായി കോഴിക്കോട് കോർപ്പറേഷനും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ അമീദും റീൽസ് മത്സരത്തിൽ ഒന്നാം സേടിയ ചേലനൂർ ശ്രീനാരായണ ഗുരു കോളേജ് എന്നിവരുമാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ജില്ലാ കലക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ LSTD ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഇ ടി രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തിൽ ഹരിത ചട്ട പാലനത്തിന് മികച്ച ജില്ലയ്ക്കുള്ള പുരസ്കാരം കോഴിക്കോടിനായിരുന്നു. കൂടഞ്ചി ഗ്രാമപഞ്ചായത്തിൽ ഈറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി കൂടഞ്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചൂട് കാരണമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം, പ്രാഥമിക ചികിത്സ, നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ, വയോജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ, കഠിനാധ്വാന തൊഴിലാളികൾ തുടങ്ങിയ അതീവ ജാഗ്രത ആവശ്യമായ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ തുടങ്ങിയ ഹീറ്റ് ക്ലിനിക്കിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. വേനൽക്കാലത്ത് പാലിക്കേണ്ട ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ, വിദഗ്ധരുടെ സേവനവും കൌൺസിലിംഗും ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട്. സ്വച്ഛ് സാർവേഷൻ ഗ്രാമീൺ റാങ്കിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനവും ദക്ഷിണ മേഖലയിൽ രണ്ടാം സ്ഥാനവും നേടി കോഴിക്കോട് ജില്ലയ്ക്ക് അഭിമാന നേട്ടം. ഗ്രാമീണ ശുചിത്വത്തിലും മാലിന്യ സംസ്കരണ രംഗത്തുള്ള മികവാണ് ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കുടിവെള്ള ശുചിത്വ വകുപ്പ് നൽകുന്ന അംഗീകാരത്തിന് അർഹരാക്കിയത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനം ഉൾപ്പെടുന്ന ദക്ഷിണ മേഖലയിലാണ് ജില്ല രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയത്. സ്വച്ഛ് സർവേഷൻ ഗ്രാമീണ സർവേയുടെ ഭാഗമായി സ്കൂളുകൾ, അംഗൻവാടികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവയുടെ ശുചിത്വവും ശൌചാലയ സൗകര്യങ്ങളും ദേശീയ ഏജൻസികൾ നേരിട്ട് പരിശോധിച്ചിരുന്നു. കൃത്യവും സമയബന്ധിതവുമായ IMIS റിപ്പോർട്ടിംഗ് ജില്ലയുടെ പുരോഗതി ദേശീയ വിലയിരുത്തൽ പ്രതിഫലിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ഇന്ന് രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PMeDrive ഇന്നവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് രാത്രി 8:30. രാത്രി 9:30 അക്ഷര സൗരഭം. നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ GR ഇന്ദുഗോപനുമായി അഭിമുഖം ആദ്യ ഭാഗം. രാത്രി 9:30 അക്ഷര സൗരഭം പരിപാടി.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഞാൻ ഒരുപാട് പ്രൊഫഷനിൽ കൈവച്ചിട്ടുണ്ട്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഡിറക്ഷൻ ആയിക്കോട്ടെ, ഡോക്യുമെന്ററി ആയിക്കോട്ടെ. പക്ഷെ ആ ഒരു സാധനം ചെയ്യുമ്പം എനിക്ക് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ദ ബെസ്റ്റ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563321, 9495569321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പെറ്റ് സ്കാൻ ഡോക്ടർ റോസ്നാറ ബീഗം സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: सर्वाः सम्बद्ध संस्थाः अतीव सतर्कतायां स्थापिताः सन्ति। केन्द्रीय माध्यमिक शिक्षा परिषद CBSE इत्यनेन अस्य मासस्य एकविंशति द्वाविंशति दिनांकयोः तान्त्रिकी समाह्वानानां कारणात् केषुचित् प्रकरणेषु अनुचित शुल्क ग्रहणम् अभवत्। एकस्मिन् वक्तव्ये CBSE इत्यनेन उक्तं यत् मूल्यांकितानां उत्तरपुस्तिकानां स्कैन कृतानां प्रतिलिपीनाम् आवेदनावधौ एषा समस्या अभवत्। तेन अग्रे उक्तं यत् केषुचित् सन्दर्भेषु अतिरिक्तं शुल्कं गृहीतं, केषुचित् सन्दर्भेषु न्यूनतमेव गृहीतम्। भारत ऋतु विभागेन अद्य पूर्व उत्तरप्रदेशे, पूर्वी मध्यप्रदेशे, विदर्भे च तीव्रतर उष्णतरंगस्य कृते रक्तवर्णीया संचेतना प्रदत्ता अस्ति। ऋतु विज्ञान विभागेन सूचितं यत् आगामि पञ्च दिनेषु उत्तरप्रदेशे, मध्यप्रदेशे, विदर्भे, पंजाबे, हरियाणायां, चण्डीगढे, दिल्ल्यां च पृथक् पृथक् स्थानेषु उष्णतरंगस्य स्थितिः भविष्यति। आगामिषु त्रिषु दिनेषु एतेषु स्थानेषु तीव्र उष्णतरंगस्य स्थितिः भवितुमर्हति इति विभागेन पूर्वानुमितम्। भाजपेति दलस्य वरिष्ठः नेता तथा केन्द्रीय मन्त्री पीयूष गोयलः अद्य कांग्रेस दलस्य नेतुः राहुल गांधिनः उपरि देशे अराजकत्वं प्रवर्तयितुं गभीरं षड्यन्त्रस्य आरोपं कृतवान्। एकस्मिन् सामाजिकान्तर्जालीये पटले सः अवदत् यत् प्रधानमन्त्रिणः नरेन्द्रमोदिनः विरुद्धं गांधिनः वक्तव्यं सर्वैः विपक्षिदलैः सह कांग्रेस दलस्य प्रमुखं षड्यन्त्रं सूचयति। IPL क्रिकेट क्रीडायाम् अद्य प्रथमे द्वन्द्वे मुम्बई इण्डियन्स राजस्थान रॉयल्स दलयोः मध्ये स्पर्धा प्रचलति। प्रथमं क्रीडता राजस्थान रॉयल्स दलेन अष्ट क्रीडकानां हानिपुरस्सरं 75 धावनांकाः विनिर्मिताः। अपरतः द्वितीये द्वन्द्वे कोलकाता नाइट राइडर्स दिल्ली कैपिटल्स दलयोः मध्ये स्पर्धा भविष्यति इति वार्ताः।
1: ആകാശവാണി സമയം 6 കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹരി ബണ്ടേ കുട്ട
2: കാണട്ടെ? വോ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ.
6: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. CBSE പുനർമൂല്യ നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മ പുരസ്കാരം ക്ഷമിക്കണം

0: പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശവും നൽകി. ആഫ്രിക്കയിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്ത് നിന്നും വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു.
1: വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഇതിന്റെ ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിലും സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റ് സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല.
0: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ പൌരാവലി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന വികസന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയ പ്രക്രിയയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനെ സാങ്കേതികമായി സഹായിക്കുന്നതിന് ഐഐടി മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. സിബിഎസ്ഇ പോസ്റ്റ് റിസൾട്ട് സർവീസസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികളെ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമക്കേടുകളിൽ ആദ്യഘട്ട നടപടികൾ എടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായും ശ്രീ വി വി രാജേഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-ന് പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: നാളെ വൈകിട്ട് 5 തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ടത്തിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ അനുമതി ലഭിക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. 26-ന് പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 നട അടയ്ക്കും.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് വയനാട് ജില്ലകളിൽ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ കേരളം കർണാടക ലക്ഷദ്വീപ്

0: തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരത്തിനെതിരെയാണ് ജോക്കോവിച്ചിന്റെ മത്സരം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ല എന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തുന്നവർക്ക് പ്രതിമാസം 3,00,000 രൂപ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്വാണ്ടം AI നിക്ഷേപ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CBSE പുനർമൂല്യനിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ഈ ഗാനം യേശുദാസ് പാടിയത് ചിത്രം വടക്കുംനാഥൻ.

0: ആകാശവാണി.
1: വയലും വേടും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ കണക്ക് പുസ്തകങ്ങൾക്ക് വികാരങ്ങളില്ല, വിചാരങ്ങൾ മാത്രമേയുള്ളൂ. ലാഭം, നഷ്ടം, സമ്പാദ്യം തുടങ്ങിയ വാക്കുകൾ പണത്തിന്റെ പര്യായ പദങ്ങളായി മാത്രം വിശകലനം ചെയ്യുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് നന്മ, സ്നേഹം, കാരുണ്യം എന്നിവയാണ്. അവനവന് ആദായം നൽകുന്ന പദ്ധതികളേക്കാൾ അന്യന് അനുഗ്രഹമാകുന്ന പ്രവർത്തനങ്ങളാണ് ഒരാളുടെ കർമ്മവീഥിയെ ധന്യമാക്കുന്നത്. ഓർക്കുക, ചില ലാഭങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവർ മാത്രമാണ് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാകുന്നത്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പരിപാടിയാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കരിമുണ്ട ഏത് സുഗന്ധവിളയുടെ ഇനമാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പലർക്കും ആഗ്രഹമില്ലേ? ഒരാട് ഫാം അല്ലെങ്കിൽ കന്നുകാലി ഫാം, അതുമല്ലെങ്കിൽ ഒരു കോഴി ഫാം തുടങ്ങാമെന്ന് കരുതുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മെ പൊതിയും. എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ വേണം, രജിസ്ട്രേഷൻ വേണോ, ലൈസൻസ് വേണോ എന്നുള്ള ചിന്തയൊക്കെ നമ്മെ അലട്ടാൻ തുടങ്ങും. പേടിക്കണ്ട, സംശയങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. ഇത് ശ്രദ്ധിക്കൂ. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇന്ന്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഷിബു ജോർജ്.
1: നമ്മുടെ പാലുൽപാദനം ചെയ്യുന്ന പ്രസൻസിക്കും അല്ലെങ്കിൽ അത് വിൽപ്പന ചെയ്യുന്ന ഡിഫറെന്റ് തരത്തിലായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഒരു ഫുഡ് ലൈസൻസിങ് ഇതിന്റെ ആവശ്യം വരുന്നുണ്ട്.
2: തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ വസ്തുക്കള് വിപണനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. അതിനാണ് FSSAയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതും നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഇതിനകത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത് 12,00,000 രൂപ വരെ വാർഷിക വിറ്റുവരവ് ടേൺ ഓവർ ഉള്ള ഒരു സംരംഭത്തിന് രജിസ്ട്രേഷൻ

0: എടുത്താൽ മതി. 12 ലക്ഷത്തിന് മുകളില് സംരംഭമാണെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ്. അതാണ് എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് പറയാനുള്ളത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ 500 ലിറ്റർ പാല് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന ഒരു സംരംഭമാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അപ്പൊ സാധാരണ ചെറുകിട കർഷകർക്ക് രജിസ്ട്രേഷന്റെ ആവശ്യമേ വരുന്നുള്ളൂ. 10 പശുവാണേലും 15 പശുവാണേലും ഒക്കെ തന്നെ ഈ 500-നകത്ത് നിൽക്കും. അപ്പൊ അവരെല്ലാം തന്നെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതിന് മുകളിലേക്ക് പാല് വിപണനം ചെയ്യുന്ന ഒരു കർഷകൻ മാത്രം ഈ ലൈസൻസിലോട്ട് പോയാൽ മതി. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സൊസൈറ്റി പാൽ കൊടുക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം എഫ് എസ് എസ് ഐയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, ആ സംരംഭകൻ പാല് അടുത്തുള്ള സൊസൈറ്റിയിൽ അങ്ങ് കൊടുക്കുന്നു, അവിടെ വേറെ ഒരു വിപണന ഒന്നുമില്ല,
1: ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആർക്കും
0: കൊടുക്കുന്നില്ല. ആ പാല് സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തമായിട്ട് വിപണനം ചെയ്യുന്നു, അല്ലെങ്കിൽ പാലിൽ നിന്നും തൈരുണ്ടാക്കി വിൽക്കുന്നു, അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കി വിൽക്കുന്നു, പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നു, ഇതൊക്കെ ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സ്വന്തമായിട്ട് നമ്മൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന ഒരു ഡയറി യൂണിറ്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ പൗൾട്രി, ഒരു ചെറിയ പൗൾട്രി പ്രോസസിംഗ് യൂണിറ്റ്, അപ്പൊ 50 കോഴികളെ വരെ പ്രോസസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 50-ൽ കൂടുതൽ കോഴികളെ ഒരു ദിവസം ട്രസ്റ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് വിപണനം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ 2 പശുവിനെയോ അല്ലെങ്കിൽ കാളയോ ഒക്കെ സ്ലോട്ടർ ചെയ്യുന്ന അറവുശാല ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 2-ൽ കൂടുതലാണെങ്കിൽ ലൈസൻസ് വേണം. ഇത്തരത്തിൽ, അതായത് ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ലൈസൻസോ നമ്മൾ എടുത്തിരിക്കണം. അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഫോം ഓൺലൈനായിട്ട് കിട്ടും, അതിന് വെരിഫിക്കേഷൻ എല്ലാവരും നടത്തുന്നുണ്ട്, എന്നിട്ട് ലൈസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ലൈസൻസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം. നമ്മുടെ യൂണിറ്റിൽ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ലൈസൻസ് എന്താണെന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും പ്രദർശിപ്പിച്ചിരിക്കണം. അത്
1: സർ സൂചിപ്പിച്ച് നമ്മൾ സ്വന്തമായിട്ട് പാലെടുത്ത് അത് പാക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ എഫ് എസ് ഐയുടെ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് കുറവാണെങ്കിൽ. അപ്പം ചില ആൾക്കാർ, ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, അവർ പാക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. അപ്പൊ ആ സ്ഥിതിയിലും
0: തീർച്ചയായും നമ്മളിവിടുന്ന് വിപണനം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. വളരെ തുച്ഛമായ ഫീസ് ആവുള്ളൂ, മാത്രമല്ല അത് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടുകയും ചെയ്യും. അത് എഫ് എസ് എസ് ഐയുടെ രജിസ്ട്രേഷൻ കിട്ടിയ ഒരു ഡയറി യൂണിറ്റ് ആണ്.
1: സർ, ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ സാർ, നമസ്കാരം. ഉദയകുമാർ അലക്കുന്നത് കളിക്കുന്ന
1: ആദ്യമായിട്ട്
2: പരിപാടി സംബന്ധിച്ചാണ് സാറിന്. എന്റെ 1000 നമസ്കാരം.
0: നമസ്കാരം.
2: ഈ സാർ, നമുക്ക് ഫാം തുടങ്ങുന്നതിന് ലോണോ മറ്റുള്ള കാര്യങ്ങളോ 60 പൈസ കഴിച്ചാൽ കിട്ടുമോ? രണ്ടാമത് എങ്ങനെയാണ് അത് നിയമങ്ങൾ?
0: അപ്പൊ ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. 1, ഫാം തുടങ്ങുന്നതിനുള്ള എന്ത് ഫാമാണ് ഉദ്ദേശിക്കുന്നത്, ഡയറി ഫാമാണോ ഗോട്ട് ഫാമാണോ? ആടുവളത്തിലാണ്. അപ്പൊ ആടുവളത്തിൽ സംരംഭം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണ്. ഒരു തുടക്കക്കാരായ ഒരാൾക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പൊ അതിനകത്ത് 19 പെണ്ണാടും 1 മുട്ടനാടും അടങ്ങുന്ന ഒരു സംരംഭമാണ്. ഏകദേശം 3 ലക്ഷം രൂപ അതിന് മുടക്ക് വരും. അപ്പൊ അതിന് ഒരു 240 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൂട് നിർമ്മിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു 30 സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തീറ്റപ്പുല്ല് കൃഷിയും ഈ കൂടും അതോടൊപ്പം തന്നെ ആടുകളെ പുറത്തിറക്കി വിടാനുള്ള ഒരു പാടക്കും എല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പൊ ഏകദേശം 3 ലക്ഷം രൂപ മുതൽ മുടക്കും. ഒരു 30 സെന്റ് സ്ഥലവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഈ പറയുന്ന ആടുവളത്തിൽ. അപ്പൊ ഈ ആടുവളത്തിന് പ്രധാനമായിട്ടും പദ്ധതികളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ വെക്കുന്ന പ്രോജക്റ്റിലൂടെയാണ് ഇപ്പൊ ലഭിക്കുന്നത്. പഞ്ചായത്തിന്റെ ഈ പദ്ധതി രേഖയിൽ തന്നെ അവർക്ക് 20 ആടിന്റെ യൂണിറ്റിനുള്ള സ്കീമുകൾ എടുക്കാൻ പറ്റും. 1 ലക്ഷം രൂപ സബ്സിഡിയോടുകൂടി 20 ആടിന്റെ യൂണിറ്റ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കോ നൽകാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് തന്നെ ഉണ്ട്. പഞ്ചായത്തിന്റെ പ്രോജക്ട് എടുക്കാം,
1: ലോൺ എടുക്കാൻ വേണ്ടി.
0: പഞ്ചായത്തിന്റെ പദ്ധതിക്ക് എന്ന് പറയുന്നത്, അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് അത് കിട്ടത്തില്ല. വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഈ ചെറുകിട ആടുവളത്തിലെ യൂണിറ്റ്, അതായത് പ്രജനന യൂണിറ്റ് എന്ന് പറയും, അത് പഞ്ചായത്തിന്റെ പ്രോജക്ട് വെച്ച് നിങ്ങൾക്ക് തരാൻ സാധിക്കും. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഒരു സ്കീം കൊണ്ടുവരാൻ പറ്റും. ഇനി കുറച്ചുകൂടെ വലിയൊരു സംരംഭമാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ വായ്പയോടുകൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നിലവിൽ കുറച്ച് ആടിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സംരംഭത്തിന് വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിന്റെ മൂലധനം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് നിലവിൽ ആട് വളർത്തുന്ന ഒരാളാണ് കൂടൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ആവർത്തന ചെലവ് റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും, നിലവിലുള്ള സംരംഭം വിപുലീകരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്താനായിട്ട് നമുക്ക് ഈ പറയുന്ന റെക്കറിംഗ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC എന്ന് പറയും, ബാങ്കിന്റെ സഹായത്തോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 2 ലക്ഷം രൂപ വരെ നമുക്ക് ഈടില്ലാതെ വായ്പ എടുക്കാൻ സാധിക്കും. 7% പലിശ

0: മാത്രമേ അതിന് വരുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള തിരിച്ചടവുണ്ടെങ്കിൽ താങ്കൾക്ക് 3% പലിശ സബ്സിഡി, അതായത് 4% പലിശയ്ക്ക് നമുക്കിത് ലഭ്യമാകും. അപ്പൊ കെ സി സിയുടെ സഹായം തേടാം. ബാങ്ക് വായ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ മുദ്രാ ലോണ് ഈ പറയുന്ന കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് ഇപ്പം നൽകുന്നുണ്ട്. അതിന് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാലും മുദ്രാ ലോണിൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതിനൊരു പ്രോജക്റ്റ് തയ്യാറാക്കി അടുത്ത വെറ്ററിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇങ്ങനെ നിരവധി സാധ്യതകളാണ് ഇതിനകത്തുള്ളത്.
1: ഓക്കെ, സംശയങ്ങൾ സാർ. നമ്മൾ ഈ എഫ് എസ് എസ് ഐ രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ ഒരു രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക, ഒരു കർഷകൻ അല്ലെങ്കിൽ സംരംഭകൻ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവർ വന്ന് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്?
0: തീർച്ചയായിട്ടും അവിടെ പ്രധാനമായും വരുന്നതെന്ന് വെച്ചാൽ ഈ പാല് പ്രോസസ് ചെയ്യുന്ന ആ പ്രദേശം, അവിടെ പ്രോസസിങ് യൂണിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ നമ്മളിപ്പോ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൃത്തിയും അതുപോലെ തന്നെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഈ അപേക്ഷയിൽ തന്നെ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. ഗൈഡ്ലൈനകത്ത് കുറേയധികം മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം തന്നെ എത്ര ആനിമൽസ് ഉണ്ട്, എത്ര ലിറ്റർ പാൽ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മുടെ വാർഷിക വിറ്റുവരവ് എത്രയാണ്, ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വിപണനം ചെയ്യാൻ പോകുന്നത്, ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ, പാക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അപേക്ഷയിൽ ചേർത്താണ് നമ്മൾ അപേക്ഷ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്.
1: സാർ, ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ശ്രോതാവ് ചോദിച്ച മാതിരി തന്നെ ഇങ്ങനത്തെ സംരംഭകം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് സ്കീംസ് ഒത്തിരി ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പശുവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ സംസ്ഥാനത്തുണ്ട്. ഈ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പാണ്. ക്ഷീരവികസന വകുപ്പ് എല്ലാ വർഷവും അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പറയുന്ന പശുവളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പശുവിന്റെ യൂണിറ്റ്, 5 പശുവിന്റെ യൂണിറ്റ്, 10 പശുവിന്റെ യൂണിറ്റ് അങ്ങനെയുള്ള ഡയറി യൂണിറ്റുകൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീറ്റപ്പുൽകൃഷി, അതുപോലെ ഫാമുകളുടെ യന്ത്രവൽക്കരണം, ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ ആനുകൂല്യം ലഭിക്കാനായിട്ട് അവരുടെ പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് അതിന്റെ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ സബ്സിഡി വരുന്നതെന്ന് വെച്ചാൽ ഉൽപ്പാദന മേഖലയിൽ 30% സബ്സിഡിയാണ് ത്രിതല പഞ്ചായത്തുകൾ ഈ പാല് ഉൽപ്പാദന മേഖല, മുട്ട ഉൽപ്പാദന, മാംസ ഉൽപ്പാദന മേഖലയിൽ മാറ്റിവെക്കുന്നത്. പഞ്ചായത്തിനൊരു സബ്സിഡി മാനദണ്ഡമുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇറച്ചിക്കോഴി വളർത്തൽ യൂണിറ്റ് 1000 കോഴിയുടെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 20 ആടിന്റെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സബ്സിഡി കൊടുക്കാൻ പറ്റും. മേഖലയിൽ ഒട്ടനവധി ഓപ്ഷൻസുകൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്പോ ഓരോ സ്ഥലത്തിന്റെയും പ്രാദേശിക സാധ്യതകൾ നോക്കി. ഇപ്പൊ ചില പ്രദേശത്ത് ക്യാറ്റിൽ പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും, അപ്പൊ അവിടെ പദ്ധതികൾ കൂടുതലായിരിക്കും. ചില പ്രദേശത്ത് ക്യാറ്റിൽ പോപ്പുലേഷൻ അവിടെ പദ്ധതികളുടെ ആവശ്യം കുറവായിരിക്കും. അപ്പൊ ആ രീതിയിൽ പ്രാദേശിക ആസൂത്രണത്തിലൂടെ നമുക്ക് ഈ മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ
1: കൊണ്ടുവരാം.
0: അത് ഗ്രാമസഭയിലും മറ്റു വരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പദ്ധതികൾ തയ്യാറാക്കുന്നത്.
1: പിന്നെ അടുത്ത് വരുന്ന സാർ സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ ലോണൊക്കെയാണ്
0: ബാങ്ക് വായ്പ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ കുറച്ച് പദ്ധതികളുണ്ടായിരുന്നു, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ NLM എന്ന് പറയും. NLMന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വൻകിട പദ്ധതികൾ, അതായത് ആടുവളത്തൽ പദ്ധതികൾ, പന്നിവളത്തൽ, അതുപോലെ തന്നെ കോഴിവളത്തൽ പദ്ധതികൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ദേശീയ കന്നുകാലിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ താൽക്കാലികമായിട്ട് ആ പോർട്ടലിൽ നിർത്തിവെച്ചിരിക്കുകയാണ്, വീണ്ടും അത് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ആ പദ്ധതികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും അതിനും നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ട് ആ പദ്ധതികളിലും വരാവുന്നതാണ്. പിന്നെ ഈ മുദ്രാ ലോൺ പോലെയുള്ള കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് 9% വരെ പലിശയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. അതിൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. അതിൽ തന്നെ ചെറുകിട ലോണുകളും വലിയ ലോണുകളും ഒക്കെ തന്നെ വിവിധ പലിശ നിരക്കിൽ ലഭ്യമാണ്. KCC എന്തായാലും വലിയൊരു പ്രയോജനമാണ്. ആവർത്തന ചെലവുകൾ
1: ഇത് മൃഗസംരക്ഷണ മേഖലയ്ക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടല്ലേ?
0: അതായത് കൂടുതലും കാർഷിക മേഖലയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴ് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വളത്തിലോ ആടുവളത്തിലൊക്കെ വരുന്ന കർഷകന് ആവർത്തന ചെലവിന് ആവശ്യമായിട്ടുള്ള മൂലധനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന KCC ഉപയോഗിക്കുന്നത്. അപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 5 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്. 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ കിട്ടും, 2 ലക്ഷത്തിന് മുകളിൽ ഈടോടുകൂടി കിട്ടും. അപ്പൊ ഈ തിരിച്ചടവ് ഈ പറഞ്ഞ പോലെ 7% പലിശയിലത് തിരിച്ചടയ്ക്കാൻ സാധിക്കും. കൃത്യമായ റീപേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 3% പലിശ സബ്സിഡി കിട്ടും.
1: അപ്പൊ അത് നമ്മൾ പിന്നെ തിരിച്ചടയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം.
0: വീണ്ടും എടുത്തുകൊണ്ട് നമുക്ക് എപ്പോഴും ആ പൈസ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പറ്റും. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്. കാരണം ആവശ്യത്തിനനുസരിച്ച് പൈസ കണ്ടെത്താനായിട്ട് പ്രത്യേകിച്ച് വേറെ വായ്പകളൊക്കെ എടുക്കാതെ നമുക്ക് ഈ മേഖലയിൽ തന്നെ നിൽക്കാൻ സാധിക്കും.
1: പിന്നെ സാർ, ഈ തൊഴിലുറപ്പ് പദ്ധതികളുണ്ടല്ലോ, ഇത് എങ്ങനെയും നമ്മുടെ ഈ മൃഗസംരക്ഷണ മേഖലയിലോട്ട് ഇത് ചേർത്ത് എന്തെങ്കിലും കർഷകർക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാൻ സാധിക്കും?
0: തീർച്ചയായും. അതായത് മുമ്പ് നമ്മൾ തൊഴിലുറപ്പ്

0: പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ഈ മേഖല ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് നമ്മൾ ഈ മൃഗസംരക്ഷണ കർഷക മേഖലകളെല്ലാം തന്നെ വന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ലേബർ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരു തൊഴിൽ നിർമ്മിക്കുന്നു, അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഈ കർഷകൻ വഹിച്ചാൽ മതി, ബാക്കി ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. ആട്ടുകൂടായാലും തൊഴുത്ത് നിർമ്മിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ അസോള കൃഷി അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം അല്ലെങ്കിൽ ഈ പറയുന്ന തീറ്റപ്പുൽ കൃഷി ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. സ്വകാര്യ വ്യക്തിയുടെ ഒരിടത്തിലെ തീറ്റപ്പുൽ കൃഷി ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. കാരണം വെച്ചാൽ അതിന്റെ തീറ്റപ്പുൽ നടീൽ വസ്തുക്കൾ മാത്രം നമ്മൾ വാങ്ങിക്കൊടുത്താൽ മതി. കൃഷിസ്ഥലം ഒരുക്കുന്നത് തൊഴിലുറപ്പില് തൊഴിലായിട്ട് നമുക്കത്
1: ലേബർ കോസ്റ്റ്
0: നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, അതായത് പഞ്ചായത്ത് പ്രദേശത്തുള്ള തൊഴിലുറപ്പിന്റെ ചാർജ് ഓഫീസർക്ക് അവിടെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം, ഇപ്പൊ പശു വളർത്തുന്ന ഇത്ര പേരുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല് കൃഷി ചെയ്യാനായിട്ട് ഈ തൊഴിലുറപ്പിലെ അംഗങ്ങളെ ഉപയോഗിക്കാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലേബർ അവിടെ കിട്ടുന്നു, തൊഴിൽ ദിനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, ഈ നടീൽ വസ്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നടാൻ സാധിക്കുന്നു, ഉൽപ്പാദനം കൂടുന്നു. അപ്പൊ ഈ രീതിയിൽ കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ബയോഗ്യാസ് യൂണിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, മണ്ണിര കമ്പോസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും, പശുവിന്റെ തൊഴുത്ത് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു, മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നമ്മൾ കൊടുക്കുന്നു. ഈ രീതിയിൽ തൊഴിലുറപ്പായിട്ട് സംയോജിപ്പിച്ചാൽ
1: ഇതൊരു കർഷകൻ ഇങ്ങനെ ഈ ഒരു സ്കീമിൽ ലാഭം എടുക്കണമെങ്കിൽ പഞ്ചായത്തിലുള്ള
0: തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചാർജ് ഓഫീസർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഇപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ ഒരേക്കർ സ്ഥലമുണ്ട്, അവിടെ തീറ്റപ്പുൽ ആവശ്യമുണ്ട്, അപ്പൊ അതിന് ഇദ്ദേഹം അപേക്ഷ കൊടുക്കുക, അപ്പൊ അത് പരിഗണിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇത്ര കൃഷി ചെയ്യുന്നതിന് ഇത്ര തൊഴിൽ ദിനം വരും, അവിടേക്ക് ആ പഞ്ചായത്തിലെ ആ വാർഡിലെ തൊഴിലുറപ്പിലെ ജോബ് കാർഡുള്ളവരെ അങ്ങോട്ട് തൊഴിലിന് വിടുന്നു. അതിന് അടിസ്ഥാനമായിട്ട് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യേണ്ടതായിട്ട് വരും. അത് നടീൽ വസ്തുക്കളും വളവും മറ്റുമൊക്കെ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. തീറ്റപ്പുല അവർ കൃഷി ചെയ്തിട്ട് പോകുന്നു.
1: സർ, ഒരു 10 പശുവുള്ള ഒരു ചെറിയൊരു ഡെയറി യൂണിറ്റ് ആരെങ്കിലും തുടങ്ങാൻ താല്പര്യപ്പെടുന്നു, അതിനുവേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ചെലവ് എത്രയാവും?
0: ഇപ്പൊ 10 പശുവുള്ള ഒരു സംരംഭം തുടങ്ങാനായിട്ട് കുറഞ്ഞത് 10 ലക്ഷം രൂപ വേണ്ടി വരും. 10 ലക്ഷം 10 മുതൽ 15 ലക്ഷം രൂപ വേണ്ടി വരും. അത് ഭൂമി ഒഴിച്ചാണ് പറയുന്നത്. കാരണം ലാൻഡ് ഒന്നുകിൽ സ്വന്തമായിട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ പാട്ടത്തിനാണ്. ആ ലാൻഡിൽ നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1 തൊഴുത്ത് നിർമ്മിക്കുക, 2 ഈ പശുക്കളെ വാങ്ങുക. അപ്പൊ പശുക്കളുടെ ഇന്നത്തെ വില നിലവാരവും മറ്റുമൊക്കെ നോക്കുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപ എങ്കിലും ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമുക്ക് വേണ്ടി വരും. പിന്നെ 10 പശുകളുള്ള ഒരു സംരംഭം ആയതുകൊണ്ട് പഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമില്ല. 10 കൂടുകയാണെങ്കിൽ മാത്രം ലൈസൻസ് എടുത്താൽ മതി. കാരണം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് കൂടെ വരുമ്പോഴാണ് നമുക്ക് ലൈസൻസിലോട്ട് പോകേണ്ടി വരുന്നത്. തുടക്കത്തിൽ എന്തായാലും ലൈസൻസ് വേണ്ടിവന്നിരുന്നില്ല, ബിൽഡിംഗ് പെർമിറ്റും വേണ്ടിവരുന്നില്ല. പക്ഷെ നമ്മൾ വിപുലീകരിക്കാൻ ഉള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലൈസൻസ് എടുത്ത് തന്നെ തുടങ്ങണം.
1: ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ആ പ്രക്രിയ എല്ലാം
0: ചെയ്ത് തന്നെ പോകണം. പിന്നെ ഇതിനകത്ത് വേറെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാം. KCC ആയിട്ട് ബന്ധപ്പെട്ടിയായിട്ട്
1: റിവോൾവിംഗ് ഫണ്ട്
0: തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് തീറ്റപ്പുൽ കൃഷി, ഡെയറി എന്ന് പറയുന്ന യൂണിറ്റ് ലാഭകരമായിട്ട് പോകണമെങ്കിൽ സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാഭമുള്ളൂ. കാരണം ഉൽപ്പാദന ചെലവിന്റെ 70%
1: തീറ്റയാണ്.
0: അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക. ഒന്നിൽ ഇവിടെ ഒരേക്കർ സ്ഥലത്ത് നമ്മൾ തീറ്റപ്പുല് കൃഷിയാണെങ്കിൽ ഈ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള 365 ദിവസത്തേക്കുള്ള തീറ്റപ്പുല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സ്ഥലം സ്വന്തമായിട്ടില്ലെന്നുണ്ടെങ്കിൽ പാട്ടത്തിനെടുത്ത് ചെയ്യാം. അങ്ങനെ പാട്ടത്തിനെടുത്ത് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്.
1: തീറ്റപ്പുല്ല് തന്നെ നല്ല ഗുണമേന്മയുള്ളത്, നല്ല പോഷകമൂലകളും
0: അത് കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല. അത് ഈ പറഞ്ഞ തൊഴിലുറപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തീറ്റപ്പുല് കൃഷി ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ പശുവിന് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
1: പിന്നെ ഇതേമാതിരി ഒരു ചെറിയൊരു ഗോട്രി യൂണിറ്റ് അതിനുവേണ്ടിയാണ്
0: നമ്മള് നേരത്തെ ഒരു ശ്രോതാവ്
1: ചോദിച്ചു.
0: അപ്പൊ തുടക്കത്തിൽ ഏറ്റവും നല്ലത് ഒരു 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണല്ലോ. 20 ആടിന്റെ യൂണിറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങള് പഠിച്ച് മനസ്സിലാക്കി പിന്നീട് അത് വിപുലീകരിക്കാൻ സാധിക്കും. 20 ആടിന് എന്തായാലും ലൈസൻസ് വേണ്ട, ബില്ലിംഗ് പെർമിറ്റ് ആവശ്യമില്ല. 50 ആട് വരെ ലൈസൻസ് വേണ്ടാത്തതുകൊണ്ട് 20 ആടിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈസൻസ്
1: ആവശ്യമില്ല.
0: ഒരു 3 ലക്ഷം രൂപ മുടക്കും മതി. കാരണം അതിനൊരു കൂട് നിർമ്മിക്കാനും അതുപോലെ തന്നെ ഈ ആടുകളെ വാങ്ങാനും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബ്രീഡിംഗ് യൂണിറ്റ് ആണ്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടികളെ 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുക. നല്ല ഇനം ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ പേരന്റ് സ്റ്റോക്ക് നല്ല ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട നല്ല പേരന്റ് സ്റ്റോക്കിനെ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. ഈ 19 ആടുകളെ വാങ്ങുന്ന സമയത്ത്, ഫീമെയിൽ ആടുകളെ വാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല വർഗ്ഗ ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളെ തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായിട്ട് രക്തബന്ധമില്ലാത്ത, ഇൻബ്രീഡിംഗ് വരാതെ കുറച്ചുകൂടെ ദൂരെ പോയി നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാടിനെ നല്ല വിലയ്ക്ക് വാങ്ങണം. എന്നിട്ട് ഈ ആടിനെ എല്ലാ ഇൻഷുർ ചെയ്ത് തന്നെ വേണം ഇവിടെ വളർത്താൻ. എല്ലാവിധ പ്രതിരോധ കുത്തിവെപ്പുകളും എടുക്കണം.

0: അവയ്ക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണങ്ങൾ, വാക്സിനേഷനും ഡിവോമിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഒരു 3 മാസം വരെ വളർത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു 3 മാസം വരെ വളർത്തിയാൽ കുറഞ്ഞത് ഒരു 12 കിലോ ബോഡി വെയ്റ്റ് കിട്ടും. ഒരു 400 രൂപ ലൈവ് വെയ്റ്റും നമുക്ക് വിൽക്കാൻ സാധിക്കും. നല്ല ഡിമാൻഡുള്ള ഒരു സംരംഭമാണ്. അപ്പം നല്ലതിനും ആട്ടുകുട്ടികളെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഒരു 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റിന് കേരളത്തിൽ സാധ്യതയുണ്ട്. ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: അപ്പോൾ ഇത് 20 ആടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വർഷം നല്ലൊരു വരുമാനം.
0: ഇതിന്റെ ആട്ടുകുട്ടികളെ നമുക്കൊരു 3 മാസം വരെ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 12 കിലോ തൂക്കം കിട്ടും. ഈ സമയത്ത് ലൈവ് വെയ്റ്റിന് ഒരു 400 രൂപയ്ക്ക് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് ഒരു 2 വർഷം കൊണ്ട് തന്നെ അത് ബ്രേക്ക് ഇവൻ ആവും, നന്നായിട്ട് നടത്താൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ആട്ടിറച്ചിക്ക് ഇത്ര ഡിമാൻഡുള്ള ഒരു സംസ്ഥാനമാണ്. ആട്ടുകുട്ടികൾക്കും വലിയ ഡിമാൻഡുണ്ട്. പശു വളർത്തുന്നത് പോലെയുള്ള പരിചരണം ആവശ്യമില്ല താനും. കാരണം ഇതിന് എന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല, കൂടെ ഒന്നും കഴുകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഒരു 1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറുകിട സംരംഭമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള സമയവും അതിനുള്ള സാഹചര്യം ഉള്ളവർക്ക് അത് പറ്റുള്ളൂ. അത് അതാദ്യം കണ്ടെത്തണം.
1: പിന്നെ പറഞ്ഞ മാതിരി ഒരു ചെറിയ പരിശീലനം ആദ്യം എടുത്താൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും.
0: തീർച്ചയായും. അതായത് ഏത് സംരംഭം തുടങ്ങുന്നതിന് മുമ്പും ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ സംരംഭത്തിന്റെ സാധ്യതകളും പരിമിതികളും രണ്ടും വേണം. സാധ്യതകൾ മാത്രം കണ്ട് മനസ്സിലാക്കിയാൽ പോരാ, ഇതിന്റെ പരിമിതികൾ. കാരണം ഇത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കേണ്ടി വരും, ഇത് ചെയ്യുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഇന്ന ഇന്ന പരിസരത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം ഒന്ന് മുൻകൂട്ടി കണ്ട് ആ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കി ഒരു പരിശീലനം കൂടെ തേടണം. അപ്പം വിവിധ വകുപ്പുകൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. പശു വളർത്തലും ആട് വളർത്തലും അവരുടെ പ്രദേശത്ത് അടുത്തുള്ള ഒരു പരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത് വരുന്ന ഒരു പരിശീലന പരിപാടിയിൽ പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ അധികം മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫാം നടത്തുന്നവരുടെയും മറ്റും കുറെ കോൺടാക്ടും അഡ്രസ്സും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും. ഡയറി ഫാമൊക്കെ പലതും നിർത്തിപ്പോയ ഒരു ലീസിനെടുത്ത് അതിനേക്കാൾ നന്നായിട്ട് നടത്തുന്നവരുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഉള്ള ഒരു ഒരു മുന്നൊരുക്കം നടത്തി ഇവരെ കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി സാധ്യതയും പരിമിതിയും കണ്ട്
1: സാവകാശമായിട്ട് മുന്നോട്ട് പോകണം. ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് കേട്ടത്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ ആർ വേണുഗോപാലിന്റെ ഫോൺ നമ്പർ 9387830718. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
0: മാങ്ങാണ്ടി അപ്പം രുചികരവും ഗുണകരവുമായ ഒരു ഭക്ഷണ വിഭവമായിരുന്നു മാങ്ങാണ്ടി അപ്പം. മാമ്പഴക്കാലമാകുമ്പോഴേ മാമ്പഴം തിന്ന് വലിച്ചെറിയുന്ന മാങ്ങാണ്ടിയിൽ എന്തെല്ലാം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് അപ്പോൾ നാം ചിന്തിക്കാറില്ല. വെട്ടിക്കീറാൻ ആവശ്യമായ അത്ര മാങ്ങാണ്ടി ആകുമ്പോൾ അവ വെട്ടിക്കീറി പരുവപ്പെടുത്തുന്നു. മിക്കവരും കർക്കടക മാസത്തോടെയാണ് ഈ നടപടികൾ ആരംഭിക്കുന്നത്. മാങ്ങാണ്ടിയിൽ നിന്നും എടുത്ത പരിപ്പ് വൃത്തിയാക്കിയ ശേഷം നന്നായി ഉണക്കി ചണച്ചാക്കിലോ തുണിയിലോ കെട്ടി വെള്ളത്തിൽ കട്ടുകളയാൻ മുക്കിയിടും. കുറഞ്ഞത് 4 ദിവസമെങ്കിലും വെള്ളത്തിൽ മുക്കിയിടണം. പണ്ട് പാടവരമ്പിലെ മടവീണ ഒഴുക്കുള്ള വെള്ളത്തിൽ കെട്ടിയിടുമായിരുന്നു. കട്ടുപോയ ശേഷം പുഴുങ്ങി വെയിലത്തിട്ടുണക്കി സൂക്ഷിക്കും. അതിൽ നിന്നും ആവശ്യമായവയെടുത്ത് ഇടിച്ചു പൊടിച്ചോ വെള്ളത്തിൽ കുതിർത്തോ നാടൻ തവിടരിയോടൊപ്പം അരച്ചു ചേർത്ത് അപ്പമുണ്ടാക്കുമായിരുന്നു. കൂടാതെ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ശർക്കര പാനിയിൽ ഇളക്കി ചുക്കും ജീരകവും അരിപ്പൊടിയും ചേർത്ത് ശർക്കര വരട്ടിയുണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇടിച്ചു പൊടിച്ച് തവിടുള്ള അരിയോടൊപ്പം ചേർത്ത് മാങ്ങാണ്ടി പുട്ടും ഒരു വിശേഷ വിഭവമായിരുന്നു. അക്കാലത്തെ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു ഇത്. വയറുകടി, കുടൽപുണ്ണ്, മൂത്രസംബന്ധമായ അസുഖങ്ങൾ, ആമാശയരോഗങ്ങൾ, കരൾ രോഗങ്ങൾ ഉൾപ്പെടെ പല അസുഖങ്ങൾക്കും പരിഹാരം കൂടിയായിരുന്നു ഇത്.
2: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ

0: കൃഷിയുടെ ഭാവി സുരക്ഷിതമാകും.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, കരിമുണ്ട ഏത് സുഗന്ധവിളയുടെ ഇനമാണ്? ഉത്തരം കുരുമുളക്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭങ്ങളുടെ യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.artvm@gmail.com.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിക്കുന്നു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇപ്പോൾ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി കാർഡ് ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ അതുമല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്ക് രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടിയിൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാകുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടിയിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭിക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വെച്ചുപിടിപ്പിക്കുക, അതിനാണ് പ്രോത്സാഹനം നൽകുന്നത്. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാകുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറി രേഖ, ഫോട്ടോ, പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്നുള്ള നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബില്ല് തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.kerala.plantation.kerala.gov.in.

0: ഒഴിവുണ്ട്. ഇതിനുവേണ്ടി 2026 June 4 ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനം 2027 March 31 വരെയാണ്. ഉയർന്ന പ്രായപരിധി 4 June പുരുഷന്മാർക്ക് 35 സ്ത്രീകൾക്ക് 40. ICAR അംഗീകരിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVKയിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗുള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. കൂടുതൽ വിവരങ്ങൾക്ക് www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 കുരുമുളക് കൃഷി എന്നതിലും 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയങ്ങളിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. മൊബൈൽ നമ്പർ 8891054078. ഒരിക്കൽ കൂടി 8891054078. സമയം 7 കഴിഞ്ഞ് 24:45. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12 ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJPക്ക് ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000 വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
2: Secretary and I therefore welcome the expansion in our energy trade in recent months. Diversified supplies are at the heart of energy security for India. We devoted some time to nuclear energy cooperation as well. The passage of the Shanti Act has opened up new possibilities.
1: മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. CBSE 12 ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. എന്നാൽ മറ്റ് ചിലരിൽ നിന്നും കുറഞ്ഞ തുകയാണ് ഈടാക്കിയതെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു.

സി പി സി ആർ ഐയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെലോയുടെ

0: അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. സിബിഎസ്ഇ പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ ഐഐടികളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സിബിഎസ്ഇക്ക് നിർദ്ദേശം നൽകിയത്. സിബിഎസ്ഇ 12-ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കേരളത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3-ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ ബിജെപിക്ക് ജയം. ബിജെപി സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡെ 100,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21-ന് റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 22,000 രൂപയുടെ നിക്ഷേപത്തിൽ നിന്നും 3,00,000 രൂപ പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമന്റേതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രതൻ യു കേൽക്കർ ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിയന്ത്രിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ആഫ്രിക്കയിൽ തുടർച്ചയായി വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് മരുന്നുകളുടെയും ആരോഗ്യ സംരക്ഷണ കിറ്റുകളുടെയും ആദ്യ ഗഡു അയച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, വിദർഭ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടുത്ത 5 ദിവസം ഉഷ്ണതരംഗമുണ്ടാകുമെന്നാണ് പ്രവചനം. ആൻഡമാൻ നിക്കോബാർ, അരുണാചൽ പ്രദേശ്, മാഹി, ലക്ഷദ്വീപ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് പാരീസിൽ തുടക്കമായി. ഇതിഹാസ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ടാണ് മത്സരിക്കുന്നത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളും മത്സരിക്കുന്നുണ്ട്. യുകി ഭാംബ്രി ന്യൂസിലാന്റിന്റെ മൈക്കൽ വീനസിനൊപ്പവും എൻ

0: ശ്രീറാം ബാലാജി ബ്രസീലിന്റെ മാർസലോ ഡെമോ ലൈനറിനൊപ്പവും കളത്തിലിറങ്ങും. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ രണ്ട് ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-നും 28-നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നട അടയ്ക്കും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ റെയിൽവേ പാതയിൽ ഇന്നുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ഏറ്റെടുത്തു. ട്രെയിനിൽ യാത്ര ചെയ്ത പാകിസ്ഥാൻ സൈനികരെയാണ് ലക്ഷ്യമിട്ടതെന്ന് അവർ അവകാശപ്പെട്ടു. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJPക്ക് ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽ പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.
2: എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ യുവവാണിയിലേക്ക് സ്വാഗതം.
3: യുവസാഹിത്യം.

0: ഇന്ന് യുവസാഹിതിയിൽ തങ്ങളുടെ രചനകളുമായി രണ്ട് എഴുത്തുകാരുണ്ട്. തന്റെ കഥകളുമായി ഷഹസാദും കവിതകളുമായി അശ്വതി ധന്യയും അവരുടെ സൃഷ്ടികൾ അവതരിപ്പിക്കും. ആദ്യം നമുക്ക് ഷഹസാദിന്റെ കഥകൾ കേൾക്കാം. അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെട്ടാലോ?
1: എന്റെ പേര് എം കെ ഷഹസാദ്. ചെറുപ്പം മുതലേ ധാരാളം കഥകൾ വായിച്ചിരുന്ന ഒരാളാണ്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ വായിച്ചപ്പോൾ അതുപോലെ ഒരു നോവൽ എഴുതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും സമഗ്രമായ ഒരു കൃതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എഴുത്തിനോടുള്ള ഒരു ആഭിമുഖ്യം അങ്ങനെ പതുക്കെ വളർന്നു വന്നു. ഈ കഥകളൊക്കെ എന്നെ കുറിച്ചുള്ള കഥകളാണ്.
0: ഇനി നമുക്ക് ഷഹസാദിന്റെ കഥകൾ കേൾക്കാം.
1: ഒരു പോലീസുകാരന്റെ കഥ പൂർണ്ണമായിട്ടും അതിനകത്തൊരു 2-3% മാത്രമേ ഭാവനയുള്ളൂ. ബാക്കിയെല്ലാം യഥാർത്ഥമാണ്, ഞാൻ കണ്ടതാണ്. എങ്ങനെയാണ് ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ ജീവിക്കുന്നതെന്നും അവരുടെ മേലെ വലിയ അധികാരമൊന്നും ഇല്ലാത്ത ഒരു കോൺസ്റ്റബിൾ പോലും എങ്ങനെയാണ് പെരുമാറുന്നതെന്നും നേരിട്ട് എനിക്ക് കാണാൻ പറ്റി. അപ്പൊ അത് അതുപോലെ എഴുതി. അതുമാത്രമാണ് ആ കഥ. ഒരു പോലീസുകാരന്റെ കഥ. ഒരു കഥ പറയുമ്പോഴോ ചരിത്രം എഴുതുമ്പോഴോ അത് മാന്യന്റെ പക്ഷത്ത് നിന്ന് പറയുന്നതോ എഴുതുന്നതോ ആണല്ലോ നമ്മുടെ രീതി. നാടോടികളായ 2 കൗമാരക്കാരികളെക്കാൾ മാന്യനാണല്ലോ നമുക്കൊരു പോലീസുകാരൻ. അതുകൊണ്ടാണ് ഈ കഥയ്ക്ക് ഞാൻ ഒരു പോലീസുകാരന്റെ കഥ എന്ന് പേരിട്ടിരിക്കുന്നത്. പണ്ട്, അധികം പണ്ടൊന്നുമല്ല, ഒരു 5-6 വർഷം മുമ്പ് ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ട്രെയിനിലാണ്. ട്രെയിൻ അപ്പോൾ ഇന്ത്യയിൽ എവിടെയോ ആണ് എന്ന് മാത്രമാണ് ഇപ്പോൾ ഓർക്കുന്നുള്ളൂ. കമ്പാർട്ട്മെന്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു. റിസർവ് ചെയ്തവരും ചെയ്യാത്തവരുമായി വലിയ പുരുഷാരം. പിന്നെ ചായ വിൽപ്പന, പേരക്ക വിൽപ്പന, കുക്കുംബർ, പൈനാപ്പിൾ വിൽപ്പന, സമൂസ വിൽപ്പനയൊക്കെയായി കുറച്ചുപേർ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാല്യം വിട്ട് കൗമാര

ത്തിലേക്ക് കടന്നിട്ടുള്ള നാടോടി പെൺകുട്ടികളും. അവർ ഇയർഫോണും മറ്റും വിട്ട് നടക്കുകയാണ്. നല്ല ഉത്സാഹം, ചെറു പുഞ്ചിരി മുഖത്ത്. എന്റെ അടുത്തും വന്ന് ചോദിച്ചു, ഇയർഫോൺ വേണോ എന്ന്. ഞാൻ വേദനിപ്പിക്കാതെ നിരസിച്ചു. അവർ എവിടെ നിന്ന് തിരക്കി. കൂട്ടത്തിൽ ചെറുപ്പക്കാരി രാജസ്ഥാനിൽ നിന്നാണ് തങ്ങളെന്ന് പറഞ്ഞു. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു, നിങ്ങൾ രണ്ടു പേര് മാത്രമേ ഉള്ളൂ. അവൾ പറഞ്ഞു, ഞങ്ങൾ സഹോദരിമാരാണ്. അമ്മയുൾപ്പെടെ അവരുടെ പ്രദേശത്ത് നിന്ന് വലിയ സംഘമായാണ് അവർ പുറപ്പെട്ടിരിക്കുന്നത്. പലരും പല ട്രെയിനുകളിൽ കച്ചവടം നടത്തുന്നു. വൈകിട്ടെല്ലാവരും ടെന്റിൽ കണ്ടുമുട്ടും. അവർ അടുത്ത യാത്രക്കാരന്റെ അടുത്തേക്ക് പോവാൻ ധൃതി വച്ചു. ഞാൻ ചോദ്യങ്ങൾ അവസാനിപ്പിച്ച് പുറത്തേക്ക് നോക്കി. ട്രെയിനിന്റെ വേഗത കുറഞ്ഞു. വണ്ടി ഏതോ സ്റ്റേഷനിൽ അടുക്കുകയാണ്. ട്രെയിൻ പക്ഷേ പ്ലാറ്റ്ഫോമിലല്ല നിർത്തിയത്, നടുക്കുള്ള ഒരു ട്രാക്കിലാണ്. അപ്പുറത്ത് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ പോലീസുകാരൻ എല്ലാ കമ്പാർട്ട്മെന്റുകളിലേക്കും ജനലിലൂടെ ചൂഴ്ന്നു നോക്കി നടക്കുന്നുണ്ട്. ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിലേക്ക് നോക്കിയ ശേഷം അദ്ദേഹം പതുക്കെ ട്രാക്കിലേക്ക് വന്ന് ഞങ്ങൾക്ക് നേരെ നടന്നു വന്നു. ഇയർഫോൺ വിൽക്കുന്ന പെൺകുട്ടികളുടെ ഇയർഫോണുകൾ വാങ്ങി പുറകെ ചെല്ലാൻ പറഞ്ഞു. അവർ ഇതൊരു സാധാരണ സംഭവമെന്ന മട്ടിൽ പുറകെ പോയി. ട്രാക്ക് മുറിച്ചു കടന്നു. അവരിൽ ഇളയവളെയും കൂട്ടി പോലീസുകാരൻ സ്റ്റേഷന് പിറകിലേക്ക് മറഞ്ഞു. മുത്തവൾ വിൽപ്പന സാമാനങ്ങളുമായി മുന്നിലെ ബെഞ്ചിലിരുന്നു. വണ്ടി പതുക്കെ നീങ്ങിത്തുടങ്ങി. അവൾ വിഷണ്ണയായി. ഞാനൊരു ഇംഗ്ലീഷ് പത്രം നിവർത്തി ലോകവാർത്തകൾ വായിച്ചു തുടങ്ങി. വണ്ടി നീളത്തിലൊരു ചൂളം മുഴക്കി. മുഷിപ്പൻ എന്ന കഥയിലെ വയസ്സനായ കഥാപാത്രം അയാളും നേരിട്ട് ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അത് എൻ്റെ മനസ്സിൽ ധാരാളം കാലം അയാളുണ്ടായിരുന്നു. ഒരു 4-5 വർഷം മുന്നേ ഉണ്ടായ അനുഭവമാണെങ്കിലും കോവിഡ് സമയത്താണ് അതും കഥയായിട്ട് മാറിയത്. കഥ മുഷിപ്പൻ. റെയിൽവേ കമ്പാർട്ട്മെന്റിലാണ് ഞാൻ അയാളെ കണ്ടുമുട്ടുന്നത്. കൃത്യമായി പറഞ്ഞാൽ കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിൽ. യാത്രകളിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടും. ചിലപ്പോൾ മിണ്ടിയെന്നും ദീർഘമായ ചർച്ചകളിൽ ഏർപ്പെട്ടെന്നും വരാം. പക്ഷേ പുതിയ അനുഭവങ്ങളുടെ നിരന്തരമായ ആഘാതത്തിൽ പഴയത് നേർത്ത് നേർത്ത് നഷ്ടപ്പെടും. എന്നാൽ ഇദ്ദേഹത്തെ എനിക്ക് മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. വല്ലാതെ സംസാരിച്ച് ആളുകളെ മുഷിപ്പിക്കുന്ന 70 കഴിഞ്ഞൊരാൾ. എല്ലാ കാര്യത്തിലും അയാൾക്കൊരു അഭിപ്രായം കാണും. നമ്മൾ ചോദിക്കുകയൊന്നും വേണ്ട, അയാൾ ഇടയിൽ കയറി വന്നോളും. മുന്നിലും അരികിലും ഇരിക്കുന്നവരോട്, മാറി മാറി വരുന്ന യാത്രക്കാരോടും അയാൾ ചോദിക്കും, എറണാകുളത്തേക്കാണോ? മറുപടി പറയുന്നയാൾ എറണാകുളത്തേക്കാണെങ്കിലും അല്ലെങ്കിലും അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ആണെങ്കിൽ കൂടുതൽ സന്തോഷം, അത്ര തന്നെ. എറണാകുളത്ത് ഇറങ്ങുന്ന ആളാണെങ്കിൽ പിന്നെ അയാൾ ചോദിക്കും, അവിടാണോ ജോലി? അല്ലാത്തൊരാളാണെങ്കിൽ എവിടെ പോയി, എന്താണ് ജോലി? അങ്ങനെ അങ്ങനെ തുടരും കുശലം. ഞാൻ വായിക്കുകയായിരുന്നു. ഇയാളുടെ സംഭാഷണം കാരണം എനിക്ക് വായനയിൽ ശ്രദ്ധ വെക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. സംഭാഷണത്തിൽ ഇടപെടുവിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചെങ്കിലും ഞാൻ പിടികൊടുത്തില്ല. ഗൗരവം പൂണ്ട് അങ്ങനെ ഇരുന്നു. എങ്കിലും എന്റെ യാത്രയെ സംബന്ധിച്ച് അത്യാവശ്യം വേണ്ട വിവരങ്ങളൊക്കെ അദ്ദേഹം സംഘടിപ്പിച്ചു. കുശലാന്വേഷണത്തിന് ശേഷം അദ്ദേഹം സ്വന്തം കുശലങ്ങളുടെ കെട്ടഴിച്ചു തുടങ്ങി. ആദ്യമായി മകന്റെ ഗുണവിശേഷങ്ങൾ പറഞ്ഞ് വിവരിച്ചു. മകൻ എറണാകുളത്ത് ഏതോ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്നും അവിടെ കമ്പനി തന്നെ മകനൊരു വീട് അനുവദിച്ചിട്ടുണ്ടെന്നുമൊക്കെ. എന്തൊരു പൊങ്ങച്ചം പറച്ചിലാണ് ഇയാളുടേത്. മുമ്പിലിരുന്ന് തലകുലുക്കി കൊടുക്കുന്ന മാന്യന്മാർക്ക് അങ്ങനെ തോന്നിയോ എന്നറിയില്ല, പക്ഷേ എനിക്ക് തോന്നി. മകന്റെ ഭാര്യയെക്കുറിച്ചും രണ്ടു പേരക്കുട്ടികളെ പറ്റിയുമായി പിന്നീട് അയാളുടെ വിസ്താരം. കേൾവിക്കാർ മാറി മാറി വന്നു. കഥ തുടർന്നുകൊണ്ടുമിരുന്നു. വിരസമായ യാത്രയിലെ നേരം പോക്കെന്ന നിലയിൽ സംഗതി എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. എന്റെ ശ്രദ്ധയും ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ക്ഷണിക്കപ്പെട്ടു. എപ്പോഴോ അയാൾക്കൊരു ഫോൺ വന്നു. മകനായിരുന്നത്രേ. സ്റ്റേഷനിലെത്തിയപ്പോൾ വിളിച്ചാൽ മതി, കാറുമായി വന്നു കൂട്ടാം എന്ന് മകൻ പറഞ്ഞതും തുടർന്ന് കഥയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. മഹത്തായ വായനയ്ക്കിടയിൽ എപ്പോഴോ ഞാനൊന്ന് മയങ്ങിയിരുന്നു. ഉണർന്നപ്പോൾ വണ്ടി സൗത്ത് സ്റ്റേഷനിൽ അടുക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തയ്യാറായി. വണ്ടി നിർത്തുമ്പോൾ തന്നെ ചാടി ഇറങ്ങണം. ഓടിച്ചെന്ന് 4-ലോ 5-ലോ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന കോട്ടയം പാസഞ്ചർ പിടിക്കണം. തലശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള എന്റെ യാത്രകളിൽ ഒരു പതിവായിരുന്നു തിരക്കു പിടിച്ചുള്ള ഈ ഓട്ടം. ആ വണ്ടി പോയാൽ പിന്നെ കോട്ടയത്തെത്തുക വലിയ പ്രയാസമാണ്. നമ്മുടെ വൃദ്ധനും ഇറങ്ങാൻ തയ്യാറെടുത്തു. വണ്ടി നിന്ന നിമിഷം തന്നെ ഞാൻ ഇറങ്ങിയോടി. കിതച്ച് കുതിച്ച് 5-ാം പ്ലാറ്റ്ഫോമിലെത്തിയപ്പോഴേക്കും കോട്ടയത്തേക്കുള്ള ട്രെയിൻ പോയിരുന്നു. ഒന്നും ചെയ്യാനില്ലാതെ ഞാൻ പ്ലാറ്റ്ഫോമിലെ ഒരു ബെഞ്ചിലിരുന്നു. ഇന്റർസിറ്റിയിൽ നിന്ന് ഇറങ്ങിയ യാത്ര

ക്കാർ മേൽപ്പാലത്തിന്റെ പടിയിറങ്ങി വരുന്നുണ്ട്. അതിൽ നമ്മുടെ വൃദ്ധനുമുണ്ട്. അയാളെ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കെ വൃദ്ധൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വണ്ടി വിട്ടുപോയല്ലേ എന്ന ചോദ്യം തുടർത്തുവിട്ടു. അത് ചോദിക്കുമ്പോൾ അയാളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. ഇയാളെന്താ പരിഹസിക്കുകയാണോ എന്ന് ചിന്തിച്ചുപോയി. ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇനി എന്ത് ചെയ്യാനാ മോനെ, അയാൾ വീണ്ടും ചോദിച്ചു. എന്റെ മറുപടി ഞാൻ ഒറ്റ വാക്കിൽ ഒരുക്കി തീരുമാനിച്ചില്ല. പക്ഷേ ഞാനെന്തായാലും ഇവിടെ തന്നെ കിടക്കുക, മകനെ വിളിക്കുന്നില്ല, നേരം ഇത്ര വൈകിയില്ലേ, എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. വെറുതെ ഞാൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ഇനിയും പലതും പറയാനുണ്ടെന്ന് തോന്നി. കോവിഡ് എന്ന കഥ, ആ കഥയിലെ കഥാപാത്രം ആയിട്ടുള്ളയാളും ഞാനും രണ്ടും ഒന്നാണ്. കോവിഡ് ബാധിക്കുന്ന രോഹിത് അദ്ദേഹം അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് ഈ കഥയായിട്ട് മാറിയത്. കഥ കോവിഡ്. അവന് കോവിഡ് ഒന്നും വന്നിട്ടില്ലെന്നാണ് അമ്മ പറഞ്ഞത്. രോഹിത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവൻ എന്റെ അയൽക്കാരനാണ്, ഒരു കൗമാരക്കാരൻ, +1 പഠിക്കുന്നു, വെളുത്ത് കൊലുന്ന് പൊടിമീശയുള്ള ഒരു പയ്യൻ. എന്റെ വീടിന് മുന്നിലൂടെയാണ് അവൻ സ്കൂളിൽ പോവുകയും വരികയും ചെയ്തിരുന്നത്. വീടിന്റെ വാതിക്കൽ ഞാനുണ്ടെങ്കിൽ അവൻ കൈ ഉയർത്തി കാണിക്കും, പുഞ്ചിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചെന്ന് വരും. ഞാൻ 7-ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലാണ് അവൻ അന്ന് പഠിച്ചിരുന്നത്. ഞാൻ മാഷുമാരെ പറ്റി ചോദിക്കും, രവീന്ദ്ര മാഷിനെ പറ്റിയും സാവിത്രി ടീച്ചറെ പറ്റിയും ഒക്കെ. ഒരു പാവൻ ടീച്ചറായിരുന്നു സാവിത്രി ടീച്ചർ. 5-ാം ക്ലാസ്സിൽ എന്റെ ക്ലാസ് ടീച്ചർ. അതിമണ്ഡലും അതിനേക്കാൾ വികൃതിയുമായിരുന്നു ഞാൻ അക്കാലത്ത്. പ്രത്യേകിച്ച് ഒന്നും പഠിക്കാൻ വേണ്ടിയായിരുന്നില്ല സ്കൂളിൽ പോയിരുന്നത്, വെറുതെ അങ്ങ് പോയി വരികയാണ്. അങ്ങനെ ഒരു നാൾ കാൽക്കൊല്ല പരീക്ഷ നടന്നു. ശാസ്ത്ര പരീക്ഷയുടെ ഉത്തരക്കടലാസുമായി സാവിത്രി ടീച്ചർ ക്ലാസ്സിൽ വന്നു. എന്നോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ നിന്നു. എന്നിട്ട് ചോദിച്ചു, എന്താടാ സൗരയുദ്ധം? അനക്ക് അറിഞ്ഞൂടെ ടീച്ചറെ? ഞാൻ പറഞ്ഞു. പിന്നെ എന്തിനാടോ ഇതിൽ സൂര്യനും മറ്റ് ഗ്രഹങ്ങളും തമ്മിലുള്ള യുദ്ധമാണ് സൗരയുദ്ധം എന്ന് എഴുതി വച്ചിരിക്കുന്നത്? അയ്യോ, അത് ഞാൻ ഓൻ്റെ നോക്കി എഴുതിയതാ ടീച്ചറെ. ഞാൻ രജനീഷിനെ ചൂണ്ടിക്കാട്ടി. അവൻ എന്നെ ഒരു ഒറ്റുകാരനെ എന്ന പോലെ സൂക്ഷിച്ചു നോക്കി. പതുക്കെ എഴുന്നേറ്റ് നിന്നു. ടീച്ചർ പക്ഷെ അടിച്ചൊന്നുമില്ല, ഇരുന്നോളാൻ പറഞ്ഞു. ഈ കഥകളൊക്കെ ഞാൻ രോഹിത്തിനോട് പറയും, അവനും പറയും കുറേ കഥകൾ. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കട്ട് ചെയ്ത് കൊടുത്ത് നീട്ടാൻ പോയതും തിരിച്ചു വരുമ്പോൾ ടീച്ചർ കണ്ടതും, ഹിന്ദി ടീച്ചർക്ക് പുതിയ പേരിട്ട കാര്യവും, അങ്ങനെ പലതും. ഒരു ദിവസം രാവിലെ അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ഏട്ടാ, അനക്ക് പ്രച്ഛന്ന വേഷത്തിൽ ഫസ്റ്റ് ഉണ്ട്. ഞാൻ അഭിനന്ദിക്കാനായി അടുത്ത് ചെന്നപ്പോൾ അവൻ ഒച്ച താഴ്ത്തി പറഞ്ഞു, അതെനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയുള്ളതുകൊണ്ട് കിട്ടിയതാ. അതെങ്ങനെ? ഞാൻ അത്ഭുതപ്പെട്ടു. അതെനിക്ക് ഇഷ്ടാനായിട്ട് പോയതല്ല, മാഷ് പറഞ്ഞു നീ പോണെന്ന്. ഒരു ബയസന്റെ വേഷം കെട്ടി സ്റ്റേജിൽ വെറുതെ നടന്നാ മതി എന്ന് പറഞ്ഞു. പിന്നെ എന്തോ ഡയലോഗ് ഉണ്ടേനും, അത് ഞാൻ സ്റ്റേജിലെത്തിയപ്പോൾ മറന്നുപോയി. പക്ഷേ ഞാൻ നന്നായി വിറച്ച് പേടിച്ചിട്ടാ, അങ്ങനെ എനിക്ക് ഫസ്റ്റും കിട്ടി. അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. അവൻ സ്കൂളിലേക്കും പോയി. വൈകിട്ട് കളിസ്ഥലത്ത് അവനുണ്ടാകും. ചിലപ്പോൾ ഞങ്ങളൊക്കെ കൂടി പുഴയിൽ കുളിക്കാൻ പോകും. ഒരു തെങ്ങിൻ തോപ്പിലൂടെയാണ് യാത്ര. പോകുമ്പോൾ തന്നെ ഞങ്ങൾ 1-2 തേങ്ങകൾ പെറുക്കിയെടുക്കും, നീന്തിക്കഴിഞ്ഞ് വിശക്കുമ്പോൾ പൊതിച്ച് കഴിക്കാൻ. ചിലപ്പോൾ 1-2 തേങ്ങകൾ ഒഴുകി വന്നെന്നും ഇരിക്കും, അതും പിടിച്ചെടുത്ത് പൊതിക്കും. പിന്നൊരു കളിയുണ്ട്, പൊതിച്ച തേങ്ങയുടെ ചിരട്ടയോടുകൂടിയ പൂള് ആഴത്തിലേക്ക് വലിച്ചെറിയും, അത് പോയി എടുക്കലാണ് കളി. അതിൽ അവൻ ബഹുമിടുക്കനായിരുന്നു. പിന്നീട് ഒരു തൊഴിലന്വേഷകനായി നാടുവിട്ടതിന് ശേഷം രോഹിത്തിനെ നേർക്കുനേർ കാണുന്നത് ഈ ലോക്ക്ഡൌൺ കാലത്താണ്. ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയപ്പോൾ അവൻ ഉമ്മറത്തിരിക്കുന്നത് കണ്ടു. ഞാൻ കൈ ഉയർത്തി കാണിച്ചു. അവനും സാവധാനം കൈ ഉയർത്തി മുഖത്തൊരു ചിരി വരുത്തി. നടക്കാൻ വരുന്നോ? ഞാൻ ചോദിച്ചു. അവനില്ലെന്ന് പറഞ്ഞു. ഞാൻ നടന്ന് തിരിച്ചു വരുമ്പോഴും അവൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ അവന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. അവൻ കണ്ണുകൾ പിൻവലിച്ചു കളഞ്ഞു. ഞാൻ വീട്ടിലേക്ക് നടന്നു. മുറ്റത്തെ ടാപ്പ് തുറന്ന് കൈയും മുഖവും സോപ്പ് ഉപയോഗിച്ച് കഴുകി. ശബ്ദം കേട്ടപ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞു, ചായ എടുത്തു വെച്ചിട്ടുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കെ അരികിൽ വന്ന അമ്മയോട് ഞാൻ പറഞ്ഞു, അവനെ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. കഥകൾ എന്ന കഥ, ഞാൻ സാധാരണ നടക്കാൻ പോകാറുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു, ഒരു ബോട്ട് കെട്ടി കോട്ടയത്ത് തന്നെ. കോവിഡ് സമയത്ത് വൈകുന്നേരങ്ങളിൽ ഞാനവിടെ പോകും. ലോക്ക്ഡൌൺ സമയത്ത് ഒരു ദിവസം ഞാൻ പോയിരുന്നപ്പോൾ ഒരു ഭിക്ഷക്കാരനോട് സാമ്യതയുള്ള ഒരാൾ ആണ് അവിടെ വന്നത്, ഇതിലെ കഥാപാത്രം. പക്ഷെ അയാളുടെ ലൈഫിൽ അയാളുടെ ആഗ്രഹങ്ങൾ നമ്മളൊക്കെ പോലെ ഒരാളാവണം എന്ന് തന്നെയായിരുന്നു. പക്ഷെ ജീവിതം അയാളെ അനുവദിച്ചില്ല, സാഹചര്യം അയാളെ അനുവദിച്ചില്ല. അപ്പോൾ അത് ലോകം അറിയേണ്ടതുണ്ട്. കാരണം അങ്ങനെയും കുറേ ജീവിതങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ടായിരുന്ന കുറേ മനുഷ്യരുണ്ട്. പക്ഷെ അവർക്കത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയൊരു കഥ, കഥകൾ എന്ന കഥയും ഞാൻ എഴുതി. കഥ
കഥ.

വൈകിട്ട് ഒന്ന് നടക്കാൻ പോകണമെന്ന് തോന്നി തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ഇരുന്നിരുന്ന് മടിയായി തുടങ്ങിയിരിക്കുന്നു. ഇന്നാണ് അങ്ങനെ പുറത്തുപോയത്. നടക്കാനിറങ്ങുമ്പോൾ കയ്യിലൊരു പുസ്തകവുമെടുത്തു. ഉയർത്തെഴുന്നേൽപ്പ്. നടന്ന് നടന്ന് ബോട്ടിയെട്ടിയിലെത്തുമ്പോൾ അവിടെ കനാലിനും നടപ്പാതയ്ക്കും ഇടയിൽ ഇരിക്കാനായി കെട്ടിയുണ്ടാക്കിയ കുഞ്ഞു കോൺക്രീറ്റ് പുരകളിലെ ഇരിപ്പിടത്തിൽ കാറ്റും കൊണ്ടിരുന്ന് വായിക്കുന്നത് മുറിയിലെ അടച്ചിട്ട അന്തരീക്ഷത്തിലെ വായനയേക്കാൾ സുഖകരമാണ്. നടപ്പാതയിൽ ഞാൻ ഒരു റൗണ്ട് നടന്നു. ലോക്ക്ഡൌൺ ആയതിനാൽ അധികം പേരില്ല. എന്നാലും തൊട്ടടുത്ത വീട്ടിലെ സ്ഥിരം നടപ്പുകാരിയായ ചേച്ചി ഇന്നും നടക്കുന്നുണ്ട്. അവരുടെ വായാടികളായ രണ്ടു മക്കളും കൂട്ടുകാരികളും എന്നത്തെയും പോലെ നടപ്പാതയിലൂടെ സാവധാനം നടന്നു പോവുകയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവസരം കിട്ടുമ്പോഴൊക്കെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇരിപ്പിടങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ പേർ

0: കൂട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇരിപ്പിടങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ പേർ ഇരിക്കുന്നു. ഒരിടത്ത് കുറച്ചുപേർ ഇരുന്ന് കുടുംബശ്രീ മീറ്റിംഗ് കൂടുന്നു. ഞാൻ മുന്നോട്ട് നടന്നു. തനിച്ചിരിക്കാൻ ഒരിടമാണ് ലക്ഷ്യം. അങ്ങനെ ആരുമില്ലാത്ത ഒരു ഇരിപ്പിടം കണ്ടുപിടിച്ചു. കുറച്ചുനേരം ജലാശയമൊന്ന് ആസ്വദിച്ചു. പുസ്തകം മറിച്ചു. മാസ്ലോവ ഇപ്പോൾ ജയിൽ ആശുപത്രിയിലെ പരിചാരികയായി തീർന്നിരിക്കുന്നു. നെഹ്റുദോവിന്റെ ഇടപെടലാണ്. മാസ്ലോവയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കഠിനമായ പരിശ്രമങ്ങൾ തുടരുകയാണ് നെഹ്റുദോവ്. സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി ജയിലാശുപത്രിയിൽ എത്തിയതാണ് അദ്ദേഹം. വായിക്കുന്നതിനിടയിൽ ഒരാൾ കയറി വന്നു. സാധാരണ വേഷം ധരിച്ച ഒരു സാധാരണ മനുഷ്യൻ. അയാൾക്ക് അവിടെ ഇരുന്ന് മദ്യപിക്കണം. എന്നോട് അയാൾ അനുവാദം ചോദിക്കുകയാണ്. പുസ്തകം വായിക്കുന്നത് കണ്ടതിനാലാവണം ഭയങ്കര ബഹുമാനമാണ് അയാൾക്ക്. ഇങ്ങനെ വായിക്കുന്ന ഒരാൾ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടില്ല എന്ന പ്രസ്താവനയും അയാൾ പുറപ്പെടുവിച്ചു. അവിടെ ഇരുന്ന് മദ്യപിക്കാനുള്ള അനുവാദം ഞാൻ കൊടുത്തു. പോക്കറ്റിൽ നിന്ന് മദ്യക്കുപ്പിയും കൂൾ ഡ്രിങ്ക്സും ഒരു പാക്കറ്റ് അച്ചാറും പുറത്തിറക്കപ്പെട്ടു. ഞാൻ ഒന്നും മിണ്ടാതെ അയാളുടെ പ്രവൃത്തികൾ നോക്കിയിരിക്കുകയാണ്. ഒരിക്കലും മദ്യപിക്കരുത്, അയാൾ ഉപദേശിച്ചു. ഇല്ല, മറുപടി ഞാൻ ഒറ്റ വാക്കിൽ ഒതുക്കി. പ്രത്യേക അനുപാതത്തിൽ മദ്യവും കൂൾ ഡ്രിങ്ക്സും കലർത്തി പുതുതായി സൃഷ്ടിക്കപ്പെട്ട പാനീയം അയാൾ ഒറ്റ അടുക്ക് വിഴുങ്ങി. എന്തൊക്കെയോ ശബ്ദം പുറപ്പെടുവിച്ചു. അച്ചാറെടുത്ത് നാക്കിൽ വിതറി. ഒരു സീൽക്കാര ശബ്ദം കൂടി. പിന്നീട് അയാൾ പറഞ്ഞു തുടങ്ങി. എന്തൊരു ബുദ്ധിമുട്ടാണെന്നോ മദ്യപിക്കാൻ. നിന്നെപ്പോലെ വായിക്കാനും പഠിക്കാനുമായിരുന്നു എനിക്ക് ആഗ്രഹം. ഞാനൊരു കോളനിയിലാണ് ജനിച്ചത്. ഇപ്പോൾ തെരുവിൽ ജീവിക്കുന്നു. പറയുന്നതിനിടയിൽ തയ്യാറാക്കിയ ലായിനി അയാൾ ഒരിക്കൽ കൂടി വിഴുങ്ങി. പഴയ ശബ്ദങ്ങൾ ആവർത്തിക്കപ്പെട്ടു. അതൊന്ന് ഒതുക്കാൻ വീണ്ടും അച്ചാർ പ്രയോഗിക്കപ്പെട്ടു. നടപ്പാതയിൽ ആളുകൾ നടക്കുന്നുണ്ട്. എനിക്ക് ഇയാളുടെ കൂടെ ഇരിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. അയാൾ എന്റെ മനസ്സ് വായിച്ചെന്ന് തോന്നുന്നു. എന്റെ കൂടെ ഇരിക്കാൻ പേടിയുണ്ടോ? ഞാൻ ഇല്ലെന്ന് കള്ളം പറഞ്ഞു. നീ ഒരു നല്ല മനുഷ്യനാണ്. എന്നെപ്പോലെ തെരുവിൽ കിടക്കുന്നവരോടും നീ സാധാരണ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. അതെ, നമ്മൾ പറഞ്ഞു വന്നത്. അയാളൊന്ന് നിർത്തി. എനിക്ക് മനസ്സിലായി, അയാൾ എന്നെ വിടാൻ പോകുന്നില്ല. പറഞ്ഞിരിക്കാനുള്ള പുറപ്പാടിലാണ്. നിങ്ങളുടെ ജീവിതത്തെയും ആഗ്രഹങ്ങളെയും പറ്റി. അതെ അതെ, അയാൾ തുടർന്നു. ഞാനൊരു കോളനിയിലാണ് ജനിച്ചത്. അവിടെ എനിക്ക് ആരും നല്ലത് പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരങ്ങളിൽ മദ്യപിച്ചു വരുന്ന അച്ഛൻ എന്നെ പഠിപ്പിച്ചത് അയൽക്കാരെ തെറി വിളിക്കാനാണ്. ഞാൻ ഉറക്കെ ഉറക്കെ പുതിയ പുതിയ തെറികൾ വിളിച്ചു പറയുമ്പോൾ അച്ഛൻ സന്തോഷവാനാകും. എന്റെ ആവേശവും കൂടും. അയാളൊന്ന് നിർത്തി. ഞാൻ അയാളെ നോക്കിയിരിക്കുകയാണ്. ആദ്യമായി മദ്യപിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞിരുന്നു, നീ മദ്യപിക്കരുത്, അത് നിന്റെ ജീവിതം നശിപ്പിക്കുമെന്ന്. അന്ന് ഞാൻ കേട്ടില്ല. പണ്ട് ഞാൻ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ദസ്തോവിസ്കിയെ, പെരുമ്പടവത്തെ നീയും വായിക്കണം. പക്ഷെ അന്ധനാവരുത്. നിനക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ ഉണ്ടാവണം. നീ ചെറുപ്പമാണ്. എനിക്ക് നിന്നെപ്പോലാവാൻ കൊതിയാവുന്നുണ്ട്. അയാൾ വീണ്ടും മദ്യം അകത്താക്കി. വീണ്ടും സംസാരിച്ചു തുടങ്ങിയപ്പോൾ സ്വന്തം ശബ്ദത്തിലെ പതർച്ച അയാൾക്ക് സ്വയം അനുഭവപ്പെട്ടു. അതയാൾ എന്നോട് ചോദിച്ച് ഉറപ്പാക്കുകയും ചെയ്തു. ഞാൻ മദ്യപിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അതാണ്, അയാൾ പറഞ്ഞു. നേരം ഇരുട്ടിത്തുടങ്ങി. വഴിയിൽ ആരുമില്ല. എനിക്ക് അയാളോട് കൂടി ഒറ്റയ്ക്കിരിക്കാൻ കൂടുതൽ പേടിയായി തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്. അത് പറ്റില്ല, അയാൾ തടഞ്ഞു. നമ്മൾ സംസാരിക്കുകയല്ലേ, അതിനിടയിൽ എങ്ങനെയാ പോകുന്നത്? ആ പറഞ്ഞത് കൽപ്പിക്കുന്ന സ്വരത്തിലായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായി. അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോകണം, ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കേട്ടപ്പോൾ അയാൾ നടങ്ങി. ഞാൻ എഴുന്നേറ്റു. ഒരിക്കലും ലഹരി ഉപയോഗിക്കരുത്, അയാൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ഞാൻ തലകുലുക്കി സമ്മതിച്ചു. ഞാൻ പെട്ടെന്ന് നടന്നു തുടങ്ങി. പുറകിലൊരു ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. കേടാ വണ്ടിയിൽ എന്നൊരു അട്ടഹാസവും. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ജീപ്പ് റിവേഴ്സ് എടുത്ത് തിരിച്ചുപോയി.
1: മുഹമ്മദ് റമീസ് ഷഹസാദ് എഴുതി അവതരിപ്പിച്ച കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അടുത്തതായി യുവസാഹിതിയിൽ തന്റെ കവിതകളുമായി എത്തുന്നത് അശ്വതി ധന്യ.
2: നമസ്കാരം, എന്റെ പേര് അശ്വതി. ഞാൻ പിന്നിക്കമുകളിലാണ് താമസിക്കുന്നത്. എനിക്ക് പാട്ടുകൾ കേൾക്കാനും കവിതകളൊക്കെ കേൾക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. കൂടുതൽ ഞാൻ പഴയ പാട്ടുകളൊക്കെയാണ് കേൾക്കാറുള്ളത്. ഒ എൻ വി സാറിന്റെ ആയാലും വൈലോപ്പിള്ളി സാറിന്റെ, മുരുകൻ കാട്ടാക്കട സാറിന്റെ ഒക്കെ കൂടുതൽ കവിതകളൊക്കെ ഞാൻ

0: ആദ്യമായി എത്തുന്നത് അശ്വതി ധന്യ.
1: നമസ്കാരം, എന്റെ പേര് അശ്വതി. ഞാൻ പിന്നക്കമ്പുകളിലാണ് താമസിക്കുന്നത്. എനിക്ക് പാട്ടുകൾ കേൾക്കാനും കവിതകളൊക്കെ കേൾക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. കൂടുതൽ ഞാൻ പഴയ പാട്ടുകളൊക്കെയാണ് കേൾക്കാറുള്ളത്. ഒ എൻ വി സാറിന്റെ ആയാലും വൈലോപ്പിള്ളി സാറിന്റെ, മുരുകൻ കാട്ടാക്കട സാറിന്റെ ഒക്കെ കൂടുതൽ കവിതകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ കവിത എഴുതി തുടങ്ങിയത്. വിദ്യാസാഗർ സാറിന്റെ സിനിമാ പാട്ടുകളൊക്കെ കൂടുതൽ കേൾക്കാറുണ്ട്. ആ ഒരു ഇഷ്ടം വെച്ചിട്ടാണ് കവിതകൾ കേൾക്കുമ്പോൾ ആ ഒരു മീനിങ്ങും അർത്ഥവത്തായ ആ വരികളൊക്കെ ചേർന്ന്, അതാണ് എന്റെ ഒരു കവിത എഴുതുന്നതിലുള്ള പ്രചോദനം തന്നെ.
0: ഇനി നമുക്ക് അശ്വതിയുടെ കവിതകൾ കേൾക്കാം.
1: ആദ്യത്തെ കവിതയാണ് മൗനജാലകം. വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും മനസ്സിനകത്ത് സന്തോഷം എന്ന ഒരു വികാരം കിട്ടാനായിട്ട് അതിനു വേണ്ടി ഞാൻ എഴുതിയത് മൗനജാലകം.

ഏകാന്തത. ഏകാന്തതയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകമായിട്ടിരിക്കുന്ന ഒരാളിന്റെ മനസ്സിൽ നിന്നുണ്ടാവുന്ന അനുഭവങ്ങളെല്ലാം കൂടെ ചേർത്താണ്. അത് സൂര്യനും ചന്ദ്രനുമായിട്ടൊക്കെ കമ്പയർ ചെയ്തു അങ്ങനെയാണ് എഴുതിയത്. ഏകാന്തത.

വേറൊരു കവിതയാണ് അമ്മ. അത് നമ്മുടെ അമ്മയെ തന്നെ പൂജിക്കണം, ദൈവത്തെ പോലെ കരുതണം എന്നുള്ള ആ ഒരു ഉപമയായിട്ടാണ് ഞാൻ അമ്മ എന്നുള്ള കവിത എഴുതിയത്. അമ്മ.

0: അശ്വതിധന്യ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് യുവസാഹിതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.
1: യുവസാഹിതി സമാപിക്കുന്നു.
0: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com. ആകാശവാണി
1: നാട്ടുചിന്ത. നാട്ടുചിന്തയിൽ ഇന്ന് പെരുമൺ സഞ്ജീവ് കുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.

പെരുമൺ സഞ്ജീവ് കുമാറും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ അനിൽ ദേവ്, വിൻസി, ശശികല, കലാകുമാരി, കുമാർ നെയ്യാറ്റിൻകര, ഗോകുൽ ദേവ്, തങ്കമണി.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
2: 2024 സെപ്റ്റംബർ 29-നാണ് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മൂന്നുചക്ര വാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി ഈ വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിന് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM E-DRIVE പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 ഏപ്രിലിലാണ് രാജ്യത്ത് ആദ്യമായൊരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ, ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി

0: ಅಂದ್ರೆ ಇಲೆಕ್ಟ್ರಿಕ್ ಡ್ರೈವ್ ರೆವಲ್ಯೂಷನ್ ಇನ್ನೋವೇಟಿವ್ ವೆಹಿಕಲ್ ಎನ್ಹಾನ್ಸ್ಮೆಂಟ್ ಅಥವಾ PM E-Drive പദ്ധതി. ഫെയിം ഇന്ത്യ ഫേസ് രണ്ടിൽ ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും ഇ ഡ്രൈവ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും PMEDrive.heavyindustries.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.
1: പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇന്നവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെക്കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563321, 9495569321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൽ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് 55 സെക്കൻഡ്. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കുക.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കുശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. കേരളത്തിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡെ 100,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21 ഫാൽത്ത മണ്ഡലത്തിൽ റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങൾ

0: അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം മണ്ഡലമായ പറവൂരിലും മുഖ്യമന്ത്രിക്ക് സ്വീകരണമൊരുക്കി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27നും 28നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10ന് നടയടയ്ക്കും. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ലെന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ കടന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

ലോഹം എന്ന ചിത്രത്തിന് വേണ്ടി റഹീവിക് അഹമ്മദ് രചിച്ച് ശ്രീവത്സൻ ജയൻവേണോൻ ഈണമിട്ട് ഷഹാസ് സമാനും മൈഥിലിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

0: And that's all in the news at 9. Good night.
1: ആകാശവാണി. പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
3: ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില വാഗ്വാദങ്ങളുടെ പേരിൽ യുദ്ധത്തിൽ നിന്ന് വീരനായിട്ടുള്ള അക്കിലസ് ഗ്രീക്ക് സൈന്യവുമായി പിണങ്ങി നിൽക്കുകയാണ്. ഗ്രീസിലെ വില്ലാളി വീരന്മാരൊക്കെ മുറിവേറ്റ് ഗ്രീക്ക് താവളങ്ങളിൽ കഴിയുകയാണ്. അക്കിലസ് പങ്കെടുത്താൽ മാത്രമേ ഇനി യുദ്ധത്തിൽ ഒരു മുന്നോട്ടുള്ള പോക്കുണ്ടാകൂ എന്ന അവസ്ഥയിലാണ് ഗ്രീക്ക് സൈന്യം ഇരിക്കുന്നത്. അക്കിലസിന്റെ പ്രിയപ്പെട്ട സുഹൃത്തും വീരനുമായിട്ടുള്ള പെട്രോക്ലോസ് മരണമടഞ്ഞു. ഇനി അക്കിലസ് യുദ്ധത്തിൽ പങ്കെടുക്കുമോ? കഥ കേൾക്കാം. പെട്രോക്ലോസിന്റെ മരണത്തോടെ നിമിഷ നേരം കൊണ്ട് അക്കിലസിന്റെ രഥവും കുതിരകളും അക്കിലസിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. അത് ഹെക്ടർ കൈവശപ്പെടുത്താതിരിക്കാൻ ഓട്ടോമേഡോൺ ചെയ്തതായിരുന്നു അത്. മെനലാവൂസ് ഈ കാഴ്ച കണ്ട് യുദ്ധക്കളത്തിൽ പാഞ്ഞെത്തി. മെനലാവൂസിനോടൊപ്പം പെട്രോക്ലോസിന്റെ ശവശരീരം തിരിച്ചെടുക്കാൻ ഗ്രീക്ക് പടയാളികളും ഓടിയെത്തി. ഹെക്ടർ പെട്രോക്ലോസിന്റെ ശവശരീരം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഗ്രീക്കുകാരെ കണ്ടപ്പോൾ അയാൾ ഭയന്നോടി. പെട്രോക്ലോസിന്റെ ശരീരത്തിൽ നിന്ന് അഴിച്ചെടുത്ത പടച്ചട്ടയും തൊപ്പിയും ധരിച്ച് ഹെക്ടർ നിന്നു. അത് പീലൂസ് അക്കിലസിന് നൽകിയവയായിരുന്നു. ഹെക്ടർ വീണ്ടും ശവശരീരത്തിനായി പിന്തിരിഞ്ഞെങ്കിലും യവനവീരന്മാർ ആയുധം കൊണ്ട് അതിനു ചുറ്റും ഒരു വേലി നിർമ്മിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ തിരിച്ചുപോയി. കപ്പലിന്റെ മുകൾ തട്ടിൽ നിന്ന് അക്കിലസ് നോക്കുകയായിരുന്നു. ഗ്രീക്കുകാരുടെ അമ്പരപ്പും വിഹ്വലതയും അദ്ദേഹം കണ്ടു. തന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ അദ്ദേഹത്തിന് ആകെ ആകാംക്ഷയായി. അക്കിലസിന്റെ പക്കൽ ഓടിയെത്തിയ ഗ്രീസിലെ പടയാളികൾ പറഞ്ഞു, അക്കിലസ്, വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അങ്ങേ അറിയിക്കാനുള്ളത്. നമ്മുടെ വീരനായകനായ പെട്രോക്ലോസിനെ ട്രോജൻകാർ വധിച്ചു. അദ്ദേഹത്തിന്റെ മൃതശരീരത്തിനായി ഇപ്പോൾ ഗ്രീക്കുകാർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് പെട്രോക്ലോസിന് നൽകിയ തലപ്പാവും കവചവും ഹെക്ടർ കൈവശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടതും അക്കിലസ് മാറത്തടിച്ച് കരയാൻ തുടങ്ങി. അക്കിലസിന്റെ അമ്മ തേറ്റിസ് ദേവി മകന്റെ ഈ കരച്ചിൽ കേട്ട് പാഞ്ഞെത്തി. അക്കിലസ് പറഞ്ഞു, അമ്മേ, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വധിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പടച്ചട്ടയും ട്രോജൻകാർ കൈവശപ്പെടുത്തി. ഹെക്ടറിനെ കൊല്ലാതെ ഇനി ഞാൻ ഉറങ്ങില്ല അമ്മേ. തേറ്റിസ് ദേവി പറഞ്ഞു, നീ ഹെക്ടറെ കൊല്ലുകയാണെങ്കിൽ അധികം താമസിയാതെ നീയും യുദ്ധത്തിൽ കൊല്ലപ്പെടും. അപ്പോൾ അക്കിലസ് പറഞ്ഞു, എനിക്ക് ഈ നിമിഷത്തിൽ തന്നെ മരിച്ചാൽ മതി. എന്റെ ആത്മസുഹൃത്തിനെ രക്ഷിക്കാൻ എനിക്കായില്ലല്ലോ. അവനെ എനിക്ക് ഇങ്ങനെ ഒരു യുദ്ധത്തിൽ നഷ്ടപ്പെടുകയാണല്ലോ ചെയ്തത്. ഞാൻ അയാളെ സഹായിക്കാതിരുന്നത് എന്റെ വലിയ തെറ്റാണ്. ഹെക്ടറിനെ എനിക്ക് കൊല്ലണം. ഇവിടെ വന്നതിനു ശേഷം യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എനിക്ക് ഇടവരുത്തിയ ആ വഴക്ക് ആവശ്യമില്ലാത്തതായിരുന്നു. എന്റെ വാശിയും പകയും ഇനി ട്രോജൻകാരോട് മാത്രമായിരിക്കും. എന്റെ പെട്രോക്ലോസിനെ കൊന്ന ഹെക്ടറിനെ ഞാൻ കൊന്നിരിക്കും, അത് തീർച്ചയാണ്. അപ്പോൾ തേറ്റിസ് ദേവി പറഞ്ഞു, നിന്റെ തീരുമാനം എനിക്ക് അഭിമാനമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നിനക്ക് യുദ്ധം ചെയ്യാൻ എങ്ങനെ കഴിയും? നിന്റെ പടച്ചട്ടയും തലപ്പാവുമൊക്കെ ഹെക്ടർ കൊണ്ടുപോയില്ലേ? തേറ്റിസ് ദേവി അത് പറഞ്ഞപ്പോഴാണ് അക്കിലസ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പടച്ചട്ടയില്ലാതെ ഹെക്ടറോടെ എതിരിടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. തേറ്റിസ് ദേവി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ പോകട്ടെ. ദേവന്മാരുടെ ലോഹപ്പണിക്കാരനായ ഹെഫസ്തൂസിനെ കൊണ്ട് ഞാനൊരു പുതിയ പടച്ചട്ടയും തലപ്പാവും ഉണ്ടാക്കി നാളെ കൊണ്ടുവന്ന് തരാം. അതും പറഞ്ഞ് തേറ്റിസ് ദേവി അപ്രത്യക്ഷയായി. അക്കിലസ് തന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ ആയപ്പോൾ തേറ്റിസ് ദേവി വന്നു. തലേ ദിവസം പറഞ്ഞിരുന്നതുപോലെ നല്ല ഒരു പടച്ചട്ടയും ദേവി കൊണ്ടുവന്നിരുന്നു. അത് കണ്ട് മിർമിടൻകാരു പോലും അത്ഭുതപ്പെട്ടുപോയി. അഖിലസിന് സന്തോഷമായി. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി പ്രതികാരം ചെയ്യാനുള്ള ആയുധം വന്നെത്തിയിരിക്കുന്നു. അമ്മയോട് നന്ദി പറഞ്ഞ് അയാൾ പടച്ചട്ട വാങ്ങിയണിഞ്ഞു. അങ്ങനെ ട്രോജൻ കടൽത്തീരത്തുകൂടി അഖിലസ് നടന്നു. ഗ്രീക്കുകാരായ പടയാളികളെയെല്ലാം അഖിലസ് വിളിച്ചുകൂട്ടി. ഒഡീസിയൂസ്, ഡിയമേഡസ്, മെനലാവൂസ്, ആഗ്മെനോൺ എന്നിവരെല്ലാം മുറിവേറ്റ് തളർന്നവരായിരുന്നെങ്കിലും അക്കിലസ് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ആകെ ഉന്മേഷമായി. അഗമെനോൺ, നമ്മൾ തമ്മിലുള്ള തർക്കം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട. നമ്മുടെ അഹങ്കാരം കൊണ്ടുണ്ടായ ഭിന്നതയെ

ഞാൻ മറക്കാം, എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നമുക്ക് ഗ്രീക്കുകാരെ മുഴുവൻ ഒരുമിച്ച് നിർത്തി യുദ്ധത്തിന് പോകാം. അപ്പോൾ അയാൾ പറഞ്ഞു, അക്കിലസ്, താങ്കളുടെ വാക്കുകൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് തരുന്നത്. പ്രിയപ്പെട്ട ഗ്രീക്കുകാരെ, ഞാൻ ചെയ്തത് വലിയ തെറ്റായിരുന്നു. നമ്മുടെ വീരനായകനായ അക്കിലസിനെ ഞാൻ വേദനിപ്പിച്ചു. അതിനൊക്കെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അക്കിലസിനോട് മാപ്പ് പറയുകയാണ്. എന്ന് മാത്രമല്ല, എന്റെ സമ്പത്തിൽ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ അക്കിലസിന് നൽകുകയും കൂടി ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അക്കിലസിനും സമാധാനമായി. അവർ വളരെ സന്തോഷത്തോടെ നന്ദിപൂർവ്വം യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അജയനായ അക്കിലസ് തന്റെ മുന്നിൽ കണ്ട ട്രോജൻ പടയാളികളെയൊക്കെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തി കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. ശത്രുക്കളുടെ കുന്തമോ അസ്ത്രമോ ഒന്നും അക്കിലസിന്റെ ലോഹപ്പടച്ചട്ടയിൽ പോറൽ പോലും ഏൽപ്പിച്ചില്ല. ട്രോജൻ പടയാളികൾ ആകെ പേടിച്ച് പിന്തിരിഞ്ഞോടി. ചിലർ രക്ഷപ്പെടുവാനായിട്ട് നദിയിൽ ചാടി. അങ്ങനെ അവർ അവിടെ മുങ്ങി മരിച്ചു. പ്രിയാം രാജാവ് കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് അക്കിലസിന്റെ വിജയ പോരാട്ടം കാണുകയായിരുന്നു. അക്കിലസിന്റെ പരാക്രമം കണ്ട് അദ്ദേഹം യുദ്ധദേവൻ തന്നെയോ എന്ന് പ്രിയാം ശങ്കിച്ചുപോയി. കോട്ടയുടെ വാതിലുകളെല്ലാം തുറന്നിടാൻ രാജാവ് കൽപ്പിച്ചു. പ്രാണരക്ഷാർത്ഥം ട്രോജൻ സൈന്യങ്ങളെല്ലാം കോട്ടയിൽ അഭയം തേടി. ട്രോജൻ നഗരം രക്തക്കളമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയന്നോടിയ ട്രോജൻ പടയുടെ പിന്നാലെ അക്കിലസും ഗ്രീക്കുകാരും പാഞ്ഞു ചെന്നു. ട്രോജൻ സൈന്യം മുഴുവൻ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചെങ്കിലും ഹെക്ടർ മാത്രം സമരഭൂമിയിൽ നിന്നു. പ്രിയാം രാജാവ് താഴേക്കിറങ്ങി വന്ന് മകനോട് കരഞ്ഞപേക്ഷിച്ചു കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച് ജീവൻ രക്ഷിക്കണമെന്ന്. അക്കിലസ് ഹെക്ടറെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ് എന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ പ്രിയാം വിളിച്ചു പറഞ്ഞു, മകനെ ഹെക്ടർ, അക്കിലസ് നിന്നെ കൊല്ലാനാണ് വരുന്നത്. ഓടി ഈ കോട്ടയ്ക്കുള്ളിൽ കയറും, സമയമില്ല, വേഗം വരൂ എന്ന് ധൃതി കൂട്ടിക്കൊണ്ടിരുന്നു. ഹെക്ടറാകട്ടെ അച്ഛന്റെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. അയാൾ അക്കിലസിനെ നേരിടാനായി തന്റെ ഇടത്തോടെ നിന്നു. സംഹരിക്കുവാനുള്ള ആവേശം ബാധിച്ചതുപോലെ അക്കിലസ് ഹെക്ടറിന്റെ അടുത്തെത്തി. ശരിക്കും ഹെക്ടറിന് പേടിയുണ്ടായിരുന്നു, എങ്കിലും വെല്ലുവിളിയോടെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അക്കിലസ് ഹെക്ടറുടെ ശിരസിന് നേർക്ക് കുന്തമെറിഞ്ഞു. ഹെക്ടർ ഒഴിഞ്ഞുമാറി. ഇനി ഹെക്ടറിന്റെ ഊഴമാണ്. അദ്ദേഹം ആഞ്ഞെറിഞ്ഞ കുന്തം അക്കിലസ് പരിച കൊണ്ട് തടുത്തു. അക്കിലസിന്റെ പരിച രണ്ടായി പിളർന്നു. പരിച വലിച്ചെറിഞ്ഞുകൊണ്ട് അക്കിലസ് ഹെക്ടറിന്റെ അടുത്തെത്തി. അക്കിലസിനെ വെട്ടാനായി ഹെക്ടർ വാൾ വലിച്ചൂരിയ നിമിഷത്തിൽ അക്കിലസ് അയാളെ ആഞ്ഞടിച്ചു. ഹെക്ടർ നിലംപതിച്ചു. പൊടിമണ്ണിൽ കിടന്നുരുണ്ടു. വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അക്കിലസ് പറഞ്ഞു, ഹെക്ടർ, ഇപ്പോഴെന്തായി നിന്റെ വീരവാദം? എന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിന്റെ ഘാതകനാണ് നീ. നീ ജീവിച്ചാൽ എനിക്ക് വിശ്രമിക്കാനാവില്ല, നീ മരിക്കണം. അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കെ ഹെക്ടർ അപേക്ഷിച്ചു, അക്കിലസ്, നിങ്ങളോട് ഞാൻ യാചിക്കുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മൃതദേഹം എന്റെ ആൾക്കാരായ ട്രോജൻ പടയാളികളെ ഏൽപ്പിക്കണം. വിധിപ്രകാരം എന്റെ ശവശരീരം സംസ്കരിക്കാൻ താങ്കൾ അനുവദിക്കണം. അപ്പോൾ അക്കിലസ് അലറി, സംസ്കാരത്തെക്കുറിച്ചൊന്നും നീ പറയണ്ട. ഹെക്ടർ അപ്പോൾ മറുപടിയായി, നിങ്ങളുടെ ഇഷ്ടം പോലെ പെരുമാറിക്കൊള്ളൂ, പക്ഷേ നിങ്ങളുടെ ഈ ഹൃദയകാഠിന്യത്തിന് ദൈവം ശിക്ഷ നൽകും. അത് ഞാൻ സത്യം ചെയ്യുകയാണ്. നിങ്ങൾ എത്ര വലിയ ശക്തനാണെങ്കിലും എന്റെ അനുജനായ പാരീസിന്റെ അടിയേറ്റ് നിങ്ങളിവിടെ മരണമടയും. അതും പറഞ്ഞുകൊണ്ട് ഹെക്ടർ അന്ത്യശ്വാസം വലിച്ചു. ഗ്രീക്ക് താവളത്തിലേക്ക് ഹെക്ടറുടെ ശവശരീരം കൊണ്ടുപോകാൻ അക്കിലസ് നിർദ്ദേശിച്ചു. അത് അവർ അനുസരിച്ചു. അന്ന് സന്ധ്യയ്ക്ക് പ്രിയാം രാജാവ് ഒറ്റയ്ക്ക് അക്കിലസിന്റെ അടുത്തെത്തി. തന്റെ മകന്റെ മൃതശരീരം വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. ആ വൃദ്ധന്റെ ധൈര്യവും പുത്രസ്നേഹവും കണ്ടപ്പോൾ അക്കിലസ് അത്ഭുതപ്പെട്ടുപോയി. അതുകൊണ്ട് മാത്രം ഹെക്ടറുടെ മൃതശരീരം അക്കിലസ് വിട്ടുകൊടുത്തു. വിധിയാവണ്ണം മകന്റെ ശവശരീരം പ്രിയാം രാജാവ് സംസ്കരിച്ചു. ജയപരാജയങ്ങൾ ആർക്കാണെന്ന് തീരുമാനിക്കാനാവാത്ത വിധം ട്രോജൻ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രോയി നഗരത്തിനുള്ളിലെ പ്രിയാം രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു യോഗം നടന്നു. പ്രിയാം രാജാവ് തന്നെയായിരുന്നു യോഗം നടത്തിയിരുന്നത്. പണ്ഡിതന്മാരും സൈന്യാധിപന്മാരും പ്രഭുക്കന്മാരും ഒക്കെ യോഗത്തിൽ പങ്കെടുത്തു. ഏറ്റവും ശക്തനായിട്ടുള്ള ഹെക്ടർ യുദ്ധത്തിൽ മരണമടഞ്ഞിരിക്കുന്നു. അക്കിലസ് നമ്മയെല്ലാം കീഴടക്കുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് അതിലൊരാൾ പറഞ്ഞു. ട്രോയ് നഗരത്തിൽ നിന്ന് അവർ നമ്മെ തുരത്തി. നമ്മുടെ ഈ പ്രിയപ്പെട്ട രാജ്യത്തിന് തീ കൊടുക്കുന്ന സമയം അധികം ദൂരമാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ പ്രിയാം പറഞ്ഞു, നമ്മളാരും നഗരം വിട്ടുപോകേണ്ട അവസ്ഥ എത്തിയിട്ടില്ല. എത്യോപ്യയിലെ രാജാവായ മെംനോൺ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എത്രയും വേഗം വരുമെന്നാണ് എന്റെ വിശ്വാസം. അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ മതി. ശത്രുവിനെ പേടിച്ചോടി അന്യരാജ്യത്ത് കിടന്ന് മരിക്കുന്നതിനേക്കാൾ നമ്മുടെ മണ്ണിൽ പടപൊരുതി മരിക്കുന്നതല്ലേ നല്ലത്? യുദ്ധം കൊണ്ട് ക്ഷീണിച്ച പോളിഡെമസ് പറഞ്ഞു,
എത്യോപ്യയിലെ രാജാവ് വരുമെന്ന് തന്നെ കരുതുക. പക്ഷെ അദ്ദേഹത്തിന് നമ്മയെല്ലാം രക്ഷിക്കാൻ കഴിയുമെന്ന് എന്താണോ

0: ഉറപ്പ്. അജയ്യനായ ഗ്രീക്ക് സൈന്യാധിപനാണ് അക്കിലസ്. അയാൾ അദ്ദേഹത്തെയും വധിച്ചെങ്കിലോ? പിന്നീട് എന്താണ് നമ്മുടെ അവസ്ഥ? ഈ 13 മണിക്കൂറെങ്കിലും നമുക്ക് ഹെലനെയും കവർന്നെടുത്ത വസ്തുവകകളെയും തിരികെ കൊടുത്ത് ഗ്രീക്കുകാരോട് സന്ധി ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? പോളിഡെമസ് പറഞ്ഞത് പരമാർത്ഥമാണെന്ന് സദസ്സിലുണ്ടായിരുന്നവർക്കൊക്കെ തോന്നി. പക്ഷെ പാരിസ് മുന്നോട്ട് വന്നു പറഞ്ഞു, പോളിഡെമസ് നിങ്ങൾ യുദ്ധക്കളത്തിലെ ഭീരുവാണോ? നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വീട്ടിലിരുന്നുള്ളൂ, ബാക്കിയുള്ള ട്രോജൻകാരൊക്കെ യുദ്ധം ചെയ്തുകൊള്ളൂ. ഉടനെ തന്നെ പോളിഡെമസ് അതിന് മറുപടി കൊടുത്തു, പാരിസ് രാജകുമാരാ, നിങ്ങളുടെ വിഡ്ഢിത്തം കൊണ്ടാണ് ഈ ദുരിതമെല്ലാം ഉണ്ടായത്. പുരുഷാരം മുഴുവനും നശിക്കാൻ മാത്രമേ നിങ്ങളുടെ ഈ പോക്ക് ഉപകരിക്കുകയുള്ളൂ. പാരിസ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. യുദ്ധത്തിനും ദുരന്തങ്ങൾക്കും കാരണം താനാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാലും ഹെലനെ വിട്ടുകൊടുക്കുക എന്നത് അയാൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. ആ സമയത്ത് എത്യോപ്യയിലെ രാജാവായ മെംനോൺ വന്നെത്തി. ട്രോജൻ സൈന്യം ആകെ ആവേശത്തിലായി. പിറ്റേ ദിവസം അയാൾ ട്രോജൻ സൈന്യത്തെ നയിക്കുകയും ചെയ്തു. അതിഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമാണ് പിന്നീട് നടന്നത്. ആർത്തിരമ്പുന്ന സമുദ്രങ്ങളിലെ തിരമാലകൾ പോലെ സൈന്യം വ്യൂഹങ്ങൾ അണിനിരന്നു. അക്കിലസ് അസ്ത്രമേതും എത്യോപ്യൻ രാജാവായ മെംനോണിന്റെ സമീപം നിന്ന 2 ട്രോജൻ സൈന്യ തലവന്മാരെ വധിച്ചു. മെംനോൺ പൈലോസിലെ ജനങ്ങളുടെ നേരെ തിരിഞ്ഞു. വയസ്സനായ നെസ്തോർ അവരുടെ നടുവിൽ നിൽക്കുന്നു. നെസ്തോറിനെ ലക്ഷ്യമാക്കി മെംനോൺ കുന്തമെറിഞ്ഞു. നെസ്തോറിന്റെ ഇളയപുത്രനായ ആന്റിലോക്കോസ് പിതാവിന്റെ മുന്നിൽ ചാടിയെത്തി. കുന്തം അയാളുടെ നെഞ്ചിൽ തറച്ചു. ആന്റിലോക്കോസ് മരിച്ചു വീണു. കോപവും ദുഃഖവും സഹിക്കാൻ പറ്റാതെ ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് നെസ്തോർ മെംനോണിന്റെ നേരെ എത്തി. ഒറ്റയടിക്ക് അയാളെ കൊല്ലാൻ മെംനോണിന് കഴിയുമായിരുന്നെങ്കിലും അത് ചെയ്തില്ല. നെസ്തോർ തന്റെ പിതാവിന്റെ ഉത്തമ സുഹൃത്താണെന്ന കാര്യം മെംനോണിനും അറിയാമായിരുന്നു. മെംനോൺ പറഞ്ഞു, നെസ്തോർ രാജാവേ, നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല. ഇത് കേട്ടതോടെ നെസ്തോർ അവിടെ നിന്ന് പോയി. എന്നിട്ട് അക്കിലസിനോട് പറഞ്ഞു, അക്കിലസെ, എന്റെ മകനെ വധിച്ചവനാണ് മെംനോൺ, നീ അവനെ കൊല്ലണം, അതുമാത്രമാണ് എന്റെ ആഗ്രഹം. അക്കിലസും മെംനോണും തമ്മിൽ അതിഭീകരമായിട്ടുള്ള യുദ്ധമാണ് പിന്നീട് നടന്നത്. വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടി തീപ്പൊരികളാണ് പറന്നത്. തടഞ്ഞ പരിചയ്ക്ക് മുകളിലൂടെ വീശിയെത്തിയ അക്കിലസിന്റെ വാൾ മെംനോണിനെ മുറിവേൽപ്പിച്ചു. അക്കിലസിന്റെ നേരെ മെംനോൺ കുന്തം പ്രയോഗിച്ചു. അക്കിലസ് തന്റെ തോളിൽ കുത്തിക്കയറിയ കുന്തം വലിച്ചുരിയെറിഞ്ഞിട്ട് വാൾ വീശി. മിന്നൽ വേഗത്തിലാണ് ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നത്. വാൾ പടച്ചട്ടയിലും ശിരോകവചത്തിലും തട്ടിയുണ്ടാകുന്ന ശബ്ദം കൊണ്ട് അന്തരീക്ഷം വിറങ്ങലിച്ചു. പൊടിപടലം മേഘപാളികൾ പോലെ ഉയർന്നു. രണ്ടാളും പൊരിഞ്ഞ യുദ്ധമാണ്. ആരും കീഴടങ്ങുന്ന ലക്ഷണമില്ല, ആരും തോൽക്കുന്ന ലക്ഷണവുമില്ല. ചുറ്റുമുള്ളവരൊക്കെ വികാരഭരിതരായി ഈ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ അതാ അത് സംഭവിച്ചു. അക്കിലസിന്റെ വാൾ മെംനോൺ രാജാവിന്റെ നെഞ്ചിലൂടെ കടന്നു. ശക്തനായിട്ടുള്ള എത്യോപ്യൻ രാജാവ് മെംനോൺ നിലംപതിച്ചു. ട്രോജൻകാർക്ക് അതുവരെ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നുപോയി. അവർ പരിഭ്രാന്തരായി. ഗ്രീക്കുകാരാവട്ടെ സന്തോഷത്തോടെ ആർപ്പുവിളിച്ചു. ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് ട്രോജൻ സൈന്യം കോട്ടയ്ക്കുള്ളിലേക്ക് പാഞ്ഞു. അക്കിലസും കൂട്ടരും പിറകെയും കോട്ടയുടെ വാതിൽക്കിലെത്തി. വിജയം തങ്ങൾ കൈവരിച്ചുവെന്നും നിമിഷങ്ങൾക്കകം ട്രോജൻ നഗരം ചുട്ടരിക്കാമെന്നും ഗ്രീക്കുകാർ കരുതി. കോട്ടവാതിലിലേക്ക് കുതിച്ചുപാഞ്ഞ അക്കിലസിന്റെ കണങ്കാലിൽ ഒരു അസ്ത്രം വന്നു പതിഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അക്കിലസ് ഭൂമിയിൽ വീണു. പാരിസ് തൊടുത്തുവിട്ട അമ്പായിരുന്നു അത്. കണങ്കാലിൽ ഒഴികെ ശരീരത്തിൽ ഒരിടത്തും ആയുധം പ്രയോഗിച്ച് അക്കിലസിനെ കൊല്ലാൻ കഴിയുകയില്ലായിരുന്നു. അക്കിലസ് കുട്ടിയായിരിക്കുമ്പോൾ അമ്മയായ തേറ്റിസ് ദേവി സ്റ്റിക്സ് നദിയിൽ അയാളെ മുക്കിയതിന്റെ ഫലമാണത്. അന്ന് കണങ്കാൽ മാത്രം നനഞ്ഞിരുന്നില്ല, അതുകൊണ്ട് അവിടെ മാത്രം ആയുധപ്രഹരമേൽക്കും. അതല്ലെങ്കിൽ അക്കിലസ് അമരനായിരുന്നു. അക്കിലസിന്റെ കണങ്കാലിലെ മുറിവിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. നിമിഷങ്ങൾക്കുള്ളിൽ ആ മഹാനായിട്ടുള്ള ഗ്രീക്ക് വില്ലാളി വീരൻ മരണമടഞ്ഞു. അങ്ങനെ ഹെക്ടർ മരണത്തിന് തൊട്ടു മുൻപ് പറഞ്ഞത് സത്യമായി മാറി. പാരിസിന്റെ അമ്പുകൊണ്ട് അജയ്യനായിരുന്ന അക്കിലസ് മരണമടഞ്ഞിരിക്കുന്നു. അക്കിലസിന്റെ മരണത്തോടെ ഗ്രീക്ക് പടയുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ട്രോജൻ യുദ്ധത്തിന്റെ ബാക്കി കഥ കേൾക്കാം അടുത്തയാഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് ഐശ്വര്യ.
2: പണ്ട്

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മലയാള സാഹിത്യ ലോകത്ത് വ്യത്യസ്തമായ എഴുത്തുശൈലിയും ആഴമുള്ള ചിന്തകളും കൊണ്ട് ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ശ്രീ ജി ആർ ഇന്ദുഗോപൻ. വാക്കുകളിലൂടെ മനുഷ്യ ഹൃദയത്തെ സ്പർശിക്കുകയും ജീവിതത്തിന്റെ സങ്കീർണതകളെ അതീവ സൂക്ഷ്മമായി വരച്ചു കാട്ടുകയും ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിന്റെ നിഗൂഢതകളും മനുഷ്യന്റെ ഉള്ളറകളുമെല്ലാം തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ വായനക്കാരുടെ മനസ്സിൽ വേറിട്ട സ്ഥാനം നേടിയവയാണ്. ചരിത്രത്തിന്റെ ഇഴകളിലൂടെ സഞ്ചരിച്ച് രചിച്ച ആനോ എന്ന നോവലിലൂടെ 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ജി ആർ ഇന്ദുഗോപനാണ് ഇന്ന് അക്ഷര സൗരഭത്തിന്റെ അതിഥി. അദ്ദേഹവുമായുള്ള സംഭാഷണം ഇനി നമുക്ക് കേൾക്കാം.
1: നോവലിസ്റ്റ്, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രപ്രവർത്തകൻ, അങ്ങനെ വിവിധ നിലകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന പേരുകളിലൊന്നായി മാറിയ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി. 2024 കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിനുള്ള പുരസ്കാരം നേടിയ ആനോ അടക്കം നിരവധി കൃതികൾ എഴുതിയ ശ്രീ ജി ആർ ഇന്ദുഗോപൻ, സ്വാഗതം.
2: നമസ്കാരം.
1: ആനോ എന്ന നോവൽ സാഹിത്യ അക്കാദമി അവാർഡ് നേടി. അത് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കണ്ട് പരിചയിച്ച ഒരു ജി ആർ ഇന്ദുഗോപൻ സൃഷ്ടിയല്ല ശരിക്കും നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആനോ നമ്മുടെ കേരളത്തിന്റെ തീരത്ത് നിന്ന് പോർച്ചുഗൽ വഴി റോമിലെത്തി അവിടെ മാർപ്പാപ്പയുടെ വളരെ പ്രിയപ്പെട്ട ഒന്നായി മാറിയ ഒരു ആനക്കുട്ടിയെ കേന്ദ്രമാക്കി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു നോവൽ, ഒരു കൺസെപ്റ്റാണ് അതിനകത്തുള്ളത്. എങ്ങനെയാണ് ഈ ഒരു കഥയുടെ തന്തുവിലേക്ക് എത്തിയത്?
2: ഇത് ഒരു അമേരിക്കൻ മ്യൂസിയത്തിന്റെ ക്യൂറേറ്ററായ സിൽവിയോ ബദനി എന്ന് പറഞ്ഞ ഒരു മഹാനായ ചരിത്ര മ്യൂസിയം സൂക്ഷിപ്പുകാരനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കൽ വത്തിക്കാനിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ മ്യൂസിയം എന്ന് വെച്ചാൽ 1500-2000 പഴക്കമുള്ള പഴയ രേഖകളൊക്കെ ഉള്ള സഭയുടെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. അവിടെ കുറച്ച് അസ്ഥി കഷ്ണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് തിട്ടപ്പെടുത്തിയിട്ടില്ല, എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല, ഒരു പക്ഷേ മാമത്തിൻ്റെതായിരിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, മാമത്തിൻ്റെ ആവാൻ സാധ്യതയില്ല, കാര്യം അത് ഫോസിലൈസ്ഡ് ആയി പോകും, കാര്യം ഇത്രയും 1000 വർഷം പുറകോട്ടുള്ളവർ. അപ്പോൾ ഇതാണ് ആനയുടേതാവാൻ സാധ്യതയുണ്ട്. പക്ഷേ യൂറോപ്പിൽ അങ്ങനെ ആന വരാനോ അല്ലെങ്കിൽ മരിക്കാനോ മരിച്ച് അവിടെ വത്തിക്കാനിൽ അന്ന് ഈ പഴയ റോമിലോ അവിടെ നിന്ന് അതിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്.
1: അതെ,
2: വന്നിട്ടില്ല എന്നില്ല, പക്ഷെ വളരെ അപൂർവമാണത്. അങ്ങനെ അദ്ദേഹം ഇത് അമേരിക്കയെ കൊണ്ടുപോയി പഠിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത് ഒരു ആനക്കുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങളാണ്, എല്ലും നട്ടെല്ലിൻ്റെ ഭാഗവും. അങ്ങനെ അദ്ദേഹം ഇതെവിടെ നിന്നാണ് വന്നത് എന്ന് നോക്കിയിട്ട് ഒരു പുസ്തകം പുള്ളി രചിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാർ വന്ന കാലയളവിൽ ഇവിടുന്ന് കൊണ്ടുപോയ വെളുത്ത തൊലിയുള്ള ചാൽബിനോ രോഗമുള്ള ഒരു കുട്ടി ആനക്കുട്ടിയുടെ കഥയായിരുന്നു എന്നുള്ളത്. അതിനോടൊപ്പം ഒരു പാപ്പാൻ പോയിരുന്നു തുടങ്ങി വലിയൊരു ചരിത്രം അദ്ദേഹം നമ്മളെ മുന്നിലേക്ക് തുറന്നു വെച്ചു. അതിനൊരു ചരിത്രവും കാലയളവും ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ എൻ്റെ ശ്രദ്ധയിലത് പെട്ടു. അപ്പം ഞാനൊരു 10-12 മുമ്പ് ഞാനന്ന് മലയാള മനോരമ പത്രത്തിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അതിൽ എഴുതി. എന്നിട്ട് അതേ സംബന്ധിച്ചൊരു നോവൽ എഴുതാനുള്ള ഒരു യാത്ര തുടങ്ങി. ഏതാണ്ട് 10 എടുത്ത് ആണ് ഈ നോവൽ പൂർത്തിയാക്കിയത്. അത്ര കണ്ട് ഗവേഷണം ആവശ്യമായിട്ട് വന്നു. നമ്മളുടെ കേരളത്തിലെ ആ സമയത്തുള്ള, കേരളമായിട്ടില്ല, അന്നേ കാലത്തുള്ള ഈ മലബാർ കൊച്ചി ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥകൾ അതെല്ലാം നമ്മൾ പഠിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു പാപ്പാൻ അവിടെ ചെന്നാൽ, അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഈ SSLCയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹൈസ്കൂളിലോ ഒക്കെയുമായി പഠിച്ച മൈക്കിളാഞ്ചലോ അല്ലെങ്കിൽ പിന്നെ റഫേൽ, അങ്ങനെ വലിയ വലിയ പ്രതിഭാശാലികളായ മനുഷ്യർ ഉള്ള ഒരു റൂമിലാണ് ഈ നമ്മളെ മലയാളിയായ ആനക്കുട്ടിയും അതിൻ്റെ ഒരു പാപ്പാനും ചെന്നെത്തുന്നത്. അന്ന് ഇതിൻ്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ഈ ആനയായിട്ട് മാറി. സ്വാഭാവികമായിട്ടും അവിടുത്തെ പല കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലോ ചെറിയ ചെറിയ ഇടപെടലുകൾ നടത്താൻ തക്കവിധം ഉള്ള ഒരു പൊസിഷൻ അന്നത്തെ പാപ്പാന് ഉണ്ടായിരിക്കാം എന്ന് ഊഹിക്കാം. കാര്യം വെച്ചാൽ ഈ ആനക്കുട്ടി അന്ന് ഈ ലോകത്തിലെ രാജാക്കന്മാരുടെയും രാജാവായിരുന്ന ലിയോ 10 മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ പെറ്റായി മാറുമ്പോൾ അതിന്റെ പാപ്പാന് തക്ക രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം എല്ലാം ഉണ്ടാകും. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ നോവൽ

0: സൃഷ്ടിച്ചെടുത്തത്.
1: തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് സാധാരണ കാണുന്ന ഒരു ഇന്ദുഗോപൻ നോവൽ അതിൽ ഒത്തിരി വ്യത്യാസമാണ്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഗവേഷണങ്ങളുടെ പിന്നിലുണ്ട്. മാത്രമല്ല ബൃഹത് നോവൽ എന്ന് തന്നെ വിളിക്കാം, ഇത്രയധികം പേജുകളിൽ ഒരു കഥ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഇത് എഴുതി കഴിഞ്ഞപ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു?
0: എഴുതി കഴിഞ്ഞപ്പോഴുള്ള അനുഭവം വളരെ രസകരമായിരുന്നു. പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു യാത്ര ഈ നോവലിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോയി. നമ്മുടെ സഹ നോവലിസ്റ്റായിരുന്ന ബെന്യാമിനും കൂടെ എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഈ നോവലിനെ പ്രതി ഞങ്ങൾ തിരിച്ചൊരു യാത്ര നടത്തി ഈ നോവൽ ഉത്ഭവിച്ച സ്ഥലങ്ങളിലേക്ക്. ഇപ്പൊ നോവൽ എഴുതുന്ന സമയത്ത് ഈ സ്ഥലങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, നമ്മളുടെ കയ്യിലുള്ള മറ്റ് ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ. കാണുക എന്ന് പറയുന്നതും എളുപ്പമല്ല, 500 വർഷം മുമ്പുള്ള ഒരു സ്ഥലവുമല്ല ഇന്നുള്ളത്.
1: അതെ.
0: പക്ഷെ എന്നിരുന്നിട്ട് കൂടി ഞങ്ങൾ ഈ ആനയെ കൊണ്ടുപോയ വഴികളിലൂടെ സഞ്ചരിച്ചു. ഉദാഹരണത്തിന് പോകുന്ന പോർച്ചുഗലിൽ ചെന്നു, കപ്പൽ യാത്ര സാധ്യമല്ല, വിമാനത്തിൽ പോർച്ചുഗലിൽ ചെന്ന് അവിടുന്ന് കപ്പലിലും വിമാനത്തിലും ഒക്കെ ആയിട്ട് ഇതിനെ കൊണ്ടുവന്നിറക്കിയ കൊച്ചു കൊച്ചു ദ്വീപുകൾ, സ്പെയിനിന്റെ ഭാഗമായിരുന്ന ഇബീസ, പൾമ പോലുള്ള ചെറിയ ചെറിയ ദ്വീപുകൾ ടച്ച് ചെയ്ത് കണക്ട് ചെയ്ത് അന്നത്തെ റോമിന്റെ ഒരു ഭാഗത്തുനിന്ന്, ഇറ്റലിയൊന്നും വന്നിട്ടില്ല, അന്ന് റോമിന്റെ പ്രാന്തപ്രദേശം 100-150 കിലോമീറ്റർ അപ്പുറമുള്ള പോർട്ടോ എർക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെർക്കുലീസിന്റെ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പോർട്ടിൽ കൊണ്ടുവന്നിറങ്ങി. അവിടുന്ന് ജൂലിയസ് സീസറൊക്കെ പടനയിച്ച ഒരു ചെറിയ കല്ലുപാകിയ വഴി കൂടാണ് ഇതിനെ കൊണ്ടുപോയത്. അപ്പൊ ഞങ്ങൾ ആ പാത, ആ കല്ല് പാകിയ പാതയൊക്കെ ഇപ്പൊ ഉപയോഗപ്രദമല്ല, പക്ഷെ പലയിടത്തും കാട് കയറി കിടക്കുകയാണ്. അതൊക്കെ ഞങ്ങൾ കണ്ടത് വലിയൊരു അനുഭവമാണ്. നമ്മുടെ കാലത്തുള്ളൊരു മലയാളിയായ ഒരു ആന, ആനക്കുട്ടി, ഈ പാപ്പാനുമൊത്ത് ഇത്രയും ദൂരം അവൻ സഞ്ചരിച്ച് റോമിന്റെ റോമനയായി മാറിയ ഒരു കഥ. അന്നത്തെ പല സ്ഥലങ്ങളിലുള്ള പേര് പോലും വയാഡെ, എലിഫന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതാണ്. അന്ന് മുസോളിനി വരുന്ന കാലം വരെയും ഈ 400-450 വർഷവും ആ വഴിയുടെ പ്രധാന പേര് അത് തന്നെയായിരുന്നു, ആനയുടെ വഴി. അപ്പം അങ്ങനെ അതിനെ ഓർമ്മിപ്പിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും വത്തിക്കാനിലുണ്ട്. അന്നത്തെ കാലത്ത് നിർമ്മിച്ച ചില ഗാർഡൻസിൽ ഇതിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ കൊട്ടാരത്തിൽ അതിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അന്നേ കാലത്തുണ്ടായിരുന്ന പല പല സംഗതികളിൽ പാത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ചിത്രപ്പണികൾ തുന്നി വെച്ചിട്ടുണ്ട്. റാഫേൽ ഇതിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. അത് വലിയ ചുമർചിത്രമായിട്ട് വരയ്ക്കാൻ പറഞ്ഞു. റോമിലേക്കുള്ള ഈ പ്രവേശന കവാടത്തിൽ നമ്മുടെ ഈ ആനക്കുട്ടിയുടെ പടമായിരുന്നു ചുമർചിത്രമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കവാടം ഇല്ലാതായപ്പോഴും അദ്ദേഹം വരയ്ക്കാനായിട്ട് അതിൻ്റെ കണക്കെടുക്കാനായി റഫേൽ സ്വന്തം കയ്യിൽ കൊണ്ട് വരച്ചത് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് നെറ്റിൽ. ഹാനോ ദി എലിഫന്റ് എന്ന് അടിച്ചു നോക്കിയാൽ മതി, HANNO. യഥാർത്ഥത്തിൽ ഹാനോ എന്നുള്ള, അത് ആംഗ്ലിസൈസ്ഡ് ആകുമ്പോഴത്തേക്കാണ് ഹാനോ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവൻ്റെ പേര് ആനോ എന്നാണ്. ആനോ എന്ന് പറയുന്ന പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ആനേ എന്ന് ഈ പാപ്പാൻ എപ്പോഴും വിളിക്കുമല്ലോ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ആനയെ ഒരിക്കലും അതിൻ്റെ പേര് ചൊല്ലിയല്ല പാപ്പാൻ വിളിക്കുന്നത്. ആനയെന്ന് വിളിച്ചാലേ ആ ദ്രാവിഡ പദമാണ്, തമിഴിലും ആനയാണ്. ആനയെ എന്ന് വിളിച്ചാലേ അതിൻ്റെ DNA ഇത് കയറത്തുള്ളൂ ഈ വിളി. അല്ല, അതിൻ്റെ റോമന പേരുണ്ടായിരിക്കും, പക്ഷെ അത് വിളിച്ചാൽ അത് കേൾക്കണമെങ്കിലോ, ആന എടത്താനെ വലത്താനെ എന്ന് പറഞ്ഞാലേ. അപ്പൊ ഈ ആനപ്പാപ്പാൻ അവിടെ ചെന്നിട്ട് ആനെ എന്ന് വിളിച്ച് വിളിച്ചപ്പോൾ ആൾക്കാർ കരുതി ജന്മന്റെ പേര് ആനയെന്നായിരിക്കും. പക്ഷെ നമ്മൾ റൊണാൾഡോ എന്ന് പറയുന്നു, അവരത് റൊണാൾഡോ എന്നാണല്ലോ ഉച്ചാരണം. ആന എന്നുള്ളത് ആനോ എന്നായിട്ട് മാറി. അങ്ങനെ ചരിത്രത്തിൽ അവന്റെ പേര് ആനോ എന്ന് പറഞ്ഞു, നമ്മളൊരു മലയാളി പേര് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെയാണ് ആ നോവലിനും ആനോ എന്ന് പേരിട്ടത്.
1: വളരെ രസകരമാണ്. നമ്മൾ ഇതുപോലെ നമുക്കൊക്കെ എത്രയോ 100 മുമ്പേ കടന്നുപോയ ആനയുടെ വഴിയിലൂടെ അത് നമ്മൾ ഭാവനയിൽ ആദ്യം കണ്ടു, എന്നിട്ടാണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്.
0: അതെ,
1: അത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്.
0: വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ വ്യത്യസ്തം എന്ന് വെച്ചാൽ, നമ്മൾ അന്ന് ഞങ്ങൾ ഈ വാസ്കോ ഡ ഗാമയുടെ ജനിച്ച ഗ്രാമങ്ങളിലും മറ്റുമൊക്കെ പോയി പലപ്പോഴും അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നടത്തിയ പോരാട്ടങ്ങൾ ചില്ലറ പോരാട്ടങ്ങളായിരുന്നില്ല എന്നുള്ളത്. നമ്മൾ അതിശക്തമായിട്ട് പോർച്ചുഗീസുകാരെ പ്രതിരോധിച്ചു. ഒരുപാട് നമ്മൾ ആളുകൾ മരിച്ചു. തുറമുഖങ്ങളുടെ അകത്തേക്ക് കയറാനായിട്ട് ഇവരെ നമ്മൾ അനുവദിച്ചില്ല. ആ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് പോർച്ചുഗീസുകാർ കൊച്ചി എന്നുള്ള ആസ്ഥാനം ഉപേക്ഷിച്ച് ഗോവയിലേക്ക് പോയതും. പിൻകാലത്ത് കേരളം, നമ്മളിപ്പോൾ നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന ഭാഷ, നമ്മളെ കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കർ പറയുന്ന ഭാഷ എല്ലാം മലയാളമായതിൻ്റെ കാരണം നമ്മുടെ പോരാട്ടമായിരുന്നു എന്നുള്ളത് ഈ യാത്രയിലൂടെയാണ് ഞങ്ങൾക്ക് വ്യക്തമായത്. കാര്യം അവിടുത്തെ ചില ലോക്കൽ ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത്, വാസ്കോ ഡ ഗാമയുടെ 2 വരവിന് ശേഷം അദ്ദേഹത്തെ പിന്നെ രാജാവ് മാനുവൽ 1 അദ്ദേഹത്തിന്റെ അന്തപുരത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജസ്വസിലേക്ക് കയറ്റിയില്ല. അത്രമാത്രം ക്ഷതവും ക്ഷീണവുമാണ് ഈ കേരള തീരത്തുനിന്നോ അല്ലെങ്കിൽ മലബാർ കൊച്ചി തീരത്തുനിന്നുള്ള നമ്മളുടെ പിന്നെ പടയാളികൾ ആത്മാഹൂതി ചെയ്തുകൊണ്ട് പോരാടിയത്. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം വന്ന കബ്രാൾ ചെന്നിറങ്ങിയ സ്ഥലം പിന്നീട് അവർ ബ്രസീൽ എന്ന് പേരിട്ടു. ഇന്ത്യയെക്കാൾ ബൃഹത്തായ ഒരു പ്രദേശമാണ്. അവിടെ ഇപ്പം സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് പോർച്ചുഗീസാണ്, നമ്മൾ സംസാരിക്കുന്നത് മലയാളമാണ്. അപ്പൊ അടുത്ത കാലത്ത് ഒരു കുറെ കുട്ടികളുടെ ഒരു പരിപാടിയിൽ ഇവർ ചോദിച്ചപ്പോൾ, നമ്മുടെ ഈ ഭാഷ വളരെ ദുർബലമായി പോവുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ദുർബലമായി പോയ ഭാഷകളെല്ലാം ഇല്ലാതായി പോയിട്ടുണ്ട്, നമ്മുടെ ഭാഷ ഒരിക്കലും ഇല്ലാതായിട്ടില്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ, അത്രയും പരീക്ഷണങ്ങൾ അത് നേരിട്ടു, അത് അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിന്

0: പരീക്ഷണം ഇത്ര കണ്ടു ഉണ്ടാകാൻ സാധ്യതയില്ല.
1: തീർച്ചയായിട്ടും നല്ലൊരു നിരീക്ഷണം കൂടിയാണത്. അത് പറയുമ്പോഴാണ് അങ്ങ് ഒരു പത്രപ്രവർത്തകനായിട്ടാണ് അങ്ങയുടെ ഒരു ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്.
0: അതെ,
1: വർഷങ്ങളോളം വളരെ ദീർഘകാലം പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തെ ഒന്ന് ഓർത്തെടുക്കാമോ?
0: ഞാൻ പത്രപ്രവർത്തകനായിട്ട് 90s മധ്യത്തിൽ വരുന്ന സമയങ്ങളിലാണ് നമ്മളെ ഈ മനുഷ്യനിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് കൈമാറുകയാണ്, ഇന്ന് നമ്മൾ AIയിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞു.
1: അതെ.
0: അപ്പം അന്ന് ഒരു എഴുത്തുകാരൻ കടലാസിൽ എഴുതുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ 20s തുടക്കത്തിൽ തന്നെ പേപ്പർ ഉപേക്ഷിച്ച് ടൈപ്പിങ്ങിലേക്ക്. അപ്പം അതേ തുടർന്ന് ഞാൻ നേരിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടായിരുന്നു വന്നത്. അപ്പം അങ്ങനെ പിൻകാലത്ത് വലിയ ഗവേഷണങ്ങൾ നടത്താൻ ഞാൻ എൻ്റെ ഒരു 20s പ്രായത്തിൽ തന്നെ ഞാൻ ഈ നാനോ ടെക്നോളജി ഇപ്പോഴും സമ്പൂർണമായി വികസിച്ചിട്ടില്ലാത്ത നാനോ ടെക്നോളജി ആസ്പദമാക്കിക്കൊണ്ട് ഒരു ടെക്നോളജി നോവൽ അക്കാലത്ത് എഴുതിയിട്ടുണ്ട്. അയോണിക്സ് അല്ലെങ്കിൽ ഐസ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഒരു നാനോ മെഡിസിൻസിൻ്റെ ഒക്കെ ഒരു ആവിർഭാവത്തെ സംബന്ധിച്ചൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പം അന്ന് അതൊക്കെ എനിക്ക് സാധിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഗവേഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനായിട്ടെന്ന് വെച്ചാൽ ഈ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് നന്ദിപൂർവ്വമായി എനിക്ക് ആ ഒരു കാലഘട്ടത്തെ ഓർത്തെടുക്കാനായി പറ്റത്തുള്ളൂ.
1: തീർച്ചയായിട്ടും. അത് കൂടാതെ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ഒബ്സർവേഷൻ സ്കില്ല് പലപ്പോഴും നമ്മൾ ഈ കൃതികളോട് പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. സമൂഹത്തിലെ വളരെ സൂക്ഷ്മമായ ചില അംശങ്ങൾ, വ്യക്തികളുടെ ചില സൂക്ഷ്മമായ അംശങ്ങൾ പലപ്പോഴും അങ്ങയുടെ കഥാപാത്രങ്ങളൊക്കെ കാണാറുണ്ട്, അതുപോലെ നോവലുകൾ കാണാറുണ്ട്. അവിടെ ഒരു പത്രപ്രവർത്തകന്റെ കണ്ണാണോ പ്രവർത്തിച്ചിട്ടുള്ളത്?
0: പത്രപ്രവർത്തകന്റെ കണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷെ അതിലും സൂക്ഷ്മത വേണ്ട ഒന്നാണ് നമ്മൾ സാഹിത്യവും സാഹിത്യരചനയും നടത്തുമ്പോഴേ. നമ്മളുടെ കയ്യിൽ ദൃശ്യത്തിനുള്ള ഉപാധികളൊന്നുമില്ല.
1: അതെ.
0: എവിടേക്കോ ഇരിക്കുന്ന മനുഷ്യർ നമ്മളുടെ മസ്തിഷ്കങ്ങൾ തമ്മിലുള്ള ഒരു ഇടപാടാണ് അക്ഷരങ്ങൾ വഴി. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ശ്രോതാക്കളായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരവരുടെ ജോലി വേലകളെല്ലാം അവർക്ക് തുടർന്നുകൊണ്ട് പോകുമ്പോൾ തന്നെ ഇത് പാസീവായിട്ട് ഈ ഹിയറിംഗ് എന്നുള്ള സംഗതി ബ്രെയിനിൻ്റെ പണി എടുത്തുള്ളൂ. അപ്പം അത് അങ്ങനൊരു സൂക്ഷ്മ കലയാണ് സത്യത്തിൽ ഈ സാഹിത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു അതിൻ്റെ ഒരു ഇലക്ട്രോണിക് ഡേറ്റയിലൂടെ നമുക്ക് ഈ സാഹിത്യത്തെ ഇപ്പോൾ ആൾക്കാർക്ക് ഈ ആനോ എന്ന് പറഞ്ഞ നോവൽ മൊത്തം വേണമെങ്കിൽ നമുക്ക് വായിച്ചിടാം. ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, എല്ലാം വായിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റത്തിനും എല്ലാം സാഹിത്യം എല്ലാ കാലത്തും നിലനിൽക്കുന്നത് കൊണ്ടാണ് എല്ലാ ഈ ദൃശ്യ കലകൾ അതിൻ്റെ സർവ്വപ്രതാപവും കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആത്മനിഷ്ഠമാണ് കൂടുതൽ.
1: അതെ.
0: അതുകൊണ്ടാണ് ഇപ്പോൾ റേഡിയോയുടെയൊക്കെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അതാണ്. അതിനൊരു ആത്മനിഷ്ഠമായ ഇടമുണ്ട് അതിന്. അതുകൊണ്ടാണ് ആകാശവാണി ഇത്രയും കാലമായിട്ടും ഇതെല്ലാം വന്നിട്ടും തകർന്നു പോകാതിരിക്കുകയും അത് പല അവസരങ്ങളിലും വളരെ മേൽക്കൈ നേടുകയും ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ലോകത്തിന്റെ വേഗം കൂടുമ്പോൾ ഇത് അസ്തമിക്കുമെന്ന് വിചാരിച്ചിരുന്ന കലകളാണ് പലപ്പോഴും സാഹിത്യമോ അല്ലെങ്കിൽ ഈ ആകാശവാണി പോലുള്ള ഈ ശ്രോതാവും ശ്രോതാവും തമ്മിലുള്ള കലയും ഒക്കെ. എല്ലാ കാലത്തും സാഹിത്യത്തിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്.
1: തീർച്ചയായിട്ടും. നമ്മൾ ഒന്ന് പുറകിലേക്ക് പോവുകയാണെങ്കിൽ 2008 തസ്കരൻ മണിയൻപിള്ളിയുടെ ആത്മകഥ എന്ന പുസ്തകം അത് ട്രെൻഡ് സെറ്ററായി മാറി അക്കാലത്ത്. കാരണം നമ്മൾ പൊതുവെ ആത്മകഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒരു ചിന്താധാരയിൽ വരുന്ന കാര്യമേ ആയിരുന്നില്ല. വളരെ സാധാരണക്കാരനായ എന്നാൽ ഇതേപോലെ ഒരു മോഷണം ഒരു തൊഴിലായി കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തിയുടെ ആത്മകഥ ഒരു പ്രത്യേക രൂപത്തിൽ അത് സ്വീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്തായിരുന്നു ആ ഒരു അനുഭവം?
0: അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള അവിടുത്തെ ഉള്ള വളരെ വിപുലമായ പല കുടുംബങ്ങളിൽ പെടുത്ത ഒരാൾ തന്നെ ഒരു മോഷ്ടാവായി മാറി എന്നുള്ളതിൻ്റെ ഒരു ഷോക്ക് അന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക്. പക്ഷെ അദ്ദേഹം സാധാരണ മനുഷ്യൻ എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ഇത് ചെയ്യുന്നു. വരുന്നോ എന്താ നാട്ടിൽ മോഷ്ടിച്ചാൽ മാത്രമല്ലേ അയാളെ ആൾക്കാർ ഭയക്കേണ്ടതുള്ളൂ. പക്ഷെ മറ്റു സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പത്രങ്ങളിലും വാർത്തയായി മാറുകയും സ്വന്തം നാട്ടിലൊരു സാധാരണ മനുഷ്യനെ കണക്ക് ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു യുക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത്ഭുതം എന്നെ വല്ലാതായത്. അപ്പം ഞാനന്ന് എൻ്റെ പ്രീ ഡിഗ്രി ഇപ്പോഴത്തെ +2 അതിനുള്ള കാലത്ത് ഞാൻ നാട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് ഒരു ട്രിപ്പ് പോകുമ്പോൾ ഏകാന്തനായിട്ട് അതിൽ ഒരു ഭാഗത്തിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിന് മറ്റാർക്കും ഇല്ലാത്ത കഥകൾ പറയാനായിട്ടുണ്ടാകും. ശരിയാണ്, അദ്ദേഹം സമൂഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മോശമായ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവരൊക്കെ ഉൾക്കൊള്ളേണ്ടതായ ഒരു സമഗ്രത നമുക്ക് വേണം. എല്ലാവരെയും കൊണ്ട് അത് പറ്റണമെന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സമഗ്രതയുടേതുണ്ട്. എല്ലാ മനുഷ്യരെയും നമ്മൾ അറിയണം, അവരുടെ ദൗർബല്യങ്ങൾ അവരുടെ ദോഷങ്ങൾ നമ്മൾ അറിയണം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ സമീപിച്ച് ഇദ്ദേഹത്തിലേക്ക് കടക്കുന്നതും. ഇത് ഒരു വലിയ പുസ്തകമായിട്ട് 500 pages കൂടുതലുള്ളൊരു തസ്കരൻ മണിയൻപിള്ളയുടെ ആത്മകഥ എന്ന് പറഞ്ഞ് ഇത് 10-15 മുമ്പ് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്നത്. മോഷണ കുറ്റത്തിന് പിന്നീടും അദ്ദേഹത്തിനെ പിടിച്ചു ഈ പുസ്തകം ഇറങ്ങിയതിനോട് മുമ്പ്. ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം അയാൾ ഒരു കേസിലും പെട്ടിട്ടില്ല. പുസ്തകം ഇറങ്ങിയതിന് ശേഷം അറസ്റ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പുസ്തകം എഴുതിയിട്ടും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിരുന്ന വ്യാഖ്യാനങ്ങൾ വന്നു. അങ്ങനല്ല, പുസ്തകമായി അച്ചടിച്ച് ഇറങ്ങിയതിന് മുമ്പുള്ള കാലത്തുള്ളതാണ്. അപ്പം ഈ റോയൽറ്റി വച്ച് 10-17 കൊണ്ട് അദ്ദേഹത്തിന് ഒരു മോഷ്ടാവല്ലാതായി ജീവിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും നമ്മുടെ മലയാളത്തിലുള്ള വായനക്കാർ വളരെ

0: പോസിറ്റീവായ ആൾക്കാർ. അതിൽ അങ്ങനെ ഒരു പുസ്തകം വേണമായിരുന്നു, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ജീവിതം പറയണമോ വായിക്കണോ എന്നുള്ള ചിന്താഗതിയിലുള്ളവരും അങ്ങനെ വേണമല്ലോ, സ്വാഭാവികമായിട്ട് അതും വേണം. അങ്ങനെ ഒരു ജനാധിപത്യം പുസ്തകത്തിലും എല്ലാം വേണം. പക്ഷേ അതൊരുപാട് പേര് വായിക്കുകയും ആ വായിക്കുന്നവരിൽ നിന്നുള്ളൊരു ചെറിയ തുക റോയൽറ്റി ഇനത്തിൽ അദ്ദേഹത്തിന് ചെല്ലുകയും അതുകൊണ്ട് വ്യക്തിക്ക് ജീവിക്കാനുള്ളൊരു ചെറിയ തുക വയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് തോന്നിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ കാര്യം.
1: ചേട്ടൻ, സമൂഹത്തിൽ ഒരുപക്ഷെ അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താതെ പോകുന്ന കുറച്ച് ജീവിതങ്ങൾ, അത് രേഖപ്പെടുത്തി പോകുക എന്നുള്ളൊരു കാര്യം കൂടി എന്റെ കൂടെ
0: നടന്നിട്ടുണ്ട്.
1: അതിനുശേഷം ഭൂമി ശ്മശാനം എന്ന അങ്ങയുടെ നോവൽ പുറത്തു വരുന്നു. വളരെ നമ്മളെ സ്പർശിക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു ജോണലുള്ളൊരു വർക്കാണത്. മരിച്ച കുഞ്ഞിനെ കൊണ്ട് അയച്ചു നടത്തുന്ന യാത്ര, അത് വളരെ ഒരു പെക്യൂലിയർ ഒരു നോവലാണ്.
0: ആ നോവലിനൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് വെച്ചാല്, ഞാൻ അന്ന് ജോലിയിൽ ഞാൻ ട്രെയിനിയായിട്ട് ഞാൻ കയറിയ സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു, കേരളത്തിലെ ഒരു നഗരത്തിൽ ഒരു പൊതു ശ്മശാനം ഇല്ലായിരുന്നു. നമ്മൾ ഈ കണ്ട കേരളത്തിൽ 10-20-25 വർഷം കൊണ്ട് പയ്യെ പയ്യെ പയ്യെ കൊണ്ട് വരികയായിരുന്നു. അതിന്റെ അവസാനത്തെ 10-25 വർഷമാണ് കുറച്ചും കൂടെ നമുക്ക് കാണാവുന്ന ഒരു സാമൂഹികമായ ഒരു മാറ്റം. അപ്പൊ അന്നത്തെ സമയത്ത് ഒരു പൊതു ശ്മശാനം ഇല്ല ആ നഗരസഭയിൽ, എല്ലാ സമുദായ ശ്മശാനങ്ങളാണ് ഉള്ളത്.
1: അതെ.
0: അപ്പോൾ ആ ഈ പർട്ടിക്കുലർ സമുദായത്തിലുള്ള അല്ലാത്ത ഒരാൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്ത് താമസിച്ചപ്പോ അവിടെ പൊതു ശ്മശാനത്തിന് സ്ഥലമൊക്കെ ഏറ്റെടുത്തതേ ഉള്ളൂ, അവിടെ ആരും സംസ്കരിക്കാറില്ല. അപ്പൊ അയാളുടെ ഭാര്യ പ്രസവിച്ചപ്പോ ചാവിള്ളയായിപ്പോയി. അപ്പൊ ഇതിനെ ഉറുക്കനും ഒക്കെ ആയിട്ട് വലിച്ചെറിയാമെന്ന് പറഞ്ഞ ഇയാളെ മാനസികാവസ്ഥ അനുവദിച്ചില്ല. പക്ഷെ ഇതിന് മറവ് ചെയ്യാൻ സ്ഥലമില്ല.
1: അതെ.
0: നാട്ടിൽ ഇയാളുടെ സ്ഥലം ഇയാളുടെ പെങ്ങൾക്കും ഒക്കെ കൊടുത്തു, ഇയാൾക്ക് അവിടെയും സ്ഥലമില്ല. അങ്ങനെ ഈ മരിച്ച കുഞ്ഞിനെ തോളിലിട്ടിട്ട് ഇയാൾ ആ ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരനുഭവമായിരുന്നു അത്. അത് എന്റെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ നേരെ അനുഭവമായിരുന്നു. അദ്ദേഹം ഇതുമായിട്ട് പോയിട്ടില്ല, പക്ഷേ അയാൾക്ക് ആ വിഷമം ഉണ്ടായി ഇത് ഉപേക്ഷിക്കാനായിട്ടുള്ള, അതായിരുന്നു ആ അനുഭവം.
1: അതിപ്പോഴും വായിക്കുമ്പോഴും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു.
0: അതെ അതെ അതെ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ വളരെ പ്രാദേശികമായ ഒരു സംഗതിയാണെങ്കിലും അത് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും.
1: അതെ.
0: ഇപ്പൊ അടുത്തിടയ്ക്ക് ഞാൻ എഴുതിയ ഒരു 4 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞൊരു നോവൽ, അത് കൊല്ലത്തെ വളരെ പ്രാദേശികമായിട്ട് ഈ തലേന്ന് സ്വർണം കൊണ്ട് കൊടുക്കുകയും ആ പൊന്നിന്റെ പൈസ കിഴിച്ച് അപ്പൊ തലേന്ന് തന്നെ ഈ പെൺകുട്ടിക്ക് സ്വർണം ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. അപ്പൊ അവിടെ മാത്രം നിലനിൽക്കുന്ന ഒരാചാരത്തെ പ്രതി നമ്മളൊരു നോവൽ എഴുതുകയും ആ നോവൽ പിന്നീട് പൊന്മാൻ എന്ന് പറഞ്ഞ ഒരു പേരിൽ സിനിമയായപ്പോൾ അത് ഒ ടി ടിയിലെല്ലാം വന്നപ്പോഴത്തേക്ക് അതിനൊരു പാൻ ഇന്ത്യൻ പരിവേഷം ഭയങ്കരമായി കിട്ടി. പല ഭാഷകൾ മാറി ചെന്നിട്ടും അതിനെ കൈയേറ്റത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പ്രാദേശികത അവിടെ നിന്ന് വിട്ടു. നമ്മളുടെ കുടുംബത്തിൽ കാര്യമായി പണമോ സംഗതികളോ ഇല്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്.
1: തീർച്ചയായിട്ടും
0: അവരുടെ ഒരു അത് നമ്മൾ എഴുതിയ സമയത്തോ ഈ പുസ്തകം എഴുതുന്ന സമയത്തോ ഒന്നും നമ്മളുടെ മനസ്സിൽ വന്നതല്ല. അതാണിപ്പം സന്ദീപ് പറഞ്ഞ സംഗതി. നമ്മൾ വളരെ പ്രാദേശികമായി പൊതു ശ്മശാനം ഇല്ലാത്തൊരു നഗരമോ ഇപ്പം ഫിക്ഷണല ആ സംഭവം, ഫിക്ഷനായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അന്നത് ഫിക്ഷനല്ല.
1: അതെ.
0: അപ്പൊ ഫിക്ഷണലായിട്ടുള്ള ഒരു സംഭവമായിട്ട് വിചാരിച്ചാൽ പോലും ആ ഇമോഷണൽ കണക്ട് കറക്റ്റ് ആണെങ്കിൽ അത് എഴുതുന്ന ആളിന് കിട്ടണമെന്നില്ല. അയാൾ ഉപയോഗിക്കുന്ന സത്യസന്ധത എന്നുള്ള ഒറ്റ ടൂൾ ഉള്ളത് കൊണ്ടാണ് ഇമോഷണൽ കണക്ട് പിൻകാലത്ത് നിലനിൽക്കുന്നത്. അതായിരിക്കാം അതിന്റെ ഒരു രഹസ്യ പൂട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ലിറ്ററേച്ചറിനും ബാധകമാണ് ഈ സത്യസന്ധത. അത് ഒരുപക്ഷെ സാഹിത്യത്തിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഏത് ജോലിക്കകത്തും അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്.
1: തീർച്ചയായിട്ടും. പലപ്പോഴും അങ്ങയുടെ പല സൃഷ്ടികളിലെ നോവലുകളാകട്ടെ കഥകളാകട്ടെ ഇതേപോലെ തന്നെ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് നിലനിന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രമേയങ്ങൾ കടന്നു വരാറുണ്ട്. ഇപ്പൊ മണൽജീവികൾ വന്നിരുന്നു, മുതലലായിനി, നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഒരു മാനത്തിലേക്കാണ് പലപ്പോഴും നമ്മളെ അത് സ്വാധീനിക്കാറുള്ളത്. അങ്ങനെ കൊല്ലത്തെ ഒരു തീരപ്രദേശത്ത് ജീവിച്ച ഒരാളാണ്, വർഷങ്ങളോളം തിരുവനന്തപുരത്ത് ജീവിച്ച ഒരാളാണ്. ഇവിടുത്തെയൊക്കെ ഒരു പ്രാദേശികമായ പല ചരിത്ര സംഭവങ്ങളടക്കം അങ്ങയുടെ കൃതികളിലേക്ക് കടന്നു വരാറുണ്ട്, സംഭവങ്ങൾ കടന്നു വരാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ടോ? അതോ ഇങ്ങയുടെ ഒരു താല്പര്യം?
0: അല്ല, നമ്മുടെ രണ്ട് സാധനം ഞാൻ ഇതിന്റെ കഴിഞ്ഞ മറുപടിയുടെ തുടർച്ചയായിട്ട് പറയാം. സത്യസന്ധമായിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ ആയിരിക്കുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്.
1: അതെ.
0: നമുക്ക് നമ്മളുടെ ലിറ്ററേച്ചറും മറ്റു സംഗതികളും എല്ലാം നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കിയും നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രചനാ രീതി പോലും നമ്മൾ അവിടുന്ന് കടം കൊണ്ടതാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാം പടിഞ്ഞാറോട്ട് നോക്കി അവിടുന്ന് മാത്രം അതൊക്കെയാണ് വളരെ വിശിഷ്ടമായ സംഗതികൾ നോക്കി അവരുടെ നോവലുകളിൽ അവർ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ്, അവരുടെ മാനസികാവസ്ഥ എന്തൊക്കെയാണ്. അങ്ങനല്ല, അവിടുത്തെ കാലാവസ്ഥ അങ്ങനല്ല, ഇവിടുത്തെ ജീവിത രീതികൾ അങ്ങനല്ല, നമ്മുടെ ചിന്താ പ്രക്രിയകൾക്ക് വ്യത്യാസമുണ്ട്. ഓരോരോ സ്ഥലങ്ങളിൽ യൂണിവേഴ്സലായിട്ടുള്ള ചില എലമെന്റ്സ് കാണും, പക്ഷെ അതിനപ്പുറത്തേക്ക്. അപ്പൊ നമ്മൾ ഒറിജിനൽ ആയിരിക്കുക എന്ന് പറയുന്നത് ഞാൻ എന്റെ എഴുത്തുകാലം മുതൽ ആദ്യം മുതൽ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ സന്ദീപ് ചോദിച്ച മണൽ ജീവികൾ എന്നുള്ള നോവൽ എന്റെ നാടായ കൊല്ലത്തെ ചവറയിലെ കരിമണൽ പ്രദേശത്താണ്. ലോകത്തിന് ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള ലോഹ മണലുകളിൽ ഒന്ന് ആണ് ഈ ചവറയിൽ ഉള്ളത്. ഈ മണ്ണിന്റെ മേൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ ഞാൻ എത്രമാത്രം വിജയിച്ചു എന്നൊന്നും അറിയത്തില്ല, ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. പക്ഷെ ആ മണ്ണിന്റെ മനുഷ്യരുടെ കഥ പറയണ്ടേ, അത് കേരളത്തിൽ നിന്നുള്ള ഒരാൾ ഒന്നും പറയണ്ടേ എന്നുള്ളത്. ഞാൻ

പ്യാനോടെ കഥ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ പഠിച്ച മൈക്കിളാഞ്ചലോയും ഡാവിഞ്ചിയുടെയും റാഫേലിൻ്റെയും പെറ്റായിട്ട് അവരെല്ലാവരും ജീവിച്ചിരുന്ന ചത്തോരത്തിൻ്റെ അകത്ത് ആണ് ഈ ആനക്കുട്ടിയെ കെട്ടിയിരുന്നത്. എല്ലാ ഞായറാഴ്ചയും അവനെ അവരുടെ റോമിലേക്ക് വരും. ഡാവിഞ്ചി ഉൾപ്പെടെ മൈക്കിളാഞ്ചലോ ഉൾപ്പെടെ അവനെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവൻ്റെ കഥ പറയേണ്ട ആരെങ്കിലും പോയി, ഞാൻ തന്നെ പറയണമെന്നില്ല, പക്ഷെ ആരെങ്കിലും പറയണ്ടേ. അതുപോലെ മുതലായനി എന്ന് പറഞ്ഞ നോവല് അക്കാലത്ത് നെയ്യാർ ഡാമിൽ ചീങ്കണ്ണി ഭയങ്കര

0: ഡാമില് ചീങ്കണ്ണി ഭയങ്കര ശല്യം രൂക്ഷമായിരിക്കുകയും
1: അതെ
0: അതിൻ്റെ ഒരു പരിസരത്തുള്ള മനുഷ്യർ അതിനെ തിന്നൊടുക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ പ്രശ്നങ്ങൾ കാരണം മനുഷ്യൻ വെള്ളമെടുക്കാനായിട്ട് ഡാമിലിറങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്ത ഒരു കഥയാണ്. ഇപ്പോൾ അത്രയും ഒരു ശല്യം അതിനെ കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് ഒറിജിനലായിട്ടുള്ള തോന്നുന്ന നമ്മളെ ചുറ്റുവട്ടത്തു നിന്നുള്ള കഥാപരിസരത്തു നിന്നുള്ള ലൈഫാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും. അതുപോലെ അങ്ങയുടെ കൃതികൾ വായിക്കുമ്പോഴുണ്ടാകുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ ആ വിഷ്വൽസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ വരും. ആ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് അതാണ്. മറുവശത്ത് സിനിമയിലും അങ്ങയുടേതായ ഒരു കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൊന്മാൻ അടക്കമുള്ള ചിത്രങ്ങളുടെ തിരക്കഥ, അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ 2005 അങ്ങ് ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി. അതിനുശേഷം ഒറ്റക്കൈ എന്ന ചിത്രം അത് എഴുതി സംവിധാനം ചെയ്യുകയും അതിന് സംസ്ഥാന പുരസ്കാരങ്ങൾ അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. അത് പക്ഷേ മറ്റൊരു രീതിയിലുള്ള സിനിമാ പ്രവേശം ആയിട്ട് വേണം കണക്കാക്കാൻ വേണ്ടി, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരു വർക്കുകളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സിനിമയിലേക്കുള്ള ആ ഒരു പ്രവേശം, പിന്നെ അതിന് സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു ഇതിലേക്ക് പിന്നെ കടന്നു പോയിട്ടില്ല. അവിടെ എന്താണ് സംഭവിച്ചത്?
0: അത് കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഞാനൊരു റൈറ്റിങ്ങിനെ വളരെ സിമ്പിളാക്കി മാറ്റി. സിമ്പിളാക്കി മാറ്റുക എന്ന് പറയുന്നത് അത്ര കണ്ട് ജോലി കൂടുതലെടുക്കുമ്പോഴാണ് കൂടുതൽ സിമ്പിളായിട്ട് മാറുന്നത്. എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന കേൾക്കുന്ന ഒരു ഭാഷയിലേക്ക് സാഹിത്യത്തിനെ കൊണ്ടുവരണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതല്ലാതെ പറ്റും പുതിയ കാലത്തുള്ള ചെറുപ്പക്കാരും സാഹിത്യത്തിൽ സംസാരിക്കുന്നില്ല. അവരുടെ ചെറിയ വൊക്കാബുലറി വെച്ച് അവർ മനോഹരമായ ജീവിതം നയിക്കുന്നവരാണ്. അവിടെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ ഒരുതരം ക്ലാസിക്കൽ ഭാഷ കൊണ്ടുവന്ന് ചെലുത്താൻ, അങ്ങനെ എഴുതുന്ന വളരെ മികച്ച രീതിയിൽ എഴുതുന്ന റൈറ്റേഴ്സ് നമുക്കുണ്ട്. ഞാൻ കരുതി എനിക്ക് കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് രീതിയിൽ എഴുതാൻ എൻ്റെ വാസനയിൽ അത് പെടുന്നു എന്നിരിക്കെ ഞാനതിന് ശ്രമിച്ചു നോക്കണ്ടല്ലേ എന്ന് തോന്നിയ പ്രകാരമാണ് ഞാനിത്. അപ്പോഴാണ് ഈ ദൃശ്യപരത കൂടുന്നത്. ആവശ്യമില്ലാത്ത തൊങ്ങലുകൾ ഉപേക്ഷിച്ചു തുടങ്ങി. എഡിറ്റിംഗ് ഭയങ്കരമായി ശ്രദ്ധിച്ചു. പിന്നെ ആൾക്കാരുടെ ഭാവന വല്ലാതെ വികസിച്ചിട്ടുണ്ട്.
1: അതെ,
0: അവരുടെ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ വ്യാപ്തി കൂടി. ഞാനിരുന്ന് വിശദീകരിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഇതല്ല. അവർക്ക് അത്യാവശ്യം ഇതിന് മനസ്സിലാവാത്ത എന്തെങ്കിലും അവർക്ക് നെറ്റിൽ നോക്കാൻ പറ്റും ഈ സംഗതി.
1: അതെ,
0: അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് പിൻവാങ്ങുക എന്ന് പറയുന്നതാണ് മര്യാദ എന്നൊരു ചിന്ത, ശരിയോ തെറ്റോ എന്നറിയില്ല, അതിലേക്ക് ഞാൻ വന്നു. അപ്പോഴാണ് ഈ ദൃശ്യപരത എന്ന് പറയുന്ന സംഭവം കൂടിയതും പുസ്തകങ്ങളുടെ വലിപ്പം ചെറുതായി മാറുകയും ചെയ്തതും. അപ്പൊ രസം എന്ന് പറഞ്ഞൊരു എലിമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരം പുസ്തകങ്ങളും ഞാൻ എഴുതാനായിട്ട് തുടങ്ങി. അതുകൊണ്ടൊക്കെ ആവാം അതിന് പെട്ടെന്ന് എന്താണ് കഥയിലേക്ക് വരുന്നതും പ്രവേശിക്കും മനസ്സിലാക്കിയോണ്ടായിരിക്കാം അതിന്റെ പിന്നാലെ ഇതിനെ ദൃശ്യമാക്കാൻ അല്ലെങ്കിൽ സിനിമയാക്കാനൊക്കെ ആയിട്ടുള്ള പല ആവശ്യകതകൾ വന്നത്. ഇത് ഈ റൈറ്റിംഗിലേക്ക് വരാനായിട്ടുള്ള റീസൺ ഞാൻ ഒന്ന് രണ്ടടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഈ വിമാനത്താവളങ്ങളിൽ കിളിയെ അടിക്കുന്നവരെ സംബന്ധിച്ചുള്ളൊരു കഥ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് എലിവാണമെന്നായിരുന്നു. ലോകത്തുള്ള പ്രധാന പക്ഷിശല്യമുള്ള വിമാനത്താവളങ്ങളിൽ നമ്മൾ ചെന്നാൽ വിമാനത്താവളത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പടക്കം പൊട്ടുന്നതാണ്. അത് ഇതിനെ ഓടിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണ്. ഇനി പക്ഷി ഇടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പേടി സ്വപ്നമാണ് ഈ ഏവിയേഷൻ രംഗത്ത്. അപ്പോൾ അവരൊരു വാർത്ത കൊടുക്കാനായിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നു. അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമായിട്ട് ബന്ധപ്പെട്ട ദിവസ കൂലിക്കാരാ. എനിക്കിത് വലിയ അത്ഭുതമായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ അവരടുത്ത് സംസാരിച്ചു, ചോദിച്ചു, പഠിച്ചു, ഒരു കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതി. അങ്ങനെ ഇത് 3-4 മാസത്തിന് ശേഷം ഒരു ദിവസം വീണ്ടും ഈ വാർത്തയെ സംബന്ധിച്ച് ഇവരൊരു റിസൾട്ട് എന്താണെന്ന് അറിയാമെന്ന് കാര്യമായി സംഭവിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമവും കൂടെ പറയാനായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കഥ ഞാനിങ്ങനെ ഒരു മാഗസിനിൽ എഴുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരതിലേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല. അവർ പറഞ്ഞു, സാറേ വാർത്ത ഒന്നും കൊടുന്ന് കൊടുത്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. അതൊരു വലിയൊരു ഐ ഓപ്പണറായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവർക്ക് ഇതിനെ സംബന്ധിച്ച് അറിയത്തില്ല. അപ്പം ഇതൊരു ഉപരി ഇവർക്ക് മനുഷ്യരിലാണ് ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് സാഹിത്യം, ഭാഷ കയ്യിലുള്ള ആൾക്കാർ. അപ്പോൾ പലരും ഇതിൻ്റെ കാഴ്ച കുറച്ചും കൂടെ വ്യക്തമായി, പൊടിപ്പും തൊങ്ങലുകളും ചെത്തിക്കളഞ്ഞപ്പോഴത്തെ സ്വാഭാവികമായിട്ടും പലരും അതിനെ പല കൃതികളും സിനിമയായിട്ട് അങ്ങനെ തേടി വന്നു, തേടി വരുന്നതാണ്.
1: അതെ,
0: അപ്പം അങ്ങനെ തേടി വന്നു. നമ്മളതിൻ്റെ ചിലർക്ക് അതിൻ്റെ കഥയുടെ റൈറ്റ്സ് മാത്രം മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെ കൊടുത്തു, തിരക്കഥയിൽ കൂടെ നിൽക്കണമെന്ന് പറയുന്നവരോട് അങ്ങനെ നിന്നു. അങ്ങനെയൊക്കെയാണ് ഇത് മുമ്പോട്ട് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
2: നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ജി ആർ ഇന്ദുഗോപനുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം തുടർന്ന് കേൾക്കാം അക്ഷര സൗരഭത്തിന്റെ അടുത്ത അധ്യായത്തിൽ.
3: അക്ഷര സൗരഭം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഞാൻ ഒരുപാട് പ്രൊഫഷനിൽ കൈവച്ചിട്ടുണ്ട്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഡിറക്ഷൻ ആയിക്കോട്ടെ, ഡോക്യുമെന്ററി ആയിക്കോട്ടെ. പക്ഷെ ആ ഒരു സാധനം ചെയ്യുമ്പം എനിക്ക് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ദ ബെസ്റ്റ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കുന്നത് പിന്നണി ഗായിക ജെ ആർ ദിവ്യ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. മൊബൈൽ നമ്പറുകൾ 9495964321, 9495964321. അതിഥി പിന്നണി ഗായിക ജെ ആർ ദിവ്യ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.artvm@gmail.com.

0: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കുന്ന നമ്പറുകൾ 9495964321, 9495565321, 9496596321. സമയം 9 മണി കഴിഞ്ഞ് 59:55. ഇനി രവി വാസരിയ, അഖില ഭാരതീയ സംഗീത് സഭ, ഡൽഹിയിലെ.
1: യേ ആകാശവാണി ഹേ. രവി വാസരിയ അഖില ഭാരതീയ സംഗീത് സഭ മേ ആജ് രാത് പ്രസ്തുത്.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്.
1: സത്യമറിയാനുള്ള ത്വര മനുഷ്യ സഹജമാണ്. സത്യമറിഞ്ഞവരെ ജ്ഞാനികളെന്നാണ് വിളിച്ചു പോരാറ്. എന്താണ് ജ്ഞാനികൾക്കറിയാവുന്ന സത്യം? തന്നെത്താൻ അറിഞ്ഞവരാണ് ജ്ഞാനികൾ എന്ന് പറഞ്ഞു പോരാറുണ്ട്. ഞാൻ എന്നെ തന്നെ അറിയുന്നതാണ് ജ്ഞാനം എന്ന് സാരം. അപ്പോൾ ഞാനല്ലാത്തതിനെ അറിയുന്നതൊന്നും ജ്ഞാനത്തിൽ പെടുകയില്ലേ? ഇതിനുത്തരം പറയണമെങ്കിൽ ഞാൻ എന്നെ അറിയുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. സത്യത്തെയാണല്ലോ നമുക്കറിയേണ്ടത്. എന്താണ് സത്യം? ഉണ്ട് എന്നുറപ്പുള്ളതേതോ അതാണ് സത്യം. അങ്ങനെ ഉറപ്പുള്ള എന്തുണ്ട്? കാണുന്നതൊക്കെ സത്യമാണെന്ന് നമുക്ക് തോന്നും. ആകാശത്ത് നോക്കിയാൽ നീലമേലാപ്പ് കാണാം. അങ്ങനെയൊന്നും

0: അവിടെ ഇല്ലെന്ന് നമുക്കറിയുകയും ചെയ്യാം. ഇല്ലെന്നറിഞ്ഞതുകൊണ്ട് മാത്രം കാണാതിരിക്കുകയുമില്ല. നേരിട്ട് കാണാവുന്നതിൽ ഏതാണ് ഉള്ളത് ഏതാണ് ഇല്ലാത്തത് എന്ന് തീരുമാനിക്കാനാവുന്നില്ല എന്ന് വന്നിരിക്കുന്നു. കണ്ണുകൊണ്ട് കാണുന്നവയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാകുന്നവയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. അങ്ങനെയാണെങ്കിൽ ഉണ്ടെന്ന് തീർച്ചയുള്ള എന്തുണ്ട്? അങ്ങനെ തീർച്ചയുള്ള ഒന്നേ ഉള്ളൂ, അവരവർ ഉണ്ട് എന്നുള്ളത്. അതായത് ഞാൻ ഉള്ളതാണ് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ അറിഞ്ഞാൽ സത്യത്തെ അറിഞ്ഞതായി. അതുകൊണ്ടാണ് സ്വയം അറിഞ്ഞവരെ ജ്ഞാനികളായി കണക്കാക്കുന്നത്. ഞാൻ എന്നെ അറിയുക എന്നതിനെയാണ് ആത്മജ്ഞാനം എന്ന് വിളിക്കുന്നത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരാഭരണം ഞാൻ സ്വർണമാണ് എന്നറിയുന്നത് പോലെയുള്ള അറിവാണത്. സ്വർണമെന്ന വസ്തുവാണ് ആഭരണമായി രൂപപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഞാനായി രൂപപ്പെട്ടിരിക്കുന്നതായ ഒരു സത്യമുണ്ട്. വാസ്തവത്തിൽ അതാണ് ഞാൻ. ഞാൻ സ്വർണമാണ് എന്ന് ഒരു മാല അറിയുമ്പോൾ ആ സ്വർണം എന്ന സത്യം തന്നിൽ മാത്രം ഇരിക്കുന്നതായിട്ടല്ല അറിയുന്നത്, ആ സ്വർണം തന്നെയാണ് സകല ആഭരണങ്ങളിലും സത്യമായിരിക്കുന്നത് എന്നും അറിയും. അതായത് സകല ആഭരണങ്ങളിലും സത്യമായിരിക്കുന്ന സ്വർണത്തെയാണ് തന്നിൽ സത്യമായി കാണുന്നത്. അതുപോലെ ഞാൻ ആ സത്യമാണ് എന്നറിഞ്ഞു കഴിഞ്ഞവൻ സകല ഭൂതജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്ന സത്യത്തെയാണ് തന്നിൽ കാണുന്നത്. അതായത് ഞാൻ ആരാണ് എന്നറിയുന്നവൻ സകല ലോകങ്ങളെയും അതിൽ ഭൂതജാലങ്ങളെയും തന്നിൽ കാണും. അതുകൊണ്ടാണ് തന്നെത്താൻ അറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു പോരുന്നത്. ഈ വിശ്വാകാരത്തോടുകൂടി വിരിഞ്ഞു നിൽക്കുന്നതാണ് പരമമായ സത്യം. അതിനെ ഞാൻ അഥവാ അഹം എന്ന വാക്കുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ സൂചിപ്പിക്കുന്നു. ആ വലിയ ഞാൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമായ കൊച്ചു ഞാനുകളായി രൂപം പകർന്നിരിക്കുന്നതെന്ന് സാരം. എന്നെ അറിഞ്ഞു കഴിഞ്ഞ ഞാൻ സകല ലോകങ്ങളെയും എന്നിൽ കാണുമെന്ന് കണ്ടു കഴിഞ്ഞു. ആ എന്നെ ഞാനിനി എവിടെ കാണും? ഭഗവാനാകുന്ന ഞാനിൽ, പരമസത്യമാകുന്ന ഞാനിൽ കാണും. അതായത് സകല ലോകങ്ങളെയും തന്നിലും തന്നെ ഭഗവാനിലും കാണുന്നവനാണ് ജ്ഞാനി. ഈ തത്വം വെളിവാക്കിക്കൊണ്ട് ഗീത പറയുന്നു, യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോമയി. സകല ഭൂതജാലങ്ങളെയും അവരവരിലും അവസാനം അവരവരെ എന്നിലും ഭഗവാനിലും കാണുന്ന അറിവാണ് എല്ലാ ആശയക്കുഴപ്പങ്ങളെയും ഇല്ലാതാക്കുന്നത്. ഈ യോജിച്ചിരിക്കുന്ന ഭാവം സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ജ്ഞാനയോഗി. പരമമായ ആ സത്യമെന്തെന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു കാര്യം തീർച്ച, നമ്മളായും നമ്മുടെ ബുദ്ധിയായും ബുദ്ധി നടത്തുന്ന ചിന്തയായും ഒക്കെ രൂപം പകർന്നിരിക്കുന്നത് ആ സത്യമാണ്. അപ്പോൾ ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് സത്യത്തെ എങ്ങനെ കണ്ടെത്താനാവും? അത് ചിന്തയ്ക്കതീതമായ ആശ്ചര്യമാണ്. ആ സത്യത്തിന് മാത്രമേ ഉണ്മയുള്ളൂ. എന്നാൽ വാസ്തവത്തിൽ അതാണ് ഞാൻ എന്ന് കണ്ട് അതായി വർത്തിക്കാൻ ആർക്കും സാധിക്കും? ചിന്തിച്ച് കണ്ടെത്താനാവാത്തതാണ് സത്യമെന്നറിയുകയും അതേസമയം ആ സത്യമായി സദാ വർത്തിക്കുകയും ചെയ്യുന്നവരാണ് ജ്ഞാനികൾ എന്ന് സാരം.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്.